ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ശ്രാവണം 20, കൊല്ലവർഷം 1201 കർക്കിടകം 26 തീയതി, 2026 ഓഗസ്റ്റ് 11 ചൊവ്വാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 51 മിനിറ്റും 39 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ, 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും, തിരുവനന്തപുരം FM 101.9, ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാ ഹെഡ്സിലും, പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഈ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് സുഹൈബ് മൗലോയി.
1: ഏത് ആത്മീയ ചിന്തകളും ആത്മീയ പ്രസ്ഥാനങ്ങളും, അത് മതകീയാത്മീയതയാണെങ്കിലും മതാതീത ആത്മീയതയാണെങ്കിലും, അതിൽ മൂന്ന് ആത്യന്തിക ലക്ഷ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് സമാധാനമാണ്, രണ്ട് സൗഹൃദമാണ്, മൂന്ന് ജീവകാരുണ്യമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഏത് ആത്മീയ ചിന്തകൾ എടുത്ത് പരിശോധിച്ചാലും അതിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഒന്നാമത്തേത് സമാധാനം. ഹൈന്ദവ സന്യാസിമാർ ലോകത്തെ പഠിപ്പിച്ചത് ശാന്തി മന്ത്രമാണ്, ഓം ശാന്തി ശാന്തി ശാന്തി. ക്രൈസ്തവ ദേവാലയങ്ങളുടെ ചുമരുകളിൽ നിന്ന് നാം പഠിച്ച മനോഹരമായ ആപ്തവാക്യം ക്രിസ്തുവിന്റെ ജനനത്തോടനുബന്ധിച്ചുകൊണ്ട് മാലാഖമാർ ഉദ്ഘോഷിച്ചിട്ടുള്ള വചനമാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇസ്ലാമിന്റെ അഭിവാദ്യം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം.

0: രണ്ടാമത്തേത് സൗഹൃദമാണ്. സൗഹൃദം എന്ന് പറഞ്ഞാൽ ജാതിമത ചിന്തകൾക്കതീതമായ, കക്ഷിരാഷ്ട്രീയ ഭേദങ്ങൾക്കതീതമായ സാഹോദര്യം. അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്, സാഹോദര്യം. നമ്മുടെ നാടിനെക്കുറിച്ച് അദ്ദേഹം ദീർഘദർശനം ചെയ്യുകയാണ്. ജാതിഭേദങ്ങൾക്കതീതമായി മതവിദ്വേഷങ്ങളില്ലാതെ സഹോദരതുല്യം ജീവിക്കുന്ന നാട്, നമ്മുടെ നാട് മലയാള നാട് മുഴുവൻ അങ്ങനെയാണ്, എന്നല്ല രാജ്യം മുഴുവൻ അങ്ങനെയാവണം. അതാണ് ഗുരുവിൻ്റെ ദീർഘദർശനം. നമ്മുടെ ഭരണഘടന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങുന്നത്. സാഹോദര്യം എന്ന് പറയുമ്പോൾ വലിയ മാതൃകകൾ, അടയാളപ്പെടുത്തലുകൾ സാഹോദര്യത്തിൻ്റെതായിട്ട് നമ്മുടെ നാടിനുണ്ട് എന്നുള്ളതാണ്. എല്ലാ സമുദായങ്ങൾക്കും സാഹോദര്യത്തിൻ്റെ വലിയ ചരിത്രം പറയാനുണ്ട്. ഇസ്ലാമിലെ വന്മല എന്ന് പറയുന്നത് മലയാളത്തിലെ മഹാകവി എടശ്ശേരിയുടെ ഒരു കവിതയുടെ തലവാചകമാണ്. ഇത് പൊന്നാനിയെ ഇതിവൃത്തമാക്കിയിട്ട് എഴുതുന്ന ഒരു കവിതയാണ്. അദ്ദേഹം പൊന്നാനിയിലെ രണ്ട് യു പി സ്കൂൾ വിദ്യാർത്ഥികളുടെ ചരിത്രം പറയാം. ഒരു കുട്ടിയുടെ പേര് അലവി എന്നാണ്, വേറൊരു കുട്ടിയുടെ പേര് ഗോവിന്ദൻ എന്നാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അലവിയുടെ പിതാവ് ഒരു പലചരക്ക് കട നടത്തുകയാണ്. ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വലിയ പ്രാരാബ്ധമാണ്. പലപ്പോഴും ഗോവിന്ദന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ നിന്ന് വേണ്ടത്ര ആഹാരം എടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അലവി എന്ത് ചെയ്യും? പിതാവ് അറിയാതെ പിതാവിൻ്റെ പലചരക്ക് കടയിൽ നിന്ന് ഒന്നോ രണ്ടോ പഴമെടുത്തുകൊണ്ട് അത് സ്കൂളിലേക്ക് കൊണ്ടുപോയി ഉച്ചയ്ക്ക്. അതാണ് ഗോവിന്ദന് ഭക്ഷണമായിട്ടുള്ളത്. ഇങ്ങനെ തുടരെ തുടരെ പഴക്കുലയിൽ നിന്ന് ഈ പഴം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കാണുമ്പോൾ അലവി മോഷ്ടിക്കുകയാണെന്ന് കരുതി അലവിയെ തല്ലാൻ തുടങ്ങി. അപ്പോഴും ഞാൻ ഗോവിന്ദന് കൊണ്ടുപോയി കൊടുക്കുകയാണെന്ന് അലവി പറയുന്നില്ല. പിന്നെ അലവിയും ഗോവിന്ദനുമൊക്കെ വളർന്നു വലുതായി ഗോവിന്ദൻ മലയാളത്തിലെ മഹാകവി എടശ്ശേരിയായിട്ട് മാറുമ്പോൾ എടശ്ശേരി എഴുതുന്നതാണ് ഇസ്ലാമിലെ വന്മല. അദ്ദേഹം നമ്മുടെ നാടിൻ്റെ സാഹോദര്യത്തെ പ്രശംസിക്കുകയാണ്, ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ഈ സാഹോദര്യം. പലപ്പോഴും ആ സാഹോദര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? അറിയാത്തോർ തമ്മിൽ അയൽപക്കക്കാർ, അറിയുന്നോരെല്ലാവരും അന്യനാട്ടാർ എന്ന് കവി നേരത്തെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു കാലത്തേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഇപ്പോൾ സംശയിക്കണം. അന്യനാട്ടുകാരെ മുഴുവൻ നമ്മൾ അറിയുമ്പോഴും അവിടെ നടക്കുന്ന ഓരോ വാർത്തകളും തത്സമയം തന്നെ നമ്മുടെ അറിവിലേക്ക് വരുമ്പോഴും നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താൾ രോഗിയായി കിടക്കുകയായിരുന്നു എന്ന് നമ്മൾ അറിയുന്നത് അയാളുടെ മരണവാർത്ത കേൾക്കുമ്പോഴാണ്. ഇത് ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ഇങ്ങനെ പൊതുവേ നമ്മുടെ ഗ്രാമങ്ങളിലൊന്നും അങ്ങനെയുള്ള ഒരു അയൽവക്കത്തറിയാതെ പോകുന്ന അവസ്ഥയില്ല. പക്ഷേ നഗരജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അത് കൂടുതൽ കാണുന്നു. തീർച്ചയായിട്ടും ഈ ഒരവസ്ഥയെ ഭേദിക്കുവാനും ജനങ്ങൾ പരസ്പരം കൂടുതൽ അറിയാനും ആ ഒരു പൂർവികമായ അവസ്ഥയിൽ തന്നെ സാഹോദര്യത്തെ വീണ്ടെടുക്കുവാനും നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ആത്മീയ ചിന്തകളുടെ ആഴത്തിലുള്ള വായന നമ്മുടെ സാഹോദര്യം ശക്തിപ്പെടുത്തുവാനുള്ള വലിയൊരു മോട്ടിവേഷനായി, വലിയൊരു പ്രചോദനമായി നമുക്ക് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.
1: ഇന്ന് സുഭാഷിതം അവതരിപ്പിച്ചത് സുഹൈബ് മൗലവി.

0: ആകാശവാണി സമയം 6 മണി.
1: ഉഷമലരി.
2: ഇന്ന് ഉഷമലരിയിൽ കൂത്താട്ടുകുളം മേരി ജോണിന്റെ ഞാൻ കണ്ട ഈശ്വരൻ എന്ന കവിത. ആലാപനം രഞ്ജിനി സുധീരൻ.

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് കൂത്താട്ടുകുളം മേരി ജോണിൻ്റെ ഞാൻ കണ്ട ഈശ്വരൻ എന്ന കവിത. ആലപിച്ചത് രഞ്ജിനി സുധീരൻ.

0: used, and if so, its scope and structure. Therefore, no MDR framework has yet been finalized.
1: The government has notified 11 more international ports enabling e-visa holder foreigners to enter India. The Home Ministry said that it includes 9 land ports and 2 airports. This includes airports at Bhopal and Tirupati and land ports at Atari and Agartala. The ministry said that the addition of ports further enhances the attractiveness and utility of electronic visa. It noted that India provides approximately 95% e-visas applications in less than 72 hours. With the latest addition, the total number of international ports enabling entry of e-visa holder foreigners has increased to 88, including 37 airports, 38 seaports and 13 land ports. In Jharkhand, protests have intensified over alleged irregularities in recruitment examinations after clashes between students and police during assembly march in Ranchi. Our correspondent has the details.
2: Thousands of aspirants led by the JPSC-JSSC Reforms Manch marched towards the Vidhan Sabha and attempted to cross several barricades, following which police used water cannons and tear gas. The protesters are demanding an independent CBI probe into the GSSC CGL examination and comprehensive reforms in the JPSC-JSSC examination system. Meanwhile, the Jharkhand CID arrested former JPSC chairman L. Kyangte in connection with the alleged recruitment examination irregularities. Union Minister of State for Defence Sanjay State criticized the police action and reiterated the demand for CBI and ED probes. BJP MP from Hazaribagh, Manish Jaiswal, met Union Home Minister Amit Shah and raised the issue of alleged irregularities in the JPSC-JSSC examinations and the students' agitation seeking a CBI probe. Mavish Rahman, Akashwani News, Ranchi.
1: A powerful 7.4 magnitude earthquake struck western Colombia yesterday, killing at least 111 people, damaging hundreds of buildings and leaving many trapped under debris while their loved ones and rescue workers searched through the rubble. Colombia's President Abelardo de la Espriella said at least 87 people were injured and declared an emergency to expedite funding for the quake recovery while saying he would visit the disaster zone. The epicenter was in San Jose del Palma, a community of about 4,800 people in the Choco region, about 400 kilometers west of Bogota, U.S. Geological Service said. The quake was also felt in neighboring Ecuador and Panama, though minimal damage was reported there. The quake ravaged cities across the west of the country, including Pereira, Quibidio, Cali, Manizales. The resident search teams picked through the rubble of collapsed buildings amid concerns by authorities of aftershocks. And India has made a strong start at the Under-23 Commonwealth Fencing Championship in Lagos, Nigeria, winning 17 medals, including 4 gold on the opening day. And that is the end of this news bulletin.
3: ആകാശവാണി അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:15 മലയാള മനോരമ ആധ്യാത്മ രാമായണ പാരായണം, 26-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം, കെ ഗിരിജാ വർമ്മയും സംഘവും പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി അവതരിപ്പിക്കുന്നു. 7:05 മുതൽ 8:00 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗാന്ധി സ്മൃതി, ചുമടു താങ്ങി, നമുക്കു ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 106. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം. 9:00 ഹലോ പ്രിയഗീതം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം, എൻ സി വസന്ത കോകിലം പാടിയ കൃതികൾ. 11:00 ഹരിതവാണി, കിളിക്കൊഞ്ചൽ 12-ാം ഭാഗം, താമരക്കോഴി, രചന സി റഹീം. 11:15 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 ഫ്രൂട്ട് കാർവിംഗ് മുതൽ പുസ്തക രചന വരെ മിനി മനോജുമായുള്ള അഭിമുഖം. 12:00 ഒരിക്കൽ കൂടി നേർവഴി, കസേര വരിച്ചിൽ ഉപജീവനമാർഗമാക്കിയ സിമി ജെ പിയുമായി അഭിമുഖം. 12:20 ലളിത ഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. കുട്ടികൾക്ക് കർക്കിടക ചികിത്സ ആവശ്യമുണ്ടോ? ഡോക്ടർ ജി പി സിദ്ധി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 മഞ്ഞണി പൂനിലാവ്. 2:15 വേനൽ മഴ തുടർ നാടകം 6-ാം ഭാഗം, രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ്

CIET സ്പോൺസേർഡ് പരിപാടി. 3 മണിക്ക് പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം. 4 മണിക്ക് നേർമൊഴി, ഡഗ്ലസ് വി ഹരിഹരപുരവുമായുള്ള അഭിമുഖം. 4:30 മഴവില്ല്, 4:45 തുടിത്താളം, മതിലകം വരാഹദാസും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം. 5 മണിക്ക് ഹിന്ദി പരിപാടി, ഹമാര രാഷ്ട്ര ഹമാര ഗൌരവ് രാഖി ബാലഗോപാൽ സംസാരിക്കുന്നു. 5:15 ചലച്ചിത്രഗാനം, 5:20 അധ്യാത്മ രാമായണ പാരായണം, 26-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 5:30 സ്പൈസ് സ്പോൺസേർഡ് പരിപാടി, 5:40 ഗാന്ധി സ്മൃതി, 5:45 ഷെമി എം സമത് പാടിയ ഭക്തിഗാനങ്ങൾ, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം, 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 കിസാൻ വാണി, ജൈവ കൃഷിക്കായി ജൈവ വളക്കൂട്ടുകൾ, ആർ രവീന്ദ്രനുമായി അഭിമുഖം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി. ബോബിൻ സജി ജോർജ് എഴുതി അവതരിപ്പിക്കുന്ന കഥ സിംഗുലാരിറ്റി, ഭാഗ്യ ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതം, ജാൻവി ആർ ശാന്ത് ചൊല്ലുന്ന കവിത. 8 മണിക്ക് സാഹിത്യരംഗം, ജയശ്രീ പള്ളിക്കൽ എഴുതി അവതരിപ്പിക്കുന്ന കഥ എക്സ്ക്ലൂസീവ്. 8:15 ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹിയിലെ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥാപ്രസംഗം, വെമ്പായം വി സതീശൻ അവതരിപ്പിച്ചത് കഥ റാണി, 10 മണിക്ക് പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം, 11 മണിക്ക് സ്പോട്ട് ലൈറ്റ് പരിപാടി, 11:15 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം കേൾക്കാം ഡൽഹിയിലെ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.4 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി. ഇപ്പോൾ മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം കേൾക്കാം.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലുപ്പമുള്ള അക്ഷരങ്ങൾ, സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്, മനോരമ അധ്യാത്മ രാമായണം ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1702 മനോരമ പഞ്ചാംഗം കാണിപ്പയൂർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത്. ഒരു വർഷത്തെ നക്ഷത്രഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
2: രാമായണ പാരായണം 26-ാം ദിവസം ഇന്നു മുതൽ യുദ്ധകാണ്ഡം.
3: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
2: ശ്രീരാമാദികളുടെ നിശ്ചയം, ലങ്കാ വിവരണം, യുദ്ധയാത്ര, രാവണ കുംഭകർണ സംഭാഷണം, രാവണ വിഭീഷണ സംഭാഷണം എന്നീ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ ഓമനക്കുട്ടി.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.
2: ആകാശവാണി ഉദയഗീതം, കെ ഗിരിജാവർമ്മയും സംഘവും ആലപിച്ചത്.

പുതിയ ഗീതത്തിൽ കെ ഗിരിജ വർമ്മയും സംഘവും ആലപിച്ച ഗാനമാണ് കേട്ടത്. ആകാശവാണി. പ്രഭാതഭേരി. പ്രഭാതഭേരിയുടെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തിൽ ചരിത്രത്തിലാദ്യമായി ഈ വർഷം രാജ്യത്തിന്റെ 80-ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ചെങ്കോട്ടയിൽ വെച്ച് ആലപിക്കപ്പെടുമെന്ന് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് അറിയിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ വന്ദേ മാതരവും യുവശക്തിയും മുഖ്യപ്രമേയമാകും. UPI ഇടപാടുകൾ ഉപഭോക്താക്കൾക്ക് സൌജന്യമായി തന്നെ തുടരുമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ രാജ്യസഭയിൽ വ്യക്തമാക്കി. റോഡരികിലെ കച്ചവടക്കാരുടെ ചെറിയ ഇടപാടുകളടക്കം ബഹുഭൂരിപക്ഷം വ്യാപാരി ഇടപാടുകളും സൌജന്യമായി തുടരുമെന്നും ധനമന്ത്രി അറിയിച്ചു. 2023 മണിപ്പൂർ കലാപത്തിന് ഇരയായ 24,000-ത്തോളം കുടുംബങ്ങൾക്ക് ഇനിയും ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും അവരുടെ പുനരധിവാസം നടന്നിട്ടില്ലെന്നുമുള്ള പരാതി അന്വേഷിക്കാൻ ബന്ധപ്പെട്ട സമിതിയോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. കലാപവുമായി ബന്ധപ്പെട്ട് CBI, NIA തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന കേസുകൾ വിചാരണ

0: ചെയ്യാൻ രണ്ട് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നത് പരിഗണിക്കാനും സുപ്രീംകോടതി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നത് കേരളം എന്നാക്കി ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ ഇന്നലെ ലോക്സഭയിൽ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് അവതരിപ്പിച്ചു. എന്നാൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ബിൽ പാസാക്കാൻ കഴിഞ്ഞില്ല. പട്ടികവർഗ വിഭാഗം ജനങ്ങൾ താമസിക്കുന്ന മേഖലകളെ ഊരുകൾ എന്നാക്കി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. കഴിഞ്ഞ കേരള സർക്കാർ ഉന്നതി എന്ന പേരിലേക്ക് മാറ്റിയ ഉത്തരവിനെ ഭേദഗതി ചെയ്താണ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് പുതിയ ഉത്തരവിറക്കിയത്. നാളെ കർക്കിടകമാവ്. വിവിധ പുണ്യതീർത്ഥങ്ങളിലും ക്ഷേത്രങ്ങളിലും ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. കർക്കിടകവാവുമായി ബന്ധപ്പെട്ട കച്ചവടക്കാർക്കും പൊതുജനങ്ങൾക്കും ഭക്ഷ്യവസ്തുക്കൾ സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. തെക്കേ അമേരിക്കൻ രാജ്യമായ കൊളംബിയയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ ഭൂകമ്പം അനുഭവപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 82 പേർ മരിച്ചു. 17 വർഷത്തിനുശേഷം ഇന്ത്യയിൽ നടക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം വേദിയാകും. ഈ മാസം 17 മുതൽ 23 വരെയാണ് ടൂർണമെന്റ് ക്രമീകരിച്ചിരിക്കുന്നത്.
1: നാളെ കർക്കിടകവാവ്. തലമുറകൾ പലത് കടന്നുപോകുമ്പോഴും ഓർമ്മകൾ നിലനിൽക്കുന്നുണ്ടെന്ന് ഓരോ കർക്കിടകവാവും ഓർമ്മിപ്പിക്കുന്നു. തിരുവല്ല മുതൽ തിരുനെല്ലി വരെ ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്നത് ഒരു ആചാരമനുഷ്ഠിക്കാൻ മാത്രമല്ല, അവരുടെ പൂർവികരുടെ ഓർമ്മകൾ പുതുക്കാനുമാണ്. ഈ ജനക്കൂട്ടത്തെ വരവേൽക്കാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പുണ്യസ്ഥലങ്ങൾ ഒരുങ്ങുമ്പോൾ മതിയായ സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്നത് ആചാരത്തിന്റെ പവിത്രത സംരക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ്. വിശ്വാസികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതിനാൽ പ്രധാന ബലികേന്ദ്രങ്ങളിൽ പലതിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ബുദ്ധിമുട്ടിലാണെന്ന് പരാതിയുണ്ട്.
2: അടിസ്ഥാന സൗകര്യം തീർച്ചയായിട്ടും ഈ കരിശ്രാമസ്വാമി ക്ഷേത്രത്തിനകത്ത് ഈ ടോയ്ലറ്റ് സൗകര്യം വളരെ നിർബന്ധമാണ്.
1: തിരുവല്ലം പ്രദേശവാസി സിമി.
2: അതെ, കർക്കിടക വാവ് ബലിയോടനുബന്ധിച്ച് മാത്രമല്ല എല്ലാ തിങ്കളാഴ്ചകളിലും അല്ല കറുത്ത വാവ് ആയാലും പോലും അവിടെ ആൾക്കാർ ബലിയിടുന്ന സൗകര്യം വളരെ കുറവാണ്. കാര്യം 2000 പരം ആൾക്കാർ എല്ലാ തിങ്കളാഴ്ചകളിലും കറുത്ത വാവിനായാലും ബലിയിടാൻ വരുന്ന അവർക്ക് ഈ ടോയ്ലറ്റ് സംവിധാനം ഇല്ല. പോരെങ്കിൽ അവിടെ ഷവർ വെച്ചിട്ടുണ്ട്. ആ ഷവറിൽ നിന്ന് വരുന്ന വെള്ളം വരെ വളരെ ദയനീയാവസ്ഥയിലുള്ള വെള്ളമാണ്. മുങ്ങി കുളിക്കാനുള്ള സൗകര്യമില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണുള്ളത്? പ്രത്യേകിച്ച് വാഹന സൗകര്യം, അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം വളരെ കുറവാണ്. തോന്നുന്നിടത്ത് അതാണ് ഈ റഷ്. എപ്പോഴും ടൂ വീലർ വരുന്ന ആൾക്കാര് തമ്മിൽ തന്നെ വണ്ടികൾ തമ്മിൽ അപകടങ്ങൾ ഒരുപാട് ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് എല്ലാ വർഷവും വാവുബലിയോടനുബന്ധിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് അവര് വന്ന് നോക്കി ഇവര് വന്ന് നോക്കി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അതെല്ലാം അടിസ്ഥാന സൗകര്യമായി വന്ന സന്തോഷം.
1: തിരുമുല്ലവാരം പ്രദേശവാസി ധനീഷ്.
3: ഏറ്റവും സ്ത്രീ വ്യക്തികൾ വരുമ്പോൾ ബലിയിട്ടിട്ട് അവർക്ക് സ്ട്രെസ് മാറാനോ എന്നും യൂറിയും പാത്തിയാകുമ്പോൾ അവിടെ സൗകര്യമില്ല. അടിസ്ഥാന സൗകര്യം അതാണ് മെയിൻ വിഷയം അവിടുത്തെ. അവിടെ സൗകര്യം ദിവസം കൂടെ ഉണ്ടാക്കുന്നില്ല. ദിവസം കൂടെ അവിടെ സ്വന്തമായിട്ട് ഭൂമിയില്ല. അക്വറി ചെയ്തുമായിട്ട് ഭൂമി എടുക്കുന്നു കുറെ നാളുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു. ഭൂമി എടുക്കുന്നില്ല. അവിടെ വന്ന് വിലയിറപ്പണം നടത്തിയിട്ട് പോകാൻ സ്ത്രീ വെച്ചപ്പോൾ എവിടെ ഇപ്പോൾ സ്ട്രെസ് മാറും? ഒരു ചേഞ്ച് റൂമോ ഓരോന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അവർക്ക് പൈസ മതി. പൈസ വലയിറപ്പണം മന്ദിരവുമോ നടത്തി പൈസ വലിച്ചിട്ട് പോകുന്നു. വഴിപാട് നടത്തി പൈസ വെച്ചിട്ട് പോകുന്നു. ഈ വരുന്ന വ്യക്തികളെ ഇങ്ങനെ സഹിക്കുന്ന ബുദ്ധിമുട്ടുള്ളതും അടുത്തുള്ള വീടുകളിലോ എവിടെയെങ്കിലൊക്കെ പോയിട്ടായിരുന്നു അവർ ഡ്രസ് ചേഞ്ച് ചെയ്തു. ഈ പറഞ്ഞ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ ഒരു ടെൻഡുണ്ടായിക്കൊണ്ടും ചെയ്യാൻ പറ്റും. പക്ഷെ ബാത്റൂമിൽ പോണെ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലല്ലേ? എത്ര പിടിപ്പിക്കാൻ പറ്റും? അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ആ ദേവസ്വം ബോർഡ് അനാസ്ഥാനല്ലേ? സർക്കാർ ഭരണത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ദേവസ്വം ബോർഡ് വരെ ഈ ടോയ്ലറ്റ് ഇങ്ങോട്ട് വെച്ചൂടാ. ഓപ്പറേഷൻ അറിയാനോട് ഈ ടോയ്ലറ്റ് വെച്ചൂടെ. ഡ്രസ് ചേഞ്ചിന്റെ സൗകര്യം വെച്ചൂടെ. ഫണ്ട് മാത്രം കൊണ്ടുപോയാൽ മതിയോ? ആ ഫണ്ടിന്റെ 1% ഇവിടെ ചെലവാക്കണ്ടേ? ഇതൊന്നും ചെയ്യുന്നില്ല. അവിടെ കുടിക്കാനായിട്ട് കുടിവെള്ളം ഒന്നും പറഞ്ഞിട്ട് ഒരു ബോർഡ് കാണിച്ചു തരാൻ പറ്റുമോ? അവിടെ അതുപോലും ഇല്ല. അടുത്തവരുടെ കുടിക്കാൻ പോലും വെള്ളം അവിടെ വെച്ചിട്ടില്ല. അടുത്തവരെ ഒന്നുമില്ല. അടുത്ത നാട്ടുകാരും ചില സംഘടനകൾ ചേർന്ന് ചെയ്യുന്ന പ്രവർത്തനമുണ്ട്. ഈ വെച്ചാൽ വന്നിട്ട് പോയി ചേരുന്നതല്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ദേവസ്വം ഭാഗത്തുനിന്ന് ഒരു സൗകര്യം അവിടെ ചെയ്യുന്നില്ല. ഒരു വർഷങ്ങൾ ഫണ്ടെടുക്കുന്ന ഫണ്ട് കൊണ്ടുപോകും, അത്രേ ചെയ്യുന്നുള്ളൂ. ആ ഫണ്ടിന്റെ കൊണ്ടുപോകുന്ന 1% വിനിയോഗിക്കുന്നില്ല. ക്ഷേത്രം തന്നെ പൊളിച്ചിട്ട് വർഷങ്ങളായി. ആ നാലമ്പലം ചുറ്റമ്പലം പോലും വലിയ നേരം പണിയിട്ടില്ല. അതിനകത്ത് 17-19 ക്ഷേത്രം പൊളിച്ചിട്ട് ഇപ്പൊ വർഷം എത്ര 7 വർഷമായി.
1: ആലുവ മണപ്പുറം ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് നീലകണ്ഠൻ.
4: രാത്രി 12 അതില് ബലികർമാദികൾ തുടങ്ങും. പിറ്റേ ദിവസം 13 ഏതാണ്ട് ഉച്ചയ്ക്ക് വില എത്തും. ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവിധ സൗകര്യങ്ങളും ദേവസ്വം ബോർഡും ഉപദേശ സമിതി ചെയ്യേണ്ട പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം. ജനങ്ങൾ വണ്ടിയിൽ വരുവാണെങ്കിലും പാർക്ക് ചെയ്യാനായിട്ട് പ്രത്യേക ഗ്രൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ അമ്പലത്തിന്റെ അകം അതിന്റെ ഇടയ്ക്ക് വെള്ളവും ചെളി കയറി കിടന്നത് അതൊക്കെ വൃത്തിയായി കൊണ്ടേയിരിക്കുന്നു. ഈ മട്ടിൽ നിൽക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല അന്തരീക്ഷമാണല്ലോ. അത് വെള്ളത്തിന്റെ ഒന്നും ചെളിയുടെ പ്രശ്നമൊന്നും ഒരുക്കണില്ല. രാവിലെ ഭക്ഷണങ്ങൾക്ക് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് ദേവസ്വം ബോർഡ്. പിന്നെ വൈദ്യ സഹായങ്ങള് ഫയർഫോഴ്സ് ഉണ്ട്, ഷൂഗാർഡ് ടീമുണ്ട്, എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ കാഴ്ചപ്പാടില് ഞങ്ങൾക്ക് കുറ്റം പറയാനുള്ളത് എപ്പോഴും ദേവസ്വം ബോർഡിനാണ്. ദേവസ്വം ബോർഡിന് കാശ് മാത്രം മതി. വേണ്ട സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമേ പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളൂ. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്.
1: ബീച്ചുകളിലും നദീതീരങ്ങളിലും ആചാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾ അടിഞ്ഞുകൂടുന്നത് തടയാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടുതൽ ശുചീകരണ തൊഴിലാളികളെ വിന്യസിക്കുകയും മാലിന്യശേഖരണം തുടർച്ചയായി നടക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തുവരുന്നു. പ്ലാസ്റ്റിക് വസ്തുക്കൾ ഒഴിവാക്കാനും പരമ്പരാഗതമായ ജൈവ വസ്തുക്കൾ മാത്രം ഉപയോഗിക്കാനും ആചാരങ്ങൾ ചെയ്തു കഴിഞ്ഞതിനു ശേഷവും പുണ്യസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് സന്നദ്ധ പ്രവർത്തകരുമായി സഹകരിക്കാനും അധികൃതർ വിശ്വാസികളോട് അഭ്യർത്ഥിക്കുന്നുണ്ട്.
5: ഓരോ ഡിപ്പാർട്ട്മെന്റ് തലത്തിലാണ് ഓരോരുത്തർ അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നത്. 600-ലധികം പോലീസുകാരെ വിന്യസിക്കുന്നുണ്ട്.
1: വർക്കല പാപനാശം കൗൺസിലറും മുനിസിപ്പൽ ചെയർപേഴ്സണുമായ ഗീത ഹേമചന്ദ്രൻ.
5: കാരണം ട്രാഫിക് കണ്ട്രോൾ ചെയ്യാൻ അത് ഏറ്റവും കൂടുതൽ പ്രദേശത്തേക്ക് വരുന്ന വർക്കല പാപനാശത്തേക്ക് വരുന്ന കൊല്ലം ഭാഗത്തു നിന്നുണ്ടാവും, തിരുവനന്തപുരം ഭാഗത്തു നിന്നുണ്ടാവും, പാരിപ്പള്ളി ഭാഗത്തു നിന്നുണ്ടാവും. അപ്പൊ ആ ഭാഗങ്ങളിലൊക്കെ പോലീസ് തന്നെ 11-ാം തീയതി വൈകുന്നേരം മുതല് ട്രാഫിക് കൺട്രോൾ ഉണ്ട്. അതിന് വൺ വേ സിസ്റ്റം ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 12 രാവിലെ 7 മണി മുതൽ തന്നെ പോലീസിന് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നഗരസഭ ചെയ്യുന്നതെന്ന് വെച്ചാല് ബയോ ടോയ്ലറ്റ് അല്ലെങ്കിൽ ഈ ടോയ്ലറ്റ് സൗകര്യം, അതുപോലെ ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കല്, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണോ ഇവിടത്തേക്ക് പാപനശത്തേക്ക് വരുന്നത് ആ ഭാഗങ്ങളിലേക്കുള്ള റോഡുകൾ കാട് വെട്ടി അത് ക്ലീൻ ആക്കി കുഴി അടയ്ക്കുക, അതെല്ലാം കഴിഞ്ഞു. അതുപോലെ പാർക്കിംഗ് ഗ്രൗണ്ട് നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. പ്രൈവറ്റ് പാർട്ടിക്കാരുടേതുണ്ട്, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഉണ്ട്, പിന്നെ ക്ഷേത്രം പ്രോപ്പർട്ടിയായ നന്ദാവനം ഉണ്ട്. ആ നന്ദാവനവും പാർക്കിംഗ് ഗ്രൗണ്ട് എല്ലാ വർഷവും പാർക്കിംഗ് ഗ്രൗണ്ടായിട്ട് അപ്പൊ 2-way ആയിട്ട് പോകാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ മുനിസിപ്പാലിറ്റിയുടെ മേൽനോട്ടത്തിൽ കാടെല്ലാം വെട്ടിത്തെളിച്ചു, ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തു, ആ ഭാഗമൊക്കെ ക്ലീൻ ആക്കി. പിന്നെ മുനിസിപ്പാലിറ്റി ഈ വാർഡുകളിലെല്ലാം എല്ലാ സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കാനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും ഹരിതചട്ടം പാലിച്ചാണ് ഇത് ചെയ്യുന്നതേ. നമുക്ക് പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുവരുന്നവരിൽ നിന്നും 10 രൂപ ഈടാക്കും ഞങ്ങൾ. ഹരിതകർമ്മസേന അംഗങ്ങൾ, NCC, NSS എല്ലാവരും ഉണ്ടാവും. ആ 10 രൂപ കൊടുത്തിട്ട് പ്ലാസ്റ്റിക് കൊണ്ടുവരുന്ന കുപ്പി കൊണ്ടുവരുന്നവർക്ക് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അവരെ കയ്യിൽ നിന്ന് 10 രൂപ ഞങ്ങൾ മേടിക്കും. അകത്തോട്ട് പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ തിരികെ വരുമ്പോൾ ആ പ്ലാസ്റ്റിക് കുപ്പി തിരിച്ചു കൊടുത്താൽ ആ പൈസ കൊടുക്കും, തിരിച്ചു കൊടുക്കും. കിറ്റൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റിക് കിറ്റ് ആണെങ്കിൽ അതിന് പകരം അവർക്ക് സഞ്ചിയാണ് കൊടുക്കുക. അതെല്ലാ വർഷവും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത്തവണ അതുണ്ടായിരിക്കും.
1: വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ജില്ലാ ഭരണകൂടങ്ങളും വിവിധ സർക്കാർ വകുപ്പുകളും ഈ വർഷത്തെ ആചരണത്തിന് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
6: ഈ ഓഗസ്റ്റ് 12-ാം തീയതി നടക്കുന്ന ബലിതർപ്പണം, അതിനുവേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുപാട് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ പല ക്ഷേത്രങ്ങളിലും ബലിതർപ്പണം നടക്കും.
1: തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K.ജയകുമാർ:
6: ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് തിരുവല്ലത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നല്ല ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അവിടെ പന്തലുകളുടെ വലിപ്പം വർദ്ധിപ്പിച്ചു, കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു, പിന്നെ VIP പാസ് എന്നൊക്കെ പറഞ്ഞു വിറ്റുകൊണ്ടിരുന്ന ചില മോശപ്പെട്ട പ്രവണതകൾ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റി ഓൺലൈനിൽ ബുക്കിംഗ് ആയി. 6,000-ത്തോളം ഓൺലൈൻ ബുക്കിംഗ് ആയി. പിന്നെ ശുചീകരണത്തിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വർഷത്തെക്കാളും മെച്ചമായിട്ട് ചെയ്യാൻ നേരത്തെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വർക്കലയിലും തിരുമൂലവാരത്തുമാണ് വേറെ പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ. മറ്റു സ്ഥലങ്ങളും ഉണ്ട്, എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് കൊല്ലത്ത് തിരുമൂലവാരത്തും അതുപോലെ വർക്കലയിലും. വർക്കലയിലും ബഹുജന പങ്കാളിത്തമുണ്ട്. അവിടുത്തെ മുനിസിപ്പാലിറ്റി വളരെ സഹകരിച്ചിട്ടാണ് വർക്കലയിൽ ഏർപ്പാടുകൾ ചെയ്തത്. എല്ലായിടത്തും കഴിഞ്ഞ വർഷമൊക്കെ ഓരോരോ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ഉണ്ടായി. ഉദാഹരണത്തിന് വർക്കലയിലെ പന്തല് കടലെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ പ്രാവശ്യം. ഈ പ്രാവശ്യം അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുമൂലവാരത്തും കഴിഞ്ഞ പ്രാവശ്യം 1-2 കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ഉണ്ടായി. അതെല്ലാം പലതരത്തിലുള്ള മീറ്റിംഗുകൾ നടത്തി പ്രാദേശികമായിട്ടുള്ള ധാരണകളിലെത്തി അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സജ്ജീകരണങ്ങൾ മുൻ വർഷങ്ങളെക്കാളും മെച്ചപ്പെട്ടതാണ് എന്ന് വളരെ ധൈര്യത്തോടുകൂടി പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ശംഖ് മുഖത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടിപ്പോ. കാരണം അവിടെ ഈ മറ്റേ വാൾ പണിയുന്നത് കൊണ്ട് സ്ഥലപരിമിതികളൊക്കെ ഉണ്ട്. അവിടെ ജില്ലാ കളക്ടർ ഇടപെട്ടിട്ട് ചില ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏതായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ആലുവയിലും വർക്കലയിലും തിരുമൂലവാരത്തും തിരുവല്ലത്തും ശംഖുമുഖത്തും ആണ് പ്രധാന കേന്ദ്രങ്ങൾ. വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. എല്ലായിടത്തും മൂന്നോ നാലോ തവണ മീറ്റിംഗുകൾ കൂടി അവലോകന യോഗം നടത്തി നമ്മൾ പലരും നേരിട്ട് പോയി സന്ദർശിച്ച് സാമ്പത്തികമായ അനുമതികളെല്ലാം കൊടുത്ത് കൂടുതൽ ആളുകളെ വിന്യസിപ്പിച്ചുകൊണ്ട് ആണ് ഇപ്പൊ നടത്തുന്നത്.

0: സാധാരണ വരുന്ന ഒരു പരാതി എന്ന് പറയുന്നത് വലിയിടം ചെന്നിരിക്കുമ്പോൾ കൊടുക്കുന്ന എള്ളും പൂവും ഒക്കെ കുറഞ്ഞു പോകും, വളരെ പിശുക്കി കൊടുക്കുന്നത് പോലെ ആണ് എന്നൊരു പരാതി വന്നത്. അതെല്ലാം മാറ്റാൻ നമ്മളാലാവുന്ന എല്ലാ പരിശ്രമങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം പിതൃക്കൾക്ക് വളരെ തൃപ്തിയോടുകൂടി ബലിതർപ്പണം നടത്താൻ ആളുകൾക്ക് സാധിക്കട്ടെ, സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം.
1: കർക്കിടകവാവ് ഓർമ്മകളുമായി ബലി നടക്കുന്ന സ്ഥലങ്ങളിലെത്തുന്ന ഒരു വിശ്വാസി നിരാശയോടെ മടങ്ങേണ്ട ഒരു ദിനമാകരുത്. മതിയായ പാർക്കിംഗ്, വൃത്തിയുള്ള ശുചിമുറികൾ, സുരക്ഷിതമായ പാതകൾ, കാര്യക്ഷമമായ ആൾക്കൂട്ട നിയന്ത്രണം എന്നിവ സൗകര്യങ്ങളല്ല, മറിച്ച് ഈ ദിനത്തിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കുന്ന അവശ്യ സേവനങ്ങളാണ്. മുംബൈ പോയവരെ ആദരിക്കുന്ന ആചാരത്തിനൊത്തുകൂടുന്നവരോട് തുല്യമായ ആദരവ് പ്രതിഫലിപ്പിക്കുന്നതായിരിക്കട്ടെ ബോർഡ് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനത്തോടെ ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ.

0: പ്രഭാതഭേരി പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ രാവിലെ 6:30 കേൾക്കാം. ഏവർക്കും ശുഭദിനാശംസകൾ.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡെലിറിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. വിദേശികൾക്ക് രാജ്യത്ത് പ്രവേശിക്കാൻ 11 പുതിയ പോർട്ടുകളിൽ ഇ വിസ സൌകര്യം ഒരുക്കിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇന്ത്യ യുഎസ് നാവികസേനകളുടെ സംയുക്ത പരിശീലനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മഴക്കെടുതിയെ തുടർന്നുണ്ടായ കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. 120 അധിക ബാച്ചുകൾ അനുവദിച്ചതിലൂടെ ഈ അധ്യയന വർഷം സംസ്ഥാനത്ത് 7200 വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്രവേശനം ലഭിച്ചതായി മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനത്ത് കർക്കടക വാവ് ബലിതർപ്പണത്തിന് ക്ഷേത്രങ്ങളിലും കടപ്പുറങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. വിദേശികൾക്ക് രാജ്യത്ത് പ്രവേശിക്കാൻ 11 പുതിയ പോർട്ടുകളിൽ ഇ വിസ സൌകര്യം ഒരുക്കിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഭോപ്പാൽ, തിരുപ്പതി വിമാനത്താവളങ്ങൾ, അട്ടാരി, അഗർത്തല തുറമുഖങ്ങൾ തുടങ്ങിയവ ഇ വിസ സൌകര്യമൊരുക്കിയ പോർട്ടുകളിൽ ഉൾപ്പെടും. ഇതോടെ രാജ്യത്ത് ഇ വിസ സൌകര്യം ലഭിക്കുന്ന പോർട്ടുകളുടെ എണ്ണം 88. 72 മണിക്കൂറിനകം 95% വിസകൾ ഇ വിസയായി നൽകിയെന്നും മന്ത്രാലയം വ്യക്തമാക്കി. വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ചർച്ചയ്ക്ക് വിശദമായ മറുപടി നൽകാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തയ്യാറാണെന്നും റിജിജു അറിയിച്ചു. വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് പ്രസ്താവന വേണമെന്ന് കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും ആവശ്യപ്പെട്ടിരുന്നതായി അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തരമന്ത്രിയുടെ മറുപടി സമാധാനപരമായി കേൾക്കണമെന്നും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറരുതെന്നും കിരൺ റിജിജു കോൺഗ്രസിനോടും മറ്റ് പ്രതിപക്ഷ പാർട്ടികളോടും അഭ്യർത്ഥിച്ചു. ഗ്രീൻ ഇന്ത്യ മിഷന്റെ ഭാഗമായി 17 സംസ്ഥാനങ്ങളിൽ 184,000 ഹെക്ടറിലധികം ഭൂമിയിൽ പാരിസ്ഥിതിക പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതായി പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ലോക്സഭയിൽ അറിയിച്ചു. നശിച്ച വനപ്രദേശങ്ങളിലെയും വനേതര പ്രദേശങ്ങളിലെയും പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 മുതൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഗ്രീൻ ഇന്ത്യ മിഷൻ. രാജ്യത്തെ കാർഷിക വിദ്യാർത്ഥികൾക്ക് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി സ്കോളർഷിപ്പും ഫെലോഷിപ്പും ഏർപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. പദ്ധതിയിലൂടെ 6,000-ലധികം വിദ്യാർത്ഥികൾക്ക് 21 കോടിയിലധികം രൂപ ലഭിച്ചെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കാർഷിക വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്ന ഇത്തരം പദ്ധതികൾ രാജ്യത്തിന്റെ കാർഷിക ഭാവിക്ക് മുതൽക്കൂട്ടാവുമെന്നും ചൌഹാൻ പറഞ്ഞു. ഇന്ത്യ യുഎസ് നാവിക സേനകൾ സംഘടിപ്പിക്കുന്ന 8-ാമത് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ പുരോഗമിക്കുന്നു. ഇരു നാവികസേനകളുടെയും സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ് ഇഒഡി സംഘങ്ങളാണ് ഉഭയകക്ഷി അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്. ഇന്നലെയാണ് 5-ദിന അഭ്യാസ പ്രകടനത്തിന് തുടക്കമായത്. വിഷയ വിദഗ്ധ കൈമാറ്റങ്ങൾ, ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവയാണ് അഭ്യാസ പ്രകടനത്തിൽ ഉള്ളത്. നൂതന സാങ്കേതിക വിദ്യകൾ, സമകാലിക ഇഒഡി രീതികൾ, മികച്ച പ്രവർത്തന രീതികൾ എന്നിവ കൈമാറുന്നതിന് പരിപാടി വഴിയൊരുക്കും. അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. മഴക്കെടുതിയെ തുടർന്നുണ്ടായ കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭയിൽ ചേരുന്ന യോഗത്തിൽ മന്ത്രി ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കും. തിരുവനന്തപുരത്ത് നിന്ന് റിജു കോലിയക്കോട്.
2: പ്രകൃതിക്ഷോഭം, വെള്ളപ്പൊക്കം, വരൾച്ച എന്നിവ കാരണം കൃഷിനാശം സംഭവിക്കുകയും കാർഷിക മേഖലയെ ഗൌരവമായി ബാധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കൃഷിവകുപ്പിന്റെയും സഹകരണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ യോഗം ചേരുന്നത്. കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ ആലോചിക്കുന്നതിനും കർഷകർക്ക് പുനഃകൃഷി നടത്തുന്നതിനായി പലിശരഹിത കാർഷിക വായ്പ ലഭ്യമാക്കുന്നതുൾപ്പെടെയുള്ള വിവിധ സഹായ നടപടികൾ യോഗത്തിൽ ചർച്ച ചെയ്യും. കേരള ബാങ്ക്, നബാർഡ്, ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ പ്രതിനിധികൾ, സഹകരണ ധനകാര്യ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, സംസ്ഥാന കാർഷിക സഹകരണ ബാങ്കുകളുടെ പ്രതിനിധികൾ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. കൃഷിനാശം നേരിട്ട കർഷകരുടെ അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ, പുനഃകൃഷിക്കാവശ്യമായ പ്രവർത്തന മൂലധനം, വായ്പ ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കൽ, വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങളെ തുടർന്ന് കാർഷിക മേഖലയിലുണ്ടാകുന്ന സാമ്പത്തിക ആഘാതം ലഘൂകരിക്കുന്നതിനെക്കുറിച്ചുള്ള മറ്റ് നടപടികൾ എന്നിവയും യോഗത്തിൽ ചർച്ച ചെയ്യും.
0: പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സുരക്ഷ മുൻനിർത്തി തിരുവല്ല താലൂക്കിലെ 10 വിദ്യാലയങ്ങൾക്കും കോഴഞ്ചേരി താലൂക്കിലെ 2 അങ്കണവാടികൾക്കും ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കുട്ടനാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും ഇന്ന് അവധിയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന്റെ ഭാഗമായി ടൌൺഷിപ്പിലേക്ക് മാറി താമസിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഉപജീവന മാർഗം ഒരുക്കുന്നതിന് കുടുംബശ്രീക്ക് 90,16,600 രൂപ അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവായി. മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട ഉപജീവന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനാണ് തുക വിനിയോഗിക്കുക. കുടുംബശ്രീക്ക് തുക നൽകാൻ ജില്ലാ കളക്ടർക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ടൌൺഷിപ്പിലേക്ക് മാറുന്ന കുടുംബങ്ങളുടെ നിലവിലെ സാഹചര്യവും ഉപജീവന ആവശ്യങ്ങളും പരിഗണിച്ചാണ് മൃഗസംരക്ഷണ മേഖലയിലെ ഉപജീവന പദ്ധതികൾ കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്നത്. കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ കുടുംബത്തിന് സംരക്ഷണം നൽകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. സംസ്ഥാന കൈത്തറി വസ്ത്ര വിപണന പ്രദർശനമേള മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് തിരുവനന്തപുരം ചിത്തിര തിരുനാൾ പാർക്കിൽ ഉദ്ഘാടനം ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിലെ കരകൌശല ഉൽപ്പന്നങ്ങൾ 70 സ്റ്റാളുകളിലായി ഒരുക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര യുവജന ദിനാചരണത്തിന്റെ സംസ്ഥാനതല പരിപാടി ഇന്ന് തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. യുവജനങ്ങളിൽ എയ്ഡ്സ് ഉൾപ്പെടെ ആരോഗ്യ വിഷയങ്ങളിൽ അവബോധം ശക്തിപ്പെടുത്തുന്നതിന് വിവിധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഹജ്ജ് തീർത്ഥാടകർക്ക് ആദ്യ ഗഡു തുക അടയ്ക്കുന്നതിന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഈ മാസം 17 വരെ സമയം നീട്ടി. ഇത് സംബന്ധിച്ച് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് അയച്ച കത്തിനെ തുടർന്നാണ് നടപടി.

0: അധിക ബാച്ചുകൾ അനുവദിച്ചതിലൂടെ ഈ അധ്യയന വർഷം സംസ്ഥാനത്ത് 7200 വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്രവേശനം ലഭിച്ചതായി മന്ത്രി എൻ ശംസുദ്ദീൻ പറഞ്ഞു. കാസർകോട് ജില്ലയിൽ അനുവദിച്ച 10 അധിക പ്ലസ് വൺ ബാച്ചുകളുടെ ജില്ലാതല ഉദ്ഘാടനം മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം പുതിയ യുഗത്തിലാണെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ പറഞ്ഞു. കാസർകോട് കുമ്പള ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായ ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് കർക്കടക വാവ് ബലിതർപ്പണത്തിന് ക്ഷേത്രങ്ങളിലും കടപ്പുറങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെയാണ് കർക്കടകവാവ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കിടക വാവുബലി തർപ്പണം പുലർച്ചെ 2 മണിക്ക് തുടങ്ങും. ആലുവ മണപ്പുറം തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, വർക്കല പാപനാശം, ശംഖുമുഖം കടപ്പുറം, കോഴിക്കോട് വരയ്ക്കൽ, കണ്ണൂർ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിന് ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. പുലർച്ചെ മുതൽ നടക്കുന്ന ബലിതർപ്പണത്തിനായി മുൻവർഷങ്ങളെക്കാൾ കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. വാവുബലിയോടനുബന്ധിച്ച് കൊച്ചി മെട്രോ സർവീസ് ഇന്ന് തൃപ്പൂണിത്തറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30-നും 11:30-ക്കും സർവീസ് ഉണ്ടായിരിക്കും. KSRTCയും വിപുലമായ ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് വരയ്ക്കൽ കർക്കിടക വാവ് ബലിതർപ്പണത്തിന് ശ്രേഷ്ഠാചാര്യ സഭയിലെ ആചാര്യന്മാരുടെ കാർമ്മികത്വത്തിൽ വൈകിട്ട് 4 ആരംഭിക്കുന്ന ബലിതർപ്പണവും തിലഹോമവും നാളെ രാവിലെ 10 മണിവരെ തുടരും. കൊയിലാണ്ടി മൂടാടി ഉരുപുണ്യക്കാവ് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പുലർച്ചെ 3 മണി മുതൽ കടൽക്കരയിലെ ക്ഷേത്ര ബലിതറയിൽ വാവുബലി കർമ്മങ്ങൾ നടക്കും. കോഴിക്കോട് മുക്കം തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിലെ കർക്കിടക വാവ് ബലിതർപ്പണത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. കണ്ണൂർ തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പുലർച്ചെ 4 മുതലും തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ രാവിലെ 5 മുതലും ബലിതർപ്പണം ആരംഭിക്കും. കണ്ണൂർ പയ്യാമ്പലം ബീച്ച്, മുഴുപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ച്, കണ്ണൂർ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ 5 ആരംഭിക്കും.
0: കാഴ്ചയില്ലാത്തവർ ഉൾപ്പെടെ ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന പെൻഷൻ പ്രത്യേക പെൻഷനായി അനുവദിക്കണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാലയിൽ ആവശ്യപ്പെട്ടു. ഭിന്നശേഷിക്കാരെ ശാക്തീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ശില്പശാലയിൽ ആവശ്യമുയർന്നു. ദീർഘദൂര ബസ് ഡ്രൈവർമാർക്ക് മതിയായ വിശ്രമം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് മനുഷ്യാവകാശ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശിച്ചു. പരിചയവും യോഗ്യതയുമില്ലാത്ത ജീവനക്കാരെ ഇത്തരം സർവീസുകൾക്ക് നിയോഗിക്കരുത്. ജോലി വിശ്രമസമയം സംബന്ധിച്ച രേഖകൾ കൃത്യമായി പാലിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. വിദേശികൾക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ 11 പുതിയ പോർട്ടുകളിൽ ഇ വിസ സൌകര്യം ഒരുക്കിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇന്ത്യ യുഎസ് നാവികസേനകളുടെ സംയുക്ത പരിശീലനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മഴക്കെടുതിയെ തുടർന്നുണ്ടായ കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. 120 അധിക ബാച്ചുകൾ അനുവദിച്ചതിലൂടെ ഈ അധ്യയന വർഷം സംസ്ഥാനത്ത് 7200 വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്രവേശനം അനുവദിച്ചതായി മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനത്ത് കർക്കടകവാവ് ബലിതർപ്പണത്തിന് ക്ഷേത്രങ്ങളിലും കടപ്പുറങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: संसदा करविषयकानां तथा अन्येषां विधीनां संशोधन विधेयकं 20-26 इति पारितम्. राज्यसभया ह्यः चर्चानन्तरम् एतत् लोकसभायै प्रत्यर्पितम्. लोकसभया एतद् विधेयकं पूर्वमेव पारितमासीत्. केन्द्रीय वित्तमन्त्री निर्मला सीतारमण विधेयकं प्रस्तुतवती आसीत्. विधेयकेन धनप्रदान परिशोधन व्यवस्थाधिनियम 27+ आयकराधिनियम 25 तथा वित्ताधिनियम 26 चेत्येष् संशोधन प्रस्ताव्यते. अनेन अधिनियमेन आयकर संशोधन अध्यादेश 26 इति प्रभावहीनः भविष्यति, यः अस्य वर्षस्य जून मासस्य 5 दिनांके प्रख्यापितः आसीत्. चर्चायाः प्रत्युत्तरं ददति केन्द्रीय वित्तमन्त्री अवदत् यत् विधेयकस्य उद्देश्यं भारतस्य विनिर्माण परितन्त्रस्य सुदृढीकरणम्, अतिरिक्त निवेशस्य आकर्षणम्, आजीविकायाः सृजनं तथा विनिर्माण गतिविधीनां प्रोत्साहनं वर्तते. सा अवदत् यत् द्वितीयः प्रमुखः संशोधनः भारतस्य निर्दिष्टेभ्यः दत्तांशकेन्द्रेभ्यः दत्तांशसेवाः प्राप्नुवतीनां वैदेशिक संस्थानां

0: करमुक्तिप्रदानेन अथ व्यवसायसञ्चालनस्य च सुगमतायाः वर्धनेन सम्बन्धितः अस्ति। मन्त्रिणा स्पष्टीकृतं यत् विधेयकेन यूपीआई इति प्रयोक्तृभ्यः कश्चन करः उत वा व्यवहारशुल्कं न आरोप्यते। संसदा बैंकर्स बुक्स एविडेंस विधेयकं 20-26 अपि पारितम्। राज्यसभया तत् ह्यः अनुमोदितम् आसीत् एवञ्च लोकसभया तत् पूर्वमेव पारितम् आसीत्। प्रशासनेन 11 नूतनानि अन्ताराष्ट्रियपत्तनानि अधिसूचितानि येन ई वीजा धारकानां वैदेशिक नागरिकाणां भारतप्रवेशः सुलभः भविष्यति। गृहमन्त्रालयेन उक्तं यत् एतेषु 9 भूपत्तनानि 2 च विमानपत्तने सम्मिलिते स्तः। एतेषु भोपालस्य तिरुपतेः च विमानपत्तने तथा अटारी अगरतला इत्येतयोः भूपत्तनानि सम्मिलितानि सन्ति। मन्त्रालयेनोक्तं यत् नूतनानां पत्तनानां समावेशेन ई वीजा इत्येतस्य उपयोगिता आकर्षणञ्च अधिकं वर्धिष्यते। मन्त्रालयानुसारं भारतं प्रायः 95% यावत् ई वीजा आवेदनानि 2 सप्ततिहोरातः न्यूनसमये निस्तारयति। नूतनपत्तनानां समावेशेन ई वीजा धारकाणां वैदेशिक नागरिकाणां प्रवेशाय अनुमतानां अन्ताराष्ट्रियपत्तनानां संख्या आहत्य 88 जाता। एतेषु 37 विमानपत्तनानि 38 सामुद्रिकपत्तनानि तथा 13 भूपत्तनानि च सम्मिलितानि सन्ति। वाणिज्योद्योगमन्त्री पीयूषगोयलः अवदत् यत् प्रशासकीय ई मार्केट प्लेस जेम इतीदम् उच्चगुणवत्तायुक्तस्य उचितमूल्येन उचितसमये उचितोत्पादस्य क्रयणं प्रतिबिम्बयति। नवदिल्ल्यां जेम इत्यस्य 10 वर्षाणां पूर्त्युत्सवस्य अवसरे मन्त्री उक्तवान्। श्रीगोयलः स्मारितं यत् जेम इत्यस्य प्रवर्तनात् प्राक् सार्वजनिकधनस्य दुरुपयोगः भवति स्म, सुशासनस्य अभावः च आसीत्। श्रीगोयलः अवदत् यत् संचितरूपेण जेम इत्यनेन पटलेन 3 कोट्यधिकानाम् आदेशानां माध्यमेन 25 लक्ष कोटि रूप्यकाणां वस्तूनां सेवानां च क्रयणे साहाय्यं कृतम्। सः प्रतिपादितवान् यत् प्रथमाष्टवर्षेषु 10 लक्ष कोटि रूप्यकाणां क्रयणं जातं, तदनन्तरं 10 कोटि रूप्यकाणां क्रयणं केवलं वर्षद्वयोः एव अभवत् इति। भारतर्तु विज्ञान विभागेन अद्य हिमाचल प्रदेशे पूर्व राजस्थाने च अतिवृष्ट्यै नारंगवर्णपरा संचेतना प्रख्यापिता। ऋतु विभागानुसारेण अद्य अरुणाचल प्रदेश, असम, मेघालय, छत्तीसगढ़, गांगीय पश्चिम बंगाल, गुजरात, हरियाणा, चंडीगढ़, नवदिल्ली इत्येतेषां स्थलानां कतिपयेषु स्थानेषु अतिवृष्टिः संभाव्यते। इति वार्ताः।
1: ആകാശവാണി, സമയം 7 മണി. ഇപ്പോൾ വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൊരുൾ. രാമായണപ്പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി.
4: ശ്രീരാമന്റെ ബ്രഹ്മാസ്ത്രം നെഞ്ചിലേറ്റ് രാവണൻ ജീവനറ്റ് നിലത്ത് വീണതറിഞ്ഞ് രാവണന്റെ ഭാര്യമാരായ രാക്ഷസ സ്ത്രീകൾ കൂട്ടത്തോടെ രാവണമാളികയിൽ നിന്ന് ഓടിയിറങ്ങി വന്ന് രാവണന്റെ മൃതദേഹത്തിന് ചുറ്റും നിലവിളിച്ചുകൊണ്ട് നടന്നു. അതിദയനീയമായിരുന്നു ആ ദൃശ്യം. അതിനിടയിൽ രാവണന്റെ പട്ടമഹിഷിയായിരുന്ന മണ്ഡോദരിയും പുറത്തു വന്ന് ഭർത്താവിൻ്റെ മൃതദേഹത്തിനരികെ കണ്ണീരൊഴുക്കിക്കൊണ്ട് നിന്നു. മറ്റു ഭാര്യമാരെ പോലെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയല്ല മണ്ഡോദരി ചെയ്തത്, മറിച്ച് പ്രൗഢയും വിവേകവതിയുമായ ഒരു കുലീനയെപ്പോലെ അവൾ ഭർത്താവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ യുക്തിയുക്തമായി ഭർത്താവ് എല്ലാം കേൾക്കുന്നുണ്ട് എന്ന മട്ടിൽ പറഞ്ഞു വയ്ക്കുക ആണ് ചെയ്തത്. ഒരർത്ഥത്തിൽ അതൊരു ഭർത്തൃവിചാരണയായിരുന്നു എന്ന് തന്നെ പറയാം. മണ്ഡോദരി പറഞ്ഞു തുടങ്ങി, മഹാബാഹുവായ വൈശ്രവണ അനുജ, ക്രുദ്ധനായ അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ ഇന്ദ്രൻ പോലും ഇറക്കുമായിരുന്നല്ലോ. തപോധനരായ ഋഷിമാരും ശക്തരായ ഗന്ധർവന്മാരും ചാരണന്മാരും അങ്ങയെ ഭയപ്പെട്ട് ഓടി ഒളിച്ചിരുന്നല്ലോ. ഇത്ര പരാക്രമശാലിയായ അങ്ങെ ഒരു വെറും മനുഷ്യനാൽ വധിക്കപ്പെട്ടുവെന്നോ? ഉപരിലോകങ്ങളിലും അധോലോകങ്ങളിലും യഥേഷ്ടം സഞ്ചരിക്കുമായിരുന്ന അങ്ങയുടെ മരണം ഒരു മനുഷ്യൻ പോലും സംഭവിച്ചു എന്നത് യുക്തിക്ക് ചേരുന്നതല്ലോ. അന്തകൻ തന്നെ രാമനെന്ന മായാവേഷത്തിൽ അങ്ങയെ നിഗ്രഹിക്കാൻ എത്തിയതാകാം. അദ്ദേഹം വെറും മനുഷ്യനല്ല എന്ന് അന്ന് തന്നെ തെളിഞ്ഞതാണ്. പക്ഷേ അങ്ങനെ നിസ്സാരമാക്കി കളഞ്ഞു. പിന്നെ ദേവന്മാർക്ക് കൂടി പ്രവേശിക്കാനാവാത്ത ലങ്കയിൽ വാനരനായ ഹനുമാൻ കടന്നുവന്ന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയില്ലേ? അന്നു തുടങ്ങി നമ്മുടെ കഷ്ടകാലം. അന്ന് ഞാൻ പറഞ്ഞു രാമനുമായി സഖ്യം ചെയ്യണമെന്ന്. പക്ഷേ അങ്ങ് കേട്ടില്ല. ഏതു പ്രാണിക്കും എപ്പോൾ വേണമെങ്കിലും ഒരു കാരണവുമില്ലാതെ മൃത്യു സംഭവിക്കാം. അങ്ങയ്ക്ക് മരണം വന്നത് സീതയുടെ രൂപത്തിലാണ്. കടലിൽ കടന്നിയെന്ന് സീതയുടെ രൂപത്തിൽ അങ്ങ് തട്ടിക്കൊണ്ടു പോന്നത് അങ്ങയുടെ മരണത്തെ തന്നെയായിരുന്നു. അങ്ങയെ കൂടാതെ ഞാൻ എങ്ങനെ ജീവിക്കും? ഇങ്ങനെയെല്ലാം പറഞ്ഞു പറഞ്ഞ് അവൾ ബോധരഹിതയായി രാവണന്റെ മൃതദേഹത്തിലേക്ക് വീണുപോയി. ഏതൊരു സ്ത്രീയെയും പോലെ മണ്ടോദരിക്കും ഭർത്താവായിരുന്നു ബലം. അതും ത്രിലോകങ്ങളെല്ലാം ചൊൽപ്പടിക്ക് നിർത്തിയിരുന്ന രാവണന്റെ ഭാര്യാ പദവി. ഇതിനപ്പുറം ഒരു രാക്ഷസ സ്ത്രീക്കും കൊതിക്കാനില്ല. ഇന്നലെ വരെ ജീവിത സൗഭാഗ്യങ്ങളുടെ സാമാന്യക്കാർക്കൊക്കെ അപ്രാപ്യമായ കൊടുമുടിയിലായിരുന്നു അവൾ. ഇന്നിതാ അവിടെ നിന്ന് പൊടുന്നനെ വഴുതി വീണ് നിസ്വയും അനാഥയുമായി കേഴേണ്ടി വന്നിരിക്കുന്നു. ആരറിവോ നിയതിതൻ ത്രാസു പൊങ്ങുന്നതും താനേ താണുപോവതും. ഈ ലോകതത്വം രാവണ മണ്ഡോദരിമാരുടെ കാര്യത്തിലും യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന രാവണന്റെ ഹീനമായ നടപടിയെ മണ്ഡോദരി അന്ന് തന്നെ കുറ്റപ്പെടുത്തിയിരുന്നു എന്നതാണ്. രാമായണത്തിന്റെ പല പാഠങ്ങളിലും മണ്ഡോദരിയുടെ ഈ രാവണ വിമർശനം ഏറിയും കുറഞ്ഞും കാണുന്നുണ്ട്. ഇന്ദ്രിയങ്ങളെ നിലയ്ക്ക് നിർത്തി തപസ്സനുഷ്ഠിച്ചതിൻ്റെ ഫലമായിരുന്നു രാവണനെ ഇന്ദ്രാദികളായ മഹാശക്തികളെ മുഴുവൻ പരാജയപ്പെടുത്താനും ത്രിലോകങ്ങളെയും തൻ്റെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവരാനും കഴിഞ്ഞത്. എന്നാൽ ലൗകിക സുഖഭോഗങ്ങളുടെ വഴുക്കലുള്ള പാറകളിൽ കാൽ വഴുതിയപ്പോൾ ഇന്ദ്രിയങ്ങൾ രാവണനെ ജയിക്കുകയായി. അതോടെയാണ് അയാളുടെ പതനം ആരംഭിച്ചത്. ഓരോ വിപൽസൂചന കണ്ടപ്പോഴും മണ്ഡോദരി രാവണന് മുന്നറിയിപ്പ് നൽകിയതാണ് രാമനുമായി സഖ്യത്തിലാകണമെന്ന്. മണ്ഡോദരി മാത്രമല്ല, വിഭീഷണനും മറ്റു സമാധാനകാംക്ഷികളും ഇതുതന്നെ ഉപദേശിച്ചിട്ടുണ്ടാവും. പക്ഷേ തൻ്റെ ഭർത്താവ് അതൊന്നും വകവച്ചില്ല. കാലനെപ്പോലും കൈപ്പിടിയിൽ ഒതുക്കിയ രാവണന് തൻ്റെ കൈക്കരുത്തിൽ അത്രയ്ക്ക് അമിത വിശ്വാസമായിരുന്നു. അതുകൊണ്ട് എന്തുണ്ടായി? താനും ഭർത്താവും മാത്രമല്ല അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നത്. ലങ്കയിലെ എത്രയോ വീരന്മാർ മരണത്തിനിരയായി, എത്രയോ ഭാര്യമാർ വിധവകളായി, എത്രയോ കുട്ടികൾ അനാഥരായി. ഇതെല്ലാമാണ് മണ്ഡോദരിയുടെ രാവണ വിമർശനം ഉള്ളടക്കുന്നത്.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി.
5: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
6: ആകാശവാണി

0: പുലർവെട്ടം. അറിവും ആനന്ദവുമായി എത്തുന്നു പുലർവെട്ടം. എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യം കാർഷിക രംഗത്തെ വിശേഷങ്ങൾ അറിയാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല കർഷക ദിനാചരണവും അവാർഡ് വിതരണവും ഈ മാസം 17 ചിങ്ങം 1 രാവിലെ 9:30 എറണാകുളം കളമശ്ശേരി ആഷിസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുന്നു. കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കുന്ന ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നിർവഹിക്കുന്നതാണ്. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി നെടുമങ്ങാട് നഗരസഭയും കൃഷിഭവനും സംയുക്തമായി മികച്ച കർഷകരെ ആദരിക്കുന്നതിന് കാർഷിക മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നെടുമങ്ങാട് നഗരസഭാ പ്രദേശത്ത് താമസിക്കുന്ന വ്യക്തികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ ഇന്ന് രാവിലെ 11 മണിക്ക് മുൻപായി കൃഷിഭവനിൽ എത്തിക്കണമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു.

കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ കെപ്കോ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കെപ്കോ ചിക്കൻ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്നതിന് ഏജൻസികൾ അനുവദിക്കുന്നതിനുവേണ്ടി നിലവിൽ 2 കിലോമീറ്റർ പരിധിയിൽ കെപ്കോ ചിക്കൻ ഏജൻസികൾ ഇല്ലാത്ത തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപര്യമുള്ള വ്യക്തികൾ അഥവാ സ്ഥാപന ഉടമകൾ സ്വന്തം വിശദാംശങ്ങളും ഏജൻസി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്നിവ വ്യക്തമാക്കിക്കൊണ്ട് വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന പൌൾട്രി കോർപ്പറേഷൻ ലിമിറ്റഡ്, തിരുവനന്തപുരം 6950024 എന്ന മേൽവിലാസത്തിലോ കെപ്കോ പൌൾട്രി അറ്റ് gmail.com എന്ന ഇമെയിലിലോ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9809159559. തൃശൂർ ജില്ലയിൽ വിദ്യാർത്ഥിയിൽ H1N1 രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് വെറ്റിനറി സർവകലാശാല വിദഗ്ധർ അറിയിച്ചു. സ്വൈൻ ഫ്ലൂ അഥവാ പന്നിപ്പനി പന്നികളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നില്ല. നിലവിൽ മനുഷ്യരിൽ കാണപ്പെടുന്ന H1N1 രോഗബാധയുടെ പ്രധാന വ്യാപനമാർഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കാണ്. പന്നികളിൽ കാണപ്പെടുന്ന ചില ഇൻഫ്ലുവൻസ വൈറസുകളുമായി സാമ്യമുള്ളതുകൊണ്ടാണ് ഇതിനെ പന്നിപ്പനി എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇന്ന് പ്രചരിക്കുന്ന H1N1 വൈറസ് സാധാരണ സീസണൽ ഇൻഫ്ലുവൻസ പോലെ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും പുറത്തുവരുന്ന ശ്വാസകോശ സ്രവങ്ങളിലൂടെയും രോഗബാധിതരുമായുള്ള അടുത്ത സമ്പർക്കവും മൂലവുമാണ് പകരുന്നത്. നല്ലവണ്ണം പാകം ചെയ്ത പന്നിയിറച്ചിയോ മറ്റ് മാംസാഹാര ഉൽപ്പന്നങ്ങളോ കഴിക്കുന്നതിലൂടെ H1N1 രോഗം പകരില്ല എന്നതിനാൽ മാംസാഹാര ഉപഭോഗവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. പന്നി വളർത്തുന്ന കർഷകരെയോ പന്നിവളർത്തൽ മേഖലയെയോ ഈ രോഗവാർത്തയുടെ പേരിൽ അനാവശ്യമായി ആശങ്കപ്പെടുത്തുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്യേണ്ടതില്ലെന്നും നിലവിലെ പൊതുജനാരോഗ്യ ആശങ്ക വേണ്ടത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള രോഗവ്യാപനത്തെക്കുറിച്ചാണെന്നും സർവകലാശാല വിദഗ്ധർ അറിയിച്ചു. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഈ വരുന്ന വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായനി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷാ വി എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, 9496556321, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും, ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഈ വരുന്ന വ്യാഴാഴ്ച 11:00 മുതൽ 12:00 വരെ. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: പിന്നും വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്കുകൾ.
1: ഇന്ന് ഓഗസ്റ്റ് 11 ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാം.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: മലയാള ചലച്ചിത്ര ലോകത്ത് വ്യത്യസ്തമായ വഴികൾ വെട്ടിത്തുറന്ന് പ്രതിഭാധനനായ സംവിധായകൻ ജോൺ എബ്രഹാം ജനിച്ചത് 1937 ഓഗസ്റ്റ് 11. സിനിമ ജനങ്ങളുടേതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചാണ് അദ്ദേഹം സിനിമകൾ നിർമ്മിച്ചത്. അമ്മ അറിയാൻ, അഗ്രഹാരത്തിൽ കഴുതൈ, ചെറിയച്ഛന്റെ ക്രൂരകൃത്യങ്ങൾ, വിദ്യാർത്ഥികളെ ഇതിലെ ഇതിലെ എന്നിവയാണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസുകൾ. കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവും മുൻ മന്ത്രിയുമായിരുന്ന അവുക്കാദർ കുട്ടിനഹ അന്തരിച്ചത് 1988 ഓഗസ്റ്റ് 11. കേരളത്തിന്റെ ഉപമുഖ്യമന്ത്രിയായും ദീർഘകാലം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അച്യുതമേനോൻ മന്ത്രിസഭയുടെ കാലത്ത് കേരളത്തിൽ വൻ വിജയമായി മാറിയ 100,000 വീട് പദ്ധതിയുടെ പ്രധാന അമരക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യക്കായി ഒരു വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടി അഭിനവ് ബിന്ദ്ര ചരിത്രം കുറിച്ച ദിവസമാണ് 2008 ഓഗസ്റ്റ് 11. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ

0: ഷൂട്ടിംഗിലായിരുന്നു ഈ നേട്ടം. ഫൈനലിലെ തന്റെ അവസാന ഷൂട്ടിൽ 10.8 എന്ന മികച്ച സ്കോർ നേടിക്കൊണ്ടാണ് ബിന്ദ്ര ഒന്നാം സ്ഥാനം ഉറപ്പിച്ചത്. ഇതിനു മുമ്പ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ സ്വർണ മെഡലുകളെല്ലാം ഹോക്കി എന്ന ടീം ഇനത്തിലൂടെ മാത്രമായിരുന്നു. 1980 മോസ്കോ ഒളിമ്പിക്സിന് ശേഷം ഇന്ത്യ നേടുന്ന ആദ്യ ഒളിമ്പിക് സ്വർണ മെഡൽ കൂടിയായിരുന്നു ഇത്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ധീരരക്തസാക്ഷിയായ ഖുദിറാം ബോസിന്റെ ചരമദിനം 11 ആണ്. 1908 11 മുസാഫർപൂർ ജയിലിൽ വെച്ച് ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്. മരണസമയത്ത് വെറും 18 വയസ്സും 8 മാസവും 11 ദിവസവും മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. കയ്യിൽ ഭഗവത്ഗീതയും പിടിച്ച് ഒട്ടും ഭയമില്ലാതെ ചിരിച്ചുകൊണ്ടാണ് ഖുദിറാം ബോസ് തൂക്കുമരത്തിലേക്ക് നടന്നുപോയത്. അദ്ദേഹത്തിന്റെ ധീരമായ രക്തസാക്ഷിത്വം ബംഗാളിലും ഇന്ത്യയൊട്ടാകെയും വൻ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായി. അമേരിക്കൻ ജനാധിപത്യ ചരിത്രത്തിൽ ആദ്യമായി ഒരു ആഫ്രിക്കൻ ഇന്ത്യൻ വംശജയായ വനിത കമലാ ഹാരിസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടത് 2020 ഓഗസ്റ്റ് 11. ജോ ബൈഡനാണ് തന്റെ റണ്ണിംഗ് മേറ്റായി കമലാ ഹാരിസിനെ തിരഞ്ഞെടുത്തത്. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ വൈസ് പ്രസിഡന്റായി അവർ ചുമതലയേറ്റു. ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ വംശജരുടെ സ്വാധീനം വ്യക്തമാക്കിയ ചരിത്രപരമായ പ്രഖ്യാപനമായിരുന്നു ഇത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ആയുരാരോഗ്യത്തിൽ ഇന്ന് ടങ് ക്ലീനർ ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ? ഇതേക്കുറിച്ച് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രദേശ് MC സംസാരിക്കുന്നു.
4: വായുനാറ്റം നമുക്ക് വായിലുള്ള മിസ്റ്റേക്കുകൾ കാരണവും വരാം, തൊണ്ടയിലുള്ള മിസ്റ്റേക്ക് കാരണവും വരാം, മൂക്കിന്റെ മിസ്റ്റേക്ക് കാരണവും വരാം. അപ്പൊ പ്രശ്നത്തെ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പുഴുപ്പല്ലുണ്ട് എങ്കിൽ വരാം, ഗംസ് ഹെൽത്തി അല്ല എങ്കിൽ വരാം, വായിക്കകത്ത് പുണ്ണുണ്ടെങ്കിൽ വരാം, നല്ല കഫം പിടിച്ചുള്ള ജലദോഷം, സൈനസൈറ്റിസ് ഉണ്ട് എങ്കിൽ കിടക്കുന്ന സമയത്ത് മൂക്കിൽ നിന്ന് തൊണ്ടയിലേക്കായിരിക്കും കഫം ഇറങ്ങുക, ഈ തൊണ്ടയ്ക്കകത്ത് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ വരാം. പിന്നെ ചില ആൾക്കാരുടെ ഇൻഹെറന്റ് നേച്ചറാണ്, അവരുടെ ശരീരത്തിൻ്റെ നേച്ചറാണത്. അതായത് എല്ലാവരുടെയും വിയർപ്പ് സ്മെല്ലുണ്ടാക്കില്ല, പക്ഷെ ചിലവരുടെ വിയർപ്പ് അങ്ങനെയല്ല, നല്ല സ്മെല്ലുണ്ടാക്കുന്ന വിയർപ്പുണ്ട്. അതുപോലെ വായിലുണ്ടാവുന്ന ഈ സലൈവയ്ക്കും ചില ആൾക്കാരുടെ സലൈവയ്ക്ക് സ്മെല്ലി ആയിട്ടുള്ള നേച്ചറുണ്ട്. മറ്റ് മിസ്റ്റേക്കുകളെല്ലാം റൂൾ ഔട്ട് ചെയ്താൽ പോലും നമുക്കൊരു കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് വായുനാറ്റം ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കാരണങ്ങളെല്ലാം മാറ്റി നിർത്തിയാൽ പിന്നെ മൗത്ത് ഫ്രഷ്നേഴ്സും മൗത്ത് ഗാർഗിൾസുമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനും ടങ് ക്ലീനറിനും ഒരു ബന്ധവും ഇല്ല. ഇത് നമ്മൾ ശരിക്കും മലയാളികൾ മിസ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ടങ് ക്ലീനർ എന്നുള്ളത്. നമ്മൾ ജനറേഷൻസായിട്ട് കൈമാറി വരുന്ന ഒരു ശീലമാണ്. പക്ഷെ നമുക്ക് മലയാളികൾക്ക് മാത്രമേ ഈ ദുശീലമുള്ളൂ. ഒരു മെഡിക്കൽ ഡോക്ടേഴ്സും ടങ് ക്ലീനർ യൂസ് ചെയ്യണം എന്ന് അഡ്വൈസ് ചെയ്യില്ല. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണം നാക്കിലും അണ്ണാക്കിലും കവിളിൻ്റെ ഉൾവശത്തും ഒക്കെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പം പേഷ്യൻസ് പറയുന്ന കാര്യം ഭക്ഷണം ഒട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അവരോട് ചോദിക്കേണ്ടത്, അപ്പോൾ അണ്ണാക്കിലും കവിളിൻ്റെ ഉൾവശത്തും ഒക്കെ ഭക്ഷണം ഒട്ടുന്നില്ലേ? അപ്പം അവിടെ നിങ്ങൾ ക്ലീൻ ചെയ്യുന്നുണ്ടോ? അതെങ്കിൽ നാക്കിൻ്റെ അടിവശം ക്ലീൻ ചെയ്യുന്നുണ്ടോ? ഇല്ല, നാക്കിൻ്റെ മേൽവശം മാത്രമേ ക്ലീൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബാക്കി സ്ഥലത്ത് ഒട്ടാത്തതൊക്കെ ഇവിടെ എങ്ങനെയാണ് വന്ന് ഒട്ടുന്നത്? ഇത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴോട്ട് അന്നനാളത്തിലോട്ട് കയറുമ്പം പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ കഴിക്കുന്നതെല്ലാം ഭക്ഷണമാണ്, അപ്പോൾ അതിൽ വേസ്റ്റ് മെറ്റീരിയൽസും ഇല്ല. ഈ നാക്കിലുള്ള ടങ് ഫോളിക്കിൾസ്, നാക്കിന് സ്വാദ് തരുന്ന ഫോളിക്കിൾസിനെയാണ് ഈ ടങ് ക്ലീനർ വെച്ച് നമ്മൾ ഡെയിലി ഇട്ട് റബ് ചെയ്യുന്നത്. ഈ റബ് ചെയ്ത് ടങ് ഫോളിക്കിൾസ്, ഈ ടേസ്റ്റ് ബഡ്സ് ഒക്കെ അങ്ങ് ഇളക്കി കളയുവാണ്. അപ്പോൾ ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പം സ്വാദ് നഷ്ടപ്പെടും. ഈ ടങ് ക്ലീനർ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് കഴിയുമ്പം തൊണ്ടയിൽ എന്തോ ഇരിക്കുന്നു എന്നുള്ളതും, ഭക്ഷണം കഴിക്കുമ്പോൾ എന്തോ തട്ടിപ്പോകുന്നു എന്നുള്ളതും, ഉമിനീരിറക്കുമ്പം എന്തോ ഇറിറ്റേഷൻ എന്നുള്ളതും, രാവിലെ എണീക്കുമ്പം തൊണ്ടയിൽ കഫം കെട്ടി നിൽക്കുന്നു എന്നൊക്കെയുള്ള ഒരു പ്രതീതി കൊണ്ടുവരുന്നത് ഈ ടങ് ക്ലീനേഴ്സാണ്. സോ ടങ് ക്ലീനേഴ്സ് ഒരിക്കലും അഡ്വൈസബിൾ അല്ല. ഈർക്കിലാണെങ്കിലും ശരി, പ്ലാസ്റ്റിക് ആണെങ്കിലും മെറ്റൽ ആണെങ്കിലും കോപ്പർ ആണെങ്കിലും, ഇതൊന്നും ടങ് ക്ലീനേഴ്സ് അഡ്വൈസബിൾ അല്ല. ഡെയിലി ഭക്ഷണം കഴിച്ചതിന് ശേഷം ബ്രഷ് ചെയ്യുക, രാവിലെയും രാത്രിയെങ്കിലും ബ്രഷ് ചെയ്യുക, നല്ലതുപോലെ റിൻസ് ചെയ്യുക, ഗാർഗിൾ ചെയ്യുക, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ടങ് വടിക്കാനുള്ള ഒരു അവയവമല്ല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് ടങ് ക്ലീനർ ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ? ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രദേശ് MC.
5: ഇന്ന് നാടക ചലച്ചിത്ര നടൻ നെല്ലിക്കോട് ഭാസ്കറിന്റെ ചരമവാർഷിക ദിനം. നെല്ലിക്കോട് ഭാസ്കരൻ

0: തൊഴിൽ തേടുന്നവർക്കായി ഇത്
1: തൊഴിൽ ദർശനം.
2: ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രമുഖ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് നഴ്സിംഗ് ഓഫീസർമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റിന് നോർസെറ്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 27 സ്ഥാപനങ്ങളിലായി 2218 ഒഴിവുണ്ട്. ഒഴിവുകൾ എയിംസ് അവന്തിപ്പുര 75, ബെഡിൻഡ 47, ഭോപ്പാൽ 12, ബിലാസ്പൂർ 89, ഭുവനേശ്വർ 197, ദേവ്ഘർ 223, ഖോരഗ്പൂർ 61, ഗുവാഹട്ടി 188, കല്യാണി 53, മംഗളഗിരി 32, നാഗ്പൂർ 48, ന്യൂഡൽഹി 121, റായ്ബറേലി 81, പട്ന 201, ഋഷികേശ് 38, റായ്പൂർ 60, വിജയ്പൂർ ജമ്മു 29, റേവാടി 10. മറ്റു സ്ഥാപനങ്ങൾ CAP FIMS 6, ജിപ്മർ പുതുച്ചേരി 39, ESIC ന്യൂഡൽഹി 523, NIT RD 7, CIP റാഞ്ചി 4, SJH ഹോസ്പിറ്റൽ 5, RML ഹോസ്പിറ്റൽ 31, RHTC ഹോസ്പിറ്റൽ 36, KSCH ഹോസ്പിറ്റൽ 2. യോഗ്യത BSc ഓണേഴ്സ് നഴ്സിംഗ്, BSc നഴ്സിംഗ്, BSc പോസ്റ്റ് സർട്ടിഫിക്കറ്റ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ്, മിഡ്വൈഫറിയിൽ ഡിപ്ലോമയും കുറഞ്ഞത് 50 കിടക്കകളുള്ള ആശുപത്രിയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. എല്ലാ അപേക്ഷകർക്കും ഇന്ത്യൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്

0: നഴ്സിംഗ് കൌൺസിലിൽ നഴ്സസ് ആൻഡ് മിഡ്വൈഫ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിൽ സ്റ്റേറ്റ് നഴ്സിംഗ് കൌൺസിൽ അംഗീകരിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ സർവകലാശാലകളിൽ നിന്ന് നേടിയതായിരിക്കണം യോഗ്യത. പ്രായം 18-30 വയസ്സിനും ഇടയിൽ. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്ക് ജനറൽ 10 വർഷം, SC/ST 15 വർഷം, OBC 13 വർഷം എന്നിങ്ങനെയാണ് ഇളവ്. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും. SC/ST EWS വിഭാഗക്കാർക്ക് 2,400 രൂപയും മറ്റുള്ളവർക്ക് 3,000 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഭിന്നശേഷിക്കാർക്ക് ഫീസില്ല. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ് മുഖേന ഫീസ് അടയ്ക്കാം. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയോടൊപ്പം ഫോട്ടോയും ഒപ്പം വിരലടയാളവും അപ്ലോഡ് ചെയ്യണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.aimsexams.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.aimsexams.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 13. ഡൽഹിയിലെ സ്കൂളുകളിൽ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ തസ്തികയിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു. 828 ഒഴിവുണ്ട്. വിജ്ഞാപന നമ്പർ 51/2026. പ്രിൻസിപ്പൽ ഒഴിവ് 124, പുരുഷൻ 72, വനിത 52. പ്രായം 50 വയസ്സ് കവിയരുത്. വൈസ് പ്രിൻസിപ്പൽ ഒഴിവ് 704, പുരുഷൻ 364, വനിത 340. പ്രായം 35 വയസ്സ് കവിയരുത്. രണ്ട് തസ്തികകളിലും ഉയർന്ന പ്രായപരിധിയിൽ സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. ഓൺലൈനായി അപേക്ഷിക്കണം. യോഗ്യത ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.upssconline.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.upssconline.nic.in. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി August 14.
1: തൊഴിൽ ദർശനം.
2: പുലർവട്ടം തുടരും വാർത്തകൾക്ക് ശേഷം. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. UPI ഉപഭോക്താക്കൾക്കുമേൽ നികുതിയോ ഇടപാടുകൾക്ക് നിരക്കോ ചുമത്തുന്നില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഈ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന 8-ാമത് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കൊളംബിയയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 132. Under-23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ ദിനം 17 മെഡലുകളുമായി ഇന്ത്യയുടെ മുന്നേറ്റം. വാർത്തകൾ വിശദമായി. നികുതിയും നിയമങ്ങളും ഭേദഗതി ചെയ്യുന്നതിനുള്ള ടാക്സേഷൻ ആൻഡ് അദർ ലോസ് അമെന്റ്മെന്റ് ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ പാസാക്കിയ ബിൽ രാജ്യസഭ ഇന്നലെ ചർച്ചകൾക്കു ശേഷം തിരിച്ചയച്ചതോടെയാണ് നിയമനിർമ്മാണ പ്രക്രിയ പൂർത്തിയായത്. രാജ്യത്തെ ഉൽപാദന മേഖലയെ ശക്തിപ്പെടുത്തുക, കൂടുതൽ നിക്ഷേപം ആകർഷിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യമെന്ന് ചർച്ചയ്ക്ക് മറുപടി നൽകിയ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. UPI ഉപഭോക്താക്കൾക്കുമേൽ നികുതിയോ ഇടപാടുകൾക്ക് നിരക്കോ ചുമത്തുന്നില്ലെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു.
4: It does not impose any tax or transaction charge on UPI users. It enables the government to specify the electronic payment modes that will continue to receive statutory protection against charges. The UPI and Services Steering Committee, headed by the National Payments Corporation of India, will decide whether any MDR should be introduced, and if so, its scope and structure.
3: വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ

0: വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്നദ്ധനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: छात्र आंदोलन पर पूरा डिटेल में चर्चा हो सकते हैं. मेरा अनुरोध है कि जब सरकार चर्चा के लिए तैयार है बिल्कुल चर्चा के दौरान हंगामा नहीं करेंगे और गृह मंत्री जी का जवाब पूर्ण रूप से पूरी तरह से सुनेंगे शांति से. ये भी आप विश्वास दिलाना पड़ेगा.
0: ഈ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇതിൽ ഭോപ്പാൽ തിരുപ്പതി വിമാനത്താവളങ്ങളും അട്ടാരി അഗർത്തല ലാൻഡ് പോർട്ടുകളും ഉൾപ്പെടുന്നു. ഇതോടെ ഈ വിസയുള്ള വിദേശികൾക്ക് പ്രവേശന അനുമതിയുള്ള അന്താരാഷ്ട്ര പോർട്ടുകളുടെ എണ്ണം 88 ഉയർന്നു. 37 വിമാനത്താവളങ്ങളും 38 തുറമുഖങ്ങളും 13 അതിർത്തി പ്രവേശന കവാടങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അന്താരാഷ്ട്ര സമുദ്ര ട്രിബ്യൂണലിന്റെ ജഡ്ജിയായി തെരഞ്ഞെടുക്കപ്പെട്ട ബിമൽ എൻ പട്ടേലിനെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സന്ദർശിച്ചു. സമുദ്രവുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുന്ന ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഓഫ് ലോ ഓഫ് ദി സീയുടെ ജഡ്ജിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശ്രീ പട്ടേലിനെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. 2035 വരെയുള്ള അദ്ദേഹത്തിന്റെ സേവന കാലാവധി വിജയകരമാകട്ടെയെന്ന് കേന്ദ്രമന്ത്രി ആശംസിച്ചു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വികസിത ഭാരതത്തിനായുള്ള യുവജന സംഭാവനകൾക്കും പ്രാധാന്യം നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയം. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150th വാർഷികത്തിന്റെ സ്മരണ ഉണർത്തുന്ന വിധത്തിലായിരിക്കും ഇക്കുറി സ്വാതന്ത്ര്യദിനാഘോഷങ്ങളെന്നും പ്രതിരോധ സെക്രട്ടറി രാജ്കുമാർ സിംഗ് അറിയിച്ചു. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കും. ഹർഘർ തിരംഗ പരിപാടിയിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിനായി സംഭാവന ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി പ്രതിജ്ഞ ചെയ്യാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജ്യം 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഹർഘർ തിരംഗ പരിപാടിക്ക് മികച്ച സ്വീകരണമാണ് ലഭിക്കുന്നത്. തിരംഗ യാത്രകളും ദേശസ്നേഹമുണർത്തുന്ന പരിപാടികളും വിവിധ സംസ്ഥാനങ്ങളിൽ തുടരുകയാണ്. യോഗയും പ്രകൃതി ചികിത്സയും ആധുനിക വൈദ്യശാസ്ത്രത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ്. ന്യൂഡൽഹിയിൽ ആയുഷ് മന്ത്രാലയത്തിന്റെ പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ 5th യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. രോഗപ്രതിരോധം, ആരോഗ്യ സംരക്ഷണം, ജീവിതശൈലി പരിഷ്കരണം, പുനരധിവാസം, ക്ഷേമം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും ശ്രീ ജാദവ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തുടനീളമുള്ള കാർഷിക വിദ്യാർത്ഥികൾക്കായി ദേശീയ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് ഫണ്ടുകൾ വിതരണം ചെയ്ത് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ സംരംഭത്തിന് കീഴിൽ 6000+ വിദ്യാർത്ഥികൾക്ക് 21.35 കോടി രൂപയാണ് ലഭിച്ചത്. കാർഷിക മേഖലയുടെ വികസനത്തിന് പ്രായോഗിക പരിശീലനം അത്യാവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കാർഷിക വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ പദ്ധതി വഴി സമയബന്ധിതമായി പ്രതിമാസം സ്കോളർഷിപ്പ് ലഭിക്കുമെന്നും ഇത് കാർഷിക വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു.
3: സ്കോളർഷിപ്പ് ജായേഗി സ്റ്റുഡൻസ് കെ നാം ലേക്കിൻ ജായേഗി യൂണിവേഴ്സിറ്റി കോ യൂണിവേഴ്സിറ്റി സേ കോളേജ് മേ ഫിർ കോളേജ് ഫിർ ഢൂണ്ടേഗാ ഇത്നാ സമയ ലഗ് ജാതാ ഥാ കി ജബ് തക് സ്കോളർഷിപ്പ് പഹുഞ്ച്തി ഥി തബ് തക് പതാ ചലാ പരീക്ഷാ വരീക്ഷാ സബ് നിപട് ഗയി. സ്കോളർഷിപ്പ് കാ ഉദ്ദേശ്യ ക്യാ ഥാ? സഹീ സമയ പർ സ്റ്റുഡൻസ് കി സഹീ ജറൂറത് പൂരി ഹോ ജായേ പഠായി ലിഖായി. സിംഗിൾ ക്ലിക് സേ ഹർ മഹീനെ സമയ പർ ബച്ചോ കോ സ്കോളർഷിപ്പ് പഹുഞ്ചേഗി.
0: ഇന്ത്യൻ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന 8th സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ പുരോഗമിക്കുന്നു. ഇരു നാവികസേനകളുടെയും സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ് EOD സംഘങ്ങളാണ് ഉഭയകക്ഷി അഭ്യാസത്തിലുള്ളത്. ഇന്നലെ രാവിലെയാണ് കൊച്ചിയിൽ 5-ദിന അഭ്യാസ പ്രകടനത്തിന് തുടക്കമായത്. അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭയിൽ ചേരുന്ന യോഗത്തിൽ കൃഷിമന്ത്രി TC സിദ്ദിഖ്, മന്ത്രി M ലിജു എന്നിവർ പങ്കെടുക്കും. കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ, കർഷകർക്ക് പുനഃകൃഷി നടത്തുന്നതിനായി പലിശരഹിത കാർഷിക വായ്പ ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ളവ

0: ചർച്ച ചെയ്യും. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. അതേസമയം സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമായിട്ടുണ്ട്. എന്നാൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, എറണാകുളം തീരങ്ങളിൽ ഇന്ന് രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് കർക്കിടക വാവ് ബലി തർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. നാളെയാണ് കർക്കിടക വാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലി തർപ്പണത്തിനുള്ള സൌകര്യങ്ങൾ ഉണ്ടായിരിക്കും. വാവ് ബലിയോടനുബന്ധിച്ച് KSRTC വിപുലമായ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൊച്ചി മെട്രോയും സർവീസ് സമയം ദീർഘിപ്പിച്ചു. ഇന്ന് തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:15, 11:30 സർവീസ് ഉണ്ടായിരിക്കും. നാളെ പുലർച്ചെ ആലുവയിൽ നിന്നും 5:00, 5:30 തൃപ്പൂണിത്തുറയിലേക്ക് സർവീസ് ഉണ്ടാകും. അതേസമയം ബലി തർപ്പണത്തോടനുബന്ധിച്ച് നാളെ 1 മണി മുതൽ പകൽ 2 വരെ ആലുവ ടൌണിലും പരിസരങ്ങളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കൊളംബിയയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 132, 570 പേർക്ക് പരിക്കേറ്റു. 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ഒട്ടേറെ കെട്ടിടങ്ങൾക്കും സാരമായ കേട് സംഭവിച്ചു. തലസ്ഥാനമായ ബൊഗോട്ടയിൽ നിന്ന് 400 കിലോമീറ്റർ പടിഞ്ഞാറാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. നൈജീരിയയിലെ ലാഗോസിൽ ആരംഭിച്ച U23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ കൊയ്ത്തുമായി ഇന്ത്യ. 4 സ്വർണവും 4 വെള്ളിയും 9 വെങ്കലവും അടക്കം ആകെ 17 മെഡലുകളാണ് ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യ കരസ്ഥമാക്കിയത്. 3 ഇനങ്ങളിലായി നടന്ന 6 വ്യക്തിഗത മത്സരങ്ങളിലും ഇന്ത്യൻ താരങ്ങൾ രാജ്യത്തിന്റെ അഭിമാനമുയർത്തി. UPI ഉപഭോക്താക്കൾക്ക് മേൽ നികുതിയോ ഇടപാടുകൾക്ക് നിരക്കോ ചുമത്തുന്നില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഈ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന 8-ാമത് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കൊളംബിയയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 132. U23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ ദിനം 17 മെഡലുകളുമായി ഇന്ത്യയുടെ മുന്നേറ്റം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി. പുലർവെട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
2: കവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് 1902 May 10 പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളത്ത് ജനിച്ചു. സംസ്കൃത പഠനത്തിനു ശേഷം മലയാള പാഠശാലയിൽ ചേർന്നു. 1917 പ്രൈമറി സ്കൂളിൽ 6 രൂപ ശമ്പളത്തിൽ 1-ാം ക്ലാസ്സിൽ അധ്യാപകനായി. ആ ജോലിയിലിരിക്കെ മലയാളം മുഖ്യപരീക്ഷ ജയിച്ചു. 1918 വെണ്ണിക്കുളത്ത് ആരംഭിച്ച ഇംഗ്ലീഷ് മിഡിൽ സ്കൂളിൽ മലയാളം അധ്യാപകനായി. 1924 തിരുവല്ല MGM ഹൈസ്കൂളിൽ അധ്യാപകനായി ചേർന്നു. ഇതിനിടെ ദേശീയ പ്രസ്ഥാനവും ഗാന്ധിയൻ ചിന്തകളും അദ്ദേഹത്തെ ആകർഷിച്ചു. സ്വരാജ്യ ഗീത എന്നൊരു കവിത എഴുതി അച്ചടിച്ചുകൊണ്ടാണ് അദ്ദേഹം വൈക്കം സത്യാഗ്രഹം കാണുവാൻ പോയത്. അധ്യാപകനായിരിക്കെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രാവീണ്യം നേടി. 1949 തിരുവനന്തപുരം മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയിൽ ജോലി ലഭിച്ചു. 6 വർഷം അവിടെ ജോലി നോക്കിയ ശേഷം 1955 ലെക്സിക്കൻ ഓഫീസിൽ സൂപ്പർവൈസറായി. അമൃതാഭിഷേകം, കദളീവനം, കേരളശ്രീ, മാണിക്യവീണ, മാനസപുത്രി തുടങ്ങിയ നിരവധി കവിതകളും കാളിദാസന്റെ കൺമണി, പ്രിയമ്മദ തുടങ്ങിയ നാടകങ്ങളും നീലജലത്തിലെ പത്മം, വിജയരുദ്രൻ എന്നീ നോവലുകളും കൂടാതെ ജീവചരിത്രം, ബാലസാഹിത്യം, നാടോടിക്കഥകൾ, നിഖണ്ഡു, വിവർത്തനം തുടങ്ങിയ മേഖലകളിലും തന്റെ പ്രതിഭ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് തെളിയിച്ചു. മണിവീണയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും തുളസീദാസ രാമായണത്തിന് ഓടക്കുഴൽ അവാർഡും കാമസുരഭിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. 1980 August 10 വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് അന്തരിച്ചു.
3: രവിമണ്ഡലം എന്ന് പറയുന്നതും തിരുവനന്തപുരത്ത് ഞങ്ങൾ ചിലർ ചേർന്ന് സ്ഥാപിച്ച ഒന്നാണ്. ശൈലിനായ N. ഗോപാലപിള്ള അവർ അതിൻ്റെ പ്രസിഡന്റും ഞാൻ വൈസ് പ്രസിഡന്റുമായിരുന്നു. MP അപ്പൻ സെക്രട്ടറി. എന്തിനാണ് അത് തുടങ്ങിയെന്ന് ചോദിച്ചാൽ, ഈ കവിതയെപ്പറ്റി ആ കാലങ്ങളിൽ ഒരു എതിരഭിപ്രായം വന്നുകൂടി. അതിനെ ഒന്ന് തടയണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾ ചിലർക്ക് തോന്നി. അതുകൊണ്ടാണ് ഇവിടെ കവിമണ്ഡലം.

0: കേരളം എന്ന് തന്നെ പേര് കൊടുത്ത് ഒരു സംഘടന സ്ഥാപിച്ചത്. കുറെ കാലം അത് നടന്നു, പലരെയും ക്ഷണിച്ചു വരുത്തി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ. ഒരു കാലത്ത് നാശമില്ലല്ലോ കവിതയ്ക്ക് എന്ന് ഞാൻ എഴുതി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സാഹിത്യചരിത്രം പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്കറിയാം കവികൾ അനശ്വരന്മാരാണെന്ന്. സംസ്കൃത സാഹിത്യത്തിൽ ജയന്തി തേ സുഹൃദിനോ രസസിദ്ധാ കവീശ്വര നാസ്തിയേഷാം യശക്കായേ ജരാമരണജം ഭയ എന്നുണ്ടല്ലോ. അനശ്വരരാണ് കവികൾ എന്ന ഒരു വിശ്വാസം പണ്ടുണ്ട്, ഇന്നും അതിന് വലിയ ഇളക്കമൊന്നും തട്ടിയിട്ടില്ല എന്നാ എന്റെ വിശ്വാസം.
1: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് കവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ശബ്ദം.
2: അയ്യായിരം വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
3: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇ വി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
2: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
3: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
1: ഒരു കൊല്ലത്തിനുള്ളിൽ തന്റെ സാന്നിധ്യം ഡർബാനിൽ ആവശ്യമുണ്ടെന്ന് വന്നാൽ ആ വിവരം അറിഞ്ഞ ഉടനെ താൻ അവിടെ എത്തുന്നതാണെന്ന് ഡർബാനിലെ ഇന്ത്യക്കാരോട് വാഗ്ദാനം ചെയ്തിരുന്നു. കമ്പിയോടൊന്നിച്ച് തന്നെ വഴിച്ചെലവിനുള്ള പണവും അവർ അയച്ചിരുന്നു. ഒരു കൊല്ലമെങ്കിലും ഡർബാനിൽ താമസിക്കേണ്ടി വരുമെന്ന് ഗാന്ധിക്ക് തോന്നി. അവിടത്തെ ആവശ്യം കഴിഞ്ഞാൽ ബോംബെയിലേക്ക് തിരിച്ചു വരാമല്ലോ എന്ന് വിചാരിച്ച് ഭാര്യയെയും മക്കളെയും ബോംബെയിൽ തന്നെ പാർപ്പിക്കുവാൻ തീർച്ചപ്പെടുത്തി. ആ പ്രാവശ്യം തെക്കേ ആഫ്രിക്കയിലേക്ക് പുറപ്പെട്ടപ്പോൾ ഒന്നിച്ച് നാലഞ്ച് ചെറുപ്പക്കാരെയും കൂട്ടിയിരുന്നു. അവരിൽ ഒരാളായിരുന്നു മഗൻലാൽ ഗാന്ധി. ഭാര്യയും മക്കളെയും വിട്ടുപോകുന്നതും സ്ഥിരമായ പ്രാക്ടീസ് ഉപേക്ഷിച്ച് ഒരു അനിശ്ചിത ഭാവിയിലേക്ക് ചാടിയിറങ്ങുന്നതും ഗാന്ധിക്ക് വേദനയും ആശങ്കയും ഉണ്ടാക്കുന്നതായിരുന്നില്ല. എങ്കിലും ഡർബാനിലെ ഇന്ത്യക്കാരോട് താൻ ചെയ്ത വാഗ്ദാനം പാലിക്കാതിരിക്കുന്നതെങ്ങനെ എന്ന വിചാരം അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. 1902 ഡിസംബർ മാസത്തിൽ ഗാന്ധി വീണ്ടും നേറ്റാളിലേക്ക് കപ്പൽ കയറി. ഗാന്ധി കപ്പലിലായിരുന്നപ്പോഴാണ് ബാബു സുരേന്ദ്രനാഥ ബാനർജിയുടെ അധ്യക്ഷതയിൽ അഹമ്മദാബാദിൽ വെച്ച് കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം കൂടിയത്. പുതിയ ബ്രിട്ടീഷ് ചക്രവർത്തി എഡ്വേർഡ് 7-ാമന്റെ കിരീടധാരണം സംബന്ധിച്ച് ഡർബാനിൽ 1903 January 1 ഡൽഹിയിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്നതുകൊണ്ട് പതിവായി ഡിസംബർ മാസത്തിൽ കൂടുന്ന കോൺഗ്രസ് സമ്മേളനം കുറെ നേരത്തെ നടത്തുവാൻ തീരുമാനിച്ചു. സുരേന്ദ്രനാഥ ബാനർജിയുടെ അധ്യക്ഷ പ്രസംഗത്തിൽ തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ കാര്യം എടുത്തു പറഞ്ഞിരുന്നു. ബൂവർ യുദ്ധകാലത്ത് അവർ ചെയ്ത സേവനത്തെ പരിഗണിച്ച് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ നേറ്റാൾ ഗവൺമെന്റിനോട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആവശ്യപ്പെടേണ്ടതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നേറ്റാളിലെത്തിയ ഉടനെ ഇന്ത്യക്കാരുടെ കാര്യങ്ങളെപ്പറ്റി ജോസഫ് ചേംബർലൈന് സമർപ്പിക്കാനുള്ള മെമ്മോറാണ്ടം ഗാന്ധി എഴുതി തയ്യാറാക്കി. ബൂവർ യുദ്ധത്തിന് ശേഷം ആവിഷ്കരിച്ച അഭിവൃദ്ധി പദ്ധതികൾ നടപ്പിൽ വരുത്തുന്നതിന് 350 ലക്ഷത്തോളം പവൻ വേണ്ടിവരുമെന്ന് കണക്കാക്കിയിരുന്നു. ആ സംഖ്യ തെക്കേ ആഫ്രിക്കയിൽ നിന്ന് പിരിച്ചുണ്ടാക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചേംബർലൈൻ അവിടേക്ക് പോയിരുന്നത്. ആ ഉദ്ദേശം സാധിക്കണമെങ്കിൽ അവിടുത്തെ വെള്ളക്കാരെ തൃപ്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് ചേംബർലൈന് തോന്നി. അതുകൊണ്ട് അവിടുത്തെ വെള്ളക്കാർക്ക് വിരോധമുണ്ടാക്കാത്ത വിധത്തിലായിരുന്നു ചേംബർലൈൻ ഇന്ത്യക്കാരുടെ മെമ്മോറാണ്ടത്തിന് കൊടുത്ത മറുപടി.
0: ഗാന്ധി സ്മൃതി, ആഖ്യാനം N.J. ജോഷിലാൽ. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജയവിജയ ഈണം നൽകി യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം നിറകുടം.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: പുലർവെട്ടത്തിൽ ഇനി കേൾക്കാം നമുക്ക് ചുറ്റും. നാളെ കർക്കിടക വാവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം ഇനി പറയുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇവ ശ്രദ്ധിക്കുക. ശക്തമായ മഴയ്ക്കും നദികളിൽ ശക്തമായ ഒഴുക്കിനും കടലോര മേഖലകളിൽ ശക്തമായ തിരമാലകൾക്കും സാധ്യതയുള്ളതിനാൽ നദികളിലും കടലിലും ഇറങ്ങിയുള്ള ബലിതർപ്പണം നിരോധിച്ചതായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ അറിയിച്ചു. ജനത്തിരക്ക് നിയന്ത്രിക്കാനും സുരക്ഷ ഉറപ്പാക്കാനുമായി കടവുകളിലും തീരങ്ങളിലും നിയോഗിച്ചിട്ടുള്ള റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ്, മറ്റ് സന്നദ്ധ പ്രവർത്തകർ എന്നിവർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. ജില്ലയിലെ ക്ഷേത്ര പരിസരങ്ങളിലും കടവുകളിലും കടൽ തീരങ്ങളിലും നടക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഹരിതചട്ടം പാലിക്കണമെന്ന് ജില്ലാ ശുചിത്വ മിഷൻ അറിയിച്ചു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പരമാവധി ഒഴിവാക്കാനും ബലിതർപ്പണ പൂജകൾക്ക് ശേഷം പൂജാസാമഗ്രികൾ, ഭക്ഷ്യാവശിഷ്ടങ്ങൾ, മറ്റു മാലിന്യങ്ങൾ എന്നിവ നദികളിലോ പൊതുസ്ഥലങ്ങളിലോ ഉപേക്ഷിക്കാതെ തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുക്കിയിട്ടുള്ള മാലിന്യ ശേഖരണ സംവിധാനങ്ങളിൽ നിക്ഷേപിക്കണം. കൃത്യമായ ലേബൽ വിവരങ്ങളില്ലാത്ത പാക്കറ്റ് ഭക്ഷ്യവസ്തുക്കൾ, മിഠായികൾ, ഐസ് ക്യാൻഡി എന്നിവ ഉപയോഗിക്കരുതെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മാർഗനിർദ്ദേശം പുറത്തിറക്കി. ഭക്ഷണവുമായി

0: ബന്ധപ്പെട്ട പരാതികൾ 1800-425-1125 എന്ന ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കണമെന്നും ഭക്ഷ്യസുരക്ഷ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. നമ്പർ ഒരിക്കൽ കൂടി 1800-425-1125. സംസ്ഥാന വ്യാപകമായി കനത്ത മഴയെ തുടർന്ന് മാറ്റിവച്ച സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെപ്റ്റംബർ 20 നടത്തും. ബലിതർപ്പണത്തോടനുബന്ധിച്ച് ഇന്ന് രാത്രി മുതൽ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി 10 മണി മുതൽ നാളെ ഉച്ചയ്ക്ക് 2 മണി വരെ തിരുവല്ലം ക്ഷേത്ര പരിസരത്തും ബൈപ്പാസ് റോഡിലും പാർക്കിംഗ് നിരോധിച്ചു. വിഴിഞ്ഞം ഭാഗത്തുനിന്ന് തിരുവല്ലം ഭാഗത്തേക്ക് വരുന്ന ഗുഡ്സ് ഹെവി വാഹനങ്ങൾ മുക്കോലയിൽ നിന്ന് ബാലരാമപുരം ഭാഗത്തേക്ക് തിരിഞ്ഞുപോകണം. ചാക്കം ഭാഗത്തുനിന്ന് വിഴിഞ്ഞം ഭാഗത്തേക്ക് പോകുന്ന ഗുഡ്സ് ഹെവി വാഹനങ്ങൾ ഈഞ്ചക്കലിൽ നിന്ന് തിരിഞ്ഞ് അട്ടക്കുളങ്ങര, കിള്ളിപ്പാലം, പാപ്പനംകോട് ഭാഗം വഴി പോകണം. ബലിതർപ്പണത്തിനായി എത്തുന്ന 4-ചക്ര വാഹനങ്ങൾ ബൈപ്പാസ് റോഡിൽ വേങ്കര ക്ഷേത്രത്തിന് സമീപം സർവീസ് റോഡിൽ സജ്ജമാക്കിയിട്ടുള്ള ഗ്രൌണ്ടുകളിലും 2-ചക്ര വാഹനങ്ങൾ വേങ്കര ക്ഷേത്രം സർവീസ് റോഡിലെ ഗ്രൌണ്ടിലും പാർക്ക് ചെയ്യണം. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെയും കേരള സംസ്ഥാന വ്യാവസായിക പരിശീലന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള ഈ മാസം 18 ചാക്ക ITI ക്യാമ്പസിൽ സംഘടിപ്പിക്കും. വിശദവിവരങ്ങൾക്ക് 0471-2501-897 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0471-2501-897. നമുക്ക് ചുറ്റും സമാപിച്ചു.
1: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.
2: ബേബി, ഈ മരച്ചൂട്ടിലിരുന്ന് കാറ്റുമേറ്റ് പുസ്തകം മറിക്കാനും വർത്തമാനം പറയാനും എന്ത് രസമാണല്ലേ. അനാമികയുടെ ഈ ഐഡിയ കേട്ട് ഇങ്ങനൊരു മരക്കൂട് വെച്ചത് എന്തായാലും വെറുതെ ആയില്ല.
3: ഗംഗാരേട്ടാ, ഒന്ന് നോക്കിക്കേ, നമ്മുടെ പിള്ളേരൊക്കെ വലിപ്പ ചെറുപ്പമില്ലാതെ ഇവിടെ ഇരുന്ന് അക്ഷരങ്ങളിൽ മുഴുകുന്നത് ഇതൊക്കെ കാണുമ്പോ മനസ്സിനൊരു പ്രത്യേക കുളിർമയാ.
2: അതെ അതെ,
4: അതാ ഞാൻ പറഞ്ഞത് ബേബി ചേച്ചി, അക്ഷരങ്ങളെ ആ പൂപ്പൽ മണക്കുന്ന ലൈബ്രറിയുടെ ചുവരുകൾക്കുള്ളിൽ തളച്ചിടാതെ ഇങ്ങോട്ട് ഇറക്കി വെച്ചപ്പോൾ പുസ്തകങ്ങൾക്കും ജീവൻ വെച്ചില്ലേ.
3: ശരിയാ.
5: പിന്നല്ലാതെ ഉച്ച കഴിഞ്ഞ വെറുതെ ഓരോരുത്തരുടെ കാര്യം പറഞ്ഞ് സമയം കളയാതെ ഇത്തിരി കാര്യമുള്ളത് വായിക്കാമല്ലോ.
2: അല്ല, ഇതെന്താ പെട്ടെന്ന് അന്തരീക്ഷത്തിനൊരു മാറ്റം? ആകാശമാകെ കറുത്തു പുകഞ്ഞു വരുന്നുണ്ടല്ലോ.
3: അത് പിന്നെ കർക്കിടകമല്ലേ ഗംഗാരേട്ടാ, വറുതിയും പഞ്ഞവും നിറഞ്ഞ കറുത്ത കർക്കിടകം. പറമ്പിൽ പണിയില്ലാതെ ആളുകൾ വലയും പോ, ആകാശവും അതേപോലെ മുഖം കറുപ്പിച്ച് നിൽക്കുക.
4: അയ്യോ, താ പെയ്തു തുടങ്ങി. ബേബി ടീച്ചറേ, കുട്ടപ്പായി, ആ പുസ്തകങ്ങൾ വേഗം എടുക്ക്, നനഞ്ഞു കുതിർന്നു പോകും.
3: ശരി ശരി ശരി.
6: കുട്ടികളെ എല്ലാവരും സാവധാനം സ്കൂൾ വരാന്തയിലേക്ക് കയറിക്കേ.
5: അമ്മോ, ഒരൊറ്റ മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ പുസ്തകമെല്ലാം കുതിർന്ന് കഞ്ഞിയായ. പക്ഷെ എന്തൊരു മഴയാണിത് ഗംഗാരേട്ടാ, ആകാശം പിളർന്നൊഴുകയാണെന്ന് തോന്നും.
7: പ്രകൃതി ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണ് കുട്ടപ്പായി. കർക്കിടകമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ പഞ്ഞത്തെയും വറുതിയെയും കുറിച്ചല്ലേ ചിന്തിക്കാറുള്ളൂ. പക്ഷേ ഈ കൊത്തി ഒഴുകുന്ന മഴയ്ക്ക് പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട്.
2: ഇതിലൊക്കെ എന്ത് രഹസ്യം കാണാനാ ഫാദറെ? കൊല്ലം കൊല്ലമായി പെയ്യുന്ന മഴയല്ലേ ഇത്?
7: അക്ഷരങ്ങൾ കൂട്ടി വായിച്ചുണ്ടാക്കുന്ന അറിവ് മാത്രം പോരെ ഗംഗാധര, നമുക്ക് ചുറ്റുമുള്ള കാടും പുഴയും കുന്നും സംസാരിക്കുന്ന ആ ഭാഷയും നമ്മൾ വായിക്കാൻ പഠിക്കണം.
4: ഫാദറിന്റെ ഭാഷ ചിലപ്പോ കടു കെട്ടിയാണ് കേട്ടോ.
7: എഴുത്തുകാരിയുടെ അത്ര വരുമോ?
4: കളിയാക്കാതെ ഫാദർ. അല്ല, ഫാദർ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി കേട്ടോ.
7: ആ മഴയല്ലേ ഞാൻ പറഞ്ഞു വന്നത്. ഈ കർക്കിടകത്തിലെ കനത്ത മഴയിലാണ് ഭൂമി അതിൻ്റെ മുഴുവൻ ദാഹവും തീർക്കുന്നത് എന്നാണ്. വർഷം മുഴുവൻ നമ്മളിട്ടുകൊടുത്ത മാലിന്യങ്ങളും ചെളിയുമൊക്കെ ഈ മഴവെള്ളത്തിൽ കഴുകിക്കളഞ്ഞ് ഐശ്വര്യമുള്ളൊരു ചിങ്ങമാസത്തെ വരവേൽക്കാൻ പ്രകൃതി സ്വയം ഒരുങ്ങുകയാണിവിടെ.
8: ഇതൊക്കെ ശരിയാ ഫാദർ, പക്ഷേ ഇനിയുള്ള കാലത്ത് ഈ മഴയെ കണ്ട സന്തോഷം തോന്നുവോ അതോ പേടി തോന്നുവോന്നാ എന്റെ ഒരു സംശയം.
3: അതെന്താ?

0: അഭിരാമി, പെട്ടെന്നൊരു പേടി.
1: അല്ല, നമ്മളിവിടെ ഈ അക്ഷരങ്ങളുടെയും പ്രകൃതിയുടെയും ഭംഗിയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴേ ആ മലയടിവാരത്ത് എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? മനോഹരൻ സാറും ആ കോൺട്രാക്ടറൊക്കെ കൂടി കുറെ കെട്ടിടങ്ങളൊക്കെ പണിയണമെന്നും പറഞ്ഞിട്ട് മലയിലെ 50-100 കൊല്ലം പഴക്കമുള്ള വൻമരങ്ങളാ മുഴുവൻ വെട്ടാൻ പോണത്.
0: എന്താ അഭിരാമി ഈ പറയുന്നത്? കേൾക്കുമ്പോ തന്നെ നെഞ്ച് തീ കോരിയിടുന്നത് പോലെ.
1: നമുക്കെല്ലാം അറിയാലോ ഇത്രയും കാലം നമ്മൾ ഈ കൊടുങ്കാറ്റിലും പെരുമഴയിലും സുരക്ഷിതമായിരുന്നത് എന്തുകൊണ്ടാണെന്ന്. ആ മലയോരത്തെ കാടുകളും വേരുകളും അല്ലേ നമ്മുടെ ഈ നാടിനെ തന്നെ താങ്ങി നിർത്തിയത്.
2: ഇന്ന് അവന്മാര് കുറച്ച് പണത്തിനു വേണ്ടിയും തടിയുടെ ലാഭത്തിനു വേണ്ടിയും ആ മരങ്ങളെല്ലാം വെട്ടി വെളുപ്പിച്ച, നാളെ ഇതുപോലൊരു പെരുമഴ പെയ്യുമ്പോ എന്താ സംഭവിക്കുക?
3: എന്തു സംഭവിക്കാനാ? വെള്ളം മുഴുവൻ ചേറും കല്ലും മണ്ണും കൂട്ടി താഴേക്ക് ഇരച്ചു വരും.
0: എന്റെ ദൈവമേ, നമ്മളൊന്നും ബാക്കിയുണ്ടാവില്ലല്ലോ.
4: അതാണ് ഞാൻ പറഞ്ഞ പ്രകൃതിയുടെ രഹസ്യം. ഇതൊക്കെ നമുക്കറിയാം, പക്ഷെ കണ്ടില്ലെന്ന് നടിക്കും.
5: ഇന്ന് നമ്മൾ ചെയ്യുന്ന കൊച്ചനാസ്ഥകളും ലാഭകൊതിയും നാളെ വലിയൊരു ദുരന്തമായി നമ്മുടെ മക്കളുടെ തലയിലേക്ക് വീഴും. ഇന്നൊരു മരം വെട്ടുമ്പോൾ നമ്മൾ ചിരിക്കും, പക്ഷേ നാളെ ഈ ഗ്രാമം മുഴുവൻ വെള്ളത്തിനടിയിലാകുമ്പോൾ കരയാൻ പോലും നമ്മൾ ബാക്കിയുണ്ടാവില്ല.
2: പക്ഷേ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഓരോരുത്തർ ഭരണത്തിലിരുന്ന് നാടിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങളല്ലേ. ഞാനൊന്ന് നേതാവായി വരട്ടെ, അപ്പോ കാണാം.
6: എന്തെങ്കിലും ചെയ്യാൻ വലിയ നേതാവാകണമെന്ന് ആര് പറഞ്ഞു കുട്ടപ്പായി? ഒരു സാധാരണ പൗരനായി ഇരിക്കുമ്പോൾ നാടിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ആദ്യം ചെയ്യുക, പിന്നെയല്ലേ അധികാരവും ഭരണവും.
3: അതെ, അക്ഷരങ്ങൾ വായിച്ച് നമ്മുടെ കണ്ണുകൾ തുറന്നെങ്കിൽ ആ തിരിച്ചറിവ് നാളെ വരാൻ പോകുന്ന ഈ വലിയ അപകടത്തെക്കുറിച്ച് നാടിന് മുന്നറിയിപ്പ് നൽകാൻ തന്നെ നമ്മൾ ഉപയോഗിക്കണം. സ്കൂളിൽ തുടങ്ങിയ ഈ ഒത്തൊരുമ ഇനി ആ മലയും കാടും സംരക്ഷിക്കാനുള്ള വലിയൊരു പ്രസ്ഥാനമായി പടരണം.
0: ഇതൊക്കെ കേൾക്കാൻ നല്ലതാ ഗംഗാരേട്ടാ, പക്ഷേ ആ പ്രമാണികൾക്കെതിരെ ഇറങ്ങി പുറപ്പെടുമ്പോ നമ്മളോടൊപ്പം നിൽക്കാൻ ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ?
5: ആരെങ്കിലും കൂടെ ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണോ ബേബി ചേച്ചി ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസുമൊക്കെ ഇറങ്ങി പുറപ്പെട്ടത്? സുബ്രഹ്മണ്യ ഭാരതി പാടിയതുപോലെ തലയ്ക്കുമേലെ ആകാശം ഇടിഞ്ഞു വീണാലും ഭയമില്ലാതെ സത്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കാൻ നമുക്കാവണം. ആരും കൂടെയില്ലെങ്കിലും ശരിയെന്ന് തോന്നുന്നത് ഉത്തമ ബോധ്യത്തോടെ ചെയ്യാനും, ധർമ്മത്തിന്റെ പക്ഷത്താണ് നമ്മളെങ്കിൽ കൂടെ നിൽക്കേണ്ടവർ ഒടുവിലൊപ്പം കൂടിക്കോളും.
6: ലോകം മാറ്റിയ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ വൻ ജനക്കൂട്ടമല്ല അതിനൊക്കെ തുടക്കമിട്ടതെന്ന് മനസ്സിലാവും. ഉറച്ച നിലപാടുള്ള ഏതാനും ചില മനുഷ്യരാണ് അത് ചെയ്തത്. ഒന്നുമല്ലെങ്കിലും നാടിനെ സ്നേഹിക്കുന്ന നമ്മൾ ഇത്രയും പേരില്ലേ ഇവിടെ? ഈ ഒരുമ പോരെ നമുക്ക്.
4: അതെ, നമ്മുടെ ഉള്ളിലെ ഈ വെളിച്ചമാണ് ഈ നാടിന്റെ പ്രതീക്ഷ. ഈ ഭൂമി നമ്മൾ നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് സമ്മാനമായി നേടിയതല്ല, വരും തലമുറകളിൽ നിന്ന് കടമെടുത്തതാണ് എന്ന് ഗാന്ധിജി പറഞ്ഞത് നമുക്ക് മറക്കാതിരിക്കാം. നാളെ ഈ നാടും നമ്മളുടെ മക്കളും ഒരു വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ അക്ഷരങ്ങളുടെ വെളിച്ചവും നെഞ്ചിലേറ്റിയ ആത്മവിശ്വാസവുമായി ഇന്ന് നമ്മൾ ആ മരങ്ങൾക്ക് കാവൽ നിന്നേ പറ്റൂ.
2: ഈ ഭൂമിയെ മുറിവേൽപ്പിക്കുന്ന ഏതവനായാലും അവന് മുന്നിൽ ഒരു മരമായി വേരായി ഞാൻ തടഞ്ഞു നിൽക്കും ഫാദർ. വരും തലമുറയ്ക്കായി ഈ പ്രകൃതിയെ കാക്കാൻ നമ്മൾ അങ്ങ് ഇറങ്ങുകയാണ് ഫാദറെ.
7: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.
8: രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
9: മിസ് മേരി എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, ആർ കെ ശേഖർ ഈണം നൽകി, പി ജയചന്ദ്രനും പി സുശീലയും പാടിയൊരു ഗാനം.

ഇന്ന് പുലർവെട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും എത്തും നാളെ രാവിലെ 7:05. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ ശാന്തി മാധവി.

0: supply, says Rijiju, informs the Asian Age. Monsoon surplus in city, entire August rain in 10 days, the Times of India. The Delhi monsoon rainfall has turned surplus, recording 25% excess rainfall from June 1st to August 10th. The Indian Express informs physicist Deepak Dhar wins 2026 Dirac medal. The theoretical physicist from Uttar Pradesh has been named the co-recipient of Dirac medal, one of the highest honours in the field. Asiatic land population rises from 523 in 2015 to 891 in 2025, noted Bhupendra Yadav in a social media post, reports the Statesman. India's success in conserving Asiatic land is a proud testament to the country's commitment to wildlife and biodiversity. And finally, as AI grips world, thrill of collecting vintage iconic computers growing, writes the Times of India. The paper adds the enthusiasm for the history of computers and all the stuff around it is growing. And with that, it's back to you, Shagun.
1: Thank you, Renu. And now before we end the bulletin, the headlines once again. Parliament passes Taxation and Other Laws Amendment Bill 2026. Finance Minister Nirmala Sitharaman says digital payment system to remain free for consumers. Government notifies 11 more international ports, enabling e-visa holder foreigners to enter India. Jharkhand student protest leader Devendranath Mahato hospitalized after his health deteriorates. BJP calls for Jharkhand Bund today over lathi charge on students. At least 132 people killed following 7.4 magnitude earthquake in Western Colombia. IMD issues orange alert for heavy rainfall in Himachal Pradesh and East Rajasthan today. And India wins 17 medals, including 4 gold at Under 23 Commonwealth Fencing Championship in Lagos, Nigeria. And with that, we end the morning news. Have a nice day.
2: Akashvani. Samayam 8 mani kazhinju 30 minute. നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
4: ശാന്ത പോയതിനു ശേഷം വിശ്വം ഉന്മേഷമറ്റിരിക്കുന്നതായി കണ്ടിട്ട് അമ്മ ചോദിക്കുകയുണ്ടായി, എന്താ വിശ്വം? ഒന്നുമില്ല. ആ മൂളൽ അർത്ഥഗർഭമായിരുന്നുവെന്ന് അന്ന് തോന്നിയില്ല. അവർ അവിടെ നിന്ന് പോകാൻ വേണ്ടി രണ്ടടി വെച്ചു, എന്നിട്ട് തിരിഞ്ഞു നിന്ന് വിളിച്ചു, വരൂ വിശ്വം, ഒന്ന് നൃത്തം വയ്ക്കൂ. മനസ്സില്ല എന്ന് പറയാനാണ് തോന്നിയത്. പക്ഷേ അവൻ ആ സ്ത്രീയുടെ പിന്നാലെ പോയി. ആ ഒഴിഞ്ഞ തളത്തിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ ഹൃദയം നൊന്തു. ഇവിടെ, അവിടെ, അങ്ങേപ്പുറത്ത്, എല്ലായിടത്തും അവളുടെ കാലടികൾ അനേക തവണ പതിഞ്ഞതാണ്. ശാന്തയുടെ ഒരു പഴയ റിബൺ തളത്തിലെ ജനാലയിൽ ചുറ്റിയിട്ടുള്ളത് വിശ്വത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അവൻ അത് നോക്കിക്കൊണ്ടേ നിന്നു. തുടങ്ങൂ വിശ്വം, അമ്മ അയാളെ ഉണർത്തി. അവൻ ആരംഭിച്ചു. ലക്ഷ്മിക്കുട്ടിയമ്മ വളയുകയും ഉലയുകയും ചെയ്യുന്ന ആ യുവവിഗ്രഹത്തിൽ കണ്ണു നട്ടുകൊണ്ടിരിക്കുകയാണ്. ചിറ്റോളങ്ങൾ പോലെ താളക്കുത്തുകൾ വട്ടം വീശി വരികയായിരുന്നു. അവരും ആ വട്ടത്തിൽ അമർന്നു കഴിഞ്ഞിരുന്നു. പെട്ടെന്നാണ് ഗോപികുറുപ്പ് പ്രത്യക്ഷപ്പെട്ടത്. ലക്ഷ്മിക്കുട്ടിയമ്മ തന്നിൽ നിന്ന് കൺപറിച്ചെടുക്കുന്നത് അവൻ കണ്ടു. വിശ്വം തകർക്കുന്നല്ലോ, കുറുപ്പ് ശാന്തനായി പറഞ്ഞു. ഉവ്വ്, എന്തിനാണെന്നറിയില്ല. ഒരു നവോഢയുടെ ലജ്ജയോടെയാണ് ലക്ഷ്മിക്കുട്ടിയമ്മ അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടിയിരുന്ന് വിശ്വത്തിൻ്റെ നൃത്തം കണ്ടു. കടന്നു പോകുമ്പോൾ അമ്മ കുറുപ്പിനോട് പറഞ്ഞ വാക്കുകൾ വിശ്വത്തിൻ്റെ ചെവിയിലുമെത്തി. ഞാൻ വീണ്ടും കണ്ടു, അമ്മയാണ് പറഞ്ഞത്. എന്ത്? ആശാൻ ചോദിച്ചു. ആ പഴയ നളൻ്റെ മിടുക്ക്. അതിന് ആശാൻ ഉത്തരം പറഞ്ഞില്ല. നടന്നകലുന്ന ഒരു കാൽപെരുമാറ്റം കേൾക്കുകയും ചെയ്തു. ഏത് പഴയ നളൻ? വിശ്വത്തിന് ഒന്നും മനസ്സിലായില്ല. പിന്നീട് വളരെ ദിവസത്തിന് ആശാൻ തന്നെ വിളിക്കുകയോ പറയുകയോ ഉണ്ടായില്ല. എന്താണ് കാരണമെന്നറിഞ്ഞുകൂടാ. വിശ്വം അത്ഭുതപ്പെട്ടു. പക്ഷേ ആശാന് മനഃസ്വാസ്ഥ്യം കെട്ടിരിക്കുന്നുവെന്ന് പതുക്കെ പതുക്കെ അവന് മനസ്സിലായി. എന്തോ കുടുംബകാര്യങ്ങളായിരിക്കാം. എല്ലാവരും തന്നെപ്പോലെയാണോ? അവർക്കൊക്കെ കുടുംബങ്ങളുണ്ട്, പ്രാരബ്ധങ്ങളുണ്ട്. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സംഭവമുണ്ടായി. നട്ടുച്ച, വല്ലാത്ത ചൂട്. വിശ്വം തൻ്റെ കട്ടിലിൽ കിടന്ന് മയങ്ങിപ്പോയി.

0: ഒരർത്ഥബോധാവസ്ഥയിലാണ്. പെട്ടെന്ന് അടുത്ത മുറിയിൽ നിന്ന് അമ്മ ആരോടോ പറയുന്നത് കേട്ടു. അരുത്, പോവരുത്, എനിക്ക് പോണം, ആശാനാണ് മറുപടി പറയുന്നത്. വിശ്വം ചെവി വട്ടം പിടിച്ചു. എന്തോ ഒരുരസിൽ നടക്കുന്നതുപോലെ തോന്നി. വീണ്ടും അമ്മയാണ് സംസാരിച്ചത്. അതൊരു തേങ്ങൽ പോലെ ഉണ്ടായിരുന്നു. ഞാനെന്തു പിഴച്ചു? പിഴച്ചെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവിടെ എന്തെങ്കിലും ഒരു അസുഖമുണ്ടോ? അസുഖമുണ്ടാക്കരുതെന്ന് വെച്ചിട്ടാണ് പോകുന്നത്. ആർക്കാണ് അസുഖം? ആർക്കായാലും കൊള്ളാം. ഒരു കഥയിൽ രണ്ട് നളൻ ആടിക്കൂടാ.
1: എന്ത്?
0: അതെ, നിൽക്കൂ. അവർ പൊട്ടിപ്പൊട്ടി കരയുന്നു. എന്താണിതെല്ലാം? വിശ്വം അമ്പരന്നുപോയി. ഈ സംഭാഷണങ്ങൾക്കിടയിലെല്ലാം ഒരു നളൻ കിടന്ന് തിരിയുന്നു. ആരാണ് നളൻ? എന്തൊക്കെയോ ചില നിഗൂഢങ്ങളായ കെട്ടിക്കുടുക്കുകളുണ്ട്. ആരോടാണ് ചോദിക്കുക? അമ്മയോട് ചോദിക്കാൻ വിശ്വം ധൈര്യപ്പെട്ടില്ല.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: കുട്ടികൾക്ക് കർക്കടക ചികിത്സ ആവശ്യമുണ്ടോ? ഡോക്ടർ ജി പി സിദ്ധി സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതിമധുരം. വസന്തകാലം. വസന്തം പ്രകൃതിയുടെ വീണയിൽ വിരിയുന്ന മധുരഗാനം പോലെയാണ്. പൂക്കളും പച്ചപ്പും പക്ഷികളുടെ ഗാനങ്ങളും ചേർന്ന് പ്രകൃതി മനോഹരമായ സംഗീത വിരുന്നൊരുക്കുന്നു. മനുഷ്യ മനസ്സുകളിലും സന്തോഷത്തിന്റെ ഈണം പകരുന്ന കാലം. ആ മനോഹാരിത ചില ഗാനങ്ങളിലൂടെ ആസ്വദിക്കാം ഇന്ന് സ്മൃതിമധുരത്തിൽ. ആദ്യഗാനം ബീന എന്ന ചിത്രത്തിൽ യേശുദാസും അമ്പിളിയും പാടിയതാണ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമല, സംഗീതം കണ്ണൂർ രാജൻ.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: എന്റെ നന്ദിനിക്കുട്ടിക്ക് എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

നമ്മുടെയൊക്കെ മനസ്സിൽ സന്തോഷത്തിന്റെ ഈണം പകരുന്ന വസന്തകാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ചില ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം സമാപിച്ചു.

0: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ അടുക്കള തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321. ഇനിയൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കള തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി
2: യോഗ സൗഖ്യം.
3: ഇന്നീ പരിപാടിയിൽ യോഗയും കായികക്ഷമതയും, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ് സംസാരിക്കുന്നു.
4: കായിക താരങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനേകം പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ പൊതുസ്വത്താണ് കായിക താരങ്ങൾ. അവരുടെ ആരോഗ്യം രാജ്യത്തിന്റെ ഉത്തരവാദിത്വമാണ്. കായിക താരങ്ങൾക്ക് വേണ്ട ശാരീരിക പരിശീലനങ്ങൾക്കൊപ്പം പ്രാധാന്യമുണ്ട് അവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും അവരെ കൂടുതൽ പ്രവർത്തനക്ഷമതയുള്ളവരാക്കി നിലനിർത്തുകയും ചെയ്യുക എന്നത്. കളിക്കളത്തിന് ഇറങ്ങുന്നതിന് തൊട്ടുമുമ്പുള്ള മാനസിക നില വളരെ പ്രാധാന്യമർഹിക്കുന്നു. യോഗയെ കൂടി സ്പോർട്സ് മെഡിസിനിൽ ഉൾപ്പെടുത്തി വിഭാവനം ചെയ്ത് പദ്ധതികൾ ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള കിസാർ പോലുള്ള സ്ഥാപനങ്ങളിൽ വളരെ ഫലപ്രദമായി നടന്നു പോകുന്നുണ്ട്. കായിക താരങ്ങൾ നിരന്തരം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നായ പേശി മുറുക്കം അഥവാ മസിൽ സ്റ്റിഫ്നെസ് യോഗയിലൂടെ കുറച്ചുകൊണ്ടുവരാൻ കഴിയും. തുടർച്ചയായ യോഗ പരിശീലനം വഴി മസിൽ സ്പ്രെയിൻ, ലിഗമെന്റ് ഇഞ്ചുറീസ് എന്നിവ കുറയ്ക്കാനും കായിക താരത്തിന് സ്വന്തം ശരീരത്തിന്റെ ബലത്തെപ്പറ്റി മനസ്സിലാക്കാനും സാധിക്കുന്നു. പ്രാണായാമം ശീലിക്കുന്നത് വഴി ലങ് കപ്പാസിറ്റി ഉയരുകയും ശ്വസന വ്യൂഹത്തിന് കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യുന്നു. പ്രാണായാമം നിരന്തരം ശീലിക്കുന്ന കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം ബ്രീത്തിംഗ് കപ്പാസിറ്റി ഉയരുകയും ശ്വസന പേശികളുടെ ആരോഗ്യം മെച്ചപ്പെട്ടതായും പഠനങ്ങളുണ്ട്. യോഗയിലൂടെയും ധ്യാനത്തിലൂടെയും സ്വന്തം ശരീരത്തിന്റെയും മനസ്സിന്റെയും ഉള്ളറകളിലേക്ക് അവന് കടക്കാൻ കഴിയും. ആന്തരികമായ തിരിച്ചറിവ് വർദ്ധിക്കുന്നത് മൂലം ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ തിരിച്ചറിയാനും ഉടനടി പ്രതികരിക്കാനുമുള്ള കഴിവും ലഭിക്കുന്നു. ഏകാഗ്രത, ശ്രദ്ധ എന്നിവ വർദ്ധിക്കുകയും അവർ മാനസികമായി നേരിടുന്ന വെല്ലുവിളികളായ

0: തോൽവിയെയും ജയത്തെയും വൈകാരിക തലത്തിനുമപ്പുറം ആഴത്തിൽ വിശകലനം ചെയ്ത് മുന്നോട്ട് നീങ്ങാനും കഴിയുന്നു. മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കൂടുന്ന സ്പോർട്സ് താരങ്ങളുടെ പെർഫോമൻസ് ലെവലും ആത്മവിശ്വാസവും ഉയർത്തിയെടുക്കാൻ യോഗയ്ക്ക് കഴിയുന്നത് ഇങ്ങനെയാണ്. നിരന്തരം പരിശീലനവും യാത്രകളും കാരണം ശരിയായ ഉറക്കം ലഭിക്കാതെ പോകുന്ന അവസ്ഥകളുണ്ട് ഇവരിൽ. അവിടെ ശ്വസന പ്രാണായാമവും ധ്യാനവുമെല്ലാം പ്രയോജനപ്രദമാണ്. യോഗയിലൂടെയുള്ള പോസിറ്റീവ് ജീവിതശൈലി അവർ സ്വായത്തമാക്കുന്നതിലൂടെ ഊഷ്മളമായ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ എന്നിവ നിലനിർത്താൻ കഴിയുകയും അതിലൂടെ അവരുടെ ആത്മവിശ്വാസമുയരുകയും ചെയ്യുന്നു. കായിക താരങ്ങളുടെ റീഹാബിലിറ്റേഷൻ അഥവാ പുനരധിവാസത്തിൽ യോഗ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പേശികളുടെ ക്ഷതം കഴിയുന്നതും വേഗത്തിൽ പരിഹരിക്കപ്പെടുക എന്നത് ഒരു കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഒരു ഈവന്റിൽ തളർന്നു വീണാലും തൊട്ടടുത്ത ഈവന്റിൽ ഉണർന്നു നിന്ന് പോരാടണം. പരിക്കുകൾ കാരണം തുടരെ തുടരെയുള്ള ഈവന്റുകളിൽ പങ്കെടുക്കാൻ കഴിയാതെ വരുമ്പോൾ അവരുടെ ആത്മവിശ്വാസം കുറയുന്നു. റീഹാബിലിറ്റേഷനോടൊപ്പം യോഗ കൂടി പരിശീലിക്കുന്ന പക്ഷം പരിക്കുകൾ വേഗത്തിൽ ഭേദമാകുമെന്നും പഠനങ്ങൾ പറയുന്നു. കായിക താരത്തിന്റെ റിക്കവറി കപ്പാസിറ്റി അഥവാ തിരിച്ചുവരവ് ത്വരിതമാക്കാൻ യോഗയ്ക്ക് കഴിയുമെന്നും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും പഠനങ്ങളുണ്ട്. മാംസപേശികളുടെ ബലക്ഷയം, ജോയിന്റ് ഇൻസ്റ്റബിലിറ്റി എന്നിവ കാരണം പരിക്കുകൾ കൂടുകയും റേഞ്ച് ഓഫ് മോഷൻ, പോസ്ചറൽ സ്റ്റെബിലിറ്റി കുറയുകയും ചെയ്യാം. യോഗയിലൂടെ ഇവ മുന്നേ പരിഹരിക്കപ്പെടുമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. ഇങ്ങനെ പുതിയ പഠനങ്ങളും കണ്ടെത്തലുകളിലൂടെയും സ്പോർട്സ് മെഡിസിനിലുള്ള യോഗയുടെ സാധ്യത വികസിപ്പിച്ചുകൊണ്ട് കായിക താരത്തിന്റെ മാനസിക, ശാരീരിക, വൈകാരിക തലങ്ങളിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു.
1: യോഗയും കായികക്ഷമതയും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇന്ന് നെല്ലിക്കോട് ഭാസ്കരൻ അഭിനയിച്ച ചിത്രങ്ങളിലെ ചില ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മരം എന്ന ചിത്രത്തിൽ അയിരൂർ സദാശിവൻ പാടിയതാണ്. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

0: സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാകുവാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവർക്കും ബിരുദം എന്ന ആശയവുമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG അഡ്മിഷൻ തുടരുന്നു. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒന്നിലധികം പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: മുക്കുവനെ സ്നേഹിച്ച ഭൂതം എന്ന ചിത്രത്തിന് വേണ്ടി അൻവർ സുബൈർ എഴുതി, KJ ജോയ് ഈണം നൽകി, P ജയചന്ദ്രനും P സുശീലയും പാടിയ ഗാനം.

നെല്ലിക്കോട് ഭാസ്കരൻ അഭിനയിച്ച ചിത്രങ്ങളിലെ ചില ഗാനങ്ങളാണ് ഇന്ന് ചലച്ചിത്ര ഗാനങ്ങളിൽ കേട്ടത്. ആകാശവാണി.

0: ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരാളാണ്, ഗായിക അപർണ രാജീവ്. അപർണ രാജീവ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ മിക്കവാറും കേട്ടിട്ടുള്ള ഒരു പരിചയപ്പെടുത്തൽ, അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒരു പരിചയപ്പെടുത്തലാണ് ONV കുറിപ്പിട്ട് കൊച്ചുമകളാണ് എന്നുള്ളത്. അതുകൂടാതെ സംഗീത സംവിധായകൻ രാജീവ് ONVയുടെ മകളാണ് അപർണ. വീട് എന്ന് പറയുന്നത് കവിതയുടെയും സംഗീതത്തിന്റെയും ഒക്കെ ഒരു ലോകമായിരുന്നല്ലോ കുട്ടിക്കാലം തൊട്ടേ. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് വളരുന്നത്. അപ്പൊ ആ ഒരു അന്തരീക്ഷം ഇപ്പൊ എത്തി നിൽക്കുന്ന അപർണയെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്?
1: ഇപ്പൊ വീട്ടില് മുത്തശ്ശനാണെങ്കില് കുട്ടിക്കാലത്ത് ഞാൻ എപ്പോഴും കാണുമ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെയോ. അപ്പൊ സ്കൂളിൽ പിന്നെ കവിതകളും ഒക്കെ പഠിച്ച് തുടങ്ങിയ സമയത്താണ് മുത്തശ്ശന്റെ കവിതകളും ഒക്കെ, ആ ഒരു സമയത്താണ് നമ്മുടെ മലയാളം ടീച്ചേഴ്സൊക്കെ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹവും അങ്ങനെയെല്ലാം. പിന്നെ പിന്നെ മുത്തശ്ശന് എന്താന്നുള്ളത്, നമ്മുടെ മുത്തശ്ശൻ മാത്രമല്ല എന്താന്നുള്ളത് അങ്ങനെയാണ് അറിയാൻ തുടങ്ങിയത് ആ സമയം തൊട്ടാണ്. പിന്നെ അച്ഛനാണെങ്കിലും പണ്ട് തൊട്ടേ പാട്ടുകൾ, അച്ഛൻ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള പാട്ടിലായിരുന്നില്ല, അച്ഛൻ റെയിൽവേസിലായിരുന്നു. പക്ഷെ പാട്ട് ഭയങ്കര പാഷനായിട്ട് പാടാനും മ്യൂസിക് ചെയ്യാൻ ശരിക്കും എനിക്ക് യൂത്ത് ഫെസ്റ്റിവലിൽ ഞാൻ കവിതകളും ഒക്കെ റെസിറ്റേഷൻ ലൈറ്റ് മ്യൂസിക് ഒക്കെ എപ്പോഴും പോകുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് കവിത പഠിക്കാനായിട്ടും മുത്തശ്ശൻ അച്ഛനെ എടുത്ത് കവിത കൊടുത്തിട്ട് ഇതൊന്ന് ട്യൂൺ ചെയ്ത് അങ്ങനെയാണ് അച്ഛനത് ട്യൂൺ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ വീട്ടിൽ ശരിക്കും എപ്പോഴും ഇങ്ങനെ

0: പാട്ട് എന്താ പറയാ, എപ്പോഴും പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയല്ല, പക്ഷെ എപ്പോഴും പാട്ടിന്റെ ഒരു അന്തരീക്ഷം, ഇന്നൊരു അദൃശ്യമായിട്ട് എപ്പോഴും പാട്ട് ഉണ്ട് വീട്ടിൽ. അത് പിന്നെ എപ്പോഴും നമ്മളിപ്പോ സംസാരിക്കുന്നതും പാട്ട് അങ്ങനെ ആവണമെന്നില്ല, അതല്ല. പക്ഷെ പാട്ട് എന്നുള്ളത് എല്ലാരെയും കണക്ട് ചെയ്യുന്ന ഒരു ബോണ്ടായിട്ട് തോന്നിയിട്ടുണ്ട്.
1: നമുക്കൊരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരാനും നിങ്ങൾ അവരോട് സംസാരിക്കാനുമായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പോയിട്ട് തിരിച്ചു വരാം.
0: ഓക്കെ. ഹലോ
2: ഹലോ
0: ഹലോ, ഇത് ആരാണ്?
2: എന്റെ പേര് ബിനു എന്നാണ്.
0: ബിനു,
2: തിരുവനന്തപുരം ജില്ലയിലെ ഒട്ടുശേഖരമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. നിൽക്കുന്നത് ജനറൽ ആശുപത്രിയുടെ അടുത്താണ്. ഞാനിവിടെ ഒരു ജോലിക്ക് വരെയാണ്.
0: ഓ, അപ്പൊ ജോലിയുടെ സമയത്ത് ഇടയ്ക്ക് ബ്രേക്ക് വന്നപ്പോ വിളിച്ചാണോ?
2: ഞാൻ ഒരു ദിവസം കൊണ്ട് വിളിക്കുന്നത്, എനിക്ക് കിട്ടുന്നില്ല.
0: ഓ, എന്തായാലും ഇന്ന് കിട്ടിയല്ലോ.
2: മാഡത്തിന്റെ പാട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്.
0: ആ ശരി ശരി, സന്തോഷം. വീട്ടിലാരൊക്കെ ഉണ്ട്?
2: എന്റെ വീട്ടില് ഭർത്താവ്, മകൻ, മകള്. മകളെ കല്യാണം കഴിച്ച് അയച്ചു. ഞാനിവിടെ ജോലിക്ക് വരുന്നതാണ്. ബേക്കറീസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആശുപത്രിയുടെ ഫ്രണ്ടില്.
0: ഓ,
2: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് മൈനാഗം.
0: മൈനാഗം, ആ ആ പാട്ടാണ് ഇഷ്ടം അല്ലേ? അപ്പൊ ആ പാട്ട് തീർച്ചയായിട്ടും വെച്ചേരാം. എന്തായാലും സന്തോഷം ബിനു വിളിച്ചതില്.
2: ആ

0: പിന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: മുത്തശ്ശന്റെയും അച്ഛന്റെയും ഒക്കെ ഒരു സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞു. അത് ഈ പറയുന്ന പാട്ടുകളിലും നമുക്ക് കാണാം. ഇപ്പം മുത്തശ്ശൻ വരികൾ എഴുതി, അച്ഛൻ സംഗീതം നൽകി, അപർണ പാടിയ പാട്ടുകൾ എന്ന് പറയുന്നത് വളരെ പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ.
2: ഒരു ശരിക്കൊരു വലിയ അനുഗ്രഹമാണ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നത്. മുത്തശ്ശന്റെ വരികളും അച്ഛൻ സംഗീതം നൽകി പാടാൻ പറ്റുക എന്നുള്ളത് അതൊരു എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അപ്പോ രണ്ട് സിനിമകളിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്, കളഭമഴ മൺസൂൺ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ശരിക്കും അതെ വളരെ നമുക്ക് പ്രിയപ്പെട്ട പാട്ടുകൾ തന്നെയാണ്. പിന്നെ വേറൊരു വ്യക്തിയാണ് എഴുതിയിരിക്കുന്ന വരികള്, മുത്തശ്ശന്റെ അല്ല, ബിജു മുരളി എന്നുണ്ട് അദ്ദേഹം എഴുതി. അച്ഛൻ സംഗീതം നൽകിയ പാട്ട് ഞാൻ പാടിയതിന് എനിക്ക് ആദ്യമായിട്ട് ജെയ്സി ഡാനിയൽ ഫൗണ്ടേഷൻ ഫിലിം അവാർഡും ക്രിട്ടിക്സ് അവാർഡൊക്കെ രണ്ടാമത് കിട്ടുന്നത്. അങ്ങനെ അച്ഛൻ സംഗീതം നൽകിയ പാട്ടിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് സന്തോഷമാണ്. അതെ അതെ,
1: 12th പഠിക്കുമ്പോഴാണ് തോന്നുന്നു ആദ്യമായിട്ട് പിന്നണി
2: ഗാന രംഗത്ത് വരുന്നത്. 12th കഴിയാറായപ്പോ. അതെ
1: അതെ,
2: 12th ബോർഡ് എക്സാമിന്റെ ഒക്കെ സമയത്തായിരുന്നു അതിന്റെ റെക്കോർഡിങ്. അതെ,
1: ആകാശവാണിയിലൂടെ ശ്രോതാക്കൾ മിക്കപ്പോഴും ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു പാട്ടാണ് പുന്നല്ലിൻ കതിരോല. അപ്പൊ ആ ഒരു പാട്ട് രണ്ടുപേരി
2: തീർച്ചയായിട്ടും ആ പാട്ട് ഇതേപോലെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ പലരും പാടാൻ ആവശ്യപ്പെടുന്ന പാട്ടുകളിലൊരു പാട്ടാണ്. അപ്പോൾ അത് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ പാട്ടാണ്. പക്ഷെ ആ പാട്ട് ഇപ്പോഴും ഇങ്ങനെ ഓർക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്.

0: ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു പാട്ടായിരിക്കും അല്ലേ ഇത്? ആ ആദ്യത്തെ ഒരു പാട്ട്
1: അതെ
0: എന്നുള്ള
1: അതെ, ആദ്യത്തെ
0: രീതിയിൽ
1: ഒരു പാട്ടെന്ന് പറയുമ്പോൾ നമുക്ക് അതിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടം എപ്പോഴും ഉണ്ടാവുമല്ലോ. മുത്തശ്ശൻ്റെ വരികളിൽ തന്നെ പാടി തുടങ്ങി എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിദ്യാസാഗർ സാറാണ്. അപ്പോൾ അതും ഒരു തുടക്ക ഒരാൾക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ ഒരു പാട്ട് ഒരു മുത്തശ്ശൻ്റെ വരികളും ഇത്രയും വലിയൊരു മ്യൂസിക് ഡയറക്ടറുടെ സംഗീതത്തിലും പാടാൻ പറ്റുക എന്നുള്ളത്. മെയ്ഡ് ഇൻ യുഎസ് സിനിമയിലെ പാട്ടായിരുന്നു. രാജീവ് വഞ്ചൽ അദ്ദേഹമാണ് ഡയറക്ടർ. ആ പാട്ട് ശരിക്കും ആ സമയത്ത് ഇറങ്ങിയപ്പോൾ ഇത് ആരാണ് പാടിയെന്നുള്ളത് ഒരുപാട് പേർക്ക് അങ്ങനെ അത്ര അറിയില്ലായിരുന്നു. കാരണം ഇന്നത്തെ പോലെ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഒന്നുമില്ല. ചിലവരുടെയൊക്കെ റിംഗ് ടോൺ ആയിട്ടൊക്കെ ഞാൻ എനിക്ക് അറിയുന്നവരുടെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അയ്യോ ഇതെൻ്റെ റിംഗ് ടോൺ ആയിരുന്നു കുറച്ച് നാൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. അത് അപർണ്ണയായിരുന്നല്ലേ പാടിയത്, അങ്ങനെ അറിയില്ലായിരുന്നു. പിന്നെ എൻ്റെ വോയിസും ആ സമയത്തൊരു കുറച്ചും കൂടി കുട്ടിയുടെ ഒരു വോയിസ് ഉണ്ട്, അപ്പോൾ അതും കൂടി കൊണ്ടായിരിക്കും.
0: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോയിട്ട്
1: ഓക്കെ. ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്?
2: ഞാൻ റീജയാണ്, ആറ്റിങ്ങൽ നിന്ന് വിളിക്കുകയാണ്.
1: ആ ആ, എന്താ ചെയ്യണേ റീജ?
2: ഞാൻ ഹെൽത്ത് സർവീസിലാണ്.
1: ഹെൽത്ത് സർവീസ്? ഓ, അപ്പോൾ ഓഫീസിൽ നിന്നാണോ വിളിക്കുന്നേ അതോ?
2: അല്ല, ഞാൻ ഇന്ന് ലീവ് ആയിരുന്നു.
1: ആ ഓക്കെ.
2: സുഖാണോ?
1: ആ സുഖമായിട്ടിരിക്കുന്നു. സുഖാണോ?
2: ആ എനിക്ക് സുഖം.
1: വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഇപ്പൊ ഞാൻ ഹസ്ബൻഡേ ഉള്ളൂ. വെളിയിലായിരുന്നു, ഇപ്പൊ ലീവിന് വന്നതാ.
1: ഓക്കെ. അപ്പോ
2: വിശേഷം?
1: ആ അങ്ങനെ പോകുന്നു, കുഴപ്പമില്ല. ഏത് പാട്ട വേണ്ടേ?
2: എനിക്ക് അവർണ കുട്ടി തന്നെ പാടിയ പുന്നല്ലിൻ തുടങ്ങുന്നല്ലേ.
1: ആ ശരി.

0: ശരി, ആ സന്തോഷം. ആ പാട്ടാണോ വേണ്ടേ?
1: സാറിന്റെ പാട്ട്,
0: ആ
1: സാറിന്റെ
0: അതെ,
1: പാട്ടുകളെല്ലാം
0: മുത്തശ്ശിന്റെ.
1: നല്ല പാട്ടുകൾ
0: അതെ
1: തന്നെ. നമുക്ക് എപ്പോഴും ഗൃഹാതുരത്വം ഉണർത്തുന്ന
0: അതെ
1: പാട്ടുകളാണ്
0: അതെ
1: സാറിന്റെ
0: അതെ.
1: പാട്ടുകൾ.
0: അപ്പൊ ആ പാട്ട് വെച്ചുതരാം ചേച്ചി.
1: ആ പാട്ട് വെച്ചു
0: ആ
1: എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ
1: ഓക്കെ
0: ശരി, സന്തോഷം.
1: ഓക്കെ,
0: ആ
1: താങ്ക് യു.
0: ബൈ.

0: പിന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: നമ്മള് മെയ്ഡ് ഇൻ യു എസ് എയുടെ കാര്യം പറയായിരുന്നു. പുന്നല്ലിൻ കതിരോല കഴിഞ്ഞിട്ട് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടാണ് മഞ്ജുതര ശ്രീ ദക്ഷിണമൂർത്തി സ്വാമികളുടെ അവാർഡും കിട്ടി.
2: അതിനാണ് ആദ്യമായിട്ട് ക്രിറ്റിക്സ് അവാർഡും വേൾഡ് മലയാളി കൗൺസിൽ അവാർഡും അങ്ങനെ കുറച്ച് അവാർഡുകൾ കിട്ടുന്നത് ആ പാട്ടിനാണ് ആദ്യമായിട്ട്. അതെ, അപ്പൊ അത് വലിയൊരു ഭാഗ്യമാണ്. കാരണം ദക്ഷിണമൂർത്തി സ്വാമി അദ്ദേഹത്തിന്റെ ഒരു പാട്ട് എന്റെ ജനറേഷനിലെ ഒരു സിംഗറിന് പാടാൻ പറ്റുക എന്നുള്ളത്, അദ്ദേഹം 20 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ചെയ്ത സിനിമയാണ് മിഴികൾ സാക്ഷി എന്നുള്ള സിനിമയാണ്. മുത്തശ്ശന്റെ കൂടെ ഒരുമിച്ച് ആണ് വാതിൽ പഴുതിലൂടെ എന്നുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ, ആ സിനിമയാണ് അവര് അതിനു മുമ്പ് സ്വാമി ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ 20 വർഷം കഴിഞ്ഞിട്ട് മുത്തശ്ശന്റെ കൂടെ തന്നെ പിന്നെയും ചെയ്തു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അപ്പൊ അതിനകത്ത് എല്ലാം നല്ല പാട്ടിലായിരുന്നു ഈ പാട്ട്. പിന്നെ ചിത്ര ചേച്ചിയുടെ ഒരു പാട്ടുണ്ട്, ദാസേട്ടൻ ജാനകിയമ്മ ഒക്കെ പാടിയിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെയും പാട്ടുകൾ അന്ന് ട്രാക്കും എന്നെ കൊണ്ട് പഠിപ്പിച്ച് സ്വാമി പാടിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ പാട്ടും വേറൊരു പാട്ടിനും കിട്ടാത്തൊരു ഒരു പ്രത്യേകത എനിക്ക് അദ്ദേഹം കമ്പോസ് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ശരിക്കും ഭയങ്കര അത്ഭുതമാണ്. ഇപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ ഓരോരോ ട്യൂൺ ഇങ്ങനെ വരികയായിരുന്നു. പിന്നെ ഒരു ട്യൂണിൽ അങ്ങനെ അദ്ദേഹം ഫിക്സ് ചെയ്തിട്ടാണ് ഇത് മതി, ഇത് നീ പഠിച്ചോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ പഠിപ്പിച്ച് തന്നിട്ട് പാടിയായിരുന്നു സ്റ്റുഡിയോയില്. പിന്നെ അതിനുള്ള മറ്റേ പാട്ടുകളുടെ ഒക്കെ ട്രാക്കും അത് കഴിഞ്ഞിട്ട് പഠിപ്പിച്ചിട്ട് അങ്ങനെ പാടി. അപ്പൊ അതൊക്കെ ഒരു ശരിക്കും മറക്കാനാവാത്ത ഒരു വലിയ അനുഭവമാണ്.
1: പാട്ട് രണ്ടുപേരും പാടാൻ.

0: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോയിട്ട് തിരിച്ചിടാം.
1: ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്?
2: ഞാൻ നിർമ്മല, കോലിയക്കോട്ട് നിന്ന്.
1: നിർമ്മല, എന്താ ചെയ്യണേ?
2: ഞാൻ അംഗൻവാടിയിൽ കാര്യം ചെയ്തോണ്ടിരുന്നു, ഇപ്പം പെൻഷനായി അങ്ങനെ വീട്ടില്.
1: ഓ ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടിൽ ഇപ്പൊ ഞാനും എന്റെ ഭർത്താവ്.
1: ഏത് പാട്ടാണ് വേണ്ടേ?
2: അത് ചിത്രവാടി രാജഹംസമയെന്നുള്ള
1: ചമയം എന്നുള്ള സിനിമയിലെ.
2: ആറ്റിന്റെ വീട് എവിടെയാണ്?
1: ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത്. ശരി ചേച്ചി, അപ്പൊ സന്തോഷം വിളിച്ചതില്. ഓക്കെ, ശരി.

0: മുന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഒരുപാട് ലെജൻസിന്റെ കൂടെ ആ ലെജൻസിനോടൊപ്പം അടുത്ത് ഇടപഴകി, അതായത് സംഗീത രംഗത്ത് നമ്മള് ഈ പറഞ്ഞതുപോലെ ദക്ഷിണമൂർത്തി സ്വാമികളാണെങ്കിലും ദേവരാജൻ മാഷാണെങ്കിലും എം കെ അർജുനൻ മാസ്റ്റർ ആണെങ്കിലും അതുപോലെ എം ജി രാധാകൃഷ്ണൻ, പിന്നീട് ഔസേപ്പച്ചൻ, ബി ജി പാല്, രാഹുൽ രാജ്, ഇങ്ങനെ ഒരുപാട് തലമുറ വ്യത്യാസം ഒരു സംഗീതത്തിൽ വന്നപ്പോ എന്തൊക്കെ മാറ്റങ്ങളാണ് ഫീൽ ചെയ്തിട്ടുള്ളത്?
2: റെക്കോർഡിങ്ങിന്റെ ടെക്നിക്കൽ സൈഡിൽ തീർച്ചയായിട്ടും കാലഘട്ടം അനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ദേവരാജൻ പൊപ്പിൻ്റെ ഒരു ആൽബത്തിലൊരു പാട്ട് എനിക്ക് പാടാനുള്ളൊരു വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു ആൽബം ചെയ്തിരുന്നു, ഗുരുദീപം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ശരിക്കും ലൈവായിട്ടുള്ള റെക്കോർഡിംഗ് ആയിരുന്നു. അപ്പോൾ അതൊന്നും പിന്നെ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നടന്നിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ അത് തന്നെ ആ സമയത്ത് ശരിക്കും ലൈവ് റെക്കോർഡിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ അദ്ദേഹം ആ പഴയ രീതിയിൽ തന്നെ അത് ചെയ്തു. അതൊക്കെ ഒരു വലിയ നമുക്ക് ലേണിംഗ്, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇതേപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോരുത്തർക്കും ഓരോരോ സ്റ്റൈൽ ഉണ്ട് കമ്പോസ് ചെയ്യുന്നാലും. ഇപ്പൊ ദക്ഷിണമൂർത്തി സ്വാമി അദ്ദേഹം അവിടെ ഇരുന്ന് പെട്ടെന്ന് നിമിഷം കൊണ്ട് കമ്പോസ് ചെയ്ത്, അങ്ങനെയാണ് അദ്ദേഹം. ചിലവരങ്ങനെ ആയിരിക്കില്ല. പിന്നെ നമുക്ക് പറഞ്ഞ് ട്രാക്കും ചിലപ്പോൾ നേരത്തെ അയച്ചു തരും ഒരു ഐഡിയ കിട്ടിയിട്ട് വരാൻ. ചിലപ്പോൾ അവിടെ വന്നിട്ടായിരിക്കും ചിലവർ പഠിപ്പിച്ച്. പിന്നെ ചിലവർ അവർക്കൊരു കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും ചില മ്യൂസിക് ഡയറക്ടേഴ്സിന് ഇങ്ങനെ. അപ്പം അത് തന്നെ കറക്റ്റായിട്ട് വേണം. ചിലവർ പക്ഷെ അങ്ങനെയല്ല, എങ്ങനെയാന്ന് വെച്ചാൽ അത് പാടിക്കോളൂ, ഇമ്പ്രൂവൈസ് ചെയ്ത് അങ്ങനെ നമുക്കൊരു ഫ്രീഡം തരും. അപ്പോൾ എങ്ങനെയായാലും മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ എന്താണോ താല്പര്യം, അവർക്ക് സന്തോഷം തൃപ്തി ആവുക എന്നുള്ളതാണ്, അത് തന്നെയാണ് നമുക്കും സന്തോഷം വരിക. പിന്നെ ഇതേപോലെ മുത്തശ്ശന്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം, ഞാൻ വരികൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. മുത്തശ്ശൻ എപ്പോഴും അത്

0: ഭയങ്കര നിർബന്ധമായിരുന്നു നമ്മളിപ്പോ
1: ഉച്ചാരണം.
0: പാടി. ആ ഉച്ചാരണം വളരെ ശരിയായിരിക്കണം എന്നുള്ള. അപ്പോൾ അത് കാരണം തന്നെ ചിലപ്പോൾ ഞാൻ മുത്തശ്ശൻ പോലെ ചെറിയ എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞിട്ട് പിന്നെ പോയിട്ട് റെക്കോർഡ് ചെയ്ത് തിരിച്ച് പിന്നെയും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കുട്ടിയാകുമ്പോൾ തൊട്ടേ അത് അങ്ങനെ മുത്തശ്ശൻ അത് ശ്രദ്ധിച്ച് അങ്ങനെ ഇപ്പൊ പ്രോഗ്രാമിന് അല്ലെങ്കിലും റെക്കോർഡിങ്ങിനൊക്കെ പോകുമ്പോഴും റെക്കോർഡിംഗ് കഴിഞ്ഞ് വരുമ്പോൾ അത് കേൾക്കാനായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ പ്രോഗ്രാമിന് മുമ്പാണെങ്കിൽ ഏതൊക്കെ പാട്ടാന്നുള്ളത്. അപ്പോൾ ഈ പാടുമ്പോൾ ഉച്ചാരണം ശരിയാണോ എന്നുള്ളതാണ് അതാണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്റെ മനസ്സിലത് വരികളും ശ്രദ്ധിക്കാറുണ്ട്. അതെ,
1: ഈ പറഞ്ഞതുപോലെ ONV കുറുപ്പിന്റെ കൊച്ചുമകളായി ഇരിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള, വളരെ ഭാഗ്യമായിട്ടുള്ള ഒരു കാര്യം. എന്നാൽ അതിന്റെ ഒപ്പം തന്നെ ഒരു ഉത്തരവാദിത്വം കൂടി വരുന്നുണ്ടല്ലേ.
0: അതുണ്ട്, അത് തീർച്ചയായിട്ടും. അത് അങ്ങനെയുള്ള ഒരു ലെജൻസിന്റെ നമ്മൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ അവർക്കതൊരു വലിയ ഭാഗ്യമാണ്. അപ്പൊ എനിക്ക് ശരിക്കും ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് ആണ്, ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് തന്നെയാണ് അങ്ങനെ ഒരു വ്യക്തിയുടെ കൊച്ചുമോളായി ജനിച്ചു എന്നുള്ളത്. പക്ഷെ അതേപോലെ തന്നെ നമുക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാത്തൊരു ആർട്ടിസ്റ്റിന്റെ പോലെ എല്ലാം നമുക്ക് അങ്ങനെ പറ്റില്ല. അപ്പോൾ അതിൻ്റെതായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഒരു വേർഡ് തെറ്റിക്കുന്നതും വേറൊരു സിംഗർ ഒരു വേർഡ് തെറ്റിക്കുന്നതും അത് ആൾക്കാർ അങ്ങനെയല്ല എന്നെയായിരിക്കും കൂടുതലത് ക്രിട്ടിസൈസ് ചെയ്യുക. അപ്പൊ അതെനിക്കറിയാം, ആ ഒരു ബോധം എപ്പോഴും മനസ്സിലുണ്ട്. അതെ,
1: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോയിട്ട് തിരിച്ചു.
0: ഹലോ
2: ഹലോ
0: ഹലോ, ഇത് ആരാണ്?
2: ഞാൻ സാബു, ഇവിടെ തിരുവനന്തപുരത്ത് ആയിട്ട്. അപർണ.
0: അതെ അതെ.
2: സുഖമായിരിക്കണോ?
0: ആ സുഖാണ് ചേട്ടന്, സുഖാണോ? എന്താ ചെയ്യണേ?
2: ഞാൻ ഓട്ടോ ഡ്രൈവർ.
0: ഓ, ഇപ്പൊ ഓട്ടത്തിന്റെ ഇടയിലാണ് വിളിക്കണേ അല്ലേ?
2: ഓട്ടത്തിന്റെ ഇടയിൽ തന്നെ ഇപ്പൊ 10-20 പ്രാവശ്യം വിളിച്ചു, അപ്പോഴത്തേക്കാണ് കിട്ടിയത്.
0: ഓ,
2: സാറിന്റെ ചെറുമോളെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക്
0: സന്തോഷം
2: വല്ലാത്ത. പിന്നെ വീട്ടിലെല്ലാവരും
0: സുഖമായിട്ടിരിക്കുന്നു? ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: എന്റെ വീട്ടില് എന്റെ ഭാര്യ, എന്റെ ഭാര്യയുടെ അമ്മ, പിന്നെ എന്റെ മോൻ. മോൻ PRS അറ്റൻഡറായിട്ട് വർക്ക് ചെയ്യണം. മോളെ അയച്ച് രണ്ട് പിള്ളേരുണ്ട്, അവര് പൂജപ്പുര. അപർണ എവിടെ താമസം?
0: ഞാന് വഴുതക്കാട്. അതെ അതെ. ആ വീട്ടിലല്ല, വഴുതക്കാട് ഒരു ഫ്ലാറ്റിലാണ്. ഏത് പാട്ടാ വേണ്ടത്?
2: തമിഴാണ്. കവിക്കുയിൽ എന്നും പറഞ്ഞിട്ട് നമ്മള് ONV സാറിനെ കവിക്കുയിൽ, ആ സിനിമയിലുള്ള ചിന്നക്കണ്ണൻ അഴക്കിറാൻ എന്നും പറഞ്ഞിട്ട് ഇളയരാജ സാറ് കമ്പോസ് ചെയ്തതും ഡോക്ടർ ബാലമുരളികൃഷ്ണ പാടിയതും പഞ്ചവർണ ജല ലിറിക്സ്.
0: ഓ, എല്ലാം അറിയാലോ ചേട്ടന്, ഡീറ്റെയിൽസ് എല്ലാം അറിയാല്ലേ.
2: പിന്നെ ഞാന് കൂടുതൽ തമിഴാണ് കേൾക്കുന്നത്. ഇപ്പൊ ആകാശവാണിയിലും ഇപ്പൊ തിരപ്പൂക്കൾ എന്നും പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് തമിഴ് കേൾക്കും.
0: ഓ ശരി, അപ്പൊ
2: ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആർക്കാണ്?
2: പ്രധാനമായിട്ട് അപർണയ്ക്ക്.
0: താങ്ക് യു.
2: കവി കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ.
0: താങ്ക് യു.
2: പിന്നെ ഒരു പാട്ട് പാടിത്തരുവോ?
0: ആ, ഏത് പാട്ടാ ചേട്ടാ വേണ്ടേ?
2: അപർണ പാടിയ നല്ലൊരു പാട്ട്.
0: ഓക്കെ, ഞാന് മാളികപ്പുറം എന്നുള്ള സിനിമയിൽ ഒരു പാട്ട് പാടിയിരുന്നു, അത് കുറച്ചുപേര് പാടാം.

0: അങ്ങനെ.
1: അടിപൊളി, സൂപ്പർ,
0: താങ്ക് യു.
1: സിനിമയ്ക്കകത്ത് കേൾക്കുമ്പോൾ നേട്ടാ,
0: സന്തോഷം, വിളിച്ചതിൽ സന്തോഷം ചേട്ടാ.
1: ശരി,
0: ഓക്കെ, ശരി, ബൈ.

0: മുന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: അപർണ രാജീവ് എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറെ കവർ സോങ്സ് കാണാം. അത് കൂടുതലും മെലഡികളാണ് തിരഞ്ഞെടുത്ത് പാടുന്നത്. മെലഡികളാണോ പൊതുവെ പാടാൻ ഇഷ്ടം?
2: എനിക്ക് പാടാൻ പേഴ്സണലി എനിക്കിഷ്ടം മെലഡീസ് ആണ്. പക്ഷെ നമ്മൾ പ്രോഗ്രാമിന് പോകുമ്പോൾ മെലഡിയും കുറച്ച് ഫാസ്റ്റ് ഒക്കെ മിക്സ് ചെയ്ത് അങ്ങനെയാണ് ഇപ്പൊ ഗാനമേളയ്ക്ക് അങ്ങനെ പോകുമ്പോൾ അങ്ങനെ എടുക്കുക. പക്ഷെ എനിക്ക് പാടാനായിട്ട് മെലഡീസ് തന്നെയാണ് കൂടുതലിഷ്ടം. അതെ,
1: കേൾക്കാനാണെങ്കിൽ
2: കേൾക്കാന് എനിക്ക് മെലഡീസ് മാത്രല്ല, ഇപ്പൊ വെറുതെ കേൾക്കാനാണെങ്കിൽ ചിലപ്പോ ചില പാട്ടുകൾ ഇപ്പൊ ഒരു ബഹളം ആയിട്ടുള്ളതല്ല, അതിനകത്തൊരു സംഗീതം ഉണ്ടാവണം. അങ്ങനെയുള്ള ചില ഇപ്പൊ ഫാസ്റ്റ് ആയിട്ടുള്ള ചില നല്ല നല്ല പാട്ടുകളുണ്ടല്ലോ നമുക്ക്, അപ്പൊ അങ്ങനെയൊക്കെയുള്ള വേ ആർ റഹ്മാൻ്റെ അങ്ങനെയൊക്കെ ഉള്ള പാട്ടുകളുണ്ട്. ഇപ്പൊ ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടർ ഇപ്പൊ സുഷിൻ അല്ലെങ്കിൽ വിഷ്ണു, അങ്ങനെ നല്ല നല്ല പാട്ടുകൾ ഇപ്പൊ വരുന്നുണ്ട്. ശരിക്കും യൂട്യൂബ് ചാനലിൽ ഞാൻ പാടിയിട്ടുള്ളതെല്ലാം എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ തന്നെയാണ് ഞാൻ എടുത്തിരിക്കണേ. എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടുകൾ,
1: അതെ,
2: നമുക്കൊന്ന് പാടാൻ പറ്റിയിരുന്നെങ്കിൽ, അതെ, അപ്പൊ ആ ഒരു ആഗ്രഹമാണ് ഞാൻ തീർക്കണത്. അതെ,
1: ഇപ്പൊ നമുക്കൊന്ന് ഡൗൺ ആവുമ്പോ അല്ലെങ്കിൽ നമ്മള് സാധാരണ പാട്ട് പാടാത്തവരും വെറുതെ പാട്ട് കേൾക്കുമല്ലോ, നമ്മളൊന്ന് മൂഡ് അപ്ലിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട്, അങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കുന്ന പാട്ട് ഏതാന്ന് ചോദിച്ചാ?
2: അങ്ങനെ കുറച്ച് പാട്ടുകളുണ്ട്, പക്ഷെ ഇപ്പൊ അതെല്ലാം മലയാളം തന്നെയൊന്നും അല്ല, തമിഴും ഒക്കെ ഉണ്ട്. പെട്ടെന്ന് ചോദിച്ചപ്പോ എനിക്ക് വരുന്നത് വിണ്ണയ്താണ്ടി വരുവായാലും എല്ലാ പാട്ടിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അതെന്റെ പ്ലേലിസ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേൾക്കുന്ന പാട്ടുകളിലാണ്.
1: ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഒക്കെ ഒരുപാട് വരുന്നുണ്ടല്ലോ, അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഡിജിറ്റൽ ലോകത്ത് ഇപ്പോ ഒരു സംഗീതത്തെ എങ്ങനെയാണ് കാണുന്നത്? എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്?
2: തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നാറുണ്ട് ശരിക്കും

0: നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നിട്ട് തന്നെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലേക്കൊക്കെ ഇപ്പോൾ ഒരു പാട്ട് ഒരുപാട് പേരിലേക്ക് എത്തുകയാണ്. അപ്പൊ അതൊരു സിംഗറിന് അതൊരു വലിയ പോസിറ്റീവ് ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്കൊരു പ്രോഗ്രാം ഒന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പൊ ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ വിസിബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ കൊറോണയുടെ സമയത്താണ്. അതിനു മുമ്പ് ഇങ്ങനെ ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ അത് ആ കുഴപ്പമില്ല ഇനി സമയം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ പോവായിരുന്നു. പക്ഷെ കോവിഡ് വന്ന സമയത്ത് നമുക്ക് പരിപാടികളൊന്നുമില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഈ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്ക് പാടി ഇങ്ങനെ പാട്ടിലിടും. പക്ഷെ അന്ന് യൂട്യൂബ് ചാനലായിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചത് അപ്പോഴാണ്. അപ്പൊ അങ്ങനെ പാടി നമ്മൾ ഓരോ പാട്ടിലിടുമ്പോൾ ഒരുപാട് ആൾക്കാർ, നമുക്കറിയാത്ത പലരും ഇതേപോലെ ഒരുപാട് സ്ഥലത്തുനിന്നുള്ളവരൊക്കെ ഇങ്ങനെ നല്ല നല്ല മെസ്സേജസ് അയക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റിന് അത് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ആ ഒരു സമയത്ത് ഒരു പരിപാടി ഇല്ല, ഒന്നുമില്ല, അങ്ങനെ ആ ഒരു സ്ട്രെസ് അത് നല്ലോണം നമുക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റിനും അങ്ങനെ ആയിരിക്കുമല്ലോ, ഒരു അവരുടെ ഒരു ഒരു വർക്ക് ഓഫ് ഇതിന് ഒരു അപ്രീസിയേഷൻ അല്ലെ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ശരിക്കും ബേസ് എന്ന് പറയുന്നത് അതന്നെയാണ്.
1: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോയിട്ട് തിരിച്ചു.
0: ഹലോ
2: ഹലോ
0: ഹലോ, ഇതാരാണ്?
2: മാഡം, ഇത് ഹരിപ്പാട് കുമാരപുരത്തു നിന്ന് ലളിത.
0: ലളിത, ആ ഓക്കെ.
2: ഞാൻ ഈ പരിപാടിയിലേക്ക് ഇതുവരെ വിളിച്ച എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് അറിയത്തില്ലായിരുന്നു.
0: അതെ, എനിക്കും വലിയ സന്തോഷമായി. എന്തായാലും ആദ്യമായിട്ട് അങ്ങനെ കിട്ടിയതില്. ജോലി ചെയ്യുന്നുണ്ടോ?
2: കൊച്ചുമോളുണ്ട്.
0: കൊച്ചുമോൾ, ആ ശരി ശരി.
2: വീട്ടിൽ ഭർത്താവ്, മോൻ, മോന്റെ ഭാര്യ, മോളും മരുമനും കുവൈറ്റില.
0: ഓക്കെ. ആ
2: പിന്നെ ഇപ്പം ഭർത്താവ് ലോട്ടറി കച്ചവടക്കാരനായിട്ട്.
0: ഓ ശരി ശരി.
2: ഞാൻ ഈ പരിപാടിയിലേക്ക് വിളിക്കുന്നതൊക്കെ അങ്ങനെ വലിയ ഇഷ്ടമാണ്. ഞാൻ പറയും, വലിയ തീരുന്നേ കിട്ടട്ടെ, തീരുന്നേ വരെ വിളിക്കുന്നേ, കിട്ടുന്നേ കിട്ടട്ടെന്ന്
0: പറയും. ചേച്ചിക്ക് പാട്ടുകളൊക്കെ വലിയ ഇഷ്ടമാണല്ലേ?
2: അയ്യോ, ഞാൻ പാട്ടിന്റെ റേഡിയോ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇല്ല
0: മാഡം.
2: ഒറ്റയ്ക്കേ ഉള്ളു, മോനും ഭാര്യയും ജോലിക്ക് പോകുന്ന അന്നെ ലോട്ടറി കച്ചവടത്തിനോ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുക. എന്റെ കൂട്ടാണ് റേഡിയോ. ഞാനൊരു 10-12 വയസ്സായപ്പോഴത്തോടെ റേഡിയോ പരിപാടി കേൾക്കുന്നതും കൂടെ പാടുന്ന ആളായിരുന്നു അമ്മയ്യ.
0: അപ്പൊ
2: ഈ തൈറോയിഡിന്റെ പ്രശ്നം വന്നപ്പോ നമുക്ക് സ്വരമൊന്നും ഇല്ല.
0: ശരി ശരി.
2: എന്നാലും ഞാൻ എന്റെ കുഞ്ഞിന്, എനിക്ക് 5.5 വയസ്സുള്ള ഒരു മോളുണ്ട് പഠിക്കുന്നത്,
0: കൊച്ചുമോളല്ലേ,
2: കുഞ്ഞിന് വേണ്ടി പാട്ട് തൊണ്ട വയ്യ ഒക്കുന്ന പോലെ
0: പാടിക്കോളൂ.
2: ഓലത്തുമ്പത്തിരുന്നു വേലാടും ജല്ലപ്പൈങ്കിലിയേ, എന്റെ ബാലഗോപാലനെ എന്നതെത്തിക്കുമ്പം പാടരി, വെള്ളം കോരി കുളിപ്പിച്ച് പിന്നേരിച്ചോ മേനിച്ചയ്യ, എന്റെ മാരിപ്പാളെങ്കിൽ പണ്ടാജപ്പൂ മുട്ടായി പോയരി.
0: ആ ചേച്ചി നന്നായിട്ടുണ്ട്.
2: ആ
0: അപ്പൊ ആ പാട്ട് വെച്ചേരാ.
2: ശരി.
0: ഓക്കെ ശരി.

ഗായിക അപർണ രാജീവ് അതിഥിയായി പങ്കെടുത്ത ഹലോ പ്രിയഗീതമാണ് ഇതുവരെ കേട്ടത്. അഭിമുഖം ഐശ്വര്യ, നിർവഹണം ഫഹദ് റാസ, നിർവഹണ സഹായം ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025നുള്ള നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കാട്ടുപോത്ത് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജെറി അമൽദേവ്.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: മനു മഞ്ജിത്തിന്റെ വരികൾക്ക് ദിബു നയൻ ആൻഡ് തോമസ് ഈണം നൽകി. കെ എസ് ഹരിശങ്കറും അനില രാജീവും പാടിയത് ചിത്രം ARM.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിലെ വന്ധ്യത, കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റജി മോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. സ്ത്രീകളിലെ വന്ധ്യതയുടെ കാരണങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: കുഞ്ഞുങ്ങളില്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ വന്ധ്യത എന്ന് പറയുന്നത്. എപ്പോഴായാലും നമ്മൾ ഒരു വന്ധ്യതാ ക്ലിനിക്കിൽ പോവുകയാണെങ്കിൽ സ്ത്രീയും പുരുഷനും ആ കപ്പിൾ അല്ലെങ്കിൽ ഒരു പങ്കാളിയായിട്ട് വേണം തീർച്ചയായിട്ടും ഒരു ക്ലിനിക്കിൽ പോകേണ്ടത്. അതിൽ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 50% സ്ത്രീകളുടെ മാത്രമായിട്ടുള്ള പ്രശ്നങ്ങൾ ആകാം വന്ധ്യതയ്ക്കുള്ള കാരണം. മറ്റുള്ള 50% അതിൽ പുരുഷന്മാർക്കുള്ള പ്രശ്നങ്ങളാവാം കാരണം. അപ്പോൾ സ്ത്രീകൾക്കുള്ള വന്ധ്യതയ്ക്കുള്ള അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധിയുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയേണ്ടത് അണ്ടോൽപാദനത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, ആ ഒരു കൃത്യമായിട്ടുള്ള മാസമുറ വരാതിരിക്കുകയും അണ്ടോൽപാദനം നടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനുണ്ട്. അതിനെ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിരുന്നത് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്നായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 2026 ജൂലൈയിൽ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞന്മാർ കൂടിയിരുന്ന് അതിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. മെറ്റബോളിക് ഒവേരിയൻ സിൻഡ്രോം, പോളി എൻഡോക്രൈൻ മെറ്റബോളിക് സിൻഡ്രോം എന്നാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു PCOS ആയ പഴയ PMOS ആണ് ഇപ്പോൾ കാണുന്ന സ്ത്രീകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വരും. രണ്ടാമതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അണ്ഡവാഹിനിക്കുഴലിലുള്ള പ്രശ്നങ്ങൾ, അതായത് ട്യൂബിലുള്ള ഫാലോപ്യൻ ട്യൂബിലുള്ള പ്രശ്നങ്ങൾ കാരണം വന്ധ്യതയ്ക്ക് കാരണമാകാം. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ യൂട്രൈൻ ഫാക്ടേഴ്സ് എന്ന് പറയും, അതായത് ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, അഡിനോമയോസിസ് എന്ന് പറഞ്ഞ അസുഖമുണ്ട്, ജന്മനാ ഗർഭപാത്രത്തിലുള്ള വൈകല്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു പരിധിവരെ വന്ധ്യതയ്ക്ക് കാരണമാകാം. അത് കഴിഞ്ഞാൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓവറിയിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ ചിലപ്പോൾ സിസ്റ്റുകൾ, അതായത് ചെറിയ ചെറിയ മുഴകൾ വരാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അത് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം ആദ്യമായി നമ്മൾ ഓവറിയിലാണ് തുടങ്ങുന്നതെങ്കിലും അത് അടുത്തുള്ള ഈ അവയവങ്ങളായ ഫാലോപ്യൻ ട്യൂബിനെയും ഈ പെരി

0: പെരിട്ടോണിയൽ ക്യാവിറ്റി, അതായത് വയറിനകത്തുള്ള പെരിട്ടോണിയത്തിലെയൊക്കെ ബാധിച്ച് ശരിയായ രീതിയിലുള്ള അണ്ടോൽപാദനം നടക്കാതിരിക്കുകയും, അതും ഒരു ഈ ഒരു അടുത്ത കാലത്ത് പോളി പി എം ഒസിന് ശേഷം എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖവും വളരെയധികം കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ സെർവൈക്കൽ ഫാക്ടർ എന്ന് പറയും, അതായത് ഗർഭാശയ ഗിളം, അവിടെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും, എന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബീജത്തിനെ അകത്തോട്ട് കടത്തി വിടാതെ വരികയും അതിനെ സെർവൈക്കൽ ഫാക്ടറായിട്ടുള്ളൊരു പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ ഏകദേശം ഒരു 10 മുതൽ 15% നമ്മൾ എല്ലാ കാരണങ്ങളും റൂൾ ഔട്ട് ചെയ്തിട്ടും ഒരു കാരണം പോലും കണ്ടുപിടിക്കാത്ത അൺഎക്സ്പ്ലെയിൻ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട്. അപ്പം പ്രധാനപ്പെട്ട നമ്മൾ 2-3 കാര്യങ്ങൾ: ഒന്ന്, ഈ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് സിൻഡ്രോം, അത് പി എം ഒസ്; 2, എൻഡോമെട്രിയോസിസ്; പിന്നെ ഗർഭാശയത്തിലുള്ള മുഴകൾ. ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളുടെ വയസ്സാണ്. വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾ സാധാരണ രീതിയിൽ ആദ്യമായി ഒരു 13-ോ 14-ാമത്തെ വയസ്സിൽ മെൻസസ് ആകുമ്പോൾ ഏകദേശം 30 മുതൽ 40 ലക്ഷം കുഞ്ഞ് അണ്ടങ്ങളുമായിട്ടാണ് അവർ ജനിക്കുന്നത്. അതായത് ഏകദേശം 13-ാമത്തെ വയസ്സിലൊക്കെ ഇത്ര തന്നെ ഉണ്ടാവും. അത് ഓരോ വർഷം കൂടുന്തോറും നമ്മളുടെ അണ്ടാശയത്തിലുള്ള അണ്ടങ്ങളുടെ എണ്ണം ആ ഒരു വർഷത്തിൽ ഓരോ വർഷവും ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ്. അത് ഭയങ്കരമായിട്ട് കുറയുന്നത് ഏകദേശം 34-35 വയസ്സാകുമ്പോഴാണ്. അപ്പം 34-35 വയസ്സാകുമ്പോഴത്തേക്ക് ഈ 30 ലക്ഷം അണ്ടം എന്നുള്ളത് ഏകദേശം ഒരു 3 ലക്ഷത്തിനടുപ്പിച്ച് താഴോട്ട് വരികയാണ്. അപ്പോൾ അത് കഴിഞ്ഞൊരു 40-ാമത്തെ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് 10,000 മുതൽ 1,000 അണ്ടങ്ങളുടെ റിസർവേ വരുന്നുള്ളൂ. അപ്പോൾ അണ്ടങ്ങളുടെ റിസർവ് ഇങ്ങനെ ക്രമമായിട്ട് കുറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് വന്ധ്യതയുടെ ചാൻസസ് വളരെ കൂടുതലാണ്. അവർക്ക് ചികിത്സ ചെയ്താലുള്ള സക്സസ് റേറ്റും വളരെ കുറവായിട്ട് വരുന്നു. ഈ അണ്ടോൽപാദന ശേഷി കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോഴാണ് സാധാരണ രീതിയിൽ മെനോപോസ് എന്ന് പറഞ്ഞത്, അതായത് ആർത്തവവിരാമം സംഭവിക്കുന്നത്. സോ സ്ത്രീകളുടെ വയസ്സ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ഈ മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൂടാതെ സ്ത്രീകളുടെ വയസ്സ് ഏറ്റവും പ്രാധാന്യം അർഹിക്കപ്പെട്ട ഒരു കാര്യം.
1: സർ, അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത ദമ്പതികൾ എപ്പോഴാണ് ഒരു വന്ധ്യതാ ക്ലിനിക്കിനെ സമീപിക്കേണ്ടത്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്?
0: വളരെ നല്ല ചോദ്യമാണ്. സാധാരണ രീതിയിൽ ഒരു വർഷം കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശ്രമിച്ച്, ചിലർ ശ്രമിക്കത്തില്ല, നല്ലോണം ശ്രമിച്ച് എല്ലാ മാസവും പ്രോപ്പറായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ആ ഓവുലേഷൻ ടൈമൊക്കെ നോക്കി ഒരു വർഷം നോക്കി അവർ പരാജയപ്പെട്ടാൽ മാത്രമാണ് ഒരു വന്ധ്യതാ ക്ലിനിക്കിലെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടി വരുന്നത്. കൂടാതെ സ്ത്രീകളുടെ വയസ്സ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 35 വയസ്സിന് മേലെയാണെങ്കിൽ ഈ ഒരു വർഷം എന്നുള്ളത് 6 മാസമാവും. ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. 6 മാസം കഴിയുമ്പോൾ തന്നെ ഈ ദമ്പതികൾ അവർ ശ്രമിച്ച് പരാജയപ്പെട്ടാൽ ഒരു ക്ലിനിക്കിനെ സമീപിക്കേണ്ടതാണ്. അതുകൂടാതെ ഇപ്പം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചിലപ്പം ചെറിയ അസുഖങ്ങളുണ്ടാവും, അതായത് ഓവുലേഷൻ കറക്റ്റായിട്ട് മാസം വരെ കറക്റ്റായിട്ട് വരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഫൈബ്രോയിഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗർഭാശയത്തിൽ ഒരു മുഴയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഓപ്പറേഷനോ അല്ലെങ്കിൽ മരുന്നോ കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അണ്ടാശയത്തിലുള്ള മുഴകൾ, എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം, ഇതിനൊക്കെ മരുന്ന് കഴിച്ചിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷം വരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അതിനു മുമ്പ് തന്നെ ഒരു ക്ലിനിക്കിനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഈ ദമ്പതികൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഒരു ഭർത്താവായിട്ടോ മാത്രമല്ല പോകേണ്ടത്, എപ്പോഴും ഒരു കപ്പിളായിട്ടാണ്, നിങ്ങളൊരു യൂണിറ്റാണ്, ഒരു ദമ്പതിമാരായിട്ട്, അതായത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വേണം ഒരു വന്ധ്യതാ ക്ലിനിക്കിൽ പോകേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ആദ്യമായിട്ടുള്ള ഒരു നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഹിസ്റ്ററി, അതായത് മുൻമുന്നേ ഉള്ള എന്തെല്ലാമാണ് അവർക്ക് നടന്നിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചറിയും. അതിലിപ്പോൾ സ്ത്രീകളുടെ കാര്യം എടുക്കുവാണെങ്കിൽ അവർക്ക് എന്താണ് മെനാർക്കി, അതായത് ആദ്യമായിട്ട് ആർത്തവം വന്ന വർഷം, പിന്നെ അതെല്ലാം ക്രമമായിട്ട് വരുന്നുണ്ടോ, അത് വരുമ്പോൾ അമിതമായിട്ടുള്ള വേദനയുണ്ടോ, അത് വെച്ചിട്ടുള്ള എക്സ്ട്രാ ആയിട്ട് വെളുത്ത ദ്രാവകമോ അല്ലെങ്കിൽ ഡിസ്ചാർജ് വല്ലതും ഉണ്ടോ, ശാരീരിക ബന്ധത്തിൽ അവർ ഏർപ്പെടുന്നുണ്ടോ പ്രോപ്പറായിട്ട്, ആ ഓവുലേഷൻ ടൈമൊക്കെ അവർക്ക് അറിയാമോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഹിസ്റ്ററിയിൽ അവരുടെ മുൻപുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചോദിച്ചറിയുന്നു. അതിനുശേഷം നമ്മൾ അവരുടെ ആന്തരികമായുള്ള പരിശോധനകൾ ചെയ്യുന്നു, പർവജനൽ എക്സാമിനേഷൻ ചെയ്യുന്നു, വയർ എക്സാമിൻ ചെയ്യുന്നു. എക്സാമിൻ ചെയ്താൽ നമുക്ക് ഏകദേശം നമുക്ക് ഒരു കാര്യം കണ്ടെത്താം. ഫോർ എക്സാമ്പിൾ, ഇപ്പം യൂട്രസിൽ ഒരു മുഴയാണെങ്കിൽ നമുക്ക് ഒരു പർവജനൽ എക്സാമിനേഷനിലൂടെ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ ഒരു പ്രൊവിഷണൽ ഡയഗ്നോസിസിലെത്തുകയാണ്. അപ്പം സ്ത്രീയുടെ പ്രശ്നമാണോ പുരുഷൻ്റെ പ്രശ്നമാണോ എന്ന് ഏകദേശം ഒരു 70 മുതൽ 80% വരെ നമുക്ക് ഈ പ്രോപ്പറായിട്ടുള്ള ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷമാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പരിശോധനകൾ വേണമോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നിശ്ചയിക്കുന്നത്.

0: തൈറോയ്ഡ് അതിൻ്റെ അസുഖം ഒരുപാട് കാണാറുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മളൊരു തൈറോയ്ഡ് എന്ന് പറഞ്ഞ ഹോർമോൺസ് ചെയ്യാറുണ്ട്, പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ചെയ്യാറുണ്ട്, പിന്നെ സാധാരണ രീതിയിലുള്ള ഷുഗർ, നമ്മുടെ എച്ച് പി അത് ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് അതൊക്കെ ചെയ്യും. അതുകൂടാതെ വന്ധ്യതയ്ക്ക് എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നതൊരു അൾട്രാസൗണ്ടാണ്, അതായത് സ്കാനിങ്. സ്കാനിങ് ആദ്യമായിട്ട് നമ്മളെപ്പോഴും നമ്മളുടെ താല്പര്യമുള്ള ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസും ഓവറിയുമാണ്. അവയെ ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ നമ്മൾ ട്രാൻസ് വജൈനൽ അല്ലെങ്കിൽ യോനി വഴി തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കണം. അങ്ങനെ ഒരു ട്രാൻസ് വജൈനൽ സോണോഗ്രാമാണ് നമ്മൾ ആദ്യമായിട്ട് സ്ത്രീകളിൽ ചെയ്യുന്നത്. അത് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മെൻസസ് ആയിട്ട് ആദ്യത്തെ 5 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യണം. എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസത്തിന് ശേഷമാണെങ്കിൽ സാധാരണ രീതിയിൽ ഒരു സ്ത്രീ, കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല. അപ്പോൾ ആദ്യത്തെ മെൻസസ് ആയിട്ട് ആദ്യത്തെ 5-ാമത്തെ ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ആദ്യമായിട്ടൊരു ബേസ് ലൈൻ സ്കാൻ ചെയ്യുകയാണ്. ആ സ്കാനിൽ നമുക്ക് ഗർഭപാത്രത്തിൻ്റെ സ്ഥിതി അറിയാൻ പറ്റും, അണ്ടാശയത്തിൻ്റെ സ്ഥിതി അറിയാൻ പറ്റും, ഗർഭാശയഗളത്തിൻ്റെ കാര്യം അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം, നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ തന്നെ ഗർഭാശയത്തിലുള്ള മുഴകൾ, അണ്ടാശയത്തിലുള്ള മുഴകൾ, ട്യൂബിലുള്ള മുഴകൾ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സ്കാനിങ്ങിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അതുകൂടാതെ ഗർഭാശയത്തിൻ്റെ ആവരണമുണ്ട്, എൻഡോമെട്രി എന്ന് പറയും. എൻഡോമെട്രിയത്തിലുള്ള പ്രശ്നങ്ങളും ഈ വന്ധ്യതയ്ക്ക് കാരണമാകാം. ആ എൻഡോമെട്രിയത്തിൻ്റെ പ്രശ്നങ്ങളും നമുക്ക് ഈ സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ ജനറലായിട്ടുള്ള പരിശോധന, അതിനുശേഷം ഹോർമോൺ പരിശോധന, അതിനുശേഷമാണ് നമ്മൾ ഈ ട്രാൻസ് വജൈനൽ സ്കാൻ അല്ലെങ്കിൽ ഒരു അൾട്രാസൗണ്ട്, അബ്ഡമൻ അല്ലെങ്കിൽ പെൽവിസിൻ്റെ സ്കാനും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണെന്ന്. അതിനുശേഷമുള്ള പരിശോധന എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാരണത്തിനനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ഒക്കെ നമുക്ക് സ്കാനിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഗർഭാശയത്തിലെ മുഴകളാണെങ്കിൽ നമുക്ക് സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ചില കാര്യങ്ങൾ, അതായത് ട്യൂബിൻ്റെ ബ്ലോക്ക് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് പ്രത്യേകതരമായിട്ടുള്ള പരിശോധനകളുണ്ട്. അത് 2-ാമത്തെ ഘട്ടമായിട്ടേ നമ്മൾ ചെയ്യത്തുള്ളൂ. ആദ്യത്തെ ഘട്ടത്തിൽ ഈ ജനറൽ പരിശോധന, ഹോർമോൺ പരിശോധന, പിന്നെ ഒരു ബേസ് ലൈൻ അൾട്രാസൗണ്ട്, ഇതോടെ നമ്മൾ സ്ത്രീകളുടെ പരിശോധന ഏകദേശം നമുക്ക് തീർക്കാം.
1: സർ, അവസാനമായി ഈ വന്ധ്യതാ പ്രശ്നം നേരിടുന്ന ദമ്പതികളോട് എന്ത് സന്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: സമയമാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഒരു 34-35 വയസ്സ് സ്ത്രീകളുടെ പ്രായമാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വന്ധ്യതാ ചികിത്സാ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തണം. തീർച്ചയായിട്ടും വയസ്സാണ് ഏറ്റവും വലിയ പ്രധാനം. പിന്നെ ടൈംലി ട്രീറ്റ്മെൻറ്, ചില ട്രീറ്റ്മെൻറ്റൊക്കെ ആ ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും വേണം. നമുക്ക് ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എടുക്കുക, നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഐഡിയൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അതിനായിട്ട് പ്രോപ്പറായിട്ട് എക്സസൈസും ഡയറ്റും വെച്ചിട്ട് കറക്റ്റായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തു പോവുക. അണ്ടാശയത്തിലെ റിസർവ് ഒരുപാട് വൈകിക്കാതിരിക്കുക, കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് വൈകിക്കാതിരിക്കുക എന്ന് വെച്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ 35 വയസ്സ് തന്നെയാണ്. അതിൽ ഒരു കാരണം, അണ്ടാശയത്തിലെ അണ്ടങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. 2-ാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ അണ്ടങ്ങളുടെ റിസർവ് കുറഞ്ഞ അണ്ടങ്ങളിലുള്ള ക്വാളിറ്റി വളരെ കുറഞ്ഞു വരികയാണ്. ക്വാളിറ്റി കുറഞ്ഞ അണ്ടങ്ങൾ വെച്ചിട്ട് നമ്മൾ IVF ഒക്കെ ചെയ്യുമ്പോൾ അതിലുള്ള അന്യൂപ്ലോയിഡി പോലുള്ള, അതായത് ഡൗൺ സിൻഡ്രോം പോലുള്ള ബേബീസ് ജനിക്കാനുള്ള സാധ്യതയും സ്ത്രീകളുടെ വയസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളൊരുപാട് ലേറ്റായിട്ട് പോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇപ്പം നോർമലായിട്ട് കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ഡൗൺ സിൻഡ്രോം പോലുള്ള അന്യൂപ്ലോയിഡീസ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അത് അണ്ടാശയത്തിൻ്റെ അണ്ടത്തിൻ്റെ ക്വാളിറ്റിയിൽ ഉള്ള ഒരു വ്യതിയാനം കാരണമാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്.
1: സ്ത്രീകളിലെ വന്ധ്യത, കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ റജി മോഹന്, റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു വെരി മച്ച്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുക് കടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ

0: ഇതിന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: ആകാശവാണി

ഇപ്പോൾ ശ്രീമതി എൻ സി വസന്തകോകിലത്തിന്റെ സംഗീത കച്ചേരി കേൾക്കാം. അരുണാചല കവിരായർ രചിച്ച ഏൻ പള്ളി കൊണ്ടീരയ്യ എന്ന് തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം മോഹനം, ആദിതാളം.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ,
1: കുടുങ്ങി.
0: അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ VS മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495 96 4321, 9496 55 63 21. ഒരു നമ്പർ കൂടി, 9496 59 63 21. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
5: കുട്ടികൾക്ക് കർക്കടക ചികിത്സ ആവശ്യമുണ്ടോ? ഡോക്ടർ GP സിദ്ധി സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാകുവാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവർക്കും ബിരുദം എന്ന ആശയവുമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG അഡ്മിഷൻ തുടരുന്നു. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒന്നിലധികം പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക.

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 12 ഭാഗം. രചന സി റഹീം. താമരക്കോഴി.

0: ആമ്പലും താമരയും പുല്ലുകളും കുളവാഴിയുമെല്ലാം പടർന്നു കിടക്കുന്ന വിശാലമായ ജലാശയങ്ങളിലും കുളങ്ങളിലും സാധാരണ കാണാവുന്ന പക്ഷികളാണ് താമരക്കോഴികൾ. ഈർക്കിലിക്കാലൻ, ചവറുകാലി എന്നീ പേരുകളിലും ഇവ അറിയപ്പെടാറുണ്ട്. കേരളത്തിലെ ഏതാണ്ട് എല്ലാ പ്രദേശത്തും ഇവയെ കാണാനാകും. രണ്ട് ജാതി താമരക്കോഴികളെയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്.
1: നാടൻ താമരക്കോഴിയും വാലൻ താമരക്കോഴിയും. ഇവയിൽ നാടൻ താമരക്കോഴികളെയാണ് കേരളത്തിൽ കൂടുതലായി കാണാനാവുക. വാലൻ താമരക്കോഴികളെ എല്ലായിടങ്ങളിലും കണ്ടുകൊള്ളണമെന്നില്ല. എന്നാൽ തെക്കൻ തിരുവിതാംകൂറിൽ ഈ പക്ഷികളെ കൂടുതലായി കാണാനാകും. രണ്ട് ജാതി താമരക്കോഴികളെയും വേഗത്തിൽ തിരിച്ചറിയാവുന്ന വിധത്തിലാണ് ഇവയുടെ രൂപം. സുന്ദര പക്ഷികളാണിവ. വെളുപ്പം കാലത്തും സായം സന്ധ്യയിലും താമരക്കോഴികൾ പാറി നടക്കുന്ന താമരപ്പൊയ്കകളും ആമ്പൽ കുളങ്ങളും മായികമായൊരു അനുഭവമാണ് നമ്മിൽ ഉണ്ടാക്കുക. ഇവയുടെ സാമീപ്യം ഗ്രാമസൗന്ദര്യത്തിന്റെ മാറ്റു വർദ്ധിപ്പിക്കും.

നാടൻ താമര കോഴികൾ പ്ലീ പ്ലീ പ്ലീ എന്നാണ് കരയുക. ആരോ ചൂളം വിളിക്കുന്നത് പോലെ ഇത് നമുക്ക് അനുഭവപ്പെടും. അരുവി ഒഴുകുമ്പോഴുള്ള കളകള ശബ്ദം ഉള്ളിൽ ഒളിപ്പിച്ചാണ് നാടൻ താമര കോഴികൾ പാടുക. താമരപ്പൂവുകളും ആമ്പൽപ്പൂവുകളും നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചപ്പാടങ്ങളിലും കാവിലെ കുളങ്ങളിലും നാടൻ താമരക്കോഴിയുടെ പാട്ട് കേൾക്കുമ്പോൾ ആരും കുറച്ചുനേരം ആ ശബ്ദം ആസ്വദിച്ചു നിന്നു പോകും. കവികളെയും ചിത്രകാരന്മാരെയും ഇത്തരത്തിലുള്ള അനുഭവം പ്രചോദിപ്പിക്കുക തന്നെ ചെയ്യും.

നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ താമരക്കോഴികളെ ശ്രദ്ധിക്കാത്തവരായി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ പക്ഷികളെ കാണേണ്ടതാണ്. നാടൻ താമരക്കോഴികളിൽ നിന്നും വ്യത്യസ്തമായാണ് വാലൻ താമരക്കോഴികൾ പാടുക. ശിശിരകാലത്തിവ ക്യോങ് ക്യോങ് എന്നിങ്ങനെ പാടും. ചില നേരത്ത് ക്യോങ് ക്യോങ് എന്ന് നീട്ടി പാടുന്നത് കേൾക്കാം. കൂടൊരുക്കുന്ന കാലത്ത് അവയുടെ പാട്ട്

0: പൂച്ച കരയുന്നത് പോലെ ആകാറുണ്ട്. മ്യാവൂ മ്യാവൂ എന്നിങ്ങനെ ഉച്ചത്തിൽ ശബ്ദിക്കും. ഇണയെ ആകർഷിക്കാനായുള്ള ഇവയുടെ പ്രണയഗാനം ആകാം ഇത്. കാഴ്ചയിൽ എന്നതുപോലെ താമരക്കോഴികളുടെ പാട്ടും ആകർഷകമാണ്.
1: താമരക്കോഴികളുടെ പ്രത്യേകത അസാധാരണ നീളമുള്ള ഇവയുടെ വിരലുകളും നഖങ്ങളുമാണ്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഇലകൾക്കും പുല്ലുകൾക്കും മീതെ കൂടി അനായാസമായി നടക്കാൻ ഇവയുടെ വിരലുകളും നഖങ്ങളും സഹായിക്കുന്നു. വെള്ളത്തിൽ ആശാന്മാരാണിവർ. താമരക്കോഴികളുടെ ഇടയിൽ പിടപക്ഷികൾക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം പ്രകൃതി നൽകിയിരിക്കുന്നത്. പൂവനേക്കാൾ കൂടുതൽ സാമർഥ്യം പിടപക്ഷിക്കാണ്. കൂടുകൂട്ടാനുള്ള സ്ഥലം കൈവശമാക്കുന്നതും കൂടിന്റെ സംരക്ഷണവും പിടയാണ് ചെയ്യുന്നത്. തൂക്കണാം കുരുവികൾ ഒന്നിലധികം പിടകളെ സ്വീകരിക്കുന്നത് പതിവാണ്. ഒരു പിടയ്ക്ക് കൂടൊരുക്കി നൽകിയിട്ട് പൂവൻ മറ്റൊരു പിടയെ തേടി പോകും. ഇതുപോലെ ഒരു പൂവനെ സ്വീകരിച്ച ശേഷം കൂടുണ്ടാക്കി മുട്ടയിട്ട് അതിൻ്റെ ചുമതല പൂവനെ ഏൽപ്പിച്ച ശേഷം മറ്റൊരു പൂവനെ തേടിപ്പോകുന്ന പക്ഷിയാണ് താമരക്കോഴികൾ. ഇങ്ങനെ വിവിധ പക്ഷികളുടെ ഇടയിൽ വൈവിധ്യമാർന്ന കുടുംബജീവിതമാണ് നിലനിൽക്കുന്നത്.
2: നീർത്തടങ്ങളിലും ജലാശയങ്ങളിലും വളരുന്ന താമര, ആമ്പൽ തുടങ്ങിയ സസ്യങ്ങളുടെ ഇലകൾക്ക് മീതെ അനായാസേന നടക്കുവാൻ കഴിയുന്ന തരത്തിൽ നീണ്ട കാലുകളിലും വിരലുകളിലും അനുകൂലനം സിദ്ധിച്ച പക്ഷികളാണ് താമരക്കോഴികൾ.
3: പക്ഷി നിരീക്ഷകനും ഇലക്ട്രിക്കൽ എഞ്ചിനീയറുമായ സി ജി അരുൺ.
2: കേരളത്തിൽ രണ്ടിനം താമരക്കോഴികൾ കാണപ്പെടുന്നു. നെൽപ്പാടങ്ങൾക്കിടയിലെ ചതുപ്പുകളിലും കുളങ്ങളിലും കായൽപ്പരപ്പിലെ പൊങ്ങിക്കിടക്കുന്ന സസ്യജാലങ്ങളുടെ മുകളിലൂടെ നടന്നു നീങ്ങുന്ന നാടൻ താമരക്കോഴികളെ ശ്രദ്ധിക്കാതിരിക്കാനാകില്ല. മയിലിനെ പോലെ കരിനീല നിറം കലർന്ന കറുപ്പ് ദേഹത്തിൽ വെയിൽ തട്ടുമ്പോൾ വെങ്കല നിറത്തിൽ തിളങ്ങുന്ന ചിറകുകൾ ഉള്ള നാടൻ താമരക്കോഴികൾക്ക് വാൽഭാഗത്ത് ചെമ്പിച്ച തൗട്ട് നിറവും കാണാം. ഇളം മഞ്ഞ നിറത്തിലുള്ള ചുണ്ടും ചുണ്ട് ചേരുന്നിടത്ത് ചുകപ്പും നെറ്റിയിൽ സ്ലേറ്റ് നിറത്തിലുള്ള ചർമ്മവും ഉണ്ട്. കണ്ണിന് മുകളിൽ നിന്നും പിന്നിലേക്ക് വെളുത്ത വരയും തെളിഞ്ഞു കാണാം. ഹ്രസ്വദൂര ദേശാടകരായ വാലൻ താമരക്കോഴികൾ തെക്കൻ കേരളത്തിലെ അടുത്തിടയായി എണ്ണം കൂടുതലായി കാണാറുണ്ട്. നാടൻ താമരക്കോഴികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രജനനകാലത്ത് വാലൻ താമരക്കോഴികളുടെ തൂവലുകളുടെ നിറം മാറുന്നു. മങ്ങിയ തവിട്ട് നിറത്തിലുള്ള പുറവും ചിറകുകളും വെള്ള ഉദരവും നിറം മാറി കറുത്ത നിറമാകുന്നു. പിൻകഴുത്ത് മുതൽ ചുമൽ വരെയുള്ള ഭാഗം തവിട്ട് നിറം മാറി മഞ്ഞ നിറമാകും. കറുത്ത രണ്ട് നീളമുള്ള വാലുകളും ഈ കാലങ്ങളിൽ ഈ പക്ഷികൾക്കുണ്ടാകും. കഴുത്തിന് ഇരുവശത്തുകൂടി നീളുന്ന വരകൾ ഇക്കാലത്തുണ്ടാകുമെങ്കിലും മുഖവും കഴുത്തും തൂവെള്ള നിറമായിരിക്കും. ചിറകുകളും വെള്ള നിറമാണ്. ദേശാടന കാലങ്ങളിൽ 200-300 അധികമോ ഉള്ള എണ്ണങ്ങളിൽ കൂട്ടങ്ങളായി കാണാറുണ്ട്. സൗത്ത് അമേരിക്കയിലെ പ്രാചീന ഭാഷയായിരുന്ന ടുപ്പിയിൽ ചതുപ്പ് നിലങ്ങളിൽ കാണുന്നതും ഉച്ചത്തിൽ കരയുന്ന ഈ ഇനം പക്ഷികൾക്ക് ജസാന എന്നായിരുന്നു പേര്. മറ്റ് ഭാഷകളിൽ ജക്കാന എന്നും വിളിക്കുന്നു. താമരക്കോഴികളിൽ പെൺപക്ഷികൾക്ക് ആണിനേക്കാൾ വലിപ്പമുണ്ടായിരിക്കും. ബഹുഭർത്തൃത്വ സ്വഭാവം പുലർത്തുന്നവരാണ് താമരക്കോഴികൾ. പ്രജനന കാലത്ത് ഒരേ സമയം 3-4 പൂവൻ പക്ഷികൾ ഉണ്ടാക്കുന്ന കൂടുകളിൽ മുട്ടയിടുന്നു. ആൺപക്ഷികളാണ് അടയിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകി വളർത്തുന്നതും ആൺപക്ഷികളാണ്. മെറ്റോപിഡിയസ് ഇൻഡിക്കസ് എന്ന ശാസ്ത്രനാമമുള്ള നാടൻ താമരക്കോഴികളെ ബ്രോൺസ് വിംഗ്ഡ് ജക്കാന എന്ന് ഇംഗ്ലീഷിൽ നാമകരണം ചെയ്തിരിക്കുന്നു. പെസന്റ് ടെയിൽഡ് ജക്കാന എന്ന ഇംഗ്ലീഷ് നാമമുള്ള വാലൻ താമരക്കോഴികളുടെ ശാസ്ത്രനാമം ഹൈഡ്രോഫാസിയാനസ് ചിറൂർഗസ് എന്നാണ്. ശുദ്ധജല തടാകങ്ങളിൽ, കുളങ്ങളിലും അനുബന്ധമായിട്ടുള്ള ആവാസ വ്യവസ്ഥകളിൽ മാത്രമേ ജക്കാനകളെ കാണാനാകൂ. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ചെടികൾക്ക് മീതെ നടക്കുന്ന ഈ പക്ഷികളെ ലില്ലി ട്രോട്ടർ എന്നും വിളിക്കാറുണ്ട്. സെൻട്രൽ അമേരിക്ക, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ജക്കാനകളെ ജീസസ് ബേർഡ് എന്നും വിളിക്കുന്നു. ഇന്ത്യയിൽ ചില ഭാഗങ്ങളിൽ ജല അപ്സരസുകളെന്നും മറാത്തിയിൽ കമൽ പക്ഷി, തമിഴിൽ ഇലയിക്കോഴി എന്ന പേരിലും അറിയപ്പെടുന്നു.
0: നാടൻ താമരക്കോഴിയെ ദൂരെ നിന്ന് നോക്കിയാൽ കറുത്തൊരു പക്ഷിയാണെന്നേ തോന്നും. വലിയ ആകർഷകത്വം തോന്നണമെന്നില്ല. എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ വിവിധ നിറത്താൽ അലങ്കരിക്കപ്പെട്ടൊരു സുന്ദര പക്ഷിയാണെന്ന് മനസ്സിലാകും. നാട്ടിൻപുറങ്ങളിലെ തൊഴിലാളികളും കർഷകരും തലയിൽ ഒരു തോർത്ത് വട്ടത്തിൽ പിരിച്ചു കെട്ടിയാവും സാധാരണ നടപ്പ്. ഇതിനെ ഓർമ്മ

0: വാലും വാലിന് ചുറ്റുമുള്ള ഭാഗവും നല്ല ചെമ്പിച്ച തവിട്ട് നിറമാണ്. കൊക്കിൻ്റെ മുൻപകുതി മഞ്ഞയും കടും പച്ചയുമാണ്. നെറ്റിയിൽ ഒരു പൊട്ടുപോലെയുള്ള നഗ്നചർമ്മം നല്ല ചെമപ്പാണ്. കാലുകൾ മങ്ങിയ പച്ചയായിരിക്കും. ഓർക്കുക, ഒറ്റനോട്ടത്തിൽ വലിയ ആകർഷകമായി തോന്നാത്ത ഒരു പക്ഷിയിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന മനോഹാരിതകൾ എത്രയെന്ന്. ദൂരക്കാഴ്ചയിൽ ഒന്നിനെയും വിലയിരുത്തരുതെന്ന് നാടൻ താമരക്കോഴികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇവയുടെ ഇംഗ്ലീഷിലുള്ള പേര് ബ്രൗൺസൺ വിംഗ്ഡ് ജക്കാന എന്നാണ്. മെറ്റോപിഡിയസ് ഇൻഡിക്കസ് എന്നാണ് ശാസ്ത്രീയ നാമം.
1: കൂടൊരുക്കുന്ന കാലത്താണ് വാലൻ താമരക്കോഴി അണിഞ്ഞൊരുങ്ങുന്നത്. ഇവയുടെ വാൽ നീണ്ട അരിവാൾ പോലെയായിത്തീരും. നീണ്ടു വളഞ്ഞ അംഗവാൽ കുലുക്കിയുള്ള ഇവയുടെ നടത്തം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇവയുടെ തല, മുഖം, മുൻകഴുത്ത് എന്നിവ തൂവെള്ളയായിരിക്കും. ഇക്കാലത്ത് പിൻകഴുത്ത് നല്ല മഞ്ഞയാവും. ദേഹത്തിന്റെ ഉപരിഭാഗവും അടിവശവും കടുത്ത തവിട്ടു നിറമായിരിക്കും. പൂട്ടിയ ചിറകുകളിൽ വീതിയുള്ള വെള്ള പട്ട തെളിഞ്ഞു കാണാനാകും. വാലും തലയ്ക്ക് പുറകിൽ പിൻകുടുമ പോലെ തോന്നിക്കുന്ന അടയാളവും കറുപ്പായിരിക്കും.
0: കൂടൊരുക്കാത്ത കാലത്ത് ഇത്ര നിറസൗകുമാര്യം ഇവയ്ക്കുണ്ടാകില്ല. മൂർധാവും പിൻകഴുത്തും പുറവും പച്ചകലർന്ന തവിട്ട് നിറവും മറ്റു ഭാഗങ്ങൾ വെള്ളയുമായിരിക്കും. കൊക്കിൽ നിന്ന് തുടങ്ങുന്ന ഒരു കറുത്ത വര കഴുത്തിൻ്റെ പാർശ്വത്തിൽ കൂടി ഇറങ്ങി മാറത്ത് ഒരു മാല പോലെ കിടക്കും. ചിറകുകൾ ഏതാണ്ട് വെള്ളയായിരിക്കും.
1: താമരക്കോഴികൾ പറക്കുന്നത് കാണുമ്പോൾ അവ വളരെ പ്രയാസപ്പെട്ടാണ് പറക്കുന്നതെന്ന് നമുക്ക് തോന്നും. കഴുത്ത് നീട്ടിപ്പിടിച്ച് കാലുകൾ തൂക്കിയിട്ടാണ് ഇവയുടെ പറക്കൽ. വെള്ളത്തിൽ നീന്താനും മുങ്ങാങ്കുഴിയിടാനും കഴിവുള്ള പക്ഷിയാണിത്. അപകടം മണത്താൽ വെള്ളത്തിൽ എല്ലാ അടവുകളും അവ പ്രയോഗിക്കും. പ്രത്യേകിച്ച് കൂടൊരുക്കാതെ തന്നെ താമരയിലയിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ അടയിരുന്ന് വിരിയിച്ച് ഇറക്കാൻ ഇവയ്ക്ക് കഴിയും. എങ്കിലും പുല്ലും ചപ്പും ഉപയോഗിച്ച് ഇവ കൂടൊരുക്കി കാണാറുണ്ട്. കറുത്ത പൊട്ടും വരകളുമുള്ള നിറമുള്ള മുട്ടകളാണ് ഇവയിടുക. വാലൻ താമരക്കോഴികളുടെ ഇംഗ്ലീഷിലുള്ള പേര് ഫെസൻറ്റ് ടെയിൽ ജക്കാന എന്നാണ്. ശാസ്ത്രനാമം ഹൈഡ്രോഫാസിയനസ് എന്നും. ഇത്തരം വർണ്ണാഭമായ പക്ഷികൾ കൂടി ചേരുന്ന കേരളത്തെയാണ് നമുക്ക് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിക്കാനാവുക. ഇവിടെ ഓരോ പ്രകൃതി സ്നേഹിയും പ്രകൃതി സംരക്ഷകർ കൂടിയാകേണ്ടതുണ്ട്.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 12 ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ആർ രാജേശ്വരി. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: ഹരിതവാണി സമാപിക്കുന്നു.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പ്രിൻസസ് സ്ട്രീറ്റ് എന്ന ചിത്രത്തിൽ സച്ചിൻ വാര്യർ പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് മനു മഞ്ജിത്, സംഗീതം ലോയ്ഡ് സാഗർ.

സ്വന്തം സംഗീത സംവിധാനത്തിൽ ഹേഷം അബ്ദുൾ വഹാബും കൂടെ ദർശന രാജേന്ദ്രനും പാടിയ ഗാനം. ഗാനരചന അരുൺ അലത്ത്. ചിത്രം ഹൃദയം.

അബ്രഹാം ഓസ്ലർ എന്ന ചിത്രത്തിൽ നിതിൻ കെ ശിവ പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം മിഥുൻ മുകുന്ദൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി.
1: കൂട്ടുകാരി.
2: എല്ലാ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാരിയിൽ നമ്മളോടൊപ്പമുള്ളത് വാക്കുകളെ കവിതകളാക്കിയും അതുപോലെ കൽപ്പനകളെ ചിത്രങ്ങളാക്കിയും മാറ്റിയ ഒരു പ്രതിഭയാണ് മിനി മനോജ് മാഡം ആണ് ഇന്ന് നമ്മുടെ പരിപാടിയിൽ. നമസ്കാരം മാഡം.
3: വളരെ സന്തോഷം.
2: വസ്ത്രങ്ങളിൽ പെയിന്റ് ചെയ്യും, വാൾ പെയിന്റിംഗ് ചെയ്യും, പഴം പച്ചക്കറി ഇതിലെല്ലാം കർവിംഗ് ചെയ്യും. അപ്പൊ ഈ ഡിസൈനിങ് ഒക്കെ രക്തത്തിൽ അലിഞ്ഞ് ചേർന്ന ഒരു കാര്യമാണോ നേരത്തെ? അതിനെ കുറിച്ചൊന്ന് പറയാം.
3: ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ എന്റെ ഏട്ട നന്നായിട്ട് വരയ്ക്കും. അപ്പം ആ ഒരു വരയും ചിത്രരചനയും എല്ലാം ചെറുതാകുമ്പോഴേ കണ്ട് വളരാറുണ്ട്. പക്ഷെ അന്നൊന്നും ഞാൻ അത്ര വരയ്ക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മള് ഡിഗ്രി എല്ലാം എത്തി അതിനുശേഷം ഇവിടെ കോളേജ് ഡേക്ക് നമുക്ക് ഡ്രസ് ഡിസൈൻ ചെയ്യാൻ നോക്കിയ സമയത്ത് എല്ലാവരും തിരക്കാണ്. അപ്പം നമ്മൾ തിരുവാതിര കളിയാണ് കാര്യമായിട്ട് എടുക്കാറ്. അപ്പൊ അതിനൊരു ബ്ലൗസ് നിർബന്ധമാണ്. അപ്പം നമ്മൾക്ക് അധിക ടൈലർമാരടുത്തും പോയി കേട്ടോ. പക്ഷെ എല്ലാവരും തിരക്ക്. എനിക്കാണെ ക്ലോസ് ഡേറ്റിലാ വരും ചെയ്തത്. എന്തുകൊണ്ട് നോക്കിക്കൂടെ വിചാരിച്ച് ഞാൻ വേഗം മമ്മിയുടെ ബ്ലൗസ് എടുത്ത് നിവർത്തി വെച്ചു. അതേപോലെ നോക്കി കട്ട് ചെയ്തു. വീട്ടിൽ മെഷീൻ ഉണ്ടായിരുന്നു, ഭാഗ്യത്തിന് അവിടെ ഉള്ളതുകൊണ്ട് അപ്പൊ തന്നെ അങ്ങോട്ട് ചെയ്തു. പിന്നെ ഒരു ടൈലർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർഫെക്ഷൻ ചിലപ്പോൾ ആ സമയത്ത് കുറവായിരിക്കാം. പക്ഷെ ഞാൻ ആ ബ്ലൗസ് ഇട്ട് ആത്മവിശ്വാസത്തോടെ ആ തിരുവാതിര കളി കളിച്ചു. ഞങ്ങളുടെ ഗ്രൂപ്പിന് ഫസ്റ്റ് പ്രൈസും കിട്ടിയ. എന്റെ കോസ്റ്റ്യൂം കൊണ്ട് മാർക്ക് പോയിട്ടൊന്നുമില്ല എന്തായാലും. അതൊരു നമുക്ക് ആത്മവിശ്വാസം, ധൈര്യം, പിന്നെ എന്തിലേക്കും ഇറങ്ങാൻ നമുക്ക് കഴിയും എന്നുള്ളൊരു പ്രചോദനമായി. അതാണ് എന്റെ ഏറ്റവും വലിയ തുടക്കം.
2: അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത്?
3: ഈ ഡ്രസ് ഡിസൈനിങ്ങിലാണ് കാര്യമായിട്ട് തുടങ്ങിയത്. പിന്നെ ചെറുതായിട്ടെല്ലാം വരച്ചു വെക്കും. അത് ബുക്കിൽ മാത്രം വരച്ചു വെക്കുന്ന രീതിയിൽ, അല്ല പുറത്തേക്കൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്നൊക്കെ പിന്നെ ഡിഗ്രി കഴിഞ്ഞാൽ കല്യാണം എന്നുള്ളൊരു നിർബന്ധമായ ജോബൊന്നും വന്ന നിർബന്ധമല്ല. എനിക്ക് മോളുണ്ടായി. മോളുണ്ടായ സമയത്താണ് പിന്നെ എനിക്ക് സുഖമായി. അവൾക്ക് പരീക്ഷിക്കാലോ, അവൾ കുഞ്ഞുടുപ്പുകൾ ചെയ്യുന്നു. അത് കാണുന്ന സമയത്ത് കസിൻസിന്റെ ആയാലും ആർക്കായാലും ഇഷ്ടാവുന്നു. മോള് വലുതാവുന്നതിനനുസരിച്ച് എന്റെ സ്റ്റിച്ചിങ് എബിലിറ്റിയും അങ്ങനെ
2: ഡെവലപ്പ്.
3: തീർച്ചയായിട്ടും പിന്നെ എവിടെയും പോയി പഠിച്ചതല്ല. എനിക്ക് ഇതിനോട് താല്പര്യം ഉള്ളത് കൊണ്ട് ഓരോ ഡ്രസ് കാണുന്ന സമയത്തും എന്റെ ശ്രദ്ധ അതിലേക്കാണ് വരുന്നത്. ഞാൻ അതങ്ങനെ തന്നെ കോപ്പി ചെയ്യാൻ എനിക്ക് ദൈവാനുഗ്രഹമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഹാൻഡ് വർക്ക് ഇതുപോലെ തന്നെയാണ്. അത് ഡ്രസ്സിലും തന്നെയാണ് കേട്ടോ വരുന്നത്. ഡ്രസ് ഡിസൈനിങ് ഏറ്റവും ഇഷ്ടമുള്ളൊരു കച്ച് വർക്ക് എന്ന് പറഞ്ഞൊരു വർക്കുണ്ട് ഹാൻഡ് എംബ്രോയിഡറിയിൽ. അത് വളരെ ഡിഫിക്കൽട്ടാണ്. അത് പറഞ്ഞാൽ ഒരു മടഞ്ഞു മടഞ്ഞുള്ള വർക്കാണത്. അപ്പോൾ അത് എൻ്റെ വീടിനടുത്തുള്ള ഒരു ചേച്ചിയുടെ സാരിയിൽ കണ്ട സമയത്ത് എനിക്കത് ചെയ്യണം തന്നെ. പക്ഷേ ഞാൻ പോയി പഠിക്കാത്തത് കൊണ്ട് അതെങ്ങനെ തുടങ്ങണം എന്നറിയുന്നില്ല. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് പോയി ആ സാരി വാങ്ങി അതിൻ്റെ ആ സ്റ്റിച്ചിങ് സ്റ്റാർട്ടിങ് മുതൽ ഞാൻ നീഡിൽ കൊണ്ട് അങ്ങോട്ട് കൊണ്ട് നീക്കി നീക്കി നോക്കി അതിൻ്റെ ആ മടയുന്നത്, അത് കച്ച് വർക്കിനെ പറ്റി അറിയുന്നവർക്ക് അറിയാം മടയുന്ന കാര്യം എന്നുള്ളത്. അത് സ്റ്റാർട്ടിങ് ടു എൻഡ് ഞാൻ അത് ആ നീഡിൽ കൊണ്ട് അതിൻ്റെ പിന്നാലെ പോയി പോയി നോക്കിയിട്ട് ഞാൻ അതേപോലെ തന്നെ വിതിൻ 1 മന്ത് ഒരു സാരി ഞാൻ ഫുൾ കച്ച് വർക്കിൽ ചെയ്തു. അതും ഒരു എൻ്റെ തുടക്കം മോള് ചെറുതാകുമ്പോൾ തന്നെയാണ്. അവളെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവളെ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഇതും ചെയ്തു. അപ്പം എല്ലാവരും ഭാഗത്ത് എനിക്ക് അപ്രീസിയേഷൻ നന്നായിട്ട് വാക്കുകൾ കൊണ്ടുള്ളത് കിട്ടിയത് അത് വലിയൊരു പ്രചോദനം. പിന്നെ പെയിന്റിങ് വരുന്നത് പോലെ തന്നെ ഡ്രസ്സിൽ ചെയ്തു നോക്കാൻ വിചാരിച്ചു. അതിലങ്ങനെ തന്നെ തുടങ്ങിയതാണ്.
2: എനിക്കൊന്നും ഇന്നിപ്പം വളരെ സർവ്വസാധാരണമാണ് പെയിന്റിങ്. പക്ഷെ ആ കാലത്ത് എനിക്ക് തോന്നുന്നു
3: റയറാണ്.
2: അത് മാത്രമല്ല, നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വിചാരിക്കും അവർക്കൊരു യുണീക് ഗിഫ്റ്റ് എന്നുള്ള നിലയിൽ ഇങ്ങനെ പെയിന്റിങ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോയി കൊടുക്കും.
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് എന്റെ അടുത്ത് കാണുന്ന സമയത്ത് അവരതിനെപ്പറ്റി ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും അത് അവർക്ക് ഇഷ്ടമായിട്ടാണെന്നുള്ളതെന്ന്. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുന്ന സമയത്ത് ഞാനും നിങ്ങളിപ്പോ പറഞ്ഞ പോലെ തന്നെ ചെറിയതാണെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ തന്നെ ഗിഫ്റ്റ് ചെയ്യാറുണ്ട്.
2: പെയിന്റിങ്സ് മെയിൻലി സാരി അല്ലെങ്കിൽ ഡ്രസ്സിൽ ചെയ്യുമ്പോൾ എങ്ങനെയുള്ള പെയിന്റിങ്സ് ആണ് ചെയ്യുന്നത്?
3: പൂക്കളാണ് കൂടുതൽ ഇഷ്ടം. ഇത്രയൊക്കെ മൈന്യൂട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഷെമ്യൂറിലേക്ക് കടന്നിട്ടില്ല. പിന്നെ ഇപ്പൊ ഈയിടെ ആയിട്ട് ഒരു 2 വർഷം മുമ്പേ നമ്മൾ, ഞാൻ കോഴിക്കോട്ടുകാരിയാണ്, കോഴിക്കോടിന്റെ മോണുമെന്റ്സ് കോഴിക്കോടിൽ കുറച്ച് കുറച്ച് അതെല്ലാം ഒരു സാരിയുടെ പല്ലുവിൽ പെയിന്റ് ചെയ്തു. ഷാർജയിൽ ഇരിക്കുന്ന സമയത്ത്
2: പെയിന്റ് എങ്ങനെയാണ്?
3: ഫാബ്രിക് പെയിന്റ്.
2: എല്ലാരും സംശയിക്കുന്ന പറഞ്ഞാൽ പെയിന്റ് ഇളകി പോവാ അങ്ങനത്തെ ഒക്കെ കുറെ പ്രശ്നങ്ങൾ ഇങ്ങനെ
3: തീർച്ചയായിട്ടും
2: ചോദിക്കാറുണ്ട്.
3: തീർച്ചയായിട്ടും. അത് കാരണം അവർക്കും ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ അത് ഇളകി പോകുന്നൊന്നുമില്ല. പിന്നെ പ്രസ് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പെയിന്റ് ചെയ്തതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു മറ്റൊരു തുണി വെച്ചിട്ട് എത്ര ചൂടായാലും പ്രസ് ചെയ്താലും ഒരു കുഴപ്പവും വരില്ല കേട്ടോ.
2: പെയിന്റിങ് അതുപോലെ തന്നെ ഈ സാരിയുടെ ഡിസൈനിങ് ഇതെല്ലാം നടക്കുന്നതിനിടയിൽ എഴുത്ത് തുടങ്ങിയത് ഇപ്പം മുതലാണെന്ന് ഓർമ്മയുണ്ട്?
3: 15-20 വർഷം മുമ്പ് തന്നെ കുത്തിക്കുറിച്ച് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ മുന്നിൽ കാണുന്നതാവാം അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങളുടെ ചില സമയങ്ങളിൽ, അത് നമുക്ക് സന്തോഷം വരുമ്പോഴായാലും ചില സമയത്ത് ഏകാന്തത വരുന്നതാവും, ചിലപ്പം വിഷമം വരുന്നതാവും, എന്തു ആവാം നമുക്കത് അതിനെ ഡിപ്പെൻസ് വരികൾ വരുന്നു എന്ന് വേണമെങ്കിൽ പറയും ചെയ്യാം. ഡയറിയിൽ അല്ലെങ്കിൽ എൻ്റെ താളുകൾക്കിടയ്ക്ക് മാത്രം വെച്ചതായിരുന്നു. ഇപ്പൊ പുറത്തേക്ക് വന്നതെന്ന് പറഞ്ഞാൽ മെയിൻലി ഒരു 5 വർഷമായതേ ഉള്ളൂ.
2: പുറത്തു കൊണ്ടുവരാൻ ആരാണ് ഒരു മോട്ടിവേഷൻ ആയത്?
3: ഒരു സെൽഫ് മോട്ടിവേഷൻ ആണെന്ന് എനിക്ക് ഫസ്റ്റ് തന്നെ പറയാം. പിന്നെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ, കാരണം നമ്മൾ ഒരാളെ കാത്തു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും വരട്ടെ എന്ന് കാത്തിരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. നമ്മൾക്ക് നമ്മൾ പ്രചോദനമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു വഴി വെട്ടുവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബുദ്ധിമുട്ടേണ്ടി വരും. ആ വഴി വെട്ടുന്ന സമയത്ത് അവിടെ ദുർഘടങ്ങൾ പലതും ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മളെ പിന്നിൽ വരുന്നവർക്ക് അത് വഴി എളുപ്പമാവല്ലോ എന്നുള്ള ഒരു വലിയൊരു ചിന്തയായിട്ടാണ് ഞാൻ തന്നെ ഇറങ്ങിയത്. ഞാൻ ഇറങ്ങിയ സമയത്ത് എൻ്റെ കൂടെ എല്ലാവരും, അതായത് ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് വന്നു. പിന്നെ മമ്മി ഇതിനെപ്പറ്റി അറിഞ്ഞത് എൻ്റെ പുസ്തകം റിലീസ് ചെയ്തപ്പോൾ മാത്രമാണ് സത്യത്തിൽ അറിയുന്നത്. അപ്പോൾ മമ്മിയുടെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഒക്കെ കുത്തി കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അറിഞ്ഞിട്ടില്ല. മമ്മി ബുക്ക് റിലീസിങ്ങിന് ഞാൻ ഷാർജയ്ക്ക് മമ്മീനെ കൂട്ടി പോയപ്പോഴാണ് മമ്മി ഇങ്ങനൊരു ബുക്ക് ഞാൻ ചെയ്യുന്നു എഴുതുന്നു എന്ന് സത്യത്തിൽ അറിയുന്നത്. അത് മമ്മിക്കും സന്തോഷമായി. ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ 5 വർഷമായിട്ട് സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. അവിടെ പല രാജ്യങ്ങളിൽ നിന്ന് പല ഭാഷകളിൽ നിന്നെല്ലാം വരുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ പുസ്തകങ്ങളുമായിട്ടും അവിടെ വരുന്ന എഴുത്തിനെ സ്നേഹിക്കുന്നവരുമായിട്ടൊക്കെ നമുക്ക് ചേർന്ന് നമ്മുടെ മനസ്സിന് തന്നെ ഒരു ആത്മവിശ്വാസം അതെല്ലാം വർദ്ധിക്കുന്ന ഒരു സ്ഥലമായി മാറി. ഫസ്റ്റ് പോയ സമയത്ത് തന്നെ ഞാൻ എഴുതി കുറിച്ച് വെച്ചതെല്ലാം ഈ ഇങ്ങനെ ഒരു അവസരം എനിക്കുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരാലോ എന്ന്. പിന്നെ അവിടെ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിന്റെ അമരക്കാരനായ മോഹനേട്ടനും അവരുടെ വൈഫ് ഗീത ചേച്ചി, അതെനിക്ക് നല്ല രീതിയിൽ എനിക്ക് ഒരു ആത്മവിശ്വാസം കൂടാനും, സമ്മിലൂനി എന്ന് പറഞ്ഞൊരു കവിതാ സമാഹാരം എൻ്റെ മമ്മി തന്നെ അവിടെ ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ റിലീസ് ചെയ്തു. സെമിലൂനി എന്ന വാക്കിന്റെ അർത്ഥം കൂടി ഞാൻ വിശദീകരിച്ചു. അതൊരു അറബിക് വേർഡാണ്. സെമിലൂനി എന്ന് പറഞ്ഞാൽ സ്നേഹപ്പുതപ്പ് എന്ന് വേണേ നമുക്ക് ഓവറോൾ പറയാം. അത് മുഹമ്മദ് നബിക്ക് അരുളപ്പാടുണ്ടായ സമയത്ത് വിറയലെല്ലാം വന്ന സമയത്ത് ഖദീജയോട് പറഞ്ഞൊരു വാക്കാണ് സെമിലൂനി എന്നുള്ളത്. സ്നേഹം ഉള്ളിലുണ്ടായിരിക്കാം, പക്ഷെ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ, ഉള്ളിലുണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ തന്നെ കുടുംബത്തിന്റെ കാര്യമായാലും, നമ്മളിപ്പം ഒരു ഫാമിലി അച്ഛനും അമ്മയും മക്കളായാലും സ്നേഹം പ്രകടിപ്പിക്കില്ല. അപ്പം ആ കുടുംബത്തിലെ മക്കൾക്കായാലും, ഇനി ഈവൻ ഭർത്താവ് ഭാര്യയോട്, ഭാര്യ ഭർത്താവിനോടൊക്കെ തന്നെ അത് എക്സ്പ്രസ് ചെയ്തെങ്കിൽ തന്നെ അതിൻ്റെ ആ ശരിക്കുള്ളൊരു രൂപം നമുക്കത് ഫീൽ ആവുള്ളൂ. അപ്പം എൻ്റെ കവിതകളിലൂടെയും ഞാനത് തന്നെ പറയുന്നു, സ്നേഹം ഇറ്റു വീഴാതിരിക്കുന്ന തുള്ളിയാവരുത്, ഇറ്റു വീണ് തട്ടിത്തെറിക്കുന്നതെല്ലാം കുളിർമയേകുന്ന ജലകണികളാവണമെന്നാണ് സ്നേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പം നമ്മളിത് കേൾക്കുന്നവരായാലും സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് കാര്യമില്ല. ഡെപ്പോസിറ്റ് എങ്ങാണ്ട് ഉള്ളിൽ വെച്ചാണ് അവിടെ വെച്ചുള്ളത്. ആർക്കെങ്കിലും ഉപയോഗം സ്നേഹം ജീവിക്കുന്ന സമയത്ത് തന്നെ നമുക്കത് എല്ലാവരിലേക്കും എക്സ്പ്രസ് ചെയ്ത് അത് നമ്മുടെ മുഖത്തൊരു സന്തോഷം കണ്ടാൽ കാണുന്നവർക്ക് സന്തോഷമാണ്, അത് തിരിച്ചും നമുക്ക് മിറർ ഇമേജ് മാതിരി തന്നെ നമുക്ക് കിട്ടും. അപ്പൊ സ്നേഹം എക്സ്പ്രസ് ചെയ്യുക. ഒരു ഏജ് കഴിഞ്ഞ് കുട്ടികൾ വളർന്നു കഴിഞ്ഞിട്ടെങ്കിൽ കുട്ടികളെ അച്ഛനും അമ്മയ്ക്കും കെട്ടിപ്പിടിക്കാൻ മടിയാണ്. അത് അയ്യോ അവൻ വളർന്നില്ലേ, അല്ലെ അവള് വളർന്നില്ലേ എന്നുള്ളത് ഒരിക്കലും ചെയ്ത് നമ്മുടെ

0: പക്ഷെ ആ അമ്മയ്ക്കൊരു ആശ്വാസത്തിന് ഒന്നവിടെ ഇരുന്ന് കൊടുത്ത് ഒന്ന് ആശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ വരുന്നൊരു വ്യത്യാസം അതൊക്കെ നമുക്ക് പ്രത്യേകം അത് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ വരുന്ന തലമുറയായാലും ഇപ്പോഴുള്ള തലമുറയായാലും കുടുംബത്തിന് കൂടുതലൊരു പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ നമുക്കത് കൊണ്ടുപോകണം.
1: ഈ കവിത എഴുതുന്നത് മാത്രമല്ല പാട്ടും എഴുതാറുണ്ട്.
0: അതെ അതെ.
1: അപ്പൊ പാട്ടുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ ഒന്ന് പറയാം.
0: ചിത്രചേച്ചി കോഴിക്കോട് വെച്ച് കാണാനിടയായ സമയത്ത് ചിത്രചേച്ചിയും കൈതപ്രം സാറും ഒരുമിച്ചൊരു വേദിയിലുണ്ടായിരുന്നു. അപ്പൊ ചിത്രചേച്ചിയുടെ അടുത്ത് ഞാൻ പോയിട്ട് നമസ്കരിച്ച സമയത്ത് ചിത്രചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത് തോൾ തട്ടി പറഞ്ഞു, നിങ്ങളൊക്കെ എഴുത്തുകാരല്ലേ, ആദ്യം കൈതപ്രം സാറിനെ വണങ്ങിക്കൊള്ളു. അത് സ്നേഹത്തോടുകൂടി ചിരിച്ചുകൊണ്ട് ഷോൾഡർ തട്ടി പറയുമ്പോൾ എനിക്കത് വലിയൊരു അംഗീകാരം. ഞാനതേപോലെ തന്നെ കൈതപ്രം സാറിൻ്റെ അടുത്ത് പോയി നമസ്കരിച്ചു, ചിത്രചേച്ചിയുടെ അടുത്തും പോയി, രണ്ടുപേരുടെ അടുത്തുനിന്നും അനുഗ്രഹം. അത് എനിക്ക് ആ ഒരു സ്നേഹം അനുഗ്രഹം ഇന്നും ഈ ഒഴുക്കിന് നല്ലൊരു അനുഭവമായിട്ട് നീങ്ങുന്നുണ്ട്.
1: ഇപ്പൊ നമ്മൾ എഴുത്തിന്റെ കാര്യങ്ങളാണ് സംസാരിച്ചത്, ഇതല്ലാതെ പഴം പച്ചക്കറിയിലൊക്കെ നന്നായിട്ട് കേർവ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്, അതിലേക്ക് എങ്ങനെയാണ് വന്നത്?
0: വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണത്തിന് പോയ സമയത്ത് കാവ്യ ഇത് നല്ല ഭംഗിയിൽ വെച്ചിരിക്കുന്നു, ഞാൻ ഫുഡ് കഴിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഇവിടെ പോയി നോക്കി നിൽക്കുക ചെയ്യുന്നു. അതിൽ തന്നെ തുടങ്ങിയതാണ് എൻ്റെ ആ ഒരു കാവ്യങ്ങിലേക്കുള്ള യാത്ര എന്ന് പറയാം. പിന്നെ എൻ്റെ മാമൻ കാറ്ററിംഗ് സർവീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ മാമൻ്റെ അടുത്ത് ഞാനെല്ലാം ചോദിക്കും ഇങ്ങനെ എന്തെല്ലാമാണ് എങ്ങനെ. അപ്പം മാമൻ പറയും, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ ചെയ്തോളൂ. അങ്ങനെ മാമനും എനിക്ക് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഞാൻ നമ്മുടെ വീട്ടിൽ എന്ത് ഗെറ്റ് ടുഗദർ ഉണ്ടെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആയാലും ഞാൻ ഈവൻ ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഒരു വാട്ടർമെലൺ ചെയ്തിട്ട് കൊണ്ട് അവരുടെ മനസ്സിൽ സന്തോഷം. കാരണം ഇങ്ങനെ അതൊരു കോമൺ അല്ലല്ലോ. അപ്പൊ അവരുടെ ആ ടേബിൾ അത് കാണുന്ന സമയത്ത് വലിയ സന്തോഷമായി മാറി. അങ്ങനെ അത് എനിക്കതിന് വലിയൊരു പ്രചോദനം, എൻ്റെ ഫ്രണ്ട്സും ഫാമിലി ഇങ്ങനെയുള്ള ഒരു സപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ എല്ലാവരും തമാശ രൂപേണ പറയും, ഓ പാവം മക്കളുടെ ഒരു കഷ്ടകാലം, ഒരു ഫ്രൂട്ട് കിട്ടിന്റെ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് എനിക്ക് അംഗീകാരമായിട്ട് ഞാൻ കാണുന്നത്.
1: ആദ്യമൊക്കെ ചെയ്യുന്നത് ഏത് പഴങ്ങൾ ഏതാണ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഷേപ്സ് ഒക്കെ ഏതായിരുന്നു എന്നും കൂടി പറയാം.
0: ഫസ്റ്റിന് ഞാൻ എന്റെ കാവ്യം തുടങ്ങിയത് നമ്മൾ നല്ല സ്പേസ് ഉള്ള വാട്ടർമെലാണ്. അതിൽ നല്ല സ്പേസ് ഉണ്ട്. എനിക്ക് എന്ത് കോരി വരച്ചിട്ട് ഒരു ഭാഗം വരച്ചു കഴിഞ്ഞിട്ട് ഞാനത് ഞാൻ വന്ന എവിടെയും പോയി പഠിക്കാത്തതുകൊണ്ട് എന്റേതായ ഒരു ഇതല്ല വരുന്നത്. ഒരു ഭാഗം ചെയ്യും നോക്കുമ്പോൾ വളരെ എനിക്ക് തന്നെ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതിൽ അങ്ങനെ തുടങ്ങി. കാർവിംഗ് നൈഫിന്റെ കാര്യം പറഞ്ഞു, ഞാൻ സാധാ ഷാർപ്പുള്ള നൈഫ് നമ്മളിവിടെ എല്ലാം നാട്ടിൽ എവിടെ നോക്കിയിട്ടും എനിക്ക് അത്ര കണ്ട് പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ദുബായിൽ പോയ സമയത്ത് അവിടുന്ന് നോക്കി. പക്ഷെ എനിക്ക് എന്നാലും അത് സാറ്റിസ്ഫൈ. ഇപ്പൊ മോളിതാ കഴിഞ്ഞ വർഷം ജർമ്മനിയിൽ നിന്ന് ഒരു നൈഫ് സെറ്റ് കൊണ്ടുതന്നു. ഓൺലൈനെല്ലാം ഉണ്ട് കേട്ടോ, പക്ഷെ ഞാനതിലേക്കൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ മോളെ എനിക്ക് പ്രസന്റ് ചെയ്തത് ഇത്തവണ ഈ കാവിംഗ് സെറ്റാണ്. അതിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്.
1: അപ്പൊ ഈ കാവിംഗ് സെറ്റായിട്ട് ഓൺലൈനിൽ വാങ്ങിച്ചിട്ട് ചെയ്യാൻ പറ്റുമല്ലേ കൊറേ?
0: തീർച്ചയായിട്ടും അത് ചെയ്യാം. പിന്നെ നമ്മൾക്ക് എന്തിനും വളരെ ക്ഷമയോടു കൂടിയിട്ട് നമുക്കത് ചെയ്യാൻ, ഏതൊരു ഡിസൈൻ ആണെങ്കിലും നമ്മളത് മനസ്സിൽ കരുതുന്നു അത് തീർച്ചയായിട്ടും അതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിൽ നമുക്കത് സക്സസ് ആവും.
1: തണ്ണിമത്തന്റെ കാര്യം പറഞ്ഞാൽ അതിൽ ഏത് ഷേപ്പാണ് ഇങ്ങനെ കർവ് ചെയ്തെടുത്ത്?
0: ഫസ്റ്റ് ബാസ്കറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഹാഫ് പോർഷനിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിനൊരു ഹാൻഡിൽ ഉള്ളത് പോലെ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഈസിയാണ്, കാരണം അത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ ഈസി എന്ന് പറയാൻ കാരണം ബാസ്കറ്റിന്റെ ഹാൻഡിൽ ഭാഗം മാത്രം നമ്മൾ കാർവ് ചെയ്ത് വെച്ചാൽ മതി, ബാക്കി അത് ബാസ്കറ്റിന്റെ പോർഷൻ ആയിട്ട് അവിടെ ഇരിക്കും. അപ്പം അത് ചെയ്യാൻ ഈസിയാണ്. അതിനെ ഞാൻ ഡെവലപ്പാക്കി ബാസ്കറ്റിന്റെ മുകളിൽ ഡിസൈൻ ചെയ്യുന്നത് തുടങ്ങി. അതൊക്കെ പിന്നെ കുറച്ച് ഡെവലപ്പ് ആയതിന് ശേഷമാണ് കേട്ടോ, കാരണം ഫസ്റ്റ് ഞാൻ ചെയ്തത് ഈ ബാസ്കറ്റാണ്.
1: യെസ്,
0: ആ ഹാൻഡിൽ വെക്കുന്ന സമയത്ത് സിഗ്സാഗ് ചെയ്തിട്ട് അത് നല്ല, അത് നമ്മളൊരു ബോയിൽഡ് എഗ് ആണെങ്കിൽ അത് ചെയ്യാൻ സൗകര്യമാണ്. ഇതെല്ലാം മൈന്യൂട്ടായിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം അത് എടുക്കുന്നേ ഉള്ളൂ. അതൊക്കെ ആർക്കും ചെയ്യാവും തന്നെ ക്ഷമ വേണം. ആപ്പിളും നമ്മൾ ബോൾ ടൊമാറ്റോ ഉണ്ട്, അതിന് നമുക്ക് സ്വാനിനെ ചെയ്യാൻ പറ്റും. ഇണയരയന്നങ്ങൾ അത് ആപ്പിളിൽ കാർവ് ചെയ്ത് അതിന്റെ ബീക്കെല്ലാം തന്നെ ആപ്പിൾ കൊണ്ട് തന്നെ ചെയ്യുന്നു. പിന്നെ ക്യാരറ്റിൽ കുരുവി, അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ലെറ്റ്യൂസ് ലീഫ് ഉണ്ടല്ലോ, അതിൽ ഇതുപോലെ തന്നെ സ്വാൻ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. കാരണം അതിന്റെ വിങ്സ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഫോട്ടോസിലെല്ലാം അത് ഹൈലൈറ്റ് ആകുമ്പോൾ അത് നമുക്ക് പ്രത്യേകം ഒരു വരുന്നത്. പിന്നെ ഇങ്ങനത്തെ കാര്യത്തിൽ നമ്മളെ താല്പര്യമാണ് ഫസ്റ്റ് വേണ്ടത്. അല്ല, നമ്മളൊരാളെ നിർബന്ധത്തിനോ അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന സമയത്ത് നമുക്കതിന് പെർഫെക്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് എന്ത് കാര്യം നമ്മുടെ താല്പര്യം ആത്മാർത്ഥത എല്ലാം ചേർത്തിണക്കിക്കൊണ്ട് വന്നെങ്കിലാണ് ഇതിനെ ഒരു വിജയം വരുന്നുള്ളൂ എന്നുള്ളത് പറയുന്നു.
1: ധാരാളം വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ.
0: അതെ അതെ.
1: അപ്പൊ അങ്ങനെ പോയിട്ടുള്ള ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള വർക്ക്ഷോപ്പിനെ കുറിച്ച് പറയാമോ?
0: വർക്ക്ഷോപ്പിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാം സന്തോഷം തരുന്നത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോന്ന് ഓരോ അനുഭവങ്ങളാണെങ്കിലും ഡിഫറെന്റ് ആർട്ട് സെന്ററിൽ പോയിട്ടുള്ളത് അത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണത്. കാരണം അവിടെ കുട്ടികൾക്ക് ഓരോ കാര്യത്തിലും അവർ കാണിക്കുന്ന ആ ഒരു താല്പര്യം അല്ലെങ്കിൽ അവരുടെ കഴിവ് അത് ഞാനിപ്പോൾ ഈ ഒരു കാർവിംഗ് വർക്ക്ഷോപ്പിലും അത് കണ്ടു. കാരണം അവർ ഒരു ക്യാരറ്റിൻ്റെ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ സ്നേഹം, ആത്മാർത്ഥമായി ആ സ്നേഹം വന്ന് എൻ്റെ പേര് മിനിയാന്ന് പറഞ്ഞപ്പോൾ തന്നെ

0: മക്കള് മിനി ആന്റി എന്ന് പറഞ്ഞിട്ട് വന്ന് ഹഗ് ചെയ്യുന്നു. അത് പിന്നെ അവിടുത്തെ അവരടുത്ത് ചോദിക്കുന്ന സമയത്ത് എന്താണ് താല്പര്യം, ഏതാണ് താല്പര്യം പറയുന്നവര് അവർക്ക് ക്യാരറ്റിനെ കൊണ്ട് ഫ്ലവർ ആണ് ഉണ്ടാക്കണ്ടെങ്കിൽ അത് എടുത്ത് കാണിച്ചു തരുന്നു. അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവര്.
1: നമ്മളിങ്ങനെ പോയി പറഞ്ഞു കൊടുക്കുന്നു, അതിനുശേഷം ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു സ്നേഹം അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും. അത് ആ പ്രസന്റ് മൊമെന്റ് തന്നെ എനിക്ക് ആ മക്കളുടെ സ്നേഹം അല്ലെങ്കിൽ അതെല്ലാം കിട്ടി. എല്ലാ സ്ഥലത്തും നല്ല നല്ല അനുഭവങ്ങളാണെങ്കിലും ഇതൊരു പ്രത്യേക അനുഭവം തന്നെ എടുത്തു പറയേണ്ടത്.
1: വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ പല വഴി സഞ്ചരിച്ച് പല കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനിയും ഒരുപാട് ദൂരം ഇതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതിൽ ഏറ്റവും എനിക്ക് തോന്നുന്നു എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ആരെയും കാത്തു നിൽക്കണ്ട. നമ്മൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മൾ അങ്ങ് തുടങ്ങുക, പിന്നാലെ ആളുകൾ എല്ലാവരും വരും.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ താങ്ക് യു സോ മച്ച്.
0: ഓ, വളരെ സന്തോഷം.
2: ഫ്രൂട്ട് കാർവിംഗ് മുതൽ പുസ്തകരചന വരെ മിനി മനോജുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത്. കൂട്ടുകാരി.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സൈനോജ് പാടിയതാണ്, ചിത്രം ഇവർ വിവാഹിതരായാൽ. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 20 ആഗസ്റ്റ്. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഫോർ ദി പീപ്പിൾ എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രം എഴുതി സ്വന്തം സംഗീതത്തിൽ ജാസി ഗിഫ്റ്റും കൂടെ ജോത്സനയും പാടിയത്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ കസേര വരിച്ചിൽ ഉപജീവനമാർഗമാക്കിയ സിമി ജെ പിയുമായി സെബിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർവഴിയിലേക്ക് സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ അതിഥി സിമിയാണ്. കസേര വരിച്ചിലാണ് ചെയ്യുന്നത് അല്ലേ?
2: അതെ.
1: സ്വദേശി എവിടെയാണ്?
2: സ്വദേശി ആറ്റിങ്ങൽ. ബഹവൻ ചെയ്തുകൊണ്ട് വന്നത് പെരുക്കട.
1: പഠിച്ചതൊക്കെയോ?
2: പഠിച്ചതൊക്കെ സാധാ സ്കൂളിലാണ്. 1-7 ടൗൺ യു പി എസ് ആറ്റിങ്ങല്, 8-10 വരെ ഗേൾസില്, +1+2 ബോയ്സില്, കോളേജ് വർക്കല എസ് എൻ കോളേജ്.
1: ഏതാ ഡിഗ്രി ഒക്കെ ചെയ്തത്?
2: ഡിഗ്രി ഞാൻ ബികോം വിത്ത് ഹോട്ടൽ മാനേജ്മെന്റ് ആയിരുന്നു. ഫസ്റ്റ് ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ കാഴ്ച നഷ്ടപ്പെടേണ്ടത്. ഒരു 6 മാസം അതുവരെ പോയിട്ടുള്ളു.
1: കാഴ്ചയ്ക്ക് എങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ടായത്?
2: വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. എനിക്ക് പനി വന്ന് ഇങ്ങനെ ഗുളിക കഴിച്ചു. ആകെ ഒരു ക്ഷീണവും ആവശ്യതയും ഒക്കെ ആയിരുന്നു. അപ്പോൾ കണ്ണിന്ന് വെള്ളം വന്നുകൊണ്ടേയിരുന്നു, 2 കണ്ണിന്നും.
1: സാധാ ഒരു കാര്യമാണെന്ന് വിചാരിച്ചാണ്?
2: അതെ, സാധാ. അപ്പൊ ഉച്ച സമയമായിരുന്നു, പനി ആയതുകൊണ്ട് പോയില്ല പഠിക്കാനായിട്ട്. വീട്ടിൽ എന്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അകത്തിരിക്കാനായിട്ട് വയ്യ, ഭയങ്കര തണുപ്പ്. അങ്ങനെ ഞാൻ മൂടിപ്പതിച്ച് പുറത്തിരുന്നു. അപ്പൊ അവരിങ്ങനെ അന്വേഷിച്ചിടുന്നു. ഹസ്സാൻ അവര് വിളിച്ചപ്പോ അവർ എവിടെ നിൽക്കുന്നു എന്നുള്ളത് പോലും എനിക്ക് കാണാൻ
1: പറ്റുന്നില്ല.
2: അങ്ങനെ എന്റെ ചേച്ചിയെ ഞാൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ സാരമില്ല, അത് പനിയുടെ ഇതായിരിക്കും, അല്ല വേറെ ഒരു കുഴപ്പമില്ല എന്ന് എന്റെ ചേച്ചി എന്നെ ആശ്വസിപ്പിച്ചു. തീരെ ഒട്ടും വയ്യാതെ പിന്നെ വീട്ടിൽ കിടന്നു, പിച്ചും പെയിൻ പറിച്ചു തുടങ്ങി. പിന്നെ പരസ്പര ബന്ധമില്ലാതെ ആൾക്കാരെ ചീത്ത വിളിക്കാനും
1: വയ്യാഴിക
2: കൂടിയിട്ട് ആൾക്കാരെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായി. അങ്ങനെ കണ്ണ് അങ്ങനെ പെട്ടെന്ന് താനെ അങ്ങ് അടഞ്ഞുപോയി. കണ്ണ് രണ്ടും തുറക്കാൻ വയ്യാത്ത രീതിയിൽ ആരോ പറഞ്ഞു കൊഞ്ചറവുള്ള ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ട് ചെന്നപ്പോൾ ഇത്രയും സീരിയസ് ആയതുകൊണ്ട് അവർ പറഞ്ഞു അവിടെ എടുക്കത്തില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർമാര് പറഞ്ഞു രക്ഷപ്പെടില്ല, മരിച്ചു പോകും എന്ന് പറഞ്ഞു. അവസ്ഥയിലായിരുന്നു. അത്രയും കൂടിപ്പോയി. എന്റെ വലിയമ്മയുടെ മക്കളോടാണ് പറഞ്ഞത്, സഹോദരന്മാരോട് പറഞ്ഞത്, രക്ഷപ്പെടില്ല, 3 ദിവസത്തിനുള്ളിലെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അത് എന്റെ അച്ഛൻ്റെയും അമ്മയുടെയും പറഞ്ഞില്ല. എന്നിട്ട് തന്നെ ഡോക്ടറുടെ ഓപ്ഷൻ വെച്ചിരുന്നു 110,000 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ. അത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാഗ്യം ആവാ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. പക്ഷെ അത് ബിപിൽ കാർഡ് ആണെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ ബിപിൽ കാർഡാണെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ അച്ഛൻ എടുത്തോണ്ട് വന്ന് കൊടുത്തു. അങ്ങനെ അവര് മരുന്ന് ഇഞ്ചക്ഷൻ ചെയ്തു. പക്ഷെ അതിലൂടെ കൂടി ബെറ്റർ ആയി വന്നു.
1: വീണ്ടും തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ പറ്റിയല്ലേ?
2: അതെ, അത് എന്റെ അച്ഛന്റെയും അമ്മയുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ തിരിച്ച് വന്നതെന്ന് തന്നെ പറയാം.
1: അത് കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ പോവാനൊക്കെ?
2: പഠിക്കാൻ പോകും. പിന്നെ എനിക്ക് ബ്ലൈൻഡുകളുമായി ഒരു ബന്ധമില്ല, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നോ ഉള്ളൊരു പരിചയം പോലും എനിക്കില്ല, അറിവില്ല. കാഴ്ച നഷ്ടപ്പെട്ട് 6 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഡോക്ടർ എന്നെ പറഞ്ഞു കണ്ണാശുപത്രിയിലെ റീന മാഡം, ആ മാഡത്തോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പാട് എനിക്കുള്ളത്. ആ മാഡമാണ് പറഞ്ഞത് ബ്ലാമോഡ് ഒരു NAB എന്നും പറഞ്ഞിട്ട്

0: ഒരു സ്ഥാപനമുണ്ട്. ഇയാൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ട് അവിടെ പോയി എന്തെങ്കിലും പഠിച്ചാൽ രക്ഷപ്പെടാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി കമ്പ്യൂട്ടർ പഠിക്കാൻ അത്യ ശ്രമിച്ചു. ഞാൻ കമ്പ്യൂട്ടർ ഇനി മുമ്പേ സാധാ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ട്. പ്ലാന്റുമായിട്ടുള്ള കമ്പ്യൂട്ടർ ഞാൻ അന്നാണ് ആദ്യമായിട്ടാണ് പഠിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും നമ്മൾ സാധാരണ പഠിക്കുന്നത് പോലെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. തൊഴിൽ പഠിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നി. അങ്ങനെയാണ് കസേര വരയാൻ പഠിച്ചത്.
1: കസേര വരച്ചിൽ ആ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി?
0: അതൊരു 10-12 വർഷം.
1: എങ്ങനെയാണ്, ഒരു ഓഫീസിൽ പോവോ കടയിലാണോ, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്?
0: നമ്മളുടെ ഗൈബി ഓഫീസിലേക്ക് ഓഫീസിൽ നിന്ന് വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് അന്വേഷിച്ച് കണ്ടെത്തും. അങ്ങനെയാണ്.
1: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
0: നിലവിൽ ഞാനും എന്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. സന്തോഷമായിട്ട് തോന്നുന്നു.
1: കസേര വരച്ചിൽ എന്ന് പറയുമ്പോൾ പഠിച്ചെടുക്കാനും അത്ര
0: പ്രയാസമാണ്,
1: എളുപ്പമല്ലല്ലോ.
0: അല്ല അല്ല.
1: അപ്പൊ അത് പഠിപ്പിച്ചെന്ന് ആരാ?
0: പഠിപ്പിച്ചെന്ന് സജു എന്ന് പറയുന്ന ഒരു അണ്ണാണ്. ആ അണ്ണോട് ഈ അവസരത്തിൽ നന്ദി പറയണം. അതോടൊപ്പം തന്നെ ഈ കാഴ്ച നഷ്ടപ്പെട്ട് എനിക്ക് ഇറങ്ങി നടക്കാനും ഒക്കെ എന്നെ പ്രേരിപ്പിച്ച ഒരു വിജയ എന്ന് പറഞ്ഞ ചേച്ചി, ഒരു ആനി ടീച്ചർ, അവിടെ എൻ എ ബിയിലുള്ള ഒരു ടീച്ചർ, ആനി ടീച്ചർ. ആ ടീച്ചറാണ് എനിക്ക് മൊബിലിറ്റി ട്രെയിനിങ് തന്നത്. ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരോട് പരിചയപ്പെടാനും ഇങ്ങനെ ഒരു ആൾക്കാർ ഉണ്ടെന്ന് അവരിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത്.
1: ഈ മൊബിലിറ്റി ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അത് NAB വന്നിട്ടാണോ അങ്ങനെ?
0: ആ NAB വന്നിട്ടാണ് പഠിച്ചത്. അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ 6 വർഷം വരെ എന്റെ വീട്ടിനുള്ളിലായിരുന്നു. പുറത്ത് വല്ലപ്പുഴ കൂടിയാണ് ഇറങ്ങുന്നത്, അതും ആശുപത്രിയിൽ പോവാൻ വേണ്ടി മാത്രം. എനിക്ക് പഠിക്കുന്ന കുട്ടികളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. ഈശ്വരാ, എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലോ, അപ്പൊ എൻ്റെ അമ്മ പഠിക്കേണ്ട, എന്തെങ്കിലും നിനക്കും പറ്റും എന്ന് എന്നെ അമ്മ ആശ്വസിപ്പിക്കുക. പക്ഷേ എനിക്കത് ഒറ്റയ്ക്ക് പോവാനും വരാനും എല്ലാത്തിനും പറ്റും, ദൈവാനുഗ്രഹം.
1: അതല്ല, ഇപ്പോ ഇതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്, എല്ലാ ലെവൽ ജോലിയിലും ഉള്ളവരുണ്ട്. എത്തിപ്പിടിക്കാൻ പറ്റാത്ത ജോലിയോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളോ ഇല്ലാന്ന് പ്രൂവ് ചെയ്ത് ഈ നേർവഴി പരിപാടിയിൽ തന്നെ പലപ്പോഴും വരുന്നവര് എല്ലാ മേഖലകളിലും, ഇപ്പൊ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, പെയിന്റിംഗ് ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലെ കുട്ടികളെ എടുത്തു നോക്കിയാൽ ഫുൾ A+ കിട്ടിയവരുണ്ട്, കമ്പ്യൂട്ടറിന്റെ കാര്യത്തിൽ നോക്കിയാൽ ഈ സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടു കൂടി വായിക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പൊ പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ ചേച്ചിക്ക് പഠിക്കാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ട്.
0: വിവാഹം ചെയ്തുകൊണ്ട് വന്ന സമയത്ത് എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ പഠിക്കാൻ TTC വിടാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ജീവിതവും ഈ പഠിത്തവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം കാഴ്ച ഉണ്ടായിരുന്ന സമയത്ത് പഠിച്ചതുപോലെ പഠിച്ചെടുക്കാൻ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് വേണ്ടെന്ന് വെച്ചത്. മറ്റു നമ്മൾ നോട്ട്സ് പറഞ്ഞാൽ നമ്മൾ എഴുതാനും വായിക്കാനും ബോർഡിൽ നോക്കാനൊക്കെ പറ്റുമല്ലോ, പക്ഷെ ഈ കാഴ്ച ഇല്ലാത്തവർക്ക് അത് പറ്റില്ല. അത് എന്നെ കൊണ്ട് എന്തോ.
1: ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നാള് സാധാരണ സ്കൂളിൽ പഠിച്ചിട്ട് പിന്നെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് തിരിച്ച് വീണ്ടും എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പറ്റും, നമുക്ക് മനസ്സിലായ ഒരു ആഗ്രഹം മാത്രം മതി എന്നാണ് തോന്നുന്നത്. പിന്നെ ഈ സ്റ്റാർട്ടിങ് ട്രബിൾ, അതിപ്പോൾ ഏതൊരു കാര്യത്തിലാണെങ്കിലും നമുക്കത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലേക്ക് ഇറങ്ങാനൊരിത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ TTC പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് പോവാം. പിന്നെ കമ്പ്യൂട്ടറിന്റെ തന്നെ പഠനം അങ്ങനെ ഒരു ഒരു തടസ്സമോ അല്ലെങ്കിൽ ഒരു വിഷമോ ആയിട്ട് വിചാരിക്കേണ്ടെന്ന് തോന്നുന്നു. എല്ലാത്തിനും ഇപ്പോൾ സാഹചര്യങ്ങൾ ഒരുപാട് ബെറ്റർ ആയി വരികയാണല്ലോ. പണ്ട് ഒരാളുടെ സഹായം വേണം ഇത് വായിച്ചു തരാനോ അങ്ങനെ, ഇന്നത് വേണ്ടല്ലോ. സ്ക്രീൻ റീഡർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും എല്ലാം അതിൽ എനേബിൾഡ് ആയിട്ടാണ് വരുന്നത്. വെബ്സൈറ്റുകൾ പോലും അങ്ങനെയല്ലേ വരുന്നത്, ആപ്ലിക്കേഷനെ നമ്മുടെ ഗവൺമെന്റ് സൈറ്റുകളിലെല്ലാം മിക്കവാറും സ്ക്രീൻ റീഡർ വെച്ച് വായിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി എന്തായാലും ശ്രമിച്ചു നോക്കണം അല്ലേ, കുറച്ച് ഉത്സാഹത്തോടെ ശ്രമിച്ചു നോക്കണ്ടേ?
0: ശ്രമിക്കാം എന്ന് പറയാനേ പറ്റുള്ളൂ. ഇപ്പൊ കൂടുതലും വിവാഹ ജീവിതത്തിലായി പോയി,
1: പാർട്ട് മാത്രാണല്ലോ.
0: പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള
1: പറ്റും, എല്ലാം ഒരു ജീവിതയാത്രയിലെ ഒരു ഭാഗം മാത്രാണല്ലോ. അപ്പൊ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത്
0: വിവാഹം കഴിഞ്ഞവരും പഠിക്കുന്നുണ്ട്,
1: പഠിക്കുന്നുണ്ട്
0: ഒരുപാട് പരിപാടി.
1: അതെ, അപ്പൊ ആഗ്രഹം മാത്രം മതി, അതിന് സമയം കണ്ടെത്തണം, എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതനുസരിച്ച് ഇതാവണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ?
0: ഹസ്ബൻഡും കസേര വരച്ചില്ല. ഈ NAB വന്ന് പറയുന്ന സ്ഥാപനത്തിൽ വന്നാണ് അദ്ദേഹത്തെയും
1: പരിചയപ്പെടുന്നത്. പലരും സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആലോചിക്കാം അല്ലേ. ഇപ്പൊ രണ്ടുപേർക്കും അറിയാമല്ലോ കസേര വരച്ചില് പല പല സാധനങ്ങൾ ഉണ്ടാക്കാനോ അതിനുള്ള സഹായം സംഘടനകളിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്നോ ഒക്കെ കിട്ടുവാണെങ്കിൽ കുഞ്ഞു കസേരകള് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്താൽ ആളുകൾ ഇപ്പൊ അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച് അല്ലെങ്കിൽ വീടിനെ ഡെക്കറേറ്റ് ചെയ്യുന്നതിൽ ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സമയമാണല്ലോ. അപ്പൊ ഈ വരച്ചിലറിയാമെങ്കിൽ അത്തരത്തിൽ ഡിസൈൻ ചെയ്യാൻ

0: പറ്റുമല്ലോ പല സാധനങ്ങള്.
1: അതെ,
0: അതിനൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ എന്തെങ്കിലും?
1: കസേരയിൽ പല ഡിസൈൻ വർക്കുകളുണ്ട്,
0: ആ
1: പക്ഷെ എനിക്ക് ഒറ്റ ഡിസൈൻ മാത്രമേ അറിയാവൂ.
0: അതൊക്കെ മാറ്റി പിടിക്കണം.
1: ആക്ച്വലി ഞാൻ ഈ കസേര തന്നെ പഠിക്കാൻ ശ്രമിച്ചതാണ്,
0: ആ
1: ശ്രമിച്ചിട്ട് മാറ്റി വെച്ചതാണ്. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ വേണ്ട, ഒന്നും കൂടെ പഠിക്കും, കാരണം എന്നും എനിക്ക് എന്റെ അച്ഛനും അമ്മയും ചെലവിന് തരുമല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് പഠിച്ചെടുക്കാം, അവരുടെ സഹായം ഇല്ലാതെ എനിക്കൊരു വരുമാനം വേണമല്ലോ, അങ്ങനെ മനസ്സ് വിചാരിച്ച് പഠിച്ചപ്പോ പഠിച്ചു.
0: അത് തന്നെ, അതല്ല പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ വിചാരിക്കും ഇത് പറ്റത്തില്ലവോ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കും. പക്ഷെ നമുക്കത് ഏറ്റവും അത്യാവശ്യമോ അല്ലെങ്കിൽ വേറെ ഒരു വഴിയോ ഇല്ലാതാകുമ്പോൾ നമ്മൾ ആരാണെങ്കിലും പഠിക്കും. ചേച്ചിയാണെങ്കിലും പഠിക്കും, ഞാനാണെങ്കിലും പഠിക്കും.
1: ഇപ്പൊ എന്റെ അച്ഛനും ഇല്ല അമ്മയും ഇല്ല, അതുകൊണ്ട് എന്താ എനിക്ക് സ്വയം കാലിൽ നിൽക്കാനുള്ള ഒരു വഴി കാണിച്ചിട്ടുണ്ട്.
0: പറഞ്ഞല്ലോ ഒരു ഡിസൈനേ പഠിച്ചിട്ടുള്ളൂ, അത് ആ ഒരു സാഹചര്യത്തിൽ പഠിച്ചു. ഒരു ഡിസൈനും വെച്ചിട്ട് ഇപ്പൊ പറഞ്ഞ മാർക്കറ്റ് മാറുന്നു, ജോലിയുടെ സാധ്യതകൾ മാറുന്നു, എല്ലാം മാറുന്നതിനനുസരിച്ച് കുറച്ച് ഡിസൈൻസ് ഒക്കെ മാറി മാറി പരീക്ഷിക്കാനൊക്കെ പഠിക്കണം. അതും പറ്റും,
1: ശ്രമിച്ചാൽ പറ്റും.
0: ശ്രമിച്ചാൽ പറ്റും.

0: ഡിസൈൻ ആയിട്ട് എല്ലാം പഠിച്ചിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെ കാണാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുന്ന് ഇപ്പൊ മോമോ ഈ പറഞ്ഞില്ലേ, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മനസ്സിൽ
1: ഉണ്ട്
0: ഇല്ലേ, അപ്പൊ
1: ഉണ്ട്
0: ആ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരണം, എന്നാലേ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും.
1: ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് കഴിച്ച് കഴിയുമ്പോൾ പഠിച്ച് ജോലി കിട്ടും.
0: ഉണ്ടായിരുന്നു എന്നല്ല,
1: ഉണ്ട്
0: ഉണ്ടായിരുന്നു എന്നല്ല, കാരണം വെച്ചാൽ എന്തൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചാലും ഇനിയും നമുക്കതെല്ലാം പറ്റും. നമ്മളെക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേര് എത്രയോ മുന്നിലേക്ക് വരുന്നു, അപ്പോൾ അത് മാത്രം ആലോചിച്ചാൽ മതി. ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അത് മാത്രം വിചാരിച്ചിട്ട് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചോദിക്കുക. സംഘടനകളുണ്ടല്ലോ
1: ഉണ്ട്.
0: പഠിക്കാനുണ്ടെങ്കിൽ, അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ളവർ ഹെൽപ്പ് ചെയ്യും. നമുക്ക് കുറെ ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിൽ വെച്ചോണ്ടിരുന്ന നമ്മുടെ പ്രശ്നങ്ങൾ അതെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹം കുറച്ചു നേരം നമ്മൾ ട്രൈ ചെയ്യണം. വിഷമങ്ങൾ മാത്രം ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. കാഴ്ച ഉണ്ടായിരുന്ന സമയത്ത് കുറെ ആഗ്രഹങ്ങൾ കാണുമല്ലോ, അത് ഇനിയിപ്പം ചെയ്യാൻ പറ്റത്തില്ല എന്നൊന്നുമില്ല, എല്ലാം പറ്റും. മനസ്സ് മാത്രം മതി, എഫേർട്ട് ഇട്ട് എന്തായാലും മുന്നോട്ട് പോയേ പറ്റൂ എന്ന് നമ്മൾ വിചാരിക്കണം. ആ വിചാരം മതി നമുക്ക് മുന്നോട്ട് പോവാൻ. തീർച്ചയായിട്ടും ഇനിയും മുന്നോട്ട് വരാൻ സാധിക്കട്ടെ. നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് നന്ദി. താങ്ക് യു സോ മച്ച്.
1: എനിക്ക് ഈ അവസരം തന്നതിന് താങ്ക്സ്.
2: കസേര വരിച്ചിൽ ഉപജീവനമാർഗമാക്കിയ സിമി ജെ പിയുമായി സെവിൽ ജിഹൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.
3: നേർവഴി.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇ വി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്ര ഗാനം. ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ, ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസും സുജാതയും പാടിയത്. വരികൾ യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിതാര.

ആകാശവാണി. ഇപ്പോൾ രാജികൃഷ്ണ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. രചന വെൺമണി സി കെ പ്രകാശ് കുമാർ. ആദ്യം മറവിതൻ പാതയിൽ പൂത്തൊര എന്നു തുടങ്ങുന്ന ഗാനം, രചന ആതിര ലോപമുദ്ര.

0: രാജീവ് കൃഷ്ണ പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 59:53. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ

0: വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും രണ്ടു മണിവരെ നിർത്തിവച്ചു. ക്യാൻസർ ചികിത്സയിൽ വിവിധ ചികിത്സാ രീതികളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന LPST റാങ്ക് ഹോൾഡേഴ്സ് സമരം പിൻവലിച്ചു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചുചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സർവീസ് സമയം ദീർഘിപ്പിച്ച് കൊച്ചി മെട്രോ. ഹജ്ജ് തീർത്ഥാടകരായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആദ്യ ഗഡു തുക അടയ്ക്കുന്നതിനുള്ള സമയം ഒരാഴ്ച കൂടി നീട്ടി നൽകി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി. വാർത്തകൾ വിശദമായി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭയും രാജ്യസഭയും രണ്ടു മണിവരെ നിർത്തിവച്ചു. ആദ്യം 12 മണിവരെ നിർത്തിവച്ച രാജ്യസഭാ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നതോടെ 2 മണിവരെ പിരിയുകയായിരുന്നു. കേരള പേരുമാറ്റ ബിൽ 2026 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. കേരളത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്നതിന് ബിൽ പരിഗണിക്കുന്നതിന് പ്രമേയം അദ്ദേഹം അവതരിപ്പിക്കും. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബിൽ 2026 അദ്ദേഹം സഭയിൽ അവതരിപ്പിക്കും. 1962 ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് ബിൽ. ട്രൈബ്യൂണൽസ് ഭേദഗതി നിയമം 2026 രാജ്യസഭയിൽ പരിഗണിക്കും. ക്യാൻസർ ചികിത്സയിൽ വിവിധ ചികിത്സാ രീതികളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വിവിധ ചികിത്സാ സമ്പ്രദായങ്ങളിലെ അറിവുകളും ചികിത്സാ രീതികളും രോഗികളുടെ ക്ഷേമത്തിനായി ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ഗവൺമെന്റ് ആയുർവേദ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആയുർവേദത്തിലെ രസായന ചികിത്സ, ആഹാരക്രമം തുടങ്ങിയ സമീപനങ്ങൾ ക്യാൻസർ പരിചരണത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നതും ശാസ്ത്രീയമായി വിലയിരുത്തേണ്ടതുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന LPST റാങ്ക് ഹോൾഡേഴ്സ് സമരം പിൻവലിച്ചു. ഭാരവാഹികളുമായി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളുടെ സാധ്യത പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സമരത്തോട് സർക്കാരിന് അനുഭാവമാണ് ഉള്ളതെന്നും ചർച്ചയിൽ സർക്കാരിന്റേത് തുറന്ന സമീപനമാണെന്നും മന്ത്രി പറഞ്ഞു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചുചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കൃഷിമന്ത്രി ടി സിദ്ദിഖ് അധ്യക്ഷതയിലാണ് യോഗം. സഹകരണ വകുപ്പ് മന്ത്രി എം ലിജുവും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ, കർഷകർക്ക് പുനഃകൃഷി നടത്തുന്നതിനായി പലിശരഹിത കാർഷിക വായ്പ ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്യും. ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. ഇതു സംബന്ധിച്ച് കായിക വകുപ്പ് രഹസ്യ സ്വഭാവത്തോടെ തയ്യാറാക്കിയ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി.
1: നിലവിൽ നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങളുണ്ടല്ലോ, ആ ചട്ടങ്ങൾക്ക് നിയമങ്ങൾക്ക് അനുസൃതമായി മാത്രമാണ് ഏത് അന്താരാഷ്ട്ര ടീമിനാണെങ്കിലും ഏത് അന്താരാഷ്ട്ര കളിക്കാർക്കാണെങ്കിലും രാജ്യത്തിനകത്തേക്ക് കടന്നു വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മാത്രമല്ല, നമ്മുടെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തേണ്ടതായ ഇടപെടലുകളിൽ അതിൽ പാലിക്കപ്പെടേണ്ടതായ ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം തന്നെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ അതിൽ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കൂടുതലായ അന്വേഷണം ആവശ്യമാണെന്ന് തോന്നി, അതുകൊണ്ട് അത് ഗവൺമെന്റിലേക്ക് കൈമാറിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നാളെയാണ് കർക്കിടക വാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങൾ ഉണ്ടായിരിക്കും. വാവ് ബലിയോടനുബന്ധിച്ച് KSRTC വിപുലമായ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പ്രധാന ബലിതർപ്പണ കേന്ദ്രമായ ആലുവ മണപ്പുറത്ത് ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. പ്രതികൂല കാലാവസ്ഥ മുന്നിൽ കണ്ട് സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. ഇന്ന് തൃപ്പുണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:15 നും 11:30 നും സർവീസ് ഉണ്ടായിരിക്കും. നാളെ പുലർച്ചെ ആലുവയിൽ നിന്നും 5 മണിക്കും 5:30 നും തൃപ്പുണിത്തുറയിലേക്ക് സർവീസ് ഉണ്ടായിരിക്കും. അതേസമയം ബലിതർപ്പണത്തോടനുബന്ധിച്ച് നാളെ 1 മണി മുതൽ പകൽ 2 വരെ ആലുവ ടൌണിലും പരിസരങ്ങളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. 400 പോലീസുകാരെയാണ് സുരക്ഷയുടെ ഭാഗമായി വിന്യസിക്കുന്നത്. കർക്കിടക വാവിനോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, വർക്കല പാപനാശം, ശംഖുമുഖം കടപ്പുറം തുടങ്ങി ജില്ലയിലെ 150 ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും ചടങ്ങുകൾക്കായി പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ പുലർച്ചെ 2 മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ ഇത്തവണ 25,000 ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനും തർപ്പണം

0: തടസ്സമില്ലാതെ നടത്തുന്നതിനുമായി 20 കൗണ്ടറുകളും 8 സെഗ്മെന്റുകളും 250 പൂജാരികളെയും സജ്ജമാക്കിയിട്ടുണ്ട്. ഓൺലൈൻ ടിക്കറ്റ് വിതരണം ആരംഭിച്ചിട്ടുണ്ട്. വർക്കല പാപനാശം കടപ്പുറത്ത് 30,000 ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നത്. 7,000 ഭക്തരെ പ്രതീക്ഷിക്കുന്ന ശംഖുമുഖം കടപ്പുറത്തും സജ്ജീകരണങ്ങൾ പൂർത്തിയായി. കഠിനംകുളം മഹാവിഷ്ണു ക്ഷേത്രം, അരുവിക്കര ദേവീക്ഷേത്രം, കേരളാദിത്യപുരം, കേളമംഗലം മഹാവിഷ്ണു ക്ഷേത്രം എന്നിവിടങ്ങളിലും വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്.
1: തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്ക് വിപുലമായ ഗതാഗത സംവിധാനങ്ങളാണ് KSRTC ക്രമീകരിച്ചിരിക്കുന്നത്. ശംഖുമുഖം, തിരുവല്ലം, വർക്കല, അരുവിക്കര, അരുവിപ്പുറം, കഠിനംകുളം എന്നീ ബലിതർപ്പണ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് സ്പെഷ്യൽ ബസുകൾ കൂടുതലായി സർവീസ് നടത്തും. കൃത്യമായ ലേബൽ വിവരങ്ങൾ ഇല്ലാത്ത പാക്കറ്റ് ഭക്ഷ്യവസ്തുക്കൾ, മിഠായികൾ എന്നിവ ഉപയോഗിക്കരുതെന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. എല്ലാ ഭക്ഷ്യസ്ഥാപനങ്ങളും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ എടുക്കുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്യണം. ശീതളപാനീയങ്ങളിൽ ശുദ്ധജലം ഉപയോഗിച്ച് നിർമ്മിച്ച ഐസാണോ ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. പരാതികൾ 1800-425-1125 എന്ന ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കാം. ഹജ്ജ് തീർത്ഥാടകരായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആദ്യ ഗഡു തുക അടയ്ക്കുന്നതിനുള്ള സമയം ഒരാഴ്ച കൂടി നീട്ടി നൽകി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് മന്ത്രി എൻ ഷംസുദ്ദീൻ കത്തയച്ചതിനെ തുടർന്നാണ് നടപടി. ഈ മാസം 17 വരെ പണം അടയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: അടൂർ നഗരസഭ ഹോട്ടലുകളിൽ നടത്തിയ തിരച്ചിലിൽ പഴകിയ ഭക്ഷണം പിടികൂടി. നഗരസഭയുടെ ആരോഗ്യ വിഭാഗമാണ് പരിശോധന നടത്തിയത്. അടൂർ SN ഹോട്ടൽ, ഡിങ്കന്റെ തട്ടുകട, അമ്മച്ചിക്കട, ഓലപ്പന്തൽ, രാജധാനി, സൺറൈസ്, പഴങ്കഞ്ഞിക്കട, അൽ റാസി തുടങ്ങിയ ഹോട്ടലുകളിൽ നിന്നുമാണ് പഴകിയ മീനും ഭക്ഷണവും പിടികൂടിയത്. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ ഗൌതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ 12-ാം ദിവസവും തുടരുകയാണ്. നേവിയുടെ നേതൃത്വത്തിൽ ശക്തമായ തിരച്ചിലാണ് നടക്കുന്നത്. കൂടുതൽ സജ്ജീകരണങ്ങളോടെ തിരച്ചിൽ തുടരുകയാണ്. നാവികസേനയുടെ സ്കൂബ ടീം, INS കൽപ്പന കപ്പൽ, മറൈൻ എൻഫോഴ്സ്മെന്റ് ടീം എന്നിവർ തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് മറ്റന്നാൾ രാവിലെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ കായലിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. 5 സ്വദേശി തോമസാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരം മത്സ്യവിൽപ്പനയ്ക്കു ശേഷം വള്ളം വൃത്തിയാക്കുന്നതിനിടെയാണ് തോമസ് കായലിലേക്ക് വീണത്. കൊല്ലം കാവനാട് മത്സ്യബന്ധന ബോട്ടിൽ നിന്നും കായലിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. തിരുവനന്തപുരം പാറശാല സ്വദേശി സി കിരണാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രിയോടെയാണ് കിരൺ കായലിൽ വീണത്. തിരുവനന്തപുരം പൂന്തുറയിൽ മത്സ്യത്തൊഴിലാളി വള്ളത്തിൽ കുഴഞ്ഞുവീണ് മരിച്ചു. മീൻപിടുത്തം കഴിഞ്ഞ് കരയിലേക്ക് മടങ്ങി വരുമ്പോഴാണ് പൂന്തുറ സ്വദേശി യോഹനാൻ കുഴഞ്ഞുവീണത്. FIH ഹോക്കി ലോകകപ്പ് മത്സരങ്ങൾ ഈ മാസം 15 മുതൽ 30 വരെ ബെൽജിയത്തിലും നെതർലൻഡ്സിലുമായി നടക്കും. പരമ്പരാഗത ക്വാർട്ടർ ഫൈനൽ ഘട്ടം ഒഴിവാക്കി പുതുക്കിയ മത്സരക്രമവുമായാണ് ഇത്തവണ ടൂർണമെന്റ് നടക്കുന്നത്. ക്രോസ് ഓവർ പൂളുകളിൽ നിന്നും മുന്നിലെത്തുന്ന ആദ്യ 2 ടീമുകൾ നേരിട്ട് സെമിഫൈനലിലേക്ക് യോഗ്യത നേടും. പുരുഷ വിഭാഗത്തിൽ ഇന്ത്യ പൂൾ ഡിയിലാണ് മത്സരിക്കുന്നത്. ഇംഗ്ലണ്ട്, പാകിസ്ഥാൻ, വെയിൽസ് എന്നിവരാണ് ഗ്രൂപ്പിൽ ഇന്ത്യയുടെ എതിരാളികൾ. വനിതാ വിഭാഗത്തിൽ പൂൾ ഡിയിലാണ് ഇന്ത്യ. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ക്യാൻസർ ചികിത്സയിൽ വിവിധ ചികിത്സാ രീതികളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിവന്ന LPST റാങ്ക് ഹോൾഡേഴ്സ് സമരം പിൻവലിച്ചു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സർവീസ് സമയം ദീർഘിപ്പിച്ച് കൊച്ചി മെട്രോ. ഹജ്ജ് തീർത്ഥാടകരായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആദ്യ ഗഡു തുക അടയ്ക്കുന്നതിനുള്ള സമയം ഒരാഴ്ച കൂടി നീട്ടി നൽകി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: കുട്ടികൾക്ക് കർക്കടക ചികിത്സ ആവശ്യമുണ്ടോ? കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജി പി സിദ്ധി സംസാരിക്കുന്നു.
4: കർക്കടകം എന്ന പദം സൂചിപ്പിക്കുന്നത് പോലെ മനുഷ്യ ശരീരത്തിന്റെയും പ്രകൃതിയുടെയുമൊക്കെ ബലം കർക്കടകം അഥവാ ഞണ്ട് പിടിക്കുന്നത് പോലെ ക്ഷയിക്കപ്പെടുന്ന കാലമാണ് ഇത്. വേനൽ കഴിഞ്ഞ് മഴ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് കർക്കടകം. ഈ കാലാവസ്ഥാ വ്യതിയാനം രോഗസാധ്യത കൂട്ടുന്നു. ഏതു പ്രായക്കാരിലും കൂടുതൽ ശ്രദ്ധ വേണ്ട കാര്യമാണിത്. ആഹാരം, ഉറക്കം, വ്യായാമം എന്നീ കാര്യങ്ങളിലും ജീവിത ശൈലിയിലുമൊക്കെ ശ്രദ്ധ ചെലുത്തേണ്ട കാലമാണ് ഈ കാലഘട്ടം. രോഗസാധ്യത കൂടുതലായതിനാൽ അത് മുൻകൂട്ടി കണ്ട് അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ജലദോഷപ്പനി, പകർച്ചപ്പനികൾ, ത്വക്ക് രോഗങ്ങൾ ഇവയൊക്കെയാണ് ഈ സമയത്ത് കൂടുതൽ കാണുന്നത്. പ്രത്യേകിച്ചും കുട്ടികൾ, വൃദ്ധജനങ്ങൾ, ജീവിതശൈലി രോഗമുള്ളവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ, ഇവർക്കൊക്കെ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. കർക്കടകത്തിൽ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ കർക്കടക മാസത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നതിനേക്കാളും മഴയും തണുപ്പും അധികരിച്ചു കാണുന്ന കാലത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നതായിരിക്കും ഉത്തമം. മഴക്കാലം വളരെ സുന്ദരമായൊരു കാലഘട്ടമായിരുന്നു നമുക്ക്. പക്ഷേ ഇപ്പോൾ വളരെ ഭീതിജനകമായിട്ടുള്ള അസുഖങ്ങളുടെ കാലമായി മാറിപ്പോയിട്ടുണ്ട്. തീർച്ചയായും ഈ കാലഘട്ടം കുട്ടികളിൽ രോഗപ്രതിരോധ ശേഷി കുറയുന്ന സമയമാണ്. പ്രധാനമായും ഈ കാലത്ത്, അതായത് ഒരു മൺസൂൺ സീസണിൽ, കുട്ടികളിൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ചുമ, ശ്വാസം മുട്ടൽ, ആസ്മ, അലർജിക് റൈനൈറ്റിസ് പോലുള്ളവ, ദഹന സംബന്ധമായ അസുഖങ്ങൾ, ഉദാഹരണത്തിന് ഫുഡ് പോയിസണിങ്, വയറിളക്ക രോഗങ്ങൾ, ഛർദി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് ഫീവർ, ത്വക്ക് രോഗങ്ങൾ, അത് ഫംഗലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഇവയൊക്കെ അധികരിച്ച് കാണുന്നുണ്ട്. ഇവയൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി കുട്ടികളിൽ ചില മുൻകരുതലുകൾ എടുക്കണം. കുട്ടികളെ ശരിയായ ശുചിത്വശീലങ്ങൾ പഠിപ്പിക്കുകയും ആഹാര കാര്യങ്ങളിലും ഉറക്ക കാര്യങ്ങളിലും വ്യായാമ കാര്യങ്ങളിലും കുറച്ചധികം ശ്രദ്ധയും ഈ സമയത്ത് വേണ്ടതാണ്. ആയുർവേദം പ്രധാനമായും ഒരു ചികിത്സാശാസ്ത്രത്തിനോടൊപ്പം തന്നെ ഒരു ജീവിതചര്യാ ശാസ്ത്രത്തിനും പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് മുൻകരുതലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഓരോ കാലാവസ്ഥയിലും ഉണ്ടാകുന്ന അസുഖത്തെ മുൻകൂട്ടി കണ്ട് അവയെ ഒഴിവാക്കാൻ വേണ്ട രീതിയിൽ ഋതുചര്യ അഥവാ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. കുട്ടികളിൽ തീവ്രമായ ചര്യകളൊന്നും നമുക്ക് സാധ്യമല്ല എങ്കിലും ചെറിയ ചെറിയ ചര്യാ മാറ്റങ്ങൾ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ ചെറുക്കാൻ നമ്മുടെ കുട്ടികളുടെ രോഗപ്രതിരോധ സംവിധാനം കൃത്യമാക്കുകയാണ് വേണ്ടത്. ആരോഗ്യത്തിന്റെയും അനാരോഗ്യത്തിന്റെയും മാർക്കറായി ആയുർവേദത്തിൽ പറയുന്ന ത്രിദോഷങ്ങൾ അഥവാ ഇന്റേർണൽ ഹ്യൂമേഴ്സ് മൂന്നും ഒരുപോലെ ദുഷിക്കാൻ സാധ്യതയുള്ള സമയമാണ് ഇത്. അതുകൊണ്ട് കുട്ടികളെ പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും ശീലിപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറിയ ശുദ്ധജലം കുടിക്കുവാൻ ശീലിപ്പിക്കുക. പൊതുവെ കുട്ടികൾക്ക് വിയർപ്പ് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ദാഹം കുറവേ ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാൽ തന്നെയും വെള്ളം കുടിക്കുന്ന ശീലം കുട്ടികളിൽ ഉണ്ടാക്കേണ്ടതാണ്. ആയുർവേദത്തിൽ പറയുന്ന ഷടംഗം എന്ന ചൂർണം തിളപ്പിച്ച് പല പ്രാവശ്യമായി കുടിപ്പിക്കുന്നത് നന്നായിരിക്കും. ചൂടോടുകൂടി തന്നെ കുടിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. ആഹാരം പാകം ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നേരം വെച്ചിരുന്ന് തണുത്ത ആഹാരം കൊടുക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതായത് കോള പോലുള്ളവ ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി മാത്രം ഉപയോഗിക്കാൻ ശീലിക്കുക. പച്ചക്കറികൾ നന്നായി വേവിച്ച് കഴിക്കുന്നതായിരിക്കും ഈ സമയത്ത് നല്ലത്. ഗ്രീൻ വെജിറ്റബിൾ സാലഡ് ഈ സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. തൈര്, മോര് ഇവയൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്താം. പക്ഷേ ഇത് ഒരു ദിവസത്തിൽ കൂടുതൽ പഴകിയാൽ അത് ആരോഗ്യ പ്രശ്നമുണ്ടാകാൻ കാരണമാകുന്നു. പുറത്തുനിന്നുള്ള ആഹാരം, ഹോട്ടൽ ഫുഡ്, സ്ട്രീറ്റ് ഫുഡ്, ജങ്ക് ഫുഡ് കഴിവതും ഈ സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ദഹന വ്യവസ്ഥ അനുസരിച്ച് നോൺ വെജിറ്റേറിയൻ ആഹാരം ശീലിപ്പിക്കാവുന്നതാണ്. പക്ഷെ അത് നന്നായി വേവിച്ച് മാത്രം ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആഹാരം പാകം ചെയ്യുന്ന സ്ഥലത്തെ ശുചിത്വവും തീർച്ചയായും ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് ഇപ്പോൾ ഷിജെല്ല വൈറസ് പോലുള്ള രോഗസാധ്യത കൂടുതലായതിനാൽ ആഹാരം പാകം ചെയ്യുന്ന ആളിന്റെയും പാകം ചെയ്യുന്ന പ്രതലത്തിന്റെ ശുചിത്വം, അതുപോലെ തന്നെ ആഹാരം പാകം ചെയ്യാൻ എടുക്കുന്ന സാധനങ്ങളുടെ ശുചിത്വം ഇവയൊക്കെ പ്രധാനമാണ്. ആഹാരം പാകം ചെയ്യുന്ന ആളിന് വയറിളക്ക രോഗങ്ങളുണ്ടെങ്കിൽ അവർ പാകം ചെയ്യുന്നതിൽ നിന്നും മാറി നിൽക്കുകയും വേണം. കുട്ടികൾ വ്യക്തി ശുചിത്വത്തിനും വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ചില ചര്യാ മാറ്റങ്ങൾ ശീലിച്ചാൽ ആഹാരം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. കർക്കടക കഞ്ഞി കുട്ടികളിൽ ഉപയോഗിക്കാമോ എന്നുള്ളത് പലരുടെയും

0: ഒരു സംശയമാണ്. കർക്കടക കഞ്ഞി എന്നത് ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്നതിനും സഹായകമാണ്. മുതിർന്നവരിൽ ഉപയോഗിക്കുന്ന രീതിയിൽ അത്രയും ഔഷധങ്ങൾ ഉപയോഗിക്കാതെ രുചികരമായിട്ടും അതിനെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാകത്തിലും കൊടുത്താൽ നന്നായിരിക്കും. ഒരു നേരത്തെ ആഹാരമായിട്ടായിരിക്കണം കർക്കടക കഞ്ഞി കൊടുക്കേണ്ടത്. അല്ലാതെ മൂന്ന് നേരം കൃത്യമായ ആഹാരം കഴിക്കുകയും അതിന്റെ കൂട്ടത്തിൽ കുട്ടികളിൽ കർക്കടക കഞ്ഞി കൂടുതൽ കൊടുക്കുന്നത് ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകും. കർക്കടക കഞ്ഞി വളരെയധികം എളുപ്പത്തിൽ കുട്ടികളിൽ അബ്സോർബ് ചെയ്യുവാനും അത് ലോ ഫാറ്റും ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റും അടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ഔഷധയുക്തം കൂടി ആക്കുമ്പോൾ രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്നു. കുടകപ്പാലയരി, കൊത്തമ്പാലയരി, കാർഗോഗില്, ഏലത്തരി, ചെറുപുന്നയരി, വിഴാലരി, ഞവരയരി ഇവയൊക്കെ ബേസിക്കായിട്ട് ചേർത്ത് ഉണ്ടാക്കുന്ന കർക്കടക കഞ്ഞി കുട്ടികൾക്ക് ആരോഗ്യനായകമാണ്. കുട്ടികൾക്ക് പാകം ചെയ്യുമ്പോൾ അത് കരിപ്പട്ടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ രുചികരമാക്കുവാനും സഹായകമാണ്. കർക്കടകത്തിൽ ചെയ്യുന്ന ചികിത്സാക്രമങ്ങളായ പഞ്ചകർമ്മ ചികിത്സ, അതിന്റെ പൂർവ്വകർമ്മങ്ങളായ എണ്ണ തേച്ചുകുളി, പിഴിച്ചിലൊഴിച്ചിലൊക്കെ വെറുതെ കുട്ടികൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അസുഖത്തിന്റെ, അതായത് എന്തെങ്കിലും രോഗത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ കുട്ടികൾക്ക് ഏത് രോഗമാണുള്ളത് അതിനനുസരിച്ച് ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ഈ ചികിത്സ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതിയാകും. അഭ്യംഗം അഥവാ ദിവസവും എണ്ണ തേച്ച് കുളിക്കുക എന്നത് കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അത് വീട്ടിൽ തന്നെ വളരെ മൃദുവായി എണ്ണ തേച്ച് കുളിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ കുറച്ചുകൂടി ആരോഗ്യദായകമാണ്. തണുത്ത വെള്ളം കുളിച്ച് ശീലമുള്ള കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് ചൂടുവെള്ളത്തിലുള്ള കുളി ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. എണ്ണ തേക്കുന്നു എങ്കിൽ അത് നന്നായി തുടച്ചു മാറ്റുന്നതായിരിക്കും നല്ലത്. അല്ലാതെ എണ്ണ തേച്ചുകൊണ്ട് കുട്ടികൾ കൂടുതൽ കളിക്കുകയോ അല്ലെങ്കിൽ കിടന്നുറങ്ങുകയോ ചെയ്താൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും. ഈ സമയത്ത് പൊതുവെ കുട്ടികൾക്ക് രജന്യാദി ചൂർണം അഥവാ ബാലാഷ്ടകം എന്ന് പറയുന്ന ഒരു ഔഷധം ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം കൊടുക്കുകയാണെങ്കിൽ പൊതുവെ വരുന്ന ദഹന സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ കൃത്യമായ ഡോസ് നിശ്ചയിച്ച് കൊടുക്കുകയാണെങ്കിൽ അവരുടെ രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്നതിനും സഹായകമാണ്. കർക്കടക മാസത്തിൽ അന്തരീക്ഷത്തിൽ നല്ല ഹ്യൂമിഡിറ്റി ഉള്ളത് കാരണം രോഗകാരകമായ ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, ഇവയ്ക്കൊക്കെ വളരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗാണുസംക്രമണം കുട്ടികളിൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളുടെ വസ്ത്രധാരണത്തിലും അതുപോലെ കുട്ടികളുടെ പരിസര ശുചിത്വ ശീലങ്ങളിലും കൃത്യത വരുത്തേണ്ടതുണ്ട്. വെയിലത്തുണങ്ങിയ വസ്ത്രം മാത്രം ഉപയോഗിക്കുക. കുട്ടികളുടെ ഷൂസ്, സോക്സ് ഇവയൊക്കെ ഈർപ്പരഹിതമാക്കി വയ്ക്കുക. പ്രത്യേകിച്ച് മഴ സമയത്ത് കുളിക്കുവാൻ മടി കാണിക്കുന്ന കുട്ടികളുണ്ടാവും. തീർച്ചയായും ഈ നേരം തണുപ്പ് മാറിയ വെള്ളത്തിൽ കുളി ശീലിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ശരീരം ഈർപ്പരഹിതമാക്കി വയ്ക്കുകയും വേണം. ഇല്ലായെങ്കിൽ ഫംഗസ് ബാധയും അതുമൂലം ഉണ്ടാകുന്ന ത്വക്ക് രോഗങ്ങൾക്കും സാധ്യത കൂടുന്നു. കുട്ടികൾ ഉറങ്ങുന്ന മുറിയിൽ വസ്ത്രങ്ങൾ നനച്ചുണക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ദിവസേന വീടുകളിൽ മഴക്കാലത്ത് സന്ധ്യാസമയത്ത് വേപ്പില, വെളുത്ത കടുക് ഇവ പുകയ്ക്കുന്നത് നല്ലതായിരിക്കും. ഈർപ്പത്തിന്റെ അംശം കുറയ്ക്കുന്നതിനും അതുകൊണ്ട് തന്നെ രോഗാണുസംക്രമണം ഒഴിവാക്കുന്നതിനും ഇത് സഹായകമാണ്. സ്കിൻ ഇൻഫെക്ഷൻസ് ഒഴിവാക്കാനും ഇത് സഹായിക്കുന്നു. അപരാജിത ധൂപചൂർണം എന്നൊരൌഷധം സന്ധ്യാനേരത്ത് പുകയ്ക്കുന്നത് അന്തരീക്ഷത്തിലെ ഈർപ്പാംശം കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ബാക്ടീരിയൽ ലോഡ് കുറയ്ക്കുന്നതിനും സഹായകമാണ്. പൊതുവെ മഴക്കാലത്ത് കുട്ടികളിൽ മടി കൂടാറുണ്ട്. ആയതുകൊണ്ട് തന്നെ കുട്ടികൾ വ്യായാമത്തിൽ നിന്നും വിട്ടുവെക്കാനും സാധ്യതയുണ്ട്. പുറത്ത് കളിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കുട്ടികളെ എന്തെങ്കിലും ഇൻഡോർ കളികളിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. കാരണം ആഹാരം അതുപോലെ തന്നെ ഉറക്കത്തിന്റെ കൃത്യത, വ്യായാമം ഇവയൊക്കെയാണ് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിന്റെ മാർക്കർ. അതുകൊണ്ട് ഒട്ടും വ്യായാമമില്ലാതിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യത കൂട്ടുന്നു. ഈ കാലഘട്ടത്തിൽ എല്ലാ ആൾക്കാരുടെയും ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വേണ്ടതാണ്. കുട്ടികൾ പൊതുവെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും രോഗസാധ്യത കൂടിയവരുമായതിനാൽ ഈ സമയത്ത് ആഹാര കാര്യങ്ങളിലും അവരുടെ ശുചിത്വ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ്. അശാസ്ത്രീയമായ കർക്കടക ചികിത്സയോ അശാസ്ത്രീയമായ രീതിയിൽ ഔഷധക്കഞ്ഞി സേവയോ ഒന്നും കുട്ടികൾക്ക് ആവശ്യമില്ല എന്നതാണ് വാസ്തവം.
1: കുട്ടികൾക്ക് കർക്കടക ചികിത്സ ആവശ്യമുണ്ടോ? കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജി പി സിദ്ധി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന

0: വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ഹർഘർ തിരംഗ പ്രചാരണത്തിന് രാജ്യത്ത് മികച്ച സ്വീകരണം. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കർക്കിടക വാവ് ബലിക്കുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനത്ത് അന്തിമഘട്ടത്തിൽ. പ്രത്യേക യാത്രാ ക്രമീകരണമൊരുക്കി KSRTCയും കൊച്ചി മെട്രോയും. കൊളംബിയയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 132 ആയി. പരിക്കേറ്റത് 570-ലേറെ പേർക്ക്. U23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 17 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിന് നേരെ നടന്ന പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം തുടങ്ങി. വിഷയത്തിൽ പാർലമെന്റിൽ മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇതിനകം വ്യക്തമാക്കിയതാണെന്നും പ്രതിപക്ഷം നടപടികളുമായി സഹകരിക്കണമെന്നും സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
1: सबसे महत्वपूर्ण समय होता है. प्रश्नकाल के अंदर सरकार की जवाबदेही तय होती है, कार्यपालिका में पारदर्शिता भी आती है. मैंने पहले भी व्यवस्था दे रखी है, चाहे सत्ता पक्ष हो चाहे प्रतिपक्ष हो, प्रश्नकाल के अंदर केवल प्रश्नकाल ही होगा.
0: രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. ആദ്യം 12 മണിവരെ നിർത്തിവച്ച സഭ ബഹളം തുടർന്ന സാഹചര്യത്തിൽ 2 മണിവരെ പിരിയുകയായിരുന്നു. കേരള എന്നതിന് പകരം സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്ന ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും. ദേശീയ സഹകരണ വികസന ഭേദഗതി ബില്ലും ഇന്ന് സഭയുടെ പരിഗണനയ്ക്കെത്തും. NDAയുടെ പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം മംഗൾമിലൻ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ഝാർഖണ്ഡിലെ വിദ്യാർത്ഥി സമരത്തിന് നേരെ നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് NDA MPമാർ ഇന്ന് പാർലമെന്റ് വളപ്പിൽ പ്രകടനം നടത്തി. 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കും. ഗ്യാൻപഥിൽ 2500 NCC കേഡറ്റുകളും മൈ ഭാരത് അംഗങ്ങളും ചേർന്ന് വന്ദേമാതരം ഒരുക്കും. വ്യോമസേനയുടെ MI-7 ഹെലികോപ്റ്ററുകളിൽ ചടങ്ങിൽ പുഷ്പവൃഷ്ടി നടത്തും. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഹർഘർ തിരംഗയുടെ ഭാഗമായി നിരവധി പരിപാടികളാണ് നടക്കുന്നത്. തിരംഗായാത്രകളും ദേശസ്നേഹമുണർത്തുന്ന പരിപാടികളും വിവിധ സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നു. ഡൽഹി നിയമസഭാ പരിസരത്ത് ഇന്ന് തിരംഗായാത്ര സംഘടിപ്പിച്ചു. ഹർഘർ തിരംഗ പരിപാടിയിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യസമര സേനാനി ഖുദിറാം ബോസിന്റെ 119-ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. 1908 18-ാം വയസ്സിലാണ് ഖുദിറാം ബോസിനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുന്നത്. ബംഗാളിൽ നിന്നുള്ള വിപ്ലവകാരിയായ അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളുടെ ഭാഗമായി. 1908 ബീഹാറിലെ മുസഫർപൂരിൽ ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് ഡഗ്ലസ് കിങ്സ്ഫോർഡിനെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കുറ്റത്തിനാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്. ദേശസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ധീരതയുടെയും പ്രതീകമായാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ ഖുദിറാം ബോസ് നിലകൊള്ളുന്നത്. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കൃഷിമന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ സഹകരണ വകുപ്പ് മന്ത്രി M ലിജുവും പങ്കെടുക്കുന്നുണ്ട്. കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ, പലിശരഹിത കാർഷിക വായ്പകൾ ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ളവ യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സെക്രട്ടേറിയറ്റിന് മുന്നിൽ LPST റാങ്ക് ഹോൾഡേഴ്സ് നടത്തിവന്നിരുന്ന സമരം പിൻവലിച്ചു. ഭാരവാഹികളുമായി വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീൻ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളുടെ സാധ്യത പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. പിതൃതർപ്പണ ചടങ്ങുകൾ നാളെ പുലർച്ചെ മുതൽ ആരംഭിക്കും. ക്ഷേത്രങ്ങളിലും പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലും

0: എല്ലാ സൗകര്യങ്ങളും ഇതിനകം ഒരുക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: നാളെ പുലർച്ചെ 4 തുടങ്ങുന്ന ചടങ്ങുകൾക്ക് മിക്കയിടങ്ങളിലും ടോക്കൺ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഭാരതപ്പുഴയിലെ തിരുമിറ്റക്കോട്, ഷൊർണൂർ, ലക്കിടി തുടങ്ങിയ കടവുകളിൽ ക്രമീകരണങ്ങൾ പൂർത്തിയായി. പാലക്കാട് കൽപ്പാത്തിപ്പുഴ കടവിലും മുക്കൈ ശിവക്ഷേത്ര കടവിലും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കും. തൃപ്പാളൂരിൽ ഗായത്രിപ്പുഴ കടവിലാണ് ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ബലിയിടാനെത്തുന്നവർ നദികളിലെ ഒഴുക്ക് കണക്കിലെടുത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: ബാബുബലിയോടനുബന്ധിച്ച് KSRTC വിപുലമായ ഗതാഗത സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. കൊച്ചി മെട്രോയും സർവീസ് സമയം ദീർഘിപ്പിച്ചു. കൻവർ തീർത്ഥാടന യാത്രയ്ക്ക് ഇന്ന് സമാപനം. യാത്രയുടെ ഭാഗമായി ഹരിദ്വാറിൽ ഇന്നലെ നടന്ന ചടങ്ങിൽ 4.5 കോടിയിലേറെ ഭക്തരാണ് പങ്കെടുത്തത്. ഝാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രക്ഷോഭ നേതാവ് ദേവേന്ദ്രനാഥ് മഹത്തോയെ ദേഹാസ്വസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമല്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. സംസ്ഥാനത്തെ നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ കഴിഞ്ഞ 9 ദിവസമായി നിരാഹാര സമരത്തിലായിരുന്നു മഹത്തോ. അതേസമയം റാഞ്ചിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് BJP ഇന്ന് സംസ്ഥാന വ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തു. കൊളംബിയയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 132. 570 പേർക്ക് പരിക്കേറ്റതായാണ് ഇതുവരെയുള്ള കണക്കുകൾ. 100 കെട്ടിടങ്ങളും തകർന്നു. ഇന്നലെ വൈകുന്നേരമാണ് 7.4 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനമുണ്ടായത്. നിരവധി പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവർക്കായി രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. നൈജീരിയയിൽ നടക്കുന്ന U23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 17 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ ദിനം 4 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടം. സാബിർ, ഫോയിൽ, എപ്പി ഇനങ്ങളിൽ വ്യക്തിഗത മെഡലുകളാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. നിഖിൽ വാഗ്, അക്ഷയ് ഭാസ്ദർ, അശ്വിനി ആര്യ, തേജസ് പാട്ടീൽ, ലോകേഷ് വേമാനി തുടങ്ങിയവർ മികച്ച പ്രകടനം കാഴ്ചവച്ചു. തായ്വാൻ മേഖലയിൽ ചൈനയുടെ സൈനിക സാന്നിധ്യം വീണ്ടും ശക്തമാകുന്നു. 24 മണിക്കൂറിനിടെ ചൈനയുടെ 2 യുദ്ധവിമാനങ്ങളും 7 നാവികസേനാ കപ്പലുകളും മേഖലയിൽ പ്രവേശിച്ചതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ വ്യവസായി ഗൌതം അദാനിക്കെതിരെയുള്ള ക്രിമിനൽ കേസുകൾ US ഫെഡറൽ കോടതി തള്ളി. വഞ്ചന, കൈക്കൂലി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കാൻ ഫെഡറൽ പ്രോസിക്യൂട്ടർ നൽകിയ അപേക്ഷ ബ്രൂക്ലിൻ ഡിസ്ട്രിക്ട് ജഡ്ജി അംഗീകരിക്കുകയായിരുന്നു. ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കാനും ചെലവുകൾ കുറയ്ക്കാനുമായി അപേക്ഷകൾ പൂർണ്ണമായും ഓൺലൈനാക്കാനൊരുങ്ങി അമേരിക്ക. ഗ്രീൻ കാർഡ്, പൌരത്വം, അഭയാർത്ഥി അപേക്ഷകൾ, തൊഴിലനുമതി പത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇനി മുതൽ ഓൺലൈൻ വഴി മാത്രമേ സമർപ്പിക്കാൻ സാധിക്കൂവെന്ന് US അധികൃതർ അറിയിച്ചു. ഇ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇതിൽ ഭോപ്പാൽ, തിരുപ്പതി വിമാനത്താവളങ്ങളും അട്ടാരി, അഗർത്തല ലാൻഡ് പോർട്ടുകളും ഉൾപ്പെടുന്നു. ഇതോടെ ഇ വിസയുള്ള വിദേശികൾക്ക് പ്രവേശനാനുമതിയുള്ള അന്താരാഷ്ട്ര പോർട്ടുകളുടെ എണ്ണം 88 ഉയർന്നു. 37 വിമാനത്താവളങ്ങളും 38 തുറമുഖങ്ങളും 13 അതിർത്തി പ്രവേശന കവാടങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ നിന്നുള്ള MPമാർ, കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു, MPമാരായ അഖിലേഷ് യാദവ്, ഗൌരവ് ഗഗോയി, അമരീന്ദർ രാജ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് മറ്റന്നാൾ രാവിലെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ഹർഘർ തിരംഗ പ്രചാരണത്തിന് രാജ്യത്ത് മികച്ച സ്വീകരണം. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കർക്കിടകവാവ് ബലിക്കുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനത്ത് അന്തിമഘട്ടത്തിൽ. പ്രത്യേക യാത്രാ ക്രമീകരണമൊരുക്കി KSRTCയും കൊച്ചി മെട്രോയും. കൊളംബിയയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 132, പരിക്കേറ്റത് 570 പേർക്ക്. U23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 17 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി, സമയം 1 മണി. ഇപ്പോൾ മഞ്ഞണിപ്പൂനിലാവ്.

ദിവ്യദർശനം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് മഞ്ഞണിപ്പൂനിലാവിൽ ഇന്നാദ്യം. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

0: ആയിരം വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്കുക.
1: മഞ്ഞണിപ്പൂനിലാവിൽ ഇനി പി ജയചന്ദ്രനും അമ്പിളിയും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ചിറയിൻകീഴ് രാമകൃഷ്ണൻ നായർ, സംഗീതം എം കെ അർജുനൻ, ചിത്രം കരിപുരണ്ട ജീവിതങ്ങൾ.

പപ്പു എന്ന ചിത്രത്തിനുവേണ്ടി പി സുശീലയും പട്ടം സദനും പാടിയ ഗാനം ഇനി കേൾക്കാം. ബിജു തിരുമലയുടെ വരികൾ, കെ ജെ ജോയിയുടെ സംഗീതം.

0: അറിയാമോ? ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രദാനം ചെയ്യുന്ന ഡിഗ്രി UGC റെഗുലേഷൻ പ്രകാരം റെഗുലർ ഡിഗ്രിക്ക് തുല്യമാണ്. കൂടാതെ തുല്യ വെയിറ്റേജും ഉണ്ട്. ഇനി എന്തിനും പഠിക്കണം, അഡ്മിഷൻ നേടും, ഒരു ബിരുദധാരിയാകും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
1: മഞ്ഞണിപ്പൂനിലാവിൽ ഇനി കേൾക്കാം. ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, MS വിശ്വനാഥൻ ഈണം പകർന്ന്, P ജയചന്ദ്രൻ ആലപിച്ച ഗാനം. ചിത്രം ചന്ദ്രകാന്തം.

ചേട്ടത്തി എന്ന ചിത്രത്തിനു വേണ്ടി പി ബി ശ്രീനിവാസും എസ് ജാനകിയും പാടിയ ഗാനം ഇനി കേൾക്കാം. വരികൾ വയലാർ, സംഗീതം എം എസ് ബാബുരാജ്.

ഒരു അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ അടുക്കള തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ VS മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, അടുത്ത നമ്പർ 9496556321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കള തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. പച്ച വെളിച്ചം എന്ന ചിത്രത്തിലെ ഗാനമാണ് മഞ്ഞണിപ്പൂനിലാവിൽ അടുത്തത്. S. ജാനകി പാടിയത്. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ഒ എൻ വി, സംഗീതം കെ രാഘവൻ, ചിത്രം യുദ്ധകാന്ഡം.

ഒരു അറിയിപ്പ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 20 ആഗസ്റ്റ്. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. മഞ്ഞണിപ്പൂനിലാവിൽ ഇനി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി എം കെ അർജുനൻ ഈണം പകർന്ന് യേശുദാസും ബി വസന്തയും പാടിയ ഗാനം. ചിത്രം പച്ചനോട്ടുകൾ.

രാജപരമ്പര എന്ന ചിത്രത്തിനു വേണ്ടി അപ്പൻ തച്ചേത് വരികളെഴുതി, എ ടി ഉമർ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയിരിക്കുന്നു. യേശുദാസ് പാടിയ ഗാനം ചിത്രം പാടുന്ന പുഴ.

യേശുദാസ്, എസ്. ജാനകി, അനിത റെഡ്ഡി എന്നിവർ പാടിയ ഗാനം. രചന ബിജു തിരുമല. സംഗീതം എ. ടി. ഉമർ. ചിത്രം അനുഭവം.

മഞ്ഞണിപ്പൂനിലാവിൽ. ഇനി പി ജയചന്ദ്രൻ പാടിയ ഗാനം. രചന കെ വിജയൻ. സംഗീതം കെ ജെ ജോയ്. ചിത്രം അനുപല്ലവി.

ഭദ്രദീപം എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയ ഗാനം ഇനി കേൾക്കാം. വയലാർ രാമവർമ്മയുടെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം.

0: വേനൽ മഴ തുടർനാടകം. രചന കല്ലയം കൃഷ്ണദാസ്. ശബ്ദം നൽകുന്നവർ സിനി സുനിൽ, ഷിബു ആശ്രാമം, കെ സുനിൽകുമാർ, സിന്ധു വിജയൻ, ലീന ആനന്ദം, ആർ ജി മഹേഷ്, അമ്പൂരി ജയൻ, സുനിത വിജയകുമാർ, വിഷ്ണു സി വി, മിന്നി ചന്ദ്രൻ. സംവിധാനം എൻ വാസുദേവ്.
1: അമ്മേ.
2: മോനെ, നീ?
1: ഞാൻ ഈ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. അമ്മയുടെ വർത്തമാനം കേൾക്കാൻ അച്ഛൻ ഇത്തിരി നേരം ക്ഷമിച്ചിരുന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, അമ്മയുടെ സംഭാഷണം എന്റെ പേരിൽ തന്നെ അവസാനിക്കുമെന്നും അച്ഛനിൽ നിന്ന് ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നും.
2: അപ്പോ പറഞ്ഞതൊക്കെ നീ കേട്ടോ?
1: ആ കേട്ടു. പിന്നെ വേറെ എന്തൊക്കെയോ അച്ഛൻ പറയുന്നത് കേട്ടല്ലോ, ഏതോ ഹൈറേഞ്ചിനടുത്തുള്ള ഒരു പെണ്ണിനെ നമ്മുടെ ക്ലിനിക്കിൽ അഡ്മിറ്റ് ചെയ്ത കാര്യം.
2: അതെ, ഗർഭിണിയായ ഒരു ഭ്രാന്തി പെൺകുട്ടിയുടെ കാര്യം. പിന്നെ അവൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കി നിൽക്കുന്ന ഒരു അനിയത്തി, ശോഭ എന്നാ പേര്.
1: ഏ ശോഭ?

0: ആരാ? മനസ്സിലായില്ല.
1: നിങ്ങളാരാ?
0: എന്റെ പേര് മായ. ഞാൻ ഈ രോഗിയെ പരിചരിക്കാൻ വേണ്ടി നിൽക്കുന്നതാ.
2: രോഗിയുടെ ബന്ധുവാണോ?
0: അല്ല, ഞാൻ അജന്ത ആശുപത്രിയിൽ അറ്റൻഡറായിരുന്നു. ഇപ്പൊ അവിടെ ഇല്ല. എന്നെ അറിയുന്ന അവിടുത്തെ ഒരു ഡോക്ടറാ ഇവിടെ കൊണ്ടാക്കിയത്.
1: ഈ പേഷ്യന്റിന്റെ പേരെന്താ?
0: സരളാന്നാ.
2: സ്ഥലം എവിടാന്നറിയാമോ?
0: ബോണക്കാടിനടുത്തെന്നാ ആ കൊച്ചിന്റെ അനിയത്തി പറഞ്ഞത്.
1: അനിയത്തിയുടെ പേരെന്താ?
0: ശോഭ.
2: അവരെവിടെ പോയതാ?
0: അറിയില്ല, കുറെ കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. ശോഭ വരുമ്പോ എന്തെങ്കിലും പറയണോ?
1: വേണ്ട, നേരിട്ട് കാണുമ്പോ പറഞ്ഞോളാം.
0: നിങ്ങളുടെ പേര്?
2: എല്ലാം നേരിട്ട് പറഞ്ഞോളാം.
3: അയ്യോ അയ്യോ അയ്യോ അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നേ! അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നേ!
0: മോള് പേടിക്കണ്ട,
3: രക്ഷിക്കണേ.
0: കൊല്ലാനും തല്ലാനും ഇവിടെ ആരും വരുന്നില്ല, ആരും വരികയില്ല.
3: നീ നീ ആരാ? ആരാ നീ?
0: ഞാൻ മോളുടെ അമ്മയാ.
3: അല്ല, നീ യക്ഷിയാ? നാഗയക്ഷി? എന്റെ ചോര കുടിക്കാൻ വന്ന യക്ഷി?
0: അല്ല മോളെ, മോളുടെ സ്നേഹമുള്ള അമ്മയാ.
3: എന്നിട്ടാണോ എന്റെ കൈയൊക്കെ കെട്ടിയിട്ട് എന്നെ കൊല്ലാൻ നോക്കിയത്?
0: അത് സ്വപ്നം കണ്ടതാ. മോൾ ഉറങ്ങിക്കിടക്കല്ലായിരുന്നോ?
3: അല്ല, സ്വപ്നമല്ല, സത്യമാ. നീ എന്നെ കൊല്ലാൻ വന്നതാ. എന്റെ കയ്യില് കെട്ടഴിക്കടി, അഴിച്ചുവിട്, നിന്നെ ഞാൻ കൊല്ലട്ടെ.
4: മായമ്മേ.
0: ആ, ശോഭക്കുഞ്ഞു വന്നോ? മോഹൻ സാറേ, നമസ്കാരം.
5: നമസ്കാരം ചേച്ചി.
4: മായമ്മ ഒരുപാട് സഹിക്കുന്നുണ്ടല്ലേ?
0: എന്ത് സഹിക്കുന്നുന്ന്? സരളക്കുഞ്ഞിന്റെ ഈ അവസ്ഥ കാണുമ്പോ എന്റെ ഉള്ളിലൊരു പിടച്ചിലാ. ഈ കട്ടിലില് സരളക്കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഒന്ന് കരയാൻ പോലും പറ്റുന്നില്ലെന്ന സങ്കടം എനിക്ക്.
4: ഞാനിപ്പോ കരഞ്ഞാലും കണ്ണീർ വരില്ല, അത്രത്തോളം കരഞ്ഞു കഴിഞ്ഞു.
5: മനുഷ്യജന്മമാവുമ്പോ ജീവിതകാലം മുഴുവൻ സന്തോഷം മാത്രമായിട്ട് ദൈവം തരില്ല, സങ്കടം മാത്രമായിട്ടും ആവില്ല, മാറി മാറി വരും. രണ്ടും നമ്മൾ സ്വീകരിച്ചല്ലേ പറ്റൂ.
0: എന്നാലും ഇത് ഈശ്വരന്റെ ഒരു വലിയ പരീക്ഷണം തന്നെ സാറേ. ഞാൻ രണ്ടു കുഞ്ഞുങ്ങളെ പ്രസവിച്ചവളാ. പേറ്റുന്നു ഒരുപാട് സഹിച്ചു, പക്ഷേ പിന്നീട് എനിക്കത് മനസ്സിനൊരുപാട് സുഖം നൽകിയ വേദനയായിരുന്നു. ഇതങ്ങനെയാണോ ഈ കുഞ്ഞിന്റെ പ്രസവം തന്നെ?
5: മയച്ചി, വേണ്ട.
0: ഓ, ഞാൻ പരിസരം മറന്നുപോയി സാറേ. ഇപ്പോ ഉണർന്നൊന്ന് ബഹളം വെച്ചു. എന്താന്നറിയില്ല, മോഹൻ സാറും മുറിയിലോട്ട് കടന്നു വരുമ്പോ സരളക്കുഞ്ഞൊരൊറ്റ നോട്ടം നോക്കിയിട്ട് പെട്ടെന്ന് ശാന്തമാവും.
4: അത് ദൈവാംശം ചേർന്ന നല്ല മനസ്സുള്ളവർ കടന്നു വരുമ്പോ എത്ര സ്വബോധമില്ലാത്തവരും ആ സാമീപ്യം തിരിച്ചറിയും.
5: അത് ശരി. അപ്പോ യാദൃശികമായി ഞാൻ ഇനി എപ്പോഴെങ്കിലും കടന്നു വരുമ്പോ ചേച്ചി ബഹളം കാണിച്ചാൽ ഞാൻ ദൈവാംശം അല്പം പോലും ഇല്ലാത്ത ദുഷ്ടനാണെന്ന് പറയൂ.
0: ഒരു പ്രധാന കാര്യം ഞാൻ പറയാനിരിക്കുകയായിരുന്നു.
4: എന്താ മായമ്മേ?
0: ശോഭക്കുഞ്ഞിനെ അന്വേഷിച്ച് ഇവിടെ രണ്ടുപേര് വന്നിരുന്നു.
4: എന്നെ അന്വേഷിച്ചോ?
0: അതെ, മോഹൻ സാറിന്റെ അത്രയും പ്രായം വരും, പക്ഷേ രൂപവും ഭാവവും ഇങ്ങനല്ല.
5: അത് ചിലപ്പോ നാട്ടീന്നാരെങ്കിലും?
4: സാധ്യതയില്ല. ഞങ്ങൾ അന്വേഷിച്ച് വന്ന് ബുദ്ധിമുട്ടാൻ മാത്രം മഹാമനസ്കതയുള്ളവര് അവിടെ കുറവാ.
0: അല്ലെങ്കിലും നാട്ടുംപുറത്തുകാരെ പോലെ സൗമ്യ സ്വഭാവക്കാരല്ല. ഒരുത്തനെ കണ്ടാൽ അസലൊരു മുരടനാ. ജീൻസും ജെർക്കിനും ഒക്കെ ധരിച്ച് രണ്ടു കൈയും ജീൻസിന്റെ പോക്കറ്റിൽ തിരികെ കയറ്റി കുറ്റിത്താടിയും വെച്ച് ഒരു നെട്ടക്കോലൻ. കൂടെയുള്ളവൻ രൂപത്തിൽ മുരടൻ അല്ലെങ്കിലും കറുത്ത കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല വില്ലത്തുമുണ്ട്, ചില സിനിമകളിൽ കാണും പോലെ.
4: ഇത് അവൻ അയച്ച ആളുകൾ തന്നെയായിരിക്കും.
5: ആരാ ശോഭേ?
4: ബാവ.
5: അവൻ അങ്ങനെ വീണ്ടും പിന്തുടരാൻ ശ്രമിക്കുമോ?
4: പണത്തിന്റെ മുഷ്കും ഗുണ്ടകളുടെ പിൻബലവും വെച്ചോണ്ട് എന്ത് നാരത്തരവും കാണിക്കുന്ന ഒരു ക്രിമിനലാണവൻ.
5: മയച്ചി.
0: എന്താ സാറേ?
5: അവരുടെ പേരെന്താണെന്നോ എന്തിനു വന്നു എന്നോ വല്ലതും പറഞ്ഞോ?
0: ഞാൻ ചോദിച്ചു ആരാ എന്താന്നൊക്കെ. എല്ലാം ശോഭയോട് പറഞ്ഞോളാന്ന് കടുപ്പിച്ചാ പറഞ്ഞത്. പേര് ചോദിച്ചപ്പോഴും നേരിട്ട് പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോവുകയും ചെയ്തു.
4: മോഹൻ, അവന്റെയൊക്കെ ലക്ഷ്യം ഞാനാ. പക്ഷേ മോഹനും സൂക്ഷിക്കണം, പകയുള്ള വർഗങ്ങളാ.
5: എന്റെ കാര്യം ഓർത്ത് ശോഭ പേടിക്കണ്ട. മയച്ചി.
0: എന്താ സർ?
5: ഈ ചുറ്റുപാടിൽ നിന്ന് നമുക്കൊരു ശത്രുവിന്റെ മണം വരുന്നുണ്ട്. രാത്രിയും പകലും ഒക്കെ ഒരു ശ്രദ്ധ വേണം. സെക്യൂരിറ്റിക്കാരോടും രഹസ്യമായി ഞാൻ സൂചിപ്പിച്ചോളാം.
0: ശോഭക്കുഞ്ഞെ, കുഴപ്പമുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ?
4: അതെ മായമ്മേ, ഞങ്ങൾ ഒരു മൂർഖൻ പാമ്പിനെ നോവിച്ചു വിട്ടിട്ടുണ്ട്.
6: എന്നാലും അപ്പൊ

0: ബേട്ടാ, ഈ രണ്ട് വള്ളത്തിൽ കാലുവയ്ക്കുന്ന പണി എന്നോട് വേണ്ടായിരുന്നു.
1: സത്യം പറഞ്ഞാ എന്റെ ഇപ്പോഴത്തെ സ്ഥിതി അത് തന്നെയാ.
0: ലക്ഷണം കെട്ട എത്രയോ എണ്ണത്തിന് ഇവിടെ കൊണ്ട് വന്നിട്ട് അവളുമാര് കൊണ്ടുപോയതിന്റെ ഇരട്ടി കാശ് പപ്പേട്ടൻ എന്റെ നിന്ന് അടിച്ചോണ്ട് പോയിട്ടുള്ളതാ.
1: അത് പിന്നെ മോനെ പ്രാരാബ്ദം കൊണ്ട്.
0: എന്ത് പ്രാരാബ്ദം? ഈ വക പരിപാടിയിലൂടെ ലക്ഷങ്ങൾ സമ്പാദിച്ചില്ലേ? ലേബലിന് വേണ്ടിയും ദരിദ്രവാസിയാണെന്ന് കാണിക്കാനും പേരിനൊരു ഓട്ടോ.
1: അത് വെറും ഒരു ഓട്ടോ ഒന്നും അല്ല ബാബ, എന്റെ ജീവിത പങ്കാളിയാ. എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, എന്റെ ഇഷ്ടത്തിന് എന്റെ ഒപ്പം നിന്ന അധ്വാനിയാ, ആത്മമിത്ര വാഹനമാ.
0: മറ്റേവള് ഇതിനകത്തുനിന്ന് പറഞ്ഞതുപോലെ ഒരുപാട് പെണ്ണുങ്ങളുടെ കണ്ണീര് ആ ഓട്ടോയ്ക്ക് അകത്തും വീണിട്ടുണ്ട്. ചതി എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാം.
1: അതൊന്നും ഉണ്ടാവില്ല ബാബ. എന്റെ സ്വന്തം ഭാര്യ എന്നെ ചതിച്ചാലും ഈ പപ്പുവിന്റെ ആട്ടോ ഈ പപ്പുവിനെ ചതിക്കത്തില്ല. ആ
0: എന്തായാലും ഞാൻ സംശയിച്ചതുപോലെയാണ് സംഭവിച്ചതെങ്കിൽ.
1: എന്താ സംശയിച്ചേ?
0: റോഡിൽ വച്ച് ശോഭയെ മറ്റവൻ രക്ഷപ്പെടുത്തിക്കൊണ്ടു പോയത് പപ്പേട്ടന്റെ അറിവോടെയാണോ എന്ന്.
1: അയ്യോ, ദൈവദോഷം പറയരുത് ബാബ. അവള് വിട്ടുപോയപ്പം എന്റെ ഒരു വൻ വരുമാന ശേഖരമാ നഷ്ടമായത്. അറിഞ്ഞോണ്ട് അങ്ങനെ വിട്ടുകൊടുക്കുവോ? ഞാൻ
0: കൊടുക്കും. പപ്പേട്ടൻ ബുദ്ധിമാനാ. എന്റെ മുമ്പിൽ വച്ച് അവൾ ശീലാവതിയായപ്പോ ബലം പ്രയോഗിച്ച് കൂട്ടിക്കയറ്റം സഹായിക്കാതെ പപ്പേട്ടൻ നയത്തിൽ അവളെ രക്ഷപ്പെടുത്തി. എന്റെ മേശപ്പുറത്തിരുന്നതൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചതും എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവളെന്നെ തള്ളി എറിഞ്ഞപ്പോ ഞാൻ വീട് നട്ടല് പൊട്ടിയതും മാത്രം മിച്ചം.
1: അതേ ബാബാടെ ആക്രാന്തം കൂടിപ്പോയതുകൊണ്ട് സംഭവിച്ചതാ. അവിവേകം കാണിച്ചിട്ടേ എന്നെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ?
0: പപ്പുവേട്ടനെ കുറ്റപ്പെടുത്തുകയോ സംശയിക്കുകയോ ചെയ്യില്ലായിരുന്നു. റോഡിൽ വെച്ച് അവളെ കാറിൽ കയറ്റി കൊണ്ടുപോയവൻ പ്രസംഗിച്ചതും പ്രകടനം നടത്തിയതുമൊക്കെ സത്യമായിരുന്നെങ്കിൽ.
1: അപ്പോ അവൻ പറഞ്ഞത് കള്ളമായിരുന്നു?
0: ഗൗരവമായി തന്നെ ഞാൻ അത് അന്വേഷിച്ചു. അജന്ത ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയതും ഹൃദയം മാറ്റിവെച്ചതുമൊക്കെ സത്യമാണ്. പക്ഷേ അത് നടത്തിയത് മെഡിക്കൽ കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത രണ്ട് പ്രൊഫസർമാരും രണ്ട് മൂന്ന് ലേഡി ഡോക്ടർമാരും ചേർന്ന ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരുന്നില്ല.
1: അപ്പോ അവൻ ആരായിരിക്കും? സപ്പോസ്
0: അവര് തമ്മിൽ പരിചയമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടതല്ലേ?
1: യെസ്, ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെതായ ഒരു ജെന്റിൽ ഗമയെ ഉണ്ടെന്ന്. എനിക്കൊരു ഡൗട്ട് അടിച്ചതാ.
0: ഡൗട്ട് ഞാൻ തീർക്കും. ആശുപത്രിയിൽ ചെന്ന് കലക്കും ഞാൻ. എന്റെ ഈ മുറിയിൽ വെച്ച് അവളുടെ നിലവിളി സ്റ്റീരിയോ എഫക്റ്റിൽ എനിക്ക് കേൾക്കണം.
1: അതൊന്നും വേണ്ട, അവിടെ പോയി കലക്കി ചെളിയൊന്നും ആക്കണ്ട. നല്ലൊരു ദൈവദൂതനെ പോലെ ഈ ഞാൻ പോകാം. ഐ ടേക്കിംഗ് ഡീറ്റെയിൽസ്. പിടിച്ചിട്ടാ ഒരിക്കലും ചാടിപ്പോകാത്തൊരു വലയുമായി. സപ്പോസ് ഐ ഗോ. കോമള, മൈ ഡിയർ ഫൈവേ, കോമളവല്ലി.
2: ഓ, വീട്ടിനകത്തോട്ട് കേറിയിട്ട് നില വിളിച്ച പോരെ മനുഷ്യ, മെയിൻ റോട്ടിനേ കൂവണോ?
1: കോവിക്കല്ലേടി ഭാര്യ. മിസ്സിസർ പപ്പു.
2: ഏ, എന്തൊരു സീസർ?
1: സീസർ അല്ല, അതേ വിലപിടിപ്പുള്ളതാ. ഇത് മിസ്സിസർ പപ്പു, അതായത് പപ്പുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ. ഐ ലവ് യു.
2: അല്ല, ഇന്നും വെള്ളം അടിച്ചോണ്ട് വന്ന് ചവിട്ട് നാടകം കളിക്കാനാണോ ഭാവം?
1: നോ നോ നോ നോ, ഞാൻ വെള്ളമടിക്കത്തില്ല. മദ്യപാനവേ ആരോഗ്യത്തിന് ഹാനികരമാ എന്ന് കുപ്പികളിൽ എഴുതി വെച്ചിരിക്കുന്നത് നീ കണ്ടിട്ടില്ലേ?
2: അത് വെള്ളമടിക്കാത്ത നിങ്ങളെങ്ങനെ കണ്ടു? ഓ, ഒഴിച്ചൊഴിച്ച് കുടിക്കുമ്പോ കുപ്പിയിൽ എഴുതിയിരിക്കുന്നത് കാണാനാണോ പാട്? മനുഷ്യ, കരള് പഴുത്ത് ചത്തുപോയാൽ എന്റെ കൊച്ചിന് തന്തയില്ലാതെ പോകും. അതുകൊണ്ട് പറയുക, നിർത്തിക്കോ.
1: ഓ ഓ, നിർത്തി എടി, കംപ്ലീറ്റ് നിർത്തി.
2: ഓ, ഇത് എത്ര കാലം കൊണ്ട് ഞാൻ കേക്കണതാ. പിന്നെ ഓരോരുത്തർ പറയുന്നത് കേക്കാം, പപ്പേട്ടൻ ബാറുകളിലും വലിയ വലിയ ഹോട്ടലുകളിലും കടന്ന് വിലസണെന്ന്.
1: ഞാൻ ഇത്തിരി അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. ആളുകളുടെ അസൂയ. ഇഡിറ്റ് പീപ്പിൾസ്.
2: അല്ല, കുറെ നാളെ ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട്.
1: എന്താ? എന്നാ പിന്നെ ഇപ്പൊ തന്നെ അങ്ങ് ചോദിച്ചു.
2: നിങ്ങളുടെ ഓട്ടോ ലേഡീസ് ഓട്ടോയാണോ?
1: വണ്ടി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി കുറിയും പിടിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് കണ്ടില്ലേ? അവൻ നല്ല ആണത്തമുള്ള ഓട്ടോയാ. അല്ല, നീ എന്താ അങ്ങനെ ചോദിക്കുന്നേ?
2: അല്ല, ഞാൻ കടയിലും ചന്തയിലും ഒക്കെ പോകുമ്പോ ചില ആട്ടോക്കാര് എന്തോ അർത്ഥം വെച്ച് പറയും പോലെ, ചേച്ചിയേ പപ്പേട്ട നല്ല ചന്തമുള്ള പെണ്ണുങ്ങളെ മാത്രമേ ആട്ടേ കേറ്റുന്നുള്ളൂ, വല്ലപ്പോഴുമൊക്കെ ആണുങ്ങളെയും കേറ്റണം, അല്ലെങ്കിൽ അവർക്ക് നാണക്കേടാണെന്ന്.

0: കോമള, നല്ല ചന്തമുള്ള പെണ്ണുങ്ങള് നല്ല ചന്തമുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോ എന്റെ ഈ ഐശ്വര്യമുള്ള ആട്ടോയി കയറും. ആ അല്ലാതെ ഞാൻ നിർബന്ധിച്ച് ഓടിച്ചിട്ട് പിടിച്ച് ആരെയും കയറ്റത്തില്ല.
1: ആ വേറെയും ഉണ്ട് എനിക്ക് ചില സംശയങ്ങള്.
0: എഗൈൻ സംശയം? ടോക്യു വാട്ട് എ ഡൗട്ട്, ചോദിച്ചോളൂ.
1: ചിലര് രാപ്പകല് കഷ്ടപ്പെട്ട് ആട്ടോ ഓടിച്ചാൽ ഞെക്കിയും ഞെരുക്കിയും വീട്ടിലെത്തിക്കാൻ കിട്ടുന്നത് 200-300 രൂപയാ. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുന്നെന്നാ അവർ പറയുന്നത്. അപ്പോ പിന്നെ നേരെ ചെവ് ഓട്ടോ ഓടിക്കാത്ത നിങ്ങൾ വന്നു കയറിയ ഉടനെ 1000-ക്കണക്കിന് രൂപ അലമാരയിൽ അടുക്കി വെക്കുന്നത് കാണാം, അതെങ്ങനെയാ?
0: എടി ഫൈവേ, അതല്ലേ പറഞ്ഞത് എന്റെ ആട്ടോ ഐശ്വര്യവും ആണത്തോ ഉള്ളവനാണെന്ന്.
1: എന്തായാലും കൊള്ളാം, തെറ്റായ പ്രവൃത്തിയിലൂടെ സമ്പാദിക്കുന്ന പണം കുടുംബത്തിന് ഗുണം ചെയ്യില്ല, നാശമേ വരുത്തു. ദേ ഞാൻ ഗുണദോഷിക്കുന്നതല്ല, ഈശ്വരൻ പറഞ്ഞിട്ടുള്ളതാ, താൻ താൻ നിരന്തരം ചെയ്യുന്ന പാപകർമ്മത്തിൻ ഫലം താൻ താൻ അനുഭവിക്കുമെന്ന്.
0: ഓ, അവളുടെ സമകൃതവേദം.
1: ഏ, സമകൃതമോ?
0: ആ, അതൊരു ഭാഷയാ. വേദങ്ങളും മന്ത്രങ്ങളും ഒക്കെ ഒരുപാടുള്ളതേ സമകൃത ഭാഷയില. പണ്ട് ഈശ്വരൻ സീക്രട്ടായിട്ട് മനുഷ്യൻ ഈ മന്ത്രം പറഞ്ഞു കൊടുക്കായിരുന്നെങ്കിൽ ഈ കോടാനുകോടി മനുഷ്യരും പരമ്പരയും ഉണ്ടാവുമായിരുന്നു.
1: എന്റെ ദൈവമേ, ഇയാൾക്ക് വട്ടായോ?

വേനൽ മഴ ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15. രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുനിൽ, പപ്പു, ഷിബു ആശ്രാമം, ഡോക്ടർ മോഹൻ, കെ സുനിൽകുമാർ, മായമ്മ, സിന്ധു വിജയൻ, ലക്ഷ്മി, ലീന ആനന്ദം, വിശ്വൻ, ആർ ജി മഹേഷ്, ബാവ, അമ്പൂരി ജയൻ, മനു, വിഷ്ണു സി വി, കോമളവല്ലി, മിനി ചന്ദ്രൻ, സരള, സുനിത വിജയകുമാർ. അവതരണം ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം.

0: ഇപ്പോൾ നമ്മുടെ അടുത്ത ജില്ലകളിൽ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലൊക്കെ ഉണ്ടായ വെള്ളപ്പൊക്കം, അതിലും കുറേ ജീവനുകൾ നഷ്ടപ്പെടുകയുണ്ടായി. അതുപോലെ വലിയ വസ്തുവകകൾക്കൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. ഈ ഓരോ ദുരന്തങ്ങളും നമുക്കൊരു പാഠം നൽകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ അതിനകത്തു നിന്നൊക്കെ ഓരോ പാഠം ഉൾക്കൊള്ളുന്നുണ്ട്. എന്താണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാകുന്ന അടിക്കടി ഉണ്ടാകുന്ന ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ്?
1: ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത് മാറുന്നൊരു കാലാവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിതീവ്ര പ്രകൃതി പ്രതിഭാസങ്ങൾ, അതിതീവ്ര മഴ, ചുഴലിക്കാറ്റുകൾ, ചൂട്, ഹീറ്റ് വേവ്സ്, അങ്ങനെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഹസാർഡ്സ് നമ്മൾ വിളിക്കും, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തീവ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു എഫക്റ്റായിട്ട്, ആഫ്റ്റർ എഫക്റ്റായിട്ട് കാണുന്നത്. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മുടെ ആസാമിൽ വലിയ പ്രളയമാണ്, എന്നാൽ നമ്മുടെ ഗുജറാത്തിൽ വലിയ ഒരു ചെറിയ പ്രളയമുണ്ടായി, നോർത്ത് ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും പ്രളയമുണ്ടായി, മുന്നേ മുംബൈയിൽ പ്രളയമുണ്ടായി ഈ സീസണിൽ തന്നെ. എന്നാൽ ഈ സീസണിൽ നമുക്ക് മഴ കുറവാണ് ഇന്ത്യയിലാകെ നോക്കുകയാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒക്കെ. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ വലിയ മാറ്റം വരുന്നു. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കോണ്ടക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മളൊരു സവിശേഷമായ ഭൂപ്രകൃതിയാണ് നമുക്ക്, മല നാട്, ഇടനാട്, കോസ്റ്റൽ. അപ്പോൾ ഈ ചെറിയ വിടുത്തിലുള്ള പല വൈവിധ്യങ്ങളുള്ള ഒരു പ്രകൃതി, അതും തന്നെ വളരെ ഫ്രജൈലായിട്ടുള്ളൊരു പ്രകൃതിയാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് സ്വാഭാവികമായിട്ട് തന്നെ നമ്മൾ പലതരത്തിലുള്ള ദുരന്ത സാധ്യതയുള്ള ഒരു പ്രദേശമാണ്, മൾട്ടി ഡൈമെൻഷണൽ ആയിട്ടുള്ള ദുരന്ത സാധ്യതയുള്ള പ്രദേശമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ കാലാവസ്ഥ മാറുന്നു. കാലാവസ്ഥ മാറുമ്പോൾ തന്നെ മഴയുടെ സ്വഭാവത്തിൽ, മഴയുടെ പെയ്ത്ത് രീതിയിൽ മാറ്റം വരുന്നു. അപ്പോൾ നമ്മൾ ആകെ ഒരുപക്ഷെ സീസൺ കഴിയുമ്പോഴേക്കും നമ്മുടെ മഴ നോർമൽ മഴ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും, പക്ഷേ നമ്മുടെ പെയ്ത്ത് രീതി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് പെയ്യേണ്ട മഴ നാലോ അഞ്ചോ മണിക്കൂറുകൾ കൊണ്ട് പെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള അതി തീവ്ര പ്രകൃതി പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥ മാറുന്നു. ആ കാലാവസ്ഥ മാറുന്നതിനോട് എങ്ങനെ നമ്മൾ അനുനയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. ആലോചിച്ച് തുടങ്ങേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ലേണിംഗ് എന്നുള്ളത് പറയാനുള്ളത്.
0: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ.
2: ഹലോ.
0: ആ ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അനിൽകുമാർ. ആ അനിൽകുമാർ, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: നേരത്തെ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളൊന്നും ഇതുപോലെ ഉണ്ടായിട്ടില്ല. ഈ അടുത്ത ഒരു അഞ്ചാറ് വർഷമായിട്ടാണ് ഇത്രയും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. എനിക്കൊരു സംശയമുണ്ട്. നമ്മളിപ്പോ ഈ ആറിന്റെ തീരത്ത് താമസിക്കുന്ന നമ്മുടെ എന്റെ അമ്മയുടെ വീട് ആറിന്റെ തീരത്ത് തന്നെ അവിടെ നിന്ന് നേരത്തെ വെള്ളം പൊങ്ങിയിട്ട് ഇല്ലാത്ത സ്ഥലങ്ങളാണ്. ഇപ്പൊ ഈ നേരത്തെ ഈ മണൽ ഊറ്റി ഊറ്റി ആൾക്കാർ ഇതിനെ ആഴം കൂട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും നടക്കുന്നില്ല. അന്നേരം അതുകൊണ്ടാണ് ഇപ്പൊ ചെറിയൊരു മഴ വന്നാൽ പോലും വീടുകളിലൊക്കെ വെള്ളം കയറുന്നതിന്റെ കാരണം അത് തന്നെയാണോ അതോ വേറെ വല്ലോ ആണോ?
1: അതില് അനിൽ സർ, അതിൻ്റെ അകത്തുള്ളത് പ്രധാനമായിട്ടും മഴയുടെ പെയ്ത്ത് രീതിയിൽ മാറ്റം വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, അതായത് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ പെയ്യുന്നു. ഇപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ പെയ്താൽ നമ്മുടെ നദികളെല്ലാം ചെറിയ വീതിയുള്ള നദികളാണ്. അപ്പോൾ ഈ നദികളിൽ പെട്ടെന്ന് അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി ഓവർകം ചെയ്തുകൊണ്ട് അത് ഫ്ലഡഡ് ആവുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് വലിയ മഴ നമുക്ക് മുന്നേ തന്നെ നമുക്ക് ഒരുപാട് മഴ കിട്ടുന്ന സ്ഥലമാണ് നമ്മുടെ കേരളം. പക്ഷേ ഇപ്പോൾ ആ മഴ പെയ്ത്ത് സാറിന് ശ്രദ്ധിച്ചാൽ അറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞൊരു അഞ്ചെട്ട് വർഷം കൂടെ നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ മഴക്കാലത്തെ മഴ ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മഴ പെയ്ത ദിവസങ്ങൾ നമുക്ക് ഈ ഒരു മൂന്ന് മാസത്തിനിടയിൽ ഒരു അഞ്ചോ ആറോ ഏഴോ എട്ടോ ദിവസങ്ങളാണ്. പക്ഷേ എന്നാൽ നമ്മുടെ മഴ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സീസണിൽ പെയ്യേണ്ട മഴ നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ആ മഴയുടെ സ്വഭാവം മാറുമ്പോൾ വലിയ ഹ്യൂജ് വോളിയമാണ്, വലിയ അളവിലുള്ള വെള്ളമാണ് നമ്മുടെ മലയോര മേഖലയിലും നമ്മുടെ വനപ്രദേശങ്ങളിലൊക്കെ മഴയായിട്ട് പെയ്യുന്നത് ഈ ചെറിയ സമയത്ത്. അപ്പോൾ ആ വെള്ളം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എത്ര മണൽ മാറ്റി കഴിഞ്ഞിരുന്നെങ്കിലും നമ്മുടെ നദികൾ കരകവിഞ്ഞു ഒഴുകാനുള്ള സാധ്യതയുണ്ട്, നമ്മളെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതിന് കൂടെ തന്നെ ഇതുപോലെ ഓരോ വർഷവും നമുക്ക് ഇതുപോലെ അതിൽ കുത്തി ഒലിച്ചുള്ള പെയ്ത്ത് വരുമ്പോഴും അതുപോലെ അതിൻ്റെ കൂടെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ നദികളുടെ കാര്യം കപ്പാസിറ്റിനെ അത് ബാധിക്കുന്നുണ്ട്. അവിടങ്ങളിൽ മണലും എക്കലൊക്കെ അടിഞ്ഞു കൂടുന്നുണ്ട്. പക്ഷേ അത് മാറ്റിയത് കൊണ്ട് മാത്രം നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അതിനുവേണ്ടി ഒരു പ്രത്യേക കർമ്മ പദ്ധതി രൂപം കൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അധികം വൈകാതെ നദികളിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടക്കും. പക്ഷേ അതിനേക്കാൾ പ്രധാനം ഇതൊരു പ്രകൃതിദത്തമായ പ്രോസസ്സാണ്, ഇത് കാലാകാലങ്ങളായിട്ടുള്ളതാണ്. നദികൾ മണലും കാര്യങ്ങളും കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു കാലാകാലങ്ങളായിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ നമ്മുടെ നദികളുടെ വീതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പലപ്പോഴും നമ്മുടെ കയ്യേറ്റങ്ങളും മറ്റ് ഇടപെടലുകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് വേണം നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ. എന്തായിരുന്നാലും താങ്കൾ ഉന്നയിച്ച പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് അതുകൊണ്ട് മാത്രം നമ്മുടെ പ്രളയം ഒഴിവാകുമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം കാലാവസ്ഥ മാറുകയാണ്, മഴയുടെ പെയ്ത്തിരീതി മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി മണൽ മാറ്റിയാലും അല്ലെങ്കിൽ ഈ പറയുന്ന ചെളിയൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഇത്തരത്തിലുള്ള അപകട സാധ്യത പ്രതീക്ഷിക്കണം. ആറ്റിൻ്റെ കരയിൽ ജീവിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് തൊട്ടടുത്ത് ജീവിക്കുന്ന ആൾക്കാർ.
2: ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ സാറേ, ഈ ഒരു 8-9 വർഷത്തിന് മുമ്പുള്ളേക്കാട്ടിലും മഴകൾ ഇപ്പം കൂടുതലാണോ നമുക്കിപ്പം കിട്ടണിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടാണ് കൂടുതലും.
1: അതെ, മഴ ആകെ പെയ്യുമ്പോൾ, ഇപ്പോൾ ജൂൺ മാസത്തിൽ, നമ്മുടെ കർക്കിടക മാസം ജൂലൈ മാസത്തിൽ നമുക്ക് പൊതുവെ വലിയ മഴ കിട്ടും. ഈ വർഷം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജൂലൈ മാസത്തിൽ നമുക്ക് കാര്യമായി മഴ കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടും മഴ പെയ്യുന്ന ജില്ലകളായിട്ടുള്ള ഇടുക്കി, വയനാട് പോലെയുള്ള ജില്ലകളിൽ പോലും വലിയ മഴ കുറവ്, 50% മഴ കുറവായിരുന്നു. ഇപ്പോൾ ഓഗസ്റ്റ് 1 നിങ്ങൾ കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 35% മഴ കുറവാണ് കേരളത്തിൽ. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് 20% കുറഞ്ഞു. അതായത് 15% മഴക്കുറവിനെ വെറും 4 ദിവസം കൊണ്ട് മറികടന്നു. സാധാരണ ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ച കിട്ടേണ്ട മഴയുടെ 400%, അതായത് 4 ഇരട്ടി മഴയാണ് നമുക്ക് ഈ ഓഗസ്റ്റിൽ ഒരാഴ്ച കൊണ്ട് കിട്ടിയത്, 4 ദിവസം കൊണ്ട് കിട്ടിയത്. അതിൽ തന്നെ പിന്നെ പത്തനംതിട്ട ജില്ലയിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയ മഴ എന്ന് പറയുന്നത് 4 മണിക്കൂറിൻ്റെ ഇടയിൽ 300 മില്ലിമീറ്റർ മഴ, അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു മാസം കൊണ്ട് പെയ്യുന്ന മഴയാണ്, ആ ഒരു ശരാശരി മഴയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പം മഴയുടെ പെയ്ത്തി സ്വഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്നു. അത് വലിയ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. കാലാവസ്ഥ ആഗോളതലത്തിൽ തന്നെയുള്ള കാലാവസ്ഥയുടെ ഭാഗമാണ്. നമുക്ക് മാത്രമല്ല, മറ്റു പല സ്ഥലങ്ങളിലും ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് എമൗണ്ട് വെള്ളം എത്തുന്നു. ആ വെള്ളത്തെ ക്യാരി ചെയ്യാനുള്ള നദികളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് നാച്ചുറലായിട്ടില്ല. ഇപ്പോൾ നഗരങ്ങളിലൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അതും വെള്ളക്കെട്ടാവും. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള മഴയുടെ സ്വഭാവം മാറുന്നതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് കുറേ സൊല്യൂഷൻ ഉണ്ടാക്കാനും പറ്റില്ല. നമ്മളിപ്പോൾ പെട്ടെന്ന് ഇത്രയും വലിയൊരു മഴ പെയ്യുമ്പോൾ ആ മഴക്കനുസരിച്ച് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും കഴിയില്ല. അത് ഗ്രാജുവലായിട്ട് പതുക്കെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ അറിവ് നമുക്കുണ്ടാവണം. ഈ കാലാവസ്ഥയിൽ വരുന്ന ഈ മാറ്റം, ഈ മാറ്റത്തെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതിനകത്ത്. അപ്പോൾ ആ മഴക്കനുസരിച്ച് നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ പ്രദേശത്ത് മഴ വെള്ളം കയറാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണെങ്കിൽ താങ്കളും ഫാമിലിയും ചെയ്യേണ്ട കാര്യം, അവിടെ മഴ കൂടുന്നു അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് നമ്മുടെ മുറ്റത്ത് പെയ്യുന്ന മഴവെള്ളം മാത്രമല്ല നമ്മുടെ പുഴയിലെത്തുന്നത്, അത് കടൽ നമ്മുടെ വനപ്രദേശങ്ങളിലും മലയോര മേഖലയിലൊക്കെ പെയ്യുന്ന മഴ നമ്മൾ കാണുന്നില്ല, ആ വെള്ളം കൂടി നമ്മുടെ പ്രദേശത്ത് എത്തുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ താൽക്കാലികമായെങ്കിലും അവിടെ നിന്ന് മാറാൻ ശ്രമിക്കണം. ഇനി അത്തരം പ്രദേശങ്ങളിൽ നമ്മൾ വീടോ കാര്യങ്ങളോ റിനോവേഷനൊക്കെ നടക്കുന്ന സമയത്ത് വെള്ളം കയറാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്താണ് നമ്മൾ താമസിക്കുന്നത് എന്നുള്ള ധാരണ അടിസ്ഥാനത്തിലാണ് മാറ്റാൻ. ഇപ്പോൾ കുട്ടനാട്ടിലൊക്കെ നമ്മളിപ്പോൾ വീട് വെക്കുമ്പോൾ ഈ സ്റ്റിൽറ്റിലൊക്കെയാണ് ആൾക്കാർ വീട് വെക്കുക, അതായത് ഒരു തൂണിൻ്റെ മുകളിൽ വീട് വെക്കുന്ന രീതിയിലൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ശ്രമങ്ങളും ഇടപെടലും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. നമ്മൾ ഇങ്ങനൊരു സാധ്യതയുള്ള സ്ഥലത്താണ് ജീവിക്കുന്നത്. താങ്കൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു ധാരണയുടെ പുറത്ത് വേണം നമ്മളുടെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ.
0: ഓക്കെ, അനിൽകുമാർ വിളിച്ചതിൽ വളരെ സന്തോഷം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ കാലാവസ്ഥ വ്യതിയാനം ഇതൊരു പ്രാദേശികമായുള്ള ഒരു പ്രശ്നമല്ല, ഒരു ആഗോള പ്രതിഭാസമാണ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഈ വെള്ളപ്പൊക്കത്തെ നമുക്ക് പ്രാദേശികമായത് എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും?
1: അത് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് കാലാവസ്ഥ വ്യതിയാനത്തെയോ അതുപോലെ ഈ അതിതീവ്ര സ്വഭാവത്തിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെയൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ആഗോളതലത്തിൽ തന്നെ അതിനനുകൂലമായ നിലപാടുകൾ ഉണ്ടായാൽ പോലും ഒരുപാട് വർഷങ്ങളെടുക്കും അതിൻ്റെ ഇമ്പാക്റ്റ്, നമ്മൾ ഒരുപാട് കാലങ്ങൾ കൊണ്ട് ചെയ്ത കാര്യത്തിൻ്റെ ഇമ്പാക്റ്റ് കുറയാൻ. എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ ജീവിതം പിന്നെ തരപ്പെടുത്തുക എന്നുള്ളത്. അത് പെട്ടെന്ന് നടക്കുന്നില്ല, കാരണം നമ്മൾ നൂറ്റാണ്ടുകളെ കൊണ്ട് നമ്മൾക്ക് നമ്മുടെ ശീലം, നമ്മുടെ ജീവിതം, നമ്മുടെ കൾച്ചർ, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കാലാവസ്ഥയും കൂടി ബന്ധപ്പെട്ടുകൊണ്ടാണ്, ഒരു മലയാളിയുടെ സ്വത്തം രൂപപ്പെടുന്ന നിർണായകമാണ് നമ്മുടെ കാലാവസ്ഥ. അപ്പോൾ അതിൽ മാറ്റം വരുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ചില ഇടപെടലുകൾ നമ്മൾ നടത്തണം. പക്ഷെ അത് അത്രത്തോളം ഗൗരവത്തിൽ നമ്മൾ ഒരു അതിന് 2 തലത്തിലുള്ള ഇടപെടൽ വേണം. ഒന്ന് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഇടപെടൽ വേണം, ഒന്ന് പൊതുജനങ്ങൾ ജനങ്ങളുടെ നിലക്ക് തന്നെ. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മതി, ഇപ്പോൾ ഈ പ്രദേശത്ത് തന്നെ ഇപ്പോൾ വെള്ളക്കെട്ടുണ്ടായ, വെള്ളപ്പൊക്കം ഉണ്ടായ പ്രദേശങ്ങൾ, അപകട സാധ്യത ഉണ്ടാകുന്ന പ്രദേശങ്ങൾ, ഇവിടെയൊക്കെ 2018 വലിയ പ്രളയം ഉണ്ടായി. പക്ഷെ അതിനുശേഷവും നമ്മൾ കാര്യമായ എന്തെങ്കിലും മാറ്റം, സർക്കാരിൻ്റെ ചില സംവിധാനങ്ങളിൽ മാറ്റം വരുന്നു എന്നല്ലാതെ നമ്മളുടെ ഒരു പൊതുജനം അല്ലെങ്കിൽ നമ്മൾ ഈ സ്ഥലത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് നമ്മൾ എത്രത്തോളം മാറ്റങ്ങൾ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മളൊന്ന് സ്വയം വിമർശനപരമായി ഒന്ന് ചിന്തിച്ചാൽ, എല്ലാവരും, സർക്കാരും മറ്റ് സംവിധാനങ്ങളും എല്ലാവരും ചിന്തിച്ചാൽ അപ്പം നമുക്കതിന് ഉത്തരങ്ങൾ കിട്ടും. ഇപ്പോൾ ഒരു 10 വർഷം മുന്നേ നമ്മുടെ പ്രദേശത്ത് വെള്ളം കെട്ടിക്കടന്നിരുന്ന സ്ഥലങ്ങൾ, വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങൾ, വെള്ളം പരന്നൊഴുകിയിരുന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ വലിയ കെട്ടിടങ്ങളാണ്. നമ്മുടെ വലിയ റോഡുകൾ, വലിയ കെട്ടിടങ്ങൾ, അങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നു. എന്നാൽ ഇങ്ങനെ വരുമ്പോൾ പോലും ഇവിടെ ഒരു പ്രളയം മുന്നേ ഉണ്ടായതാണെന്നുള്ള എന്തെങ്കിലും ധാരണയുടെ പുറത്തല്ല അത്തരം നിർമ്മിതികൾ ഉണ്ടാക്കുന്നത്. അപ്പൊ കുട്ടനാടില് എപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതാണ്.
0: ഒരുപക്ഷെ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ അവഗണിക്കുകയാണ്.
1: അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും ഒരുപക്ഷെ ആളുകൾക്ക് ഇപ്പോൾ കേരളത്തിൽ ഏകദേശം 16% പ്രളയ സാധ്യതയുള്ള സ്ഥലമാണ്, 15% ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ കോസ്റ്റലാണ് 500-500 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ എന്നും ആൾക്കാർ താമസിക്കാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും വളറബിൾ ആയിട്ടുള്ള, ഏറ്റവും അപകട സാധ്യത

0: അതൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം, സർക്കാരിൻ്റെ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഈ ഒരു മാറ്റം നമുക്ക് നിർണായകമായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മറ്റു പല സംവിധാനങ്ങളും നമുക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറയുക എന്താ വെച്ചാൽ, നമ്മുടെ ഡേ ടു ഡേ ജീവിത രീതി മുതൽ നമ്മുടെ ആസൂത്രണം ലോങ് ടേം പ്ലാൻ വരെയുള്ള കാര്യത്തിലേക്ക്, ആ ഫ്രം ആ സ്ക്രാച്ച് മുതൽ പോയിൻ്റ് മുതൽ ഈ വലിയ ക്യാൻവാസ് വരെയുള്ള കാര്യത്തിൽ നമുക്ക് മാറ്റം വരണം. കുറേ കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതിലൊരു സ്ലോ പ്രോസസ്സാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്കതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റില്ല, കുറച്ച് സമയമെടുക്കും. പക്ഷേ സ്റ്റിൽ അടുത്ത വർഷങ്ങളിലേക്ക് ഇതിൻ്റെ കൂടുതൽ കൂടുതൽ ആഘാതമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഇപ്പോൾ ഒരു ദിവസത്തെ ഈ 4 മണിക്കൂറുള്ള മഴ കൊണ്ട് നമുക്ക് അവിടെ വെള്ളക്കെട്ടുണ്ടായെങ്കിൽ, ചിലപ്പോൾ അടുത്ത വട്ടം പെയ്യുന്നത് ഒരു 1-2 മണിക്കൂർ കൊണ്ട് ഈ 4 മണിക്കൂറിൻ്റെ മഴയായിരിക്കും പെയ്യുന്നത്. അപ്പോൾ ഇതിനേക്കാൾ ആഘാതം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യണം.
1: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്കാരം സാറേ.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ ആലപ്പുഴ പുന്നപ്പറയുന്നതാണ്.
1: ഞാൻ ചോദിച്ചോളൂ, എന്താണ് അറിയാമുള്ളൂ, സംസാരിച്ചോളൂ. അദ്ദേഹത്തോട്
2: ചോദിക്കാൻ വന്നത് സാറേ, ഇപ്പം അതിതീവ്ര മഴ നമ്മളെ പ്രതിദിനം തന്നെയാണ്. അതിനെ തടയിടാനായിട്ട് ഇപ്പം വെള്ളം ഒഴിയിപ്പാനുള്ള സംവിധാനം വളരെ കുറവാണ്. ഇടത്തോടുകൾ, ഇപ്പൊ നമ്മൾ താമസിക്കുന്ന കോസ്റ്റ് ഏരിയ ആണ്, ധാരാളം ഇടത്തോടുകൾ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ഇപ്പം നികത്തി, സ്വകാര്യ വ്യക്തികളെ കുളങ്ങളും തോടുകളൊക്കെ നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ആഴം കൂട്ടിയാലും നിലവിൽ പുനഃസ്ഥാപിച്ചാലും വെള്ളം ശരിക്കും ഒഴുകി പോകുമല്ലോ സാറേ.
0: തീർച്ചയായിട്ടും
2: അത് നിയമം സർക്കാരിനെ കൊണ്ടുവരാൻ പറ്റുമല്ലോ, തോടുകളും കുളങ്ങളും നികത്തുന്ന ഒഴിവാക്കാമല്ലോ.
0: തീർച്ചയായിട്ടും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നൊരു കാര്യം. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് സർക്കാർ സംവിധാനങ്ങളുടെ ചുമതലയുണ്ട് തീർച്ചയായിട്ടും. അതിൻ്റെ കൂടെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണയും
1: സപ്പോർട്ടും.
0: കാരണം ഇതൊക്കെ നികത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സർക്കാരിൻ്റെ പദ്ധതികൾക്ക് വേണ്ടിയല്ലല്ലോ. പൊതുജനങ്ങൾ വ്യക്തിപരമായി, ഇപ്പോൾ നമ്മളിപ്പം അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പലതും നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നികത്തുന്നത് പലപ്പോഴും നമ്മുടെ പുരയിടത്തിൻ്റെ ചെറിയ സ്കെയിലായിരിക്കും. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ആളുകൾ, പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ അവർക്കൊന്ന് വീട് എക്സ്റ്റെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ വീട് നിർമ്മിക്കുന്നതിനൊക്കെ വേണ്ടി ചില നികത്തലുകളും കാര്യങ്ങളും നടത്തുമ്പോഴാണ് അതിനൊക്കെ വേണ്ടിയാണ് ചില നിയമങ്ങളിൽ ചില ഇളവുകൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത് ആളുകൾ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓരോ ആളുകളും ഇതുപോലെ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതൊരു മാസീവ് ഇതായി. ഇത് ഉപയോഗപ്പെടുത്തി ഈ ഒരു സാധ്യതകൾ കാണുമ്പോൾ അതനുസരിച്ച് അത് ദുരുപയോഗം ചെയ്യുന്ന വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും വരും. അപ്പോൾ ഇതിൻ്റെ ഭാഗത്ത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആളുകളുടെ, പൊതുജനങ്ങളുടെ സഹകരണം നമുക്ക് ഇക്കാര്യത്തിൽ നിർബന്ധമായും വേണം. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് അതിൽ കർശനമായ നടപടികൾ ഉണ്ടാവുമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളും നയപരമായിട്ടുള്ള തീരുമാനങ്ങളും വന്നിട്ടുണ്ടാവും. അതനുസരിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ജനങ്ങളുടെ കൂടി സഹകരണത്തോടു കൂടി നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഈ കുറച്ച് വർഷങ്ങൾ കൂടി നമ്മൾ ഇത്തരത്തിലുള്ള ആഘാതങ്ങൾ പ്രതീക്ഷിക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ അപകട സാധ്യതയുള്ള ഒരു പ്രദേശത്താണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്ന നിലപാടുകൾ, നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളിൽ കൂടി നമ്മൾ ചില ശ്രദ്ധകൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പാലപ്പുഴയിൽ നിന്ന് താങ്കൾ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടനാട്ടിൽ ചില ആളുകൾ വീട് വെച്ചു പ്രളയത്തിന് ശേഷം, അത് തൂണുകളുടെ മുകളിൽ സിൽറ്റിൻ്റെ മുകളിലാണ് വീട് വെച്ചത്. എന്നാൽ ചില ആളുകൾ അപ്പോഴും മുന്നത്തെ രീതിയിൽ തന്നെ വീട് വെച്ചു, അവരുടെ പുരയിടം കുറച്ച് ഉയർത്തി കെട്ടാൻ മാത്രം ശ്രദ്ധിച്ചു. അപ്പോൾ അത് പ്രളയത്തിൻ്റെ അവരുടെ ആഘാതം കുറയ്ക്കുന്ന സംഗതിയല്ല. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ നമ്മൾ വീട് വെക്കുന്നതിൽ സർക്കാരിന് നിർബന്ധ ബുദ്ധി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ തോട്, അതുപോലെ ഈ തോടുകൾ പലപ്പോഴും ഉള്ള തോടുകളിൽ തന്നെ അതിൻ്റെ വെള്ളം കയറിയുള്ള കപ്പാസിറ്റി പലപ്പോഴും ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതിൻ്റെ അകത്ത് മാലിന്യം കൊണ്ടിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്. വലിയ രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞൊരു 3-4 വർഷം കൊണ്ട് കുറവ് വന്നിട്ടുണ്ട്, എന്നാൽ പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടില്ല. അപ്പോൾ അതും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടുന്ന ഒരു കരുതലാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല നമ്മളിടുന്ന മാലിന്യം കൊണ്ട് പ്രശ്നം ഉണ്ടാവുക പലപ്പോഴും സംഭവിക്കുന്നത്. ഇപ്പോൾ കുട്ടനാട്ടിലും ആലപ്പുഴയിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ മറ്റ് പല നാടുകളിലും ഇടുന്ന വേസ്റ്റ് വന്ന് അടിയുന്നു. ഇപ്പോൾ പ്രളയത്തിൻ്റെ ഭാഗമായൊക്കെ വന്ന് വരുന്ന വേസ്റ്റുകൾ പലതും അടിയെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ തോടോ കാര്യങ്ങളോ നമ്മളത് നികത്തുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്ന ഒരു പക്ഷേ വേറെ ഏതൊരു സ്ഥലത്ത് നമ്മൾ കാണാത്ത മനുഷ്യരായിരിക്കും അതിൻ്റെ അപകടം അനുഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു ധാരണയും ജാഗ്രതയും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നൊരു സഹകരണവും, നമ്മളൊരു ഒരു ഒരു നല്ല രീതിയിൽ വിദ്യാഭ്യാസം കിട്ടിയ നല്ല ബോധമുള്ള ഉയർന്ന മാനവവിഭവശേഷിയുള്ള ഒരു സമൂഹമാണ് കേരളം. അപ്പോൾ നമ്മളുടെ ആളുകളുടെ എല്ലാവരുടെയും ഒരു ബോധതലത്തിൽ നിന്നുകൊണ്ടും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ ഒരു കാര്യത്തിൽ നേരിടാൻ കഴിയുള്ളൂ. ഈ കാര്യത്തിൽ നമുക്ക് വേണ്ട നിലപാടുകൾ എടുക്കാനും ചെയ്യാനും പറ്റുള്ളൂ. അപ്പോഴും നമുക്ക് അപകടം പൂർണ്ണമായി ഇല്ലാതാവില്ല. ഈ പ്രകൃതി പ്രതിഭാസങ്ങൾ അപ്പോഴും ഉണ്ടാവും. അതിൻ്റെ ഇമ്പാക്റ്റ്, ആഘാതം പരമാവധി കുറയ്ക്കുന്ന രീതിയിലൊക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചോദിച്ചോളൂ.
2: ഞാൻ ഇപ്പൊ മീനച്ചിലാറിലെ കാര്യം പറയും. ഞാൻ എന്റെ തീരത്ത് വർക്ക് ചെയ്തിട്ടുള്ളായിരുന്നു. 8 വർഷം 9 വർഷം ഉണ്ടായിരുന്നു. ഈ പുഴയിൽ മണല് വാരിക്കൊണ്ടിരുന്നപ്പോഴേ ഇത്രയും പ്രളയം വെള്ളം പൊങ്ങത്തില്ലായിരുന്നു. ഇപ്പൊ തന്നെ മണല് വാരിച്ചു നിർത്തിയല്ലോ. മണല് മാറിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പുഴയിൽ കൂടി നല്ലൊരു വെള്ളമൊഴുക്കുണ്ടായിരുന്നു. പിന്നെ നമ്മളെ പ്രദേശം ഈ പുന്നപ്പുഴ ആലമ്പലപ്പുഴ ഭാഗം പറയുന്ന ഇടത്തോട് നിറയെ ഉണ്ടായിരുന്നു. ആ തോടുകളെല്ലാം നികത്തി. ആ തോടിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളപ്പൊക്കം അത്രയില്ല. ഇപ്പൊ ഒരു മഴ തന്നെ മുറ്റത്തെ വീടുകളെ വരെ വെള്ളം കയറുക. കടലിലേക്ക് ഒഴുകി

0: പോയാൽ കടൽ വെള്ളമാണെങ്കിൽ ഒഴുകി പോകത്തില്ല. കടലിലേക്ക് ഒഴുകി പോയാലേ വെള്ളം കുറയുള്ളൂ. അപ്പൊ തോടുകൾ നികത്തുന്നതും പുഴകൾ കാണാൻ കൂട്ടുന്നതും ഒരു പരിഹാരമാവുന്നു.
1: ഇതിൻ്റെ അകത്ത് ശാസ്ത്രീയമായ ഒരു ഇടപെടലാണ് നമുക്ക് ആവശ്യം. നമ്മളെപ്പോഴും ഇത്തരത്തിലുള്ള എന്ത് പ്രശ്നം വരുമ്പോഴും നമ്മളതിന് ഇതായിരിക്കും കാരണം എന്നങ്ങ് ഉറപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത് നമ്മുടെ പുഴകളുടെ ഈ മണൽ വാരിയൽ പ്രശ്നം പരിഹരിക്കപ്പെടുന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ അകത്ത് ചില സംഗതികൾ മാറ്റേണ്ടതുണ്ട് തീർച്ചയായിട്ടും. അതിൻ്റെ പുഴയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ വന്നടിഞ്ഞതും മാലിന്യങ്ങൾ വന്നടിഞ്ഞതും എക്കലുകൾ കൂടിയിട്ട് ചില മണൽത്തിട്ടകൾ രൂപം കൊണ്ടതൊക്കെ ഉണ്ടാവും. അതെല്ലാം മാറ്റി കൊടുക്കേണ്ടത്. എന്നാൽ പുഴയുടെ മണൽവാരൽ എന്ന് പറയുന്നത് മുന്നേ ചെയ്തതുകൊണ്ട് പ്രളയം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ശരിയല്ല. അതായത് പുഴ എന്ന് പറയുന്നത് പുഴകളുടെ രൂപം കൊള്ളുന്നത് മുതൽ സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ വെസ്റ്റേൺ ഘട്ടിൽ നിന്നാണ് പുഴകൾ ഉത്ഭവിക്കുന്നത്. അവിടെ നിന്ന് എപ്പോഴും ഇത്തരത്തിലുള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ള പിന്നെ അവശിഷ്ടങ്ങൾ ഈ മണൽ കൊണ്ടുവന്ന് കൊണ്ടിരിക്കുക എന്നുള്ളത് പുഴയുടെ ഒരു പ്രോസസ്സാണ്. വെള്ളം വരുമ്പോൾ അതിൻ്റെ കൂടെ എപ്പോഴും ഈ മണലും അവശിഷ്ടങ്ങളും കൊണ്ടുവന്നേയിരിക്കും. ഇത് നമ്മുടെ പ്രകൃതിതരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സിവിലൈസേഷൻസ് എല്ലാം പുഴയുടെ കരകൾ നദിക്കരകളിലാണ് നമ്മുടെ എല്ലാ സിവിലൈസേഷൻസ് ഉണ്ടായത്. നമ്മുടെ കൃഷി അവിടെ നടന്നത് ഫലഭൂയിഷ്ടമായ മണ്ണ് കൊണ്ടുവരുന്നു എന്നുള്ള പ്രോസസ്സ് കാലാകാലങ്ങളായി നടക്കുന്നതാണ്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ നാച്ചുറൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ റിവർ ബെഡ് സെറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ അത് ആ റിവർ ബെഡിൽ നമ്മൾ പോയി മാന്താൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി, വെള്ളത്തെ പിടിച്ചെക്കുന്ന കപ്പാസിറ്റിയൊക്കെ ചിലപ്പോൾ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യത. അപ്പോൾ അത് ശാസ്ത്രീയമായി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അല്ലാതെ ആരെങ്കിലും പിന്നെ മണൽ വാരം നമ്മൾ അനുവദിച്ച് കഴിഞ്ഞാൽ ആളുകൾ ചെയ്യുക, അല്ലെങ്കിൽ മുന്നേ മണൽ വാരിക്കൊണ്ടിരുന്നത് അതിനെന്തിനു നിയന്ത്രണം ഏർപ്പെടുത്തുന്നതായിരിക്കാൽ മണൽ വാരുക ആളുകൾക്ക് പെട്ടെന്ന് എത്താൻ പെട്ടെന്ന് എടുത്തും അതും അവർക്ക് ഉപയോഗപ്രദമാവുന്ന മണലാണ് അവർ വാരുക. കാരണം അവർക്ക് വിൽപ്പന സാധ്യതയുള്ള മണൽ ആളുകൾ വാരാൻ തയ്യാറാവുള്ളൂ. ഈ മണൽ വാരുമ്പോൾ അവിടെ കുഴികൾ രൂപപ്പെടുകയും പിന്നീട് പലപ്പോഴും അപകടങ്ങൾ അതിൻ്റെ മൂലമായിട്ട് ചുഴികൾ രൂപപ്പെടുകയും ഈ പുഴയിൽ കൂടുതൽ അപകടം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന പ്രോസസ്സുകളുടെ ഭാഗമായിട്ടാണ് ചില നിയന്ത്രണങ്ങൾ ആ കാര്യത്തിൽ വരുന്നത്. അപ്പോൾ ഇത് ശാസ്ത്രീയമായി ചെയ്യേണ്ടത് വലിയൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനെ നമ്മൾ വെറും മുന്നേ മണൽ വാരിയത് കൊണ്ട് നമുക്ക് പ്രളയം ഉണ്ടാക്കുന്നത്, പക്ഷേ ആ കാലത്ത് നമുക്ക് ആ മഴ പെയ്യാത്തതുകൊണ്ടാണ്. പക്ഷേ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ അകത്ത് മണൽ തിട്ടകൾ രൂപം കൊണ്ടിട്ടുണ്ടാവും പലയിടത്തും. അതുപോലെ പുഴയുടെ മുന്നേ പുഴ ഒഴുകിയിരുന്ന സ്ഥലങ്ങളിലേക്ക് ചിലപ്പോൾ വാഴക്കൃഷി വ്യാപിച്ചിട്ടുണ്ടാവും. പല കൃഷി നിങ്ങൾ പലയിടത്തും പോയി നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പുഴയുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അവിടെ ചില കൃഷിയായിരിക്കും ഉണ്ടാവുക. കുറച്ച് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് പോകണമെങ്കിൽ അവിടെ വീട് വരും, ഈ കൃഷിയിടം മാറി വീടായി മാറും. അപ്പോൾ അങ്ങനെയുള്ള പുഴ മുന്നേ ഒഴുകിയിരുന്ന, പുഴ എന്ന് പറഞ്ഞാൽ പുഴ ഒഴുകുന്ന സ്ഥലം മാത്രമല്ല, അതിന് ചില സമയങ്ങളിൽ വെള്ളപ്പൊക്കം വരണ്ട, 1924 നമുക്ക് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് പുഴ പിന്നെ എന്താ പറയുക, സാധാരണ പുഴ ഒഴുകിയിൽ നിന്ന് പുറത്തേക്ക് പരന്നൊഴുകിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പരന്നൊഴുകുക കൂടി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പോൾ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ജനസാന്ദ്രതയുടെയും നമ്മുടെ വികസനങ്ങൾ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് വന്നതാണ്. അതൊന്നും പൂർണ്ണമായി നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ ഇതൊരൊറ്റമൂലി സൊല്യൂഷൻ ആണെന്ന് നമ്മൾ ചിന്തിക്കരുത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇതിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു അതിന് പ്രത്യേകമായ പദ്ധതി നമ്മൾ വെക്കുകയാണ്. ഈ ഡാമുകളിൽ വന്നടിഞ്ഞിട്ടുള്ള പിന്നെ മണലും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്നതും, അതുപോലെ പുഴയുടെ പിന്നെ പുഴയിൽ വന്നടിഞ്ഞിട്ടുള്ള ഇതിൻ്റെ അർത്ഥം എല്ലാവരും വന്ന് മണൽ വാരിയാൽ നമ്മുടെ സേഫ് ആവും എന്നല്ല, ശാസ്ത്രീയമായി അതിൽ വന്ന തടസ്സങ്ങൾ, ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന തടസ്സങ്ങൾ. അത് മനസ്സിലായി. ഞാൻ സാറിനോട് മാത്രമല്ല, ഞാൻ എല്ലാവരും നമ്മളെ കേൾക്കുന്ന എല്ലാവർക്കും ആ ഒരു ധാരണ വരട്ടെ എന്ന് കരുതിയിട്ട് താങ്കളുടെ ചോദ്യം ഉപയോഗപ്പെടുത്തി പറഞ്ഞതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നമ്മുടെ നിലവിലുള്ള തോടുകൾ സംരക്ഷിക്കുകയും മുന്നേ ഉള്ള കയ്യേറ്റങ്ങളും കാര്യങ്ങളും ഒഴിപ്പിച്ച് അത് പുനരുജ്ജീവിപ്പിക്കുകയും വേണം. തീർച്ചയായിട്ടും അത് താങ്കൾ സൂചിപ്പിച്ചത് വളരെ കൃത്യമായിട്ട കാര്യമാണ്. അത് ചെയ്യാൻ വേണ്ടി എല്ലാവരുടെയും സഹകരണം വേണം. പുഴകളുടെ കാര്യത്തിൽ ഈ പറഞ്ഞ മണൽ വാരുക എന്നുള്ളതല്ല, മറിച്ച് അവിടെ മണൽത്തിട്ടകൾ രൂപം കൊണ്ടതും അത് ഒഴുക്ക് സുഗമമാക്കാൻ വേണ്ട ഇടപെടലുകളും നടത്തണം. അത് ശാസ്ത്രീയമായി ഇപ്പോൾ ഒരു പദ്ധതി അതിനുവേണ്ടി മുഖ്യമന്ത്രി ഗവൺമെൻറ് തയ്യാറാക്കുന്നുണ്ട്. അത് നടപ്പിലാക്കും. അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സഹകരണവും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. പുഴക്കൊഴുകാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് ആ അർത്ഥത്തിൽ എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ട് താങ്കളുടെ ചോദ്യം ഉപയോഗിച്ച് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ താങ്കൾ പറഞ്ഞത് തെറ്റാണെന്നല്ല, താങ്കൾ പറഞ്ഞ ഉന്നയിച്ച വിഷയം തീർച്ചയായിട്ടും റെലവൻ്റ് ആണ്, അത് ശരിയാണ്.
2: ഓക്കെ, നയനാൻജി വിളിച്ചതിൽ വളരെ സന്തോഷം. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ തടയുന്ന അല്ലെങ്കിൽ അതിന് തടസ്സമുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പുഴയ്ക്ക് സ്വാഭാവികമായ അതിൻ്റെ ഒരു ഒഴുക്ക് അതിന് സ്വതന്ത്രമായി ഒഴുകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ?
1: തീർച്ചയായിട്ടും. അതെ, അത് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം പുഴ മാത്രമല്ല നമ്മുടെ വാട്ടർ ബോഡി. ഇപ്പോൾ പുഴ ഒന്ന് ഒരു പുഴ എന്ന് പറയുമ്പോൾ അതിനൊരു ക്യാച്ച്മെൻറ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ ആ ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ നിന്ന് പുഴയിലേക്ക് എങ്ങനെ വെള്ളത്തുന്നത്? ഈ വെള്ളത്തുന്നത് ഇടനോടുകളിലൂടെയും ഇതിൻ്റെ കൈവഴികളിലൂടെയൊക്കെയാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുഴയേ ഉള്ളൂ, പലയിടത്തും കൈവഴികളില്ല. അപ്പോൾ ആ കൈവഴികൾ വഴി പുഴയിലേക്ക് എത്തിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഈ തോടുകൾ വഴി പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ് പലപ്പോഴും ഇത് പരന്നൊഴുകുന്നത്. ഇനി പുഴകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ

0: പുഴയുടെ വീതി എത്രത്തോളം ഉണ്ട് ഇപ്പോൾ,
1: അതെ
0: അതെവിടെ പോകുന്നു, അതെങ്ങനെ മാറുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് വന്ന് ഈ മണൽത്തിട്ടകൾ പോലെ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് തീരെ പിന്നെ ഇതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റിയെ ബാധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് ശരിയാണ്, അത് പ്രകൃതിയാൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ പ്രകൃതിയാൽ ഉണ്ടായതാണെങ്കിലും നമ്മളതിന് ഒരു എഫേർട്ട് എടുത്ത് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്തെന്ന് വെച്ചാൽ, ഈ മണൽ വാര അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോസസ്സ് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റിവർ ബെഡ് എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായി നാച്ചുറലി ഉണ്ടാവേണ്ടതാണ്. ആ നാച്ചുറൽ പ്രോസസ്സ് വഴി ഉണ്ടാകുന്ന കാര്യത്തെ നമ്മൾ ചിലപ്പോൾ ഇടപെടുമ്പോൾ അത് തിരിച്ച് വേറൊരു തരത്തിലുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പോഴുള്ള ക്യാരിയിങ് കപ്പാസിറ്റിയോ ഹോൾഡിംഗ് കപ്പാസിറ്റി തന്നെ പോകും.
1: അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണം നമുക്ക് കൊണ്ടുവരേണ്ടി വന്നത്.
0: അതെ, കാരണം ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഈ പ്രളയം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം അങ്ങ് വാട്ടർ ലെവൽ വളരെ താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. 2018 ഓർക്കുന്നുണ്ടാവും, 2019 ആകുമ്പോഴേക്കും നമ്മുടെ വാട്ടർ ലെവൽ വളരെയധികം താഴ്ന്നു. അപ്പോൾ എല്ലാവരും ഉന്നയിച്ചിരുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെട്ടിരുന്ന കാര്യമാണ്, നമ്മുടെ റിവേഴ്സിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ, വാട്ടർ ക്യാരിയിങ് കപ്പാസിറ്റി എങ്ങനെയാണ് ബാധിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ ഒരു ശാസ്ത്രീയമായ ഇടപെടലുകൾ വേണം. പക്ഷെ അപ്പോഴും ഈ നമ്മുടെ പുഴകളുടെ ഒരു പ്രത്യേകത നമ്മൾ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു ഒരു സാധാരണക്കാരനുകൾക്ക് മനസ്സിലാക്കണമെങ്കിൽ, നമ്മുടെ ഈ അപകടങ്ങൾ സംഭവിക്കുന്ന പലയിടങ്ങളിലും നമ്മുടെ പുഴകൾ, വെറുതെ ഗൂഗിൾ മാപ്പിൻ്റെ അകത്തൊന്ന് സൂം ചെയ്ത് നോക്കുക, നമ്മുടെ പുഴകളിങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് ഒരു ഒരു പാമ്പ് പോകുന്ന പോലെയുള്ള രീതിയിൽ വളഞ്ഞ് പുളഞ്ഞ് ഒഴുകുന്ന നദികളാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഈ ക്യാരിയിങ് കപ്പാസിറ്റി കുറയുമ്പോൾ അത്തരം ജംഗ്ഷൻസിലാണ് നമുക്ക് ഈ പറയുന്ന മണൽത്തിട്ടകളൊക്കെ രൂപപ്പെടുക. അപ്പോൾ അത് റിമൂവ് ചെയ്ത് കൊടുക്കണം. അത് റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ സുഖമായി അല്ലെങ്കിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് പരന്നു കൊടുക്കാൻ നോക്കും. അപ്പോൾ അത്തരത്തിലുള്ള ശാസ്ത്രീയമായി പരീക്ഷിച്ച് പഠിച്ച് അതിനനുസരിച്ചായിരിക്കും ചെയ്യേണ്ടി വരിക ചില കാര്യങ്ങൾ. പിന്നെ ഈ ഈ കൂടുതൽ ലെക്കലുകളും കാര്യങ്ങളൊക്കെ അടിഞ്ഞിട്ടുണ്ടാകും, ചിലപ്പോൾ വനപ്രദേശങ്ങളായിട്ടുള്ള ചേർന്ന സ്ഥലങ്ങളായിരിക്കും, അവിടെയാണ് ഉരുൾപൊട്ടി മണ്ണൊക്കെ വന്ന് വീഴുന്നൊക്കെ. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഇതിന് സാങ്കേതികമായൊക്കെ കുറച്ച് കുറച്ച് നിയമപരമായ തടസ്സങ്ങളും മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പ്രോസസ്സല്ല. ഇത് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ഇനിയിപ്പോൾ ഒരു ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും അത് നമുക്ക് മറ്റൊരു ഇമ്പാക്റ്റ് ഉണ്ടാവാത്ത രീതിയിൽ വേണം അത് ചെയ്യാൻ പറ്റാൻ, അതൊരു ഒരു ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ അവിടെയും പൊതുജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ പുഴയിലേക്ക് വെള്ളെത്തുന്ന ചാലുകൾ, തോടുകൾ, നീർച്ചാലുകൾ, ഈ പറയുന്ന കൈവഴികൾ, ഇതെല്ലാം തടസ്സപ്പെടുന്ന രീതി ഇപ്പോൾ ഉണ്ട്. അത് മാറ്റണം. അതിന് അത് നമ്മളുടെ ഇടപെടൽ കൊണ്ടാണ് നടക്കാത്തത്. അപ്പം അത് ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടി നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യണം. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കർമ്മപദ്ധതി വരുന്നു, അത് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
1: ഓക്കെ, നമ്മൾ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലെ സ്വാഗതം.
2: നമസ്കാരം,
1: ആരാണ് വിളിക്കുന്നത്? ചോദിച്ചോളൂ, എന്താണ് അറിയാനുള്ളത്?
2: ഞങ്ങളിപ്പം പൊതുവായിട്ടുള്ള ചോദ്യങ്ങളുള്ള രണ്ട് ശ്രോതാക്കൾ മറുപടിയും
1: കേട്ടോണ്ടിരിക്കുകയാണ്.
2: ഇനിയുള്ള നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ അറിയാമോ? ഒന്നാമത്തെ കാര്യം, ഇനി കുട്ടനാട് വാസയോഗ്യമാണോ, ഇനിയുള്ള തലമുറയ്ക്ക് സാധിക്കാൻ പറ്റുമോ? തന്നെയുമല്ല, ഇനിയുള്ള പുതിയതായിട്ട് ഇനി കെട്ടിടങ്ങൾ വെക്കണം, അതുപോലെ വീടുകൾ നമ്മൾ എന്തെല്ലാം മാനദണ്ഡങ്ങൾ പാലിക്കും, അതിനൊക്കെ പറഞ്ഞു
1: തരുന്നത്. താങ്കൾ വിളിക്കുന്നത് എടത്തായി നിന്നാണല്ലേ?
2: കുട്ടനാട്ടിൽ
1: നിന്ന്.
2: വെള്ളത്തിലാണ്. ഞാനിപ്പോൾ അതിജീവനത്തിൽ പറയാനുള്ളൊരു വേറെ പൊക്കമുള്ള സ്ഥലത്ത് ഒരു പുഴ താമസിക്കുകയാണ്.
0: തീർച്ചയായിട്ടും താങ്കളുടെ ചോദ്യം, താങ്കളുടെ ആശങ്ക കൂടി അത് ആ ചോദ്യത്തിലുണ്ടെന്ന് എനിക്കറിയാം. ഈ വാസയോഗ്യമാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, കേരളത്തിൽ വലിയ ഏരിയ, ഇപ്പോൾ കുട്ടനാട് മാത്രമല്ല മറ്റു പല പ്രദേശങ്ങളും വാസയോഗ്യമല്ല യഥാർത്ഥത്തിൽ. എന്നാൽ നമുക്ക് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ വസിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ഉരുൾപൊട്ടൽ സാധ്യത ഉറപ്പുള്ള ഒരു സ്ഥലത്താണെങ്കിൽ പിന്നെ അത് അവിടെ താമസിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവിടെ താമസിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ആത്മഹത്യാപരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ വാസയോഗ്യമല്ലാത്ത അത്തരം പ്രദേശങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ കോസ്റ്റൽ മേഖലയിൽ കടൽ കയറിക്കൊണ്ടിരിക്കുന്ന, കടലാക്രമണം രൂക്ഷമാകുന്ന ഒരു സ്ഥലത്ത്, എന്തായാലും കടലെടുത്ത് പോകുന്ന തോന്നുന്ന ഒരു സ്ഥലത്ത് താമസിക്കുന്നത് ഒരു പ്രശ്നമുള്ള സ്ഥലമായിരിക്കും. ഇപ്പോൾ കുട്ടനാട് പോലെയുള്ള സ്ഥലം ഒരു വലിയ ഏരിയയാണ്, അവിടെ കാലാകാലങ്ങളായി നമ്മൾ മനുഷ്യർ താമസിക്കുന്നുണ്ട്. അത് വാസയോഗ്യമല്ല എന്ന് പറയാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്കൊന്നും നമ്മൾ ഇപ്പോൾ എത്തിയിട്ടില്ല. എന്നാലും അവിടെയും ചില പ്രയോറിറ്റി ഏരിയാസ് ഉണ്ടാവും. എപ്പോഴും കൂടുതൽ അപകട സാധ്യതകളുള്ള, കൂടുതൽ എപ്പോഴും, അതായത് എല്ലാ സാധാരണ മഴക്ക് പോലും വെള്ളം കയറുന്ന സ്ഥലങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളുണ്ടാവും. പക്ഷേ കുട്ടനാട്ടുകാരുടെ സമയത്തോളം അവർക്ക് അവരുടെ ജീവിത രീതിയുടെ ഭാഗം കൂടിയാണ് അവിടുത്തെ വള്ളപ്പൊക്കവും വെള്ളവും അതിൽ ജീവിക്കുകയൊക്കെ. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, പിന്നെ കുട്ടനാട്ടിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവർ നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ അവർ പറയാറുള്ള കാര്യം, തലക്കുമീതെ വെള്ളം വന്നാൽ അതിൻ്റെ മുകളിൽ വള്ളം ഇറക്കുന്നവരാണ് കുട്ടനാട്ടുകാർ, ആലപ്പുഴക്കാരെന്നാണ്. അപ്പോൾ അത് ആ ജീവിത രീതിയിലുള്ള ആളുകളാണ് അവർ, അവർക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ പുതിയ തലമുറക്ക് അത് ഉണ്ടാവണമെന്നില്ല അത്രത്തോളം, എന്നാലും അത് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ കാലാവസ്ഥയിൽ വന്നിരിക്കുന്നു, ആ കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ നമ്മളിപ്പോൾ നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന സൗകര്യങ്ങളിൽ നിന്ന് നമ്മുടെ സൗകര്യങ്ങൾ മാറി. അപ്പോൾ ആ സൗകര്യങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റണം. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ, ചോദിച്ച പോലെ, നമ്മളിപ്പോൾ അത്തരം വെള്ളം കയറുന്നൊരു പ്രദേശം, ആ പ്രദേശത്തൊരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ ആ നിർമ്മിക്കുന്ന

0: കെട്ടിടം അവിടെ വെള്ളം കയറുന്ന സ്ഥലമാണെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിർമ്മിക്കാൻ. അതായത് ഇപ്പോൾ കൊച്ചിയിൽ, കൊച്ചി ഞാൻ പറയുന്നില്ല, കൊച്ചിയും വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള പ്രളയ സാധ്യത കുറച്ച് കുറവുള്ള ഒരു സ്ഥലത്ത് ഒരു നഗരത്തിൽ വീട് അല്ലെങ്കിൽ കെട്ടിടം നിർമ്മിക്കുന്ന രീതിയിലാവരുത്. അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലോ മറ്റെവിടെയെങ്കിലും നമ്മൾ കാണുന്ന കെട്ടിട നിർമ്മാണ രീതിയിലായിരിക്കരുത് നമ്മൾ വെള്ളം കയറുന്ന, സ്ഥിരമായി വെള്ളം കയറാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കേണ്ടത്. അവിടെ നമ്മൾ മറ്റൊരു മാതൃക, അതിന് മാതൃകകളൊക്കെ ഉണ്ട്, കുട്ടനാട്ടുകാർക്ക് തന്നെ കൃത്യമായി ലോകത്തിന് അവർ കാണിച്ചു കൊടുത്ത മാതൃകകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മാതൃകകൾ പുതിയ വീട്, പ്രത്യേകിച്ച് വീട് പോലെയുള്ള കാര്യങ്ങൾ നിർമ്മിക്കുമ്പോൾ, പിന്നെ അതുപോലെ ഈ വെള്ളം ഒഴുകിപ്പോകുന്നത് കുട്ടനാട്ടിൽ എല്ലാവർക്കും അറിയാം, എവിടെയൊക്കെയാണ് അവിടെ മുന്നേ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്, ആ വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ എങ്ങനെയൊക്കെ വന്നു, ആ മാറ്റങ്ങൾ എങ്ങനെ നമുക്ക് അതിൽ മാറ്റം വരുത്താം. ഇനിയിപ്പോൾ അവിടെ പാലങ്ങൾ ഉണ്ടാക്കുമ്പോൾ, അവിടെ കൾവെർട്ടുകൾ ഉണ്ടാക്കുമ്പോൾ, ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴുള്ള സാഹചര്യം മാത്രമല്ല, ഇനി വരാൻ പോകുന്ന സാഹചര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഉയർത്തി അതിനനുസരിച്ചുള്ള ഹൈറ്റിലും അതിനനുസരിച്ചുള്ള ബലത്തിലും അതിനനുസരിച്ചുള്ള കാര്യങ്ങളിലും വേണം ചെയ്യാൻ. ഈ പ്രളയത്തെ അതിജീവിക്കുന്ന നിർമ്മാണം, ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ പ്രളയത്തെ അതിജീവിക്കുന്ന തരത്തിലുള്ള നിർമ്മിതികളാവണം നമ്മൾ ആ പ്രദേശങ്ങളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ മാത്രം നമുക്ക് സേഫ് ആയിട്ട് അതിജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെള്ളം കയറും, വെള്ളം കയറില്ല, വെള്ളം കയറുക എന്നുള്ള പ്രോസസ്സ് അപ്പോൾ ഇല്ലാതാവില്ല. കാരണം ഈ പറയുന്ന വടശ്ശേരിക്കരയിലോ അല്ലെങ്കിൽ റാന്നിയിലോ പെയ്യുന്ന പെയ്ത്ത് വെള്ളം കുട്ടനാട്ടിൽ പെയ്തിട്ടില്ലെങ്കിലും ഈ പറയുന്ന പിന്നെ അപ്പർ കുട്ടനാട്ടിലോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വനപ്രദേശത്തോ ആലപ്പുഴ പിന്നെ പത്തനംതിട്ടയിലൊക്കെ പെയ്യുന്ന വെള്ളം എന്തായാലും എത്താനുള്ളത് കുട്ടനാട്ടിലാണ്. ഇത് വഴിയാണ് നമുക്ക് തോട്ടപ്പള്ളി വഴിയും മറ്റു വഴിയും നമുക്ക് പിന്നെ കടലിലേക്ക് എത്തണം. അപ്പോൾ അതെന്തായാലും വെള്ളം കയറും, വെള്ളം എത്തും. ഈ എത്തുന്ന വെള്ളം കയറി വെള്ളം ഇറങ്ങി പോകുന്ന രീതിക്ക് അത് നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നു, നമ്മുടെ കടകളിൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നു. അത് നഷ്ടപ്പെടാത്ത രീതിയിലേക്ക് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്കുള്ള നിർമ്മിതികളും നിർമ്മാണങ്ങളും നമുക്ക് ഉണ്ടാക്കണം. ഇതെല്ലാം പൂർണ്ണമായി സർക്കാരിന് ചെയ്യാൻ പറ്റില്ല. അതിൽ ജനങ്ങൾ എല്ലാവരും നമ്മൾ തന്നെ സമ്മതയായ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി എന്ന നിലക്ക് നമ്മൾ സമൂഹത്തിൻ്റെ ഒരു സഹായം കൂടി ഇതിലേക്ക് പൊതുവെ പൊതുസഹായം എന്ന നിലക്ക് വന്നാൽ നമുക്ക് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റും. അത് നല്ല മാതൃകയായിരിക്കും. അല്ലാതെ നമുക്ക് നമ്മൾ ജീവിച്ച നമ്മുടെ മുൻ തലമുറകളൊക്കെ ജീവിച്ച നാട് പൂർണ്ണമായും ഉപേക്ഷിച്ച് പോവുക, പലായനം ചെയ്യുക എന്നുള്ള രീതിയിലേക്കൊന്നും ഉള്ളൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അങ്ങനെ പോകേണ്ട കാര്യം നിലവിലില്ല. ചില ഇടങ്ങളിലുണ്ട്, പറയുന്ന പോലെ ഭയങ്കര വളരെപ്പെടായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ നമ്മൾ അവിടെ നിന്ന് മാറി താമസിക്കുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം. അത്തരത്തിലുള്ള പദ്ധതിയും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്, ആളുകൾക്ക് ഏറ്റവും വളരെപ്പെടായുള്ള സ്ഥലത്ത് നിന്ന് മാറി താമസിക്കാൻ. പക്ഷെ അപ്പോഴും നമ്മൾ എവിടെ പോയാലും നമുക്ക് പലതരത്തിലുള്ള കാലാവസ്ഥാ ദുരന്തങ്ങളുടെ സാധ്യതകളിൽ തന്നെയാണ് നമ്മളുള്ളത്. അപ്പോൾ ആ ദുരന്തങ്ങളെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് നമ്മൾ ഒരു അപകടം വരുമ്പോൾ മാത്രമല്ല ചിന്തിക്കേണ്ടത്. നമ്മളൊരു ജനുവരി മാസത്തിലൊരു ഹൗസ് വാമിങ്ങിന് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ അപ്പം കെട്ടിടം ഉണ്ടാക്കുമ്പോൾ അടിപൊളി വീട് എന്ന് പറയുന്നതിന് പകരം അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വെള്ളം കയറുന്ന ഒരു സ്ഥലത്താണ് വീടുള്ളതെങ്കിൽ ഇതിങ്ങനെ ആയിരുന്നില്ല ഉണ്ടാക്കേണ്ടതെന്നില്ല. അപ്പോൾ വീടുണ്ടാക്കി ഹൗസ് വാമിങ്ങിനല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, കുറ്റിയടിക്കാൻ വരുന്ന സമയത്ത് നമ്മളത് ആലോചിക്കണം. അപ്പോൾ ഒരു പ്രളയം ഉണ്ടാകുന്ന സമയത്തല്ല, ഒരു സീസണിന് മുന്നേ അല്ലെങ്കിൽ ഒരു അപകടം ഇല്ലാത്ത സമയത്ത് നമ്മളത് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് മലയാളിയുടെ സർവൈവൽ ഏറ്റവും സേഫായിട്ട് സുരക്ഷിതമായൊരു കേരളത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. താങ്ക് യു.
1: മിക്ക ഇപ്പം കുട്ടനാട്ടിൽ പറഞ്ഞ ഈ കാലമേ പോകുകയാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രളയത്തിനു ശേഷമുള്ള ഒരു തിരിച്ചറിവാണ് ഈ ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ള മറ്റുള്ള
0: ആൾക്കാരുള്ള
1: കാര്യങ്ങളിലൊക്കെ ചെയ്യുള്ളൂ മാത്രം.
0: അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഞാൻ ആദ്യം സംസാരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ചോദിച്ച ആളോട് പോലും മുതൽ പറയുന്നത് കുട്ടനാട് മാതൃകയാണ് നിങ്ങൾക്ക് എന്നുള്ളത്. കുട്ടനാട്ടിലെ ജനങ്ങൾ നമുക്ക് അത് സർക്കാരൊന്നും ചെയ്തതല്ല, കുട്ടനാട്ടിലെ ജനങ്ങൾ തന്നെ ചെയ്തതാണ്. ചില സഹായങ്ങളൊക്കെ ചില പ്രളയ ശേഷമൊക്കെ കിട്ടിയതൊക്കെ ഉണ്ടാവും. പക്ഷേ അപ്പോഴും അവിടുത്തെ ജനങ്ങളുടെ, അവിടുത്തെ വ്യക്തികളുടെ തീരുമാനമാണ്, കുടുംബങ്ങളുടെ തീരുമാനമാണ് ഇങ്ങനെ മതി ഞങ്ങൾക്ക് വീട് വെക്കാൻ. നമ്മൾ ആകെ ചെയ്തത് ആളുകൾക്ക് അങ്ങനെ ഒരു മാതൃകയുണ്ട് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. അത് ചെയ്തതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഇപ്പോൾ വെള്ളമുണ്ട് കുട്ടനാട്ടിൽ, പക്ഷേ പലയിടത്തും മറ്റ് പല സ്ഥലങ്ങളിലും പോലെ വീടുകളിൽ വെള്ളം കയറുകയോ വീട്ടിലെ ചെളിയും വെള്ളവും വന്ന് അടിഞ്ഞു കൂടിയിട്ട് അവിടെയുള്ള പാത്രങ്ങളും മറ്റ് സാധനങ്ങളും എല്ലാം നശിച്ചു പോകുന്ന സാഹചര്യം കുട്ടനാട്ടിലെ ആളുകൾക്ക് ഈ ഇത്തരത്തിൽ വീട് വെച്ചവർക്കെങ്കിലും ഇല്ല. അതെ, അപ്പോൾ അവരുടെ കടകളിലാണെങ്കിൽ അവരുടെ വീടുകളാണെങ്കിൽ അവരുടെ നാശനഷ്ടങ്ങൾ കുറച്ചു. അപ്പോൾ നമുക്ക്, ഞാൻ നേരത്തെ മുതലേ പറയുന്നതാണ്, നമ്മളിനി എന്തൊക്കെ ചെയ്താലും ഈ പ്രളയജലം വരും, വലിയ മഴ പെയ്യും, ഇനിയും പെയ്യും. അത് ഇനിയിപ്പോൾ ഇപ്പോൾ ഈ പ്രളയം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വലിയൊരു വരൾച്ചയും പിന്നെ ജലക്ഷാമമൊക്കെ വരാൻ പോവാണ്. നമുക്ക് എൽനിനോ വർഷമാണ്, മഴ കുറവാണ്, ഈ പെയ്ത മഴ മുഴുവൻ ഈ ഒരു 4 ദിവസമാണ് പെയ്തത്. അപ്പോൾ ആ വെള്ളമൊന്നും നമുക്ക് സംഭരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി കഴിഞ്ഞാൽ ഇനി അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത്തരത്തിലുള്ള ആവർത്തിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾ ഇനിയും നമ്മൾ നേരിടേണ്ടി വരും. അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ ഇപ്പോൾ കുട്ടനാട്ടിലെ ഈ നേരത്തെ 18 പ്രളയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാറി ചിന്തിച്ച കുട്ടനാട്ടുകാർക്ക് സാധിച്ചതുപോലെ മറ്റ് പ്രദേശങ്ങളിലും പ്രളയ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ആ രീതിയിലേക്ക് മാറി ചിന്തിക്കാൻ സാധിക്കണമെന്നാണ് നമ്മൾ സംസാരിച്ചത്. അതിന് ഗുണപരമാവട്ടെ എന്ന് വിചാരിക്കുന്നു.
2: ഓക്കെ, സജീവ് വിളിച്ചതിൽ വളരെ സന്തോഷം. അദ്ദേഹത്തിൻ്റെ ഒരു ആശങ്കയായിരുന്നു ഇതോട് പങ്കുവച്ചത്. അങ്ങനെ ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പലർക്കും ഒരു പക്ഷേ തോന്നിയേക്കാം, കേരളത്തിലെ പല ഭാഗങ്ങളും ഇപ്പോൾ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണോ എന്നുള്ളൊരു തോന്നൽ. ഇപ്പം റാന്നി അല്ലെങ്കിൽ പത്തനംതിട്ട കോട്ടയൊന്നും അത്തരത്തിലുള്ള ഒരു വൾനറബിൾ ആയിട്ടുള്ളൊരു സ്ഥലം അല്ലായിരുന്നു നേരത്തെ.

0: ഇതിൻ്റെ കേസ് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ല. ഈ നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ പ്രദേശം, നമ്മൾ വെള്ളത്തിൽ ജീവിച്ച് വളർന്ന കൾച്ചറുള്ള മനുഷ്യരാണ്. അതായത് 3000 മില്ലിമീറ്റർ മഴ എന്ന് പറയുന്നതാണ് നമ്മുടെ ആവറേജ് ഒരു വർഷത്തിൽ നമുക്ക് കിട്ടുന്ന മഴ. ഈ മഴ എന്ന് പറയുന്നത് മറ്റു പല രാജ്യങ്ങളുടെയും 10-20 വർഷം കൊണ്ടൊക്കെ പെയ്യുന്ന മഴയായിരിക്കും. അപ്പം നമ്മൾക്ക് ആ വെള്ളം ഉണ്ട്. നമ്മൾ ചെരിഞ്ഞ പ്രദേശമാണെങ്കിൽ വെള്ളവും മഴയും വെള്ളപ്പൊക്കവും ഒക്കെ പരിചിതരായിട്ടുള്ളതാണ്. പക്ഷേ നമ്മളിടയ്ക്ക് നമ്മുടെ ജീവിത രീതിയിൽ കുറച്ച് റാപ്പിഡായിട്ടുള്ള ഗ്രോത്ത് വന്നു. ആ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഒരു നഗരം പോലെയാണ് കേരളം മുഴുവൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ കുറച്ച് ക്രൈസിസാണ് ഇപ്പോൾ ഉള്ളത്. ഈ ക്രൈസിസിനെ മുന്നേ പല ക്രൈസിസുകളെയും മലയാളികൾ അതിജീവിച്ച പോലെ ഒരു വിഷനോടുകൂടി നമുക്ക് നേരിട്ടാൽ, നമ്മൾ കൈകാര്യം ചെയ്താൽ, ഇപ്പോൾ നമ്മളെ പോലെ, ഇപ്പോൾ കുട്ടനാടിനെ പോലെയാണ് നെതർലാൻഡ്സ്, ഹോളണ്ട് എന്ന് പറഞ്ഞ രാജ്യം കുട്ടനാടിനെ പോലെ താഴ്ന്ന ഒരു പ്രദേശം. അപ്പോൾ അവർ പക്ഷെ അവർ സർവൈവ് ചെയ്ത് അവർ ജീവിക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് കുട്ടനാടും ആലപ്പുഴയൊക്കെ ഇതിനേക്കാൾ മോശപ്പെട്ട സാഹചര്യമാണ് ഇപ്പോൾ പറയുന്ന. നമ്മൾ പല പ്രദേശങ്ങളിലും പ്രളയമൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലെയും ലോകത്തെയും വിവിധ സ്ഥലങ്ങളിൽ, കേരളം അത്ഭുതമാണ് അവർക്ക്. ഇത് എത്രത്തോളം വേഗത്തിലാണ് നമ്മൾ തിരിച്ചു വരുന്നതെന്നുള്ളത്, നമ്മുടെ അതിജീവനം ലോകം കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. 2018 ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ലോകത്ത് പലയിടത്തും വന്ന് നമ്മളോട് പറയുമ്പോഴാണ് നമ്മൾ ആ മാതൃ, നമ്മളെപ്പോഴും വിചാരിക്കുക ലോകത്ത് പലയിടത്തും ഭയങ്കര അടിപൊളിയായിരിക്കും അങ്ങനെ. പക്ഷേ റിക്കവറിയൊക്കെ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ഭയങ്കര അത്ഭുതകരമായ രീതിയിൽ നമ്മൾ നടത്തി. അത് നമ്മളൊരു കമ്മ്യൂണിറ്റി എന്നുള്ളവർക്ക്, നമ്മൾ ഏതെങ്കിലും സംവിധാനമോ ആരെങ്കിലും എന്നുള്ളതൊക്കെ അല്ല, പറിച്ച് നമ്മളൊരു സമൂഹം എന്നുള്ളവർക്ക് നമുക്കുള്ള അതിജീവന ശേഷിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രൈസിസ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷേ ക്രൈസിസ് എന്ന് പറയുന്നത് ക്രൈസിസ് വരുമ്പോൾ മാത്രമല്ല, ഒരു പ്രളയം, ഒരു വർഷത്തിലൊരു 4 ദിവസം പ്രളയം ഉണ്ടാവുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോരാ. അതല്ലാത്ത സമയത്ത് നമ്മൾ അതിന് എത്രത്തോളം ചിന്തിക്കുന്നുണ്ടോ അതിൻ്റെ ഇമ്പാക്റ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങൾ വൾണറബിൾ ആവുന്നുള്ളത് മഴയുടെ രീതിയുടെ മാറ്റം കൊണ്ടാണ്. ഈ മഴയുടെ രീതിയുടെ മാറ്റം വരുമ്പോൾ ഈ വൾണറബിൾ ആവുന്ന സ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങളിൽ നമ്മൾ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകളും പ്ലാനിങ്ങുകളും നടത്തണം. അപ്പോൾ കേരളം മുഴുവൻ നമ്മൾ ഇതിൽ ഈ കാര്യത്തിൽ ഒരൊറ്റ മനസ്സോടുകൂടി, ഫ്രം കാസർഗോഡ് ടു പാറശാല, നമ്മൾ ഒറ്റ മനസ്സോടുകൂടി നമ്മളൊരു സമൂഹം എന്നുള്ളവർക്ക് നമുക്കിതിൽ ഇടപെടാൻ പറ്റിയാൽ, ഈ പ്രകൃതിയെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റിനെ അത് നമുക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഭയങ്കര പ്രശ്നമുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ മറ്റു പല സ്ഥലങ്ങളിലും നമ്മൾ ആളുകൾ കാണാൻ വരുവാണ്. ഈ കാണാൻ വരുമ്പോൾ നാളെ ആൾ കാണേണ്ടത് ഇതിനൊക്കെ നേരിടുകയും അതിജീവിക്കുകയും ഒരു പ്രശ്നവും ഇല്ലാതെ ഇതിനോടൊക്കെ ഒത്തൊരുമിച്ച് ഇതിനെ കുസില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യരായിട്ട് നമ്മൾ മാറാമെന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് എല്ലാ മനുഷ്യരും ചേർത്ത് പിടിക്കുകയും വേണ്ടി വരും. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ അപകടത്തിൽപ്പെടുന്നത് എപ്പോഴും നമ്മൾ കയ്യേറ്റം എന്നൊക്കെ പറയുമ്പോഴും ഇതൊക്കെ ഇതിൻ്റെ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽപ്പെടുന്ന ആളുകൾക്കാണ്. തീരെ നിവൃത്തിയില്ലെങ്കിലാണ് മനുഷ്യർ പുഴയുടെ അടുത്ത് പോയി താമസിക്കുന്നുണ്ടാവുക. അവരുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ, സാമൂഹിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതായിരുന്നെങ്കിൽ അവർ മലയോരത്ത് ഈ ഉരുൾപൊട്ടൽ സാധ്യത ഉണ്ടാകുന്ന സ്ഥലത്ത് രാത്രി ജീവനും കയ്യിൽ പിടിച്ച് കിടക്കില്ല. അവർ ബെറ്ററായിട്ടുള്ള സ്ഥലത്തേക്ക്, കൂടുതൽ മെച്ചപ്പെട്ട സ്ഥലത്തേക്ക് വരും. അപ്പോൾ അതിന് ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് സർക്കാർ സമീപിക്കുന്നത്. സർക്കാർ അതിനെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന രീതിയിലുള്ള ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ എന്ന നിലക്കാണ്. അപ്പോൾ നമ്മളെല്ലാവരും, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചർച്ചകളിൽ നമ്മൾ ഒരു വിഭാഗം മനുഷ്യരെയും വെട്ടുപോവാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന രീതിയിൽ അവരുടെ യഥാർത്ഥ സാഹചര്യങ്ങളെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പദ്ധതികൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത്.
1: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് ബാലു എന്നാണ്. ഞാൻ കല്ലിയൂരിലാണ് താമസിക്കുന്നത്.
1: കല്ലിയൂർ, തിരുവനന്തപുരം ജില്ല.
2: ഞാൻ ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പോ ഇതിന് പ്രകൃതി ദുരന്തം സംഭവിക്കാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനെ കുറിച്ച് പറയാൻ വേണ്ടിട്ടാണ് വിളിക്കുന്നത്. സാറ് സംസാരിക്കുന്നത് ആകാശവാണി സ്റ്റാഫ് ആണോ അതോ മറ്റൊക്കെ?
1: അതെ അതെ, അദ്ദേഹത്തോട് സംസാരിച്ചോളൂ. അദ്ദേഹം താങ്കൾ നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹം സംസാരിച്ചു തുടങ്ങും.
2: ആ ശരി ശരി. ആ സാർ നമസ്കാരം. സാർ
0: നമസ്കാരം. നമസ്കാരം
2: സാർ. ഇത് ഞാൻ ഒരു മരാമത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എഞ്ചിനീയർ ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഞാൻ 77 വെള്ളപ്പൊക്കം, തിരുവനന്തപുരത്ത് 77 വെള്ളപ്പൊക്കം കണ്ട ആളാണ്. എനിക്കിപ്പോഴ് 65 വയസ്സായി. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഈ ഇപ്പോഴ് ചില ആൾക്കാരൊക്കെ സംസാരിക്കുന്ന പുഴയിലിനെ കുറിച്ചൊക്കെ പറയുന്നൊക്കെ കുറച്ചൊക്കെ ഞാൻ കേട്ടു. പക്ഷേ പണ്ട് കാലത്ത് നദികൾ ഉത്ഭവിക്കുന്ന മലമുകളിൽ നിന്നാണ് അതിലുള്ള അതുകൊണ്ട് മണ്ണും ചരറും എല്ലാം ഒഴുകി വരും, നേരെ ഒഴുകി കടലിലോട്ട് പോയി. ഇന്ന് കേരളത്തിലെ എല്ലാ നദികളിലും ഡാം നിർമ്മിച്ചിരിക്കുകയാണ്. ആ ഡാമിന്റെ നിർമ്മിച്ച സമയത്തുള്ള ഡെപ്ത് അല്ല ഇപ്പോഴുള്ളത്. ഡാമിന്റെ വളരെയധികം 40%, 60%, 60% എക്കലും മണ്ണും കൊണ്ട് കമ്പിക നിറഞ്ഞ കിടക്കുകയാണ്. പണ്ട് ഈ ബാബുപോൾ സാർ ചീഫ് സെക്രട്ടറി, അദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ടുണ്ട്. അതായത് കേരളത്തില് ഹൈഡ്രോഗ്രാഫിക് സർവേയിങ് എന്ന് പറയുന്ന ഒരു വിങ് ഉണ്ട്, പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. അതില് ഈ ഹൈഡ്രോഗ്രാഫിക് സർവേയിങ്ങിന് എങ്ങനെയൊക്കെ ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു റിപ്പോർട്ട് ബാബുപോൾ സാറ് ഗവൺമെന്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടില് ഡ്രെഡ്ജിങ് ഒക്കെ നടത്താം. ഡാമില് ഡ്രെഡ്ജിങ് നടത്തിയ എക്കലും മണ്ണും എല്ലാം അതൊന്ന് ക്യാച്ച്മെന്റ് ഈ വെള്ളം ഇത് ഡ്രെഡ്ജ് ചെയ്ത് ഈ വെള്ളത്തിനെ ക്യാച്ച്മെന്റ് ഏരിയയിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ മണല് അവിടെ അടിയും വെള്ളം.

0: ഒരു ഈ ഡാമിലേക്ക് വരും, ഈ മണലിനെ വിൽക്കുകയോ ലേലം ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഈ നമ്മുടെ ഈ പുഴകളിൽ നിന്നും മണ്ണ് മണൽ വാരി നിരോധിക്കുന്ന പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, പുഴകളിൽ നിന്ന് മണൽ വാരി കഴിഞ്ഞാൽ ഈ പുഴകൾ കടന്നു പോകുന്ന ഭാഗത്തുള്ള പാലങ്ങളുടെയൊക്കെ ദ്വീപിന് ഇതിന്റെയൊക്കെ സ്ട്രക്ചറിനൊക്കെ ബലക്ഷയം ഉണ്ടാകും. അതുകൊണ്ട് യഥാർത്ഥത്തില് പുഴകളില് ആവശ്യത്തിനുള്ള ആഴമൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ആദ്യം ചെയ്യേണ്ടത് ഈ കേരളത്തിലെ എല്ലാ ഡാമുകളിലും, അതിപ്പോ ഇറിഗേഷന്റെ ഡാമുണ്ട്, ഇലക്ട്രിക് KCB ഡാമുണ്ട്, പിന്നെ വാട്ടർ അതോറിറ്റി ഡാമുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് പേപ്പർ ഡാം എന്ന് പറഞ്ഞ വാട്ടർ അതോറിറ്റിയാണ്, നെയ്യാർ ഡാം എന്ന് പറഞ്ഞ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റാണ്. പക്ഷെ നേരത്തെ പറഞ്ഞത് സാറ് എല്ലാം ഈ പൊതുജനങ്ങളെ കുറ്റം പറയുന്ന രീതി.
1: ഹലോ, കോൾ കട്ടായോ?
2: ഞാൻ അതിനകത്ത് ഒരിക്കലും ഞാൻ പൊതുജനങ്ങളെ കുറ്റം പറഞ്ഞതല്ല. പക്ഷെ നമ്മൾ ഒരിക്കലും പൊതുജനങ്ങൾ ഇതിന്റെ ഭാഗമല്ല എന്ന് ചിന്തിക്കുന്നതും ശരിയല്ല. നമ്മളെല്ലാവരും ഇതിന്റെ ഉത്തരവാദികളാണെന്ന് ഞാനൊരു ഉദ്യോഗസ്ഥ എന്ന നിലക്കല്ല പറയുന്നത്, ഒരു വ്യക്തി എന്ന നിലക്ക്, കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്കാണ് ഞാൻ പറയുന്നത്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഇതിന് ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. സർക്കാരിന് സ്വാഭാവികമായിട്ടും ചില ഉത്തരവാദിത്തങ്ങൾ കൂടുതലുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നുള്ളതിൽ ജനങ്ങളുടെ, അതും ജനങ്ങളാണല്ലോ ചോദ്യം ചെയ്യേണ്ടത്, ജനങ്ങൾക്കാണല്ലോ, നമ്മുടെ ഒരു ജനായത്ത സംവിധാനമല്ലേ. ഇതിൻ്റെ അകത്ത് സാറ് പറഞ്ഞതിലെ ഒരു കാര്യം, ഇപ്പം ഡാം എന്ന് പറയുന്നതിൽ ഈ കഴിഞ്ഞ ദിവസം അതും മുഖ്യമന്ത്രി പ്രത്യേകമായി എടുത്ത് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ പ്രധാനപ്പെട്ട ഡാമുകളിലൊക്കെ പിന്നെ സിൽറ്റിംഗ് നമ്മുടെ ഡ്രഡ്ജിങ് നടത്തും, അതിൻ്റെ അകത്ത് വന്ന കൂടി അവശിഷ്ടങ്ങളും കാര്യങ്ങളും മാറ്റം നടത്തും. നേരത്തെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്, അതായത് മണൽ വാരുക എന്ന് പറയുന്നത് അനിയന്ത്രിതമായ മണൽ വാരിയാൽ അതിൻ്റെ അകത്ത് ചുഴികൾ രൂപപ്പെടാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ഒഴുക്ക് തളനെറ്റും, അതുപോലെ ഈ പറഞ്ഞ പാലങ്ങളെ ബാധിക്കാൻ സാധ്യത, പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മണൽവാരലിൻ്റെ കാര്യം. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഡാമിലെ ക്യാച്ച്മെൻറ്റ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്ന കാര്യം തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടതാണ്, അത് നടത്തേണ്ടതാണ്, അത് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി തീരുമാനിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ഇത് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിനുള്ള മറുപടിയല്ല, പക്ഷേ പൊതുവെ എല്ലാവരും ചിന്തിക്കുന്നൊരു തെറ്റായ കാര്യം കേരളത്തിലുള്ളത്, ഡാമാണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ്. ഇപ്പോൾ മീനച്ചിൽ നദിയിൽ ഡാമില്ല, മീനച്ചിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഒരു നദി,
1: കോട്ടയം ജില്ലയിൽ.
2: ഇനിയിപ്പോൾ പമ്പയാറ്റിലാണെങ്കിൽ, പമ്പയാറ്റിൽ ഇപ്പോൾ ഉണ്ടായ അപകടത്തിൻ്റെ ആഘാതം കുറയ്ക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് യഥാർത്ഥത്തിൽ കക്കിയാനത്തോട് ഡാമും പമ്പ ഡാമുമാണ്. കാരണം ഈ രണ്ട് ഡാമിലും വെള്ളം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും അവിടെ 50-60% വെള്ളമേ ആയിട്ടുള്ളൂ. പമ്പ ചെറിയ ഡാമാണ്, കക്കിയാനത്തോട് വലിയ ഡാമാണ്. ഈ ഡാമിൻ്റെ അകത്ത് നമുക്ക് ജലം സംഭരിക്കാൻ, അധികമായി വന്ന പ്രളയവെള്ളം ഡാമിൽ സംഭരിക്കാൻ സാധിച്ചതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ 1-2 meters കൂടിയായിരുന്നു ഈ ഡാമുകൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്നാണ് ഇതിനകത്ത് പിന്നെ എന്താ പറയുക, എക്സ്പെർട്ടൈസ് ഉള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ ഡാമുകൾ എപ്പോഴും നമുക്ക് പ്രശ്നമല്ല. അപ്പോൾ മാത്രമല്ല, നമ്മളെല്ലാ ഡാമിനും ഒരേപോലെയാണ്, ഡാം എന്ന് വിളിച്ചാൽ എല്ലാം ഒരുപോലെ തന്നെയായിരിക്കും. അപ്പോൾ പമ്പ ഡാം 30-35 lakh വെള്ളം സ്റ്റോറെ ക്യൂബിക് മീറ്റർ, അതായത് MCM എന്ന് പറയും നമ്മൾ, മില്യൺ ക്യൂബിക് മീറ്റർ. ഇപ്പോൾ 30-35 million cubic meters വെള്ളം സംഭരിക്കാൻ ശേഷിയുള്ള ഡാമാണ് പമ്പ. എന്നാൽ കക്കി എന്ന് പറയുന്നത് 400+ cubic meters ഷോറിയം കപ്പാസിറ്റി. ഇടുക്കി ഡാം 1300-1500 MCM ഉണ്ട്, ഇടമലയാർ 1000+ MCM ഉണ്ട്. എന്നാൽ നമ്മുടെ അരുവിക്കരയും ഈ മൂഴിയാറും 1 MCM ആണ്, 100,000 ഘനഅടിയാണ്. ഇത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ മഴയുടെ സെൻറ്റിമീറ്ററിലും മില്ലിമീറ്ററിലൊക്കെ നമ്മൾ പറയുമല്ലോ. ഇപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്റിമീറ്റർ മഴ എന്ന് പറഞ്ഞാൽ 1 meter² ഏരിയയിൽ പിന്നെ പെയ്യുന്ന മഴയിൽ അത്ര ഹൈറ്റ് കൂടുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഇത്തരത്തിൽ കേരളത്തിൽ, ഇപ്പം നമ്മൾ, ഞാൻ അത്ര ടെക്നിക്കാലിറ്റിയിലേക്ക് പോകുന്നില്ല, ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10 centimeters നമ്മുടെ ഒരു ക്യാച്ച്മെൻറ്റിൽ പെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഈ മുഴിയാറാണെങ്കിലും അരുവിക്കരയാണെങ്കിലും ഒക്കെ നിറയും. അതായത് 10 centimeters മഴ പിന്നെ ക്യാച്ച്മെൻറ്റിൽ പെയ്താൽ കൊള്ളാൻ, അത്ര വെള്ളം കൊള്ളാനുള്ള സൗകര്യം മാത്രമേ അതിൻ്റെ ഈ ഡാമുകൾക്കുള്ളൂ. അപ്പോൾ അതിന് മുകളിലേക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ ആ ഡാമുകളിൽ നിന്ന് വെള്ളം, അപ്പോൾ അത്, അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ഡാം തുറന്നിട്ടുകൊണ്ട് ഇവിടെ പ്രളയം ഉണ്ടാകുന്നു, അതല്ല സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ അതൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു സ്ട്രക്ചറായിട്ട് അത് വർക്ക് ചെയ്യുന്നുള്ളൂ. ഇതിനൊന്നും നമ്മൾ ഡാം വിളിക്കേണ്ട കാര്യമില്ല. നമ്മൾ മൂഴിയാറിനെയും അരുവിക്കരനെയും ഒക്കെ നമ്മൾ ഡാം എന്ന് വിളിക്കുന്നത് മാറ്റാൻ മതി ശരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനൊക്കെ ഒരു ബാരേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനൊന്നും ഒരുപാട് വെള്ളം സംഭരിച്ച് വെക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, പ്രളയത്തെ കൈകാര്യം ചെയ്യാൻ അതിന് പറ്റില്ല. അതിനാകെ പറ്റുക, ആകെ പറ്റുക തടയണ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായി പോകുന്നതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പിന്നെ അത് വെള്ളം കുറച്ച് അതിൻ്റെ ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 15 centimeters ആണ് മുഴിയാർ ഉയർത്തി വെക്കുന്നതെന്ന് പറയുമ്പോൾ അത്ര വെള്ളമേ പുറത്ത് വരുന്നുള്ളൂ. അരുവിക്കര അത്ര ഉയർത്തി വെക്കുന്നു പറയുമ്പോൾ അത്ര വെള്ളമേ, കാരണം ഇതൊക്കെ ജലസേചന പദ്ധതികൾക്കും അതുപോലെ നമ്മുടെ കുടിവെള്ള ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഡാമുകളാണ്, അല്ലാണ്ട് ഇലക്ട്രിസിറ്റി ജനറേഷനോ സ്റ്റോറേജിനോ വേണ്ടി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഡാമുകളെ നമ്മൾ കുറച്ചുകൂടി യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി മനസ്സിലാക്കണം. ഡാം അല്ല നമ്മുടെ എപ്പോഴുള്ള പ്രശ്നം. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ, അതായത് ഇപ്പോൾ വലിയ പ്രളയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡാമിൽ നിന്നും കൂടി വെള്ളം വരുമ്പോൾ അതിൻ്റെ കൂടി ക്യുമുലേറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും. അതല്ലാതെ, പക്ഷെ അത് ആ സമയത്ത് അത് അങ്ങനെ മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ, കാരണം അതിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ. ഇപ്പോൾ അതൊക്കെ വളരെ വളരെ ശാസ്ത്രീയമായി നമ്മൾ കൈകാര്യം ചെയ്യുന്നു.

0: അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തവണ കക്കിയും പമ്പയിലും വെള്ളമില്ലാതിരുന്നത് നമ്മുടെ ആഘാതം കുറയ്ക്കുന്നതിൽ നമുക്ക് നിർണായകമായി. മീനച്ചിലെ നമുക്ക് ഡാമേ ഇല്ല, ഒരുപക്ഷേ മീനച്ചിലും അച്ചൻകോവിലാറിലൊക്കെ ഡാം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ആഘാതം കുറയ്ക്കാൻ പറ്റുമെന്നാണ് ആ രംഗത്തെ വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മുന്നേയുള്ള ചില പഠനങ്ങളിലും അങ്ങനെ സൂചനയുണ്ട്, ചില സ്ഥലങ്ങളിൽ കേരളത്തിൽ ഡാം പുതിയത് നിർമ്മിക്കേണ്ടതുണ്ട് എന്നുള്ള. പക്ഷേ അതൊക്കെ പോളിസി ലെവലിൽ സർക്കാർ തലത്തിൽ വലിയ തലത്തിൽ പൊളിറ്റിക്കലായിട്ടൊക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഡാം എപ്പോഴും ഒരു പ്രശ്നമാണ് നമ്മൾ ചിന്തിക്കരുത്. ഡാം എല്ലാ ഡാമും ഒരുപോലെയല്ല. ഇടുക്കിയും ഇടമലയാറും കക്കിയും അതുപോലെ പിന്നെ നമ്മുടെ കല്ലടയും മലമ്പുഴയൊക്കെ വലിയ ഡാമുകളാണ്, ബാണാസുരയൊക്കെ 200 MCM മുകളിൽ ഡാം വെള്ളമുള്ള. പക്ഷെ മറ്റുള്ളത് പലതും കല്ലാറും കല്ലാർകുട്ടിയും ലോവർ പെരിയാറും ഈ പറയുന്ന മൂഴിയാറൊക്കെ ചെറിയ ഡാമാണ്, ഒരു രാത്രി കൊണ്ട് നിറയുന്നതാണ്. 10 cm വന്നാൽ നിറയും, അപ്പോൾ പിന്നെ 300 mm 30 cm മഴ പെയ്ത് കഴിഞ്ഞാലുള്ള കാര്യം നമ്മൾ പറയണ്ടല്ലോ. ഇത് നമ്മൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഡാം മാത്രമല്ല നമ്മുടെ പ്രശ്നം മനസ്സിലാക്കണം, ഡാമിലെ മണലും എക്കലും നീക്കം ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നൊരു തീരുമാനം പറഞ്ഞു. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയകൾ ഉണ്ടാവുക വനപ്രദേശങ്ങളിലാണ്, അപ്പോൾ അതിന് ചില നിയമ തടസ്സങ്ങളും പരിസ്ഥിതി അനുമതികളൊക്കെ ആവശ്യമുണ്ടാവും. അപ്പോൾ അത്തരം അനുമതികളും കാര്യങ്ങളും എടുത്തുകൊണ്ട് അത് നീക്കം ചെയ്യുക.
1: നമുക്ക് വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, ഞാൻ റേഡിയോ സോളോ ചേർത്തല
1: ചേർത്തല എന്താണ് പേരെന്താണ്?
2: അശികുമാർ.
1: സംസാരിച്ചാട്ടാ.
2: ചേർത്ത തൈക്കിൽ നിന്നാണ് ഞാൻ നേരത്തെ നാടക ട്രൂപ്പ് നടത്തുവായിരുന്നു ചേർത്തല
1: ശൈലയാത്രയെ.
2: പ്രകൃതി ദുരന്തത്തെ എങ്ങനെ തടയാവുന്നതാണുള്ള വിഷയം.
1: അതെ അതെ.
2: അതെ. പത്തനംതിട്ട ജില്ലയിൽ കോട്ടയം ജില്ലയിലൊക്കെ വലിയ പ്രകൃതി ക്ഷോഭം ഉണ്ടായല്ലോ നേരത്തെ വെച്ച്. അപ്പൊ അതിനെ കുറെ വിവരങ്ങൾ കേട്ടു നേരത്തെ ഓരോരുത്തർ പറഞ്ഞത്. അതായത് പ്രകൃതി ദുരന്തം ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ സർക്കാർ തലത്തിൽ എടുക്കേണ്ട കാര്യങ്ങൾ, കൂടാതെ മനുഷ്യരും അതിനുവേണ്ടി സഹകരിക്കണമല്ലോ.
1: അതെ അതെ.
2: അതുവരെ അറിയാനാ വിളിച്ചോ?
1: അത് തന്നെയാണ്, ആ കാര്യങ്ങൾ തന്നെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. ജനങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് സഹകരിക്കേണ്ടത്, സർക്കാരിനോട് എങ്ങനെ സഹകരിക്കണമെന്നൊക്കെയാണ്.
2: താമസിക്കുന്ന ഭാഗത്തൊന്നും വലിയ കുഴപ്പമില്ല. തൈക്കല്ലേ, അവിടെ കുഴപ്പമൊന്നുമില്ല.
0: ഓക്കെ, അപ്പം താങ്കൾ സുരക്ഷിതനായിട്ടിരിക്കൂ. ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പൊതുവിൽ പറഞ്ഞാൽ രണ്ട് തരത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് അതിനോട് പ്രതികരിക്കുന്ന രീതിയിൽ, ഇപ്പോൾ ഉണ്ടായ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, വലിയ മഴ വരുമ്പോൾ, മഴക്കാലം വരുമ്പോൾ അതിനെ നേരിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. രണ്ടാമത്, ഇത്തരത്തിലുള്ള അപകടങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും നമ്മൾ നടത്തണം. അപ്പോൾ അതിൽ ആണ് നേരത്തെ നമ്മൾ സംസാരിച്ച രണ്ട് രീതി. ഒന്ന്, നമ്മൾ വീട് വെക്കുമ്പോൾ മുതൽ നമ്മളൊരു അപകട സാധ്യതയുള്ള സ്ഥലത്താണോ വീട് വെക്കുന്നത്, അവിടെ എന്ത് ദുരന്ത സാധ്യതയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി വീട് വെക്കാനും മറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും സ്കൂൾ പണിയാനും, സർക്കാരാണെങ്കിൽ സ്കൂൾ പണിയാനും ആശുപത്രി പണിയാനും ഒക്കെ തീരുമാനിക്കുമ്പോൾ, ആ സ്ഥലം മുന്നേക്കാൻ നമ്മൾ അങ്ങോട്ട് ആക്സസ് ഉണ്ടോ, റോഡുണ്ടോ, റോഡ് സൈഡാണോ എന്നൊക്കെയാണ് നോക്കുന്നതെങ്കിൽ, ഇപ്പോൾ നോക്കേണ്ടത് നമ്മൾ അവിടെ എന്ത് തരത്തിലുള്ള ദുരന്ത സാധ്യതയാണ് കൂടുതൽ. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലമാണോ, പ്രളയ സാധ്യതയുള്ള സ്ഥലമാണോ, പ്രളയ സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ എത്രത്തോളം പ്രളയ സാധ്യതയുള്ള സ്ഥലമാണ്. ഇത്തരം കാര്യങ്ങളായിരിക്കണം നമ്മുടെ മുൻഗണനയായിട്ട് ഇനി മാറേണ്ടത്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, സർക്കാർ ചെയ്യുമ്പോഴും ജനങ്ങൾ ചെയ്യുമ്പോഴും. അപ്പോൾ അത് ഒരു ലോങ് ടേം പ്ലാനാണ്. നമ്മൾ നമ്മുടെ നാട്ടിലൊരു റോഡ് ഉണ്ടാക്കുമ്പോൾ, ഒരു റോഡ് ഉണ്ടാക്കുമ്പോൾ ആദ്യം അതിൻ്റെ കൂടെ നമ്മളൊരു ഡ്രൈനേജ് ഉണ്ടാക്കണം എന്നുള്ള കാരണം ബോധ്യം ഉണ്ടാവണം. അപ്പോൾ റോഡിന് വലിയ ഫണ്ട് അനുവദിക്കുമ്പോൾ ഡ്രൈനേജിന് കുറച്ച് ഫണ്ട് മതി, ഇന്നത്ര ചെറുത് മതി. ഇപ്പോൾ ഒരു നമ്മുടെ കയ്യിൽ 10 lakh rupees 10 lakh rupees 1 meter നമുക്കൊരു ഡ്രൈനേജ് ഉണ്ടാക്കേണ്ടതെങ്കിൽ, ഇപ്പോൾ 10 lakh rupees കൂടുതൽ ദൂരം കിട്ടിയാലേ നമുക്ക് ഗുണമുള്ളൂ. അതുകൊണ്ട് നമ്മൾ 1.5 meter ഉണ്ടാക്കാം എന്നുള്ളൊരു കോംപ്രമൈസിങ് പൊസിഷൻ എടുക്കാൻ പാടില്ല. 10 meter 1 meter കൊണ്ട് എത്ര ഉണ്ടാക്കാൻ പറ്റും, അത്ര ഉണ്ടാക്കിയാൽ മതി എന്ന് തീരുമാനിക്കുകയും, അത്തരത്തിലുള്ള വെള്ളം ഒഴുകി പോകുക എന്നുള്ളത് നമുക്കൊരു റോഡ് ഉണ്ടാക്കുമ്പോൾ, എന്തുണ്ടാക്കുമ്പോഴും അത് ആവശ്യമാണെന്നുള്ള കാര്യം നമുക്ക് ബോധ്യം ഉണ്ടാവണം. കാരണം മഴ നിൽക്കാൻ പോകുന്നില്ല, മഴ ഇനിയും പെയ്യും, ഈ രീതിയിൽ പെയ്യും. അപ്പോൾ ആ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും ഒറ്റയടിക്ക് പോയില്ലെങ്കിലും പതുക്കെയെങ്കിലും പോകാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ആളുകളെ ബാധിക്കാത്ത രീതിയിലേക്ക് പോകണം. അപ്പോൾ അത്തരത്തിലൊരു ലോങ് ടേം വിഷൻ വേണം. അത് കൂടാതെ ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ നേരിടാൻ വേണ്ടി, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, സർക്കാരിൻ്റെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ മെച്ചപ്പെടുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഞങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടായി വരുന്നുണ്ട്. 2018 ഒരുപാട് മാറ്റം ഇപ്പം നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാകും. ഇത് ഇനിയും ഇമ്പ്രൂവ് ചെയ്യുമെന്നല്ല മുഖ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾ എവിടെയാണ് പ്രയാസം അനുഭവിക്കുന്നത് വെച്ചാൽ, മുന്നറിയിപ്പുകൾ കിട്ടിയാലും പലപ്പോഴും ആളുകൾ മാറാൻ തയ്യാറാവാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു ശീലമാക്കി മാറ്റണം. നമുക്ക് താൽക്കാലികമായ ഒരു സമയത്തേക്ക് സുരക്ഷിതമായ ക്യാമ്പുകളിലേക്കോ മറ്റൊരു സ്ഥലത്തേക്കോ മാറാൻ പറ്റുന്ന, മാറി താമസിക്കാനുള്ള ഒരു വില്ലിങ്നെസ് ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അത്തരം ഇടപെടലുകൾ നമ്മളെപ്പോഴും അതിനെ ഗൗരവത്തിൽ കാണണം. കാരണം ഇപ്പോൾ പോലും ഈ ദുരന്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീടിൻ്റെ ഒന്നാം നിലയിൽ വെള്ളം കയറിയിട്ടുള്ള ആൾക്കാർ പോലും രണ്ടാം നിലയിൽ കയറി നിൽക്കുകയാണ്. മാറാൻ പറയുമ്പോൾ അവർ മാറാതിരിക്കുന്നു. ഭാഗ്യത്തിന് നമുക്ക് കൂടുതൽ മഴ ഉണ്ടായില്ല. മഴ കൂടുതൽ പിന്നെയും പെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ 2018 പോലെ അടുത്ത ഫ്ലോറിലെ കൂടി വെള്ളം കയറുകയും കൂടുതൽ ആളുകൾ അപകടം

0: പെടുകയും ചെയ്യും. മാത്രമല്ല ആ സമയത്ത് രക്ഷാപ്രവർത്തനം ബുദ്ധിമുട്ടുമായിരിക്കും. എന്തെങ്കിലും അപകടം സംഭവിച്ചതിന് ശേഷം മാറുന്നതിലല്ല അർത്ഥം. പണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇനി ഈ മലയാളിയെ സംബന്ധിച്ചുള്ള നമുക്ക് അറിയാം അപകടം സംഭവിച്ചാൽ എന്താണ്, എന്തൊക്കെയാണ് പ്രശ്നം വരാൻ പോകുന്നുള്ളത്, ഒരു പ്രളയം എന്താണെന്നും ഒരു ഉരുൾപൊട്ടൽ എന്താണെന്നൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കണ്ടു. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് അപകടത്തിന് മുന്നേ ആൻറ്റിസിപ്പേറ്ററി ആയിട്ട് ഒരു മുന്നറിയിപ്പ് കിട്ടുമ്പോൾ, ഒരു റെഡ് അലേർട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് മെമ്പറോ നമ്മുടെ വില്ലേജ് ഓഫീസറോ നമ്മൾ പറയുന്നു ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്, വലിയ മഴ പെയ്യുന്നുണ്ട്, രാത്രി സമയത്തെങ്കിലും നിങ്ങളൊന്ന് മാറി നിൽക്കൂ എന്ന് പറയുമ്പോൾ അത് മാറുന്നൊരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളെല്ലാവരും ക്യാമ്പിലേക്ക് ആൻറ്റിസിപ്പേറ്ററി ആയിട്ട് വരുമ്പോൾ ആ ക്യാമ്പുകൾ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ പറ്റും. അങ്ങനെ നമ്മളിതൊരു ശീലമാണ്. ഇപ്പോൾ ജപ്പാനിലോ അല്ലെങ്കിൽ നമ്മൾ ലോകത്ത് പലയിടത്തും അതിഗംഭീരമായി ദുരന്ത നിവാരണ സംവിധാനം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന പ്രദേശങ്ങളിലെല്ലാം നടക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അവിടെ നിന്ന് ദുരന്തങ്ങളില്ലാതാവുമല്ല ചെയ്യുന്നത്, അവിടെ ആളുകൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറുന്ന ശീലം, അവർക്ക് മുന്നറിയിപ്പ് കിട്ടിയാൽ മാറുക എങ്ങനെയാണ്, എങ്ങോട്ടാണ് മാറേണ്ടതെന്ന് അറിയാം, എങ്ങനെയാണ് മാറേണ്ടത്, എപ്പോഴാണ് മാറേണ്ടത് അറിയാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം ഇനി മെച്ചപ്പെടേണ്ടതുണ്ട്. അത് മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ കിട്ടുന്ന മുന്നറിയിപ്പ് വെച്ചിട്ടും നമ്മളൊരു ആക്ഷൻ എടുക്കണം. നമ്മൾ മാറ പ്രത്യേകിച്ച് ഏറ്റവും വളറബിളായിട്ടുള്ള ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ നിർബന്ധമായും ഒരു ഒരു രാത്രി ഒരു മുന്നറിയിപ്പ് കിട്ടി, മഴയും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മാറണം. ഇനി പകൽ സമയത്ത് മഴ ഇല്ലെങ്കിലും മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ രാത്രി രാത്രി സമയത്തെങ്കിലും നമ്മൾ മാറി. ഇപ്പോൾ ക്യാമ്പിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ബന്ധുവീടുകളിലേക്കോ സുരക്ഷിതമായ മറ്റ് സ്ഥലങ്ങളിലേക്കോ മാറണം. ഈ സഹകരണം എല്ലാ ആളുകളുടെ ഭാഗത്തുനിന്നും വേണ്ടതാണ്. ഇത് നമ്മുടെ ശീലമാക്കി മാറ്റണം. നമുക്ക് ചിലപ്പോൾ ഒരു ഒരു ഓറഞ്ചോ റെഡോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അന്നൊന്നും സംഭവിക്കില്ലായിരിക്കും. അപ്പോൾ നമ്മളെ പരിഹസിക്കുന്നതിന് പകരം നമ്മൾ ചിലപ്പോൾ കാലാവസ്ഥ വകുപ്പ് പറഞ്ഞിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ, ദുരന്ത നിവാരണ വകുപ്പ് ഉരുൾപൊട്ടുന്ന പൊട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരിഹസിക്കുന്നതിനും അവിശ്വാസം രേഖപ്പെടുത്തുന്നതിനും പകരം നമ്മൾ ചെയ്യേണ്ട കാര്യം അത് മാറാൻ തയ്യാറാണ്. ഇതൊരു ശീലമാക്കണം. അത് ചിലപ്പോൾ ഒരു വർഷത്തിൽ നാലോ അഞ്ചോ പത്തോ ദിവസമായിരിക്കും നമുക്ക് ചെയ്യേണ്ടി വരിക. അത് പത്തിലോ ഒമ്പത് തട്ടം പരാജയപ്പെട്ടാലും ഒരു തവണ വിജയിക്കുന്ന അല്ലെങ്കിൽ ഒരു തവണ മുന്നറിയിപ്പ് കറക്റ്റാവുന്നതിന് വേണ്ടി നമ്മളത് പരിശീലിക്കുകയും ശീലിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു അമാന്തം ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ മുന്നേ ഇതിനും വലിയ 2015 പ്രളയം വന്നപ്പോൾ നമുക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്നുള്ളൊരു ഫേക്ക് കോൺഫിഡൻസ് ആളുകൾക്കുണ്ട്. ആ ഒരു മിഥ്യാധാരണയെ നമ്മൾ മാറ്റണം. മുന്നേ അപകടം സംഭവിച്ചിടത്തല്ല ഇനി അപകടം ചിലപ്പോൾ സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് അപകട സാധ്യതയുള്ള ഒരു സ്ഥലത്ത് നിന്ന് മാറാനുള്ള തയ്യാറ് ഒരു സന്നദ്ധത നമ്മൾ കാണിക്കണം.
1: ഇപ്പം താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി മുന്നറിയിപ്പുകളെ കുറിച്ചിട്ടും, അതുപോലെ റെഡ് അലർട്ട്, യെല്ലോ അലർട്ട്, എന്താണ് നമ്മുടെ സംസ്ഥാനത്തെ ഇന്നത്തെ ഒരു ഈ മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ ഒരു സ്ഥിതി എങ്ങനെയാണ്?
0: പ്രധാനമായിട്ടും നമ്മൾ ആശ്രയിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൻ്റെ മുന്നറിയിപ്പാണ്. IMD മെറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ് 150 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഈ രംഗത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ മാത്രമല്ല ലോകത്തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്
1: കേന്ദ്ര ഗവൺമെൻറ്
0: കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള IMD എന്ന് പറയുന്നത്. IMD മുന്നറിയിപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. IMD മഞ്ഞ, ഓറഞ്ച്, റെഡ് ഇങ്ങനെ 3 കളർ കോഡുകൾ അനുസരിച്ചാണ് അവരുടെ മുന്നറിയിപ്പുകൾ പ്രകടിപ്പിക്കുക. സാധാരണ നിലക്ക് അതിനൊരു ഒരു മഴയുടെ അളവ് പറയുവാണെങ്കിൽ ഒരു 24 മണിക്കൂറിനുള്ളിൽ 64 മില്ലിമീറ്റർ മുതൽ 115 പിന്നെ മില്ലിമീറ്റർ വരെ, അതായത് 6.5 സെൻറ്റിമീറ്റർ മുതൽ 11 സെൻറ്റിമീറ്റർ വരെയുള്ള മഴ പെയ്യുമെന്നുണ്ടെങ്കിൽ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിക്കും. മഞ്ഞ അലേർട്ട് എന്നാൽ ജസ്റ്റ് വാച്ച് ചെയ്യൂ, നിങ്ങൾ നോക്കൂ, സൂക്ഷിക്കൂ, മഴ പെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ സാധാരണ മഴയാണ്. നമ്മൾ കേരളത്തിൽ എപ്പോഴും സാധാരണ പെയ്യുന്ന മഴയാണ് ഈ മഴ. ഇനി വേറൊരു അടുത്ത ലെവൽ ഓഫ് മുന്നറിയിപ്പ് ഓറഞ്ചാണ്. നിങ്ങൾ പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ടുള്ള മുന്നറിയിപ്പാണ്, അതായത് നിങ്ങൾ തയ്യാറെടുപ്പുകൾ ആരംഭിക്കൂ എന്ന് പറയുന്ന ഒരു മുന്നറിയിപ്പാണ്. അത് 115 മില്ലിമീറ്റർ മുതൽ 204 മില്ലിമീറ്റർ വരെ മഴ 24 മണിക്കൂറിലാണ് ഈ പറയുന്ന മഴയൊക്കെ പ്രതീക്ഷിക്കേണ്ടത്. ഈ അളവിലുള്ള മഴ പ്രതീക്ഷിക്കുമ്പോഴാണ് ഓറഞ്ച് അലേർട്ട്. വെരി ഹെവി, ഹെവി ടു വെരി ഹെവി, അതിശക്തമായ മഴ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അതും കഴിഞ്ഞ് 204 മില്ലിമീറ്ററിന് മുകളിൽ 24 മണിക്കൂറിൽ മഴ പെയ്യുന്നുണ്ടെങ്കിൽ റെഡ് അലേർട്ടാണ്, നിങ്ങൾ ആക്ഷൻ എടുത്തേ മതിയാകൂ എന്നുള്ള നിലവിലുള്ള അലേർട്ടാണ്. അത് 204, അതായത് 24 മണിക്കൂറിൽ 20 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ പെയ്യുന്നുള്ള പ്രതീക്ഷ ഉണ്ടാകുമ്പോഴാണ്. പക്ഷേ എവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ മഴ പെയ്ത്ത് ഇതൊക്കെ മുന്നേ കേരളത്തിലുള്ളതാണ്, അതായത് 18 മുന്നേ ഒക്കെ നമുക്ക് ഈ മഴയൊക്കെ പെയ്തിട്ടുണ്ട്. ഒരുപാട് 200 മുകളിൽ വരുന്ന അതിതീവ്ര മഴകൾ നമ്മൾ പെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ അന്ന് നമുക്കത് കുറേ സമയമെടുത്ത് പെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ 3-4 മണിക്കൂറിലാണ്, 4 മണിക്കൂർ കൊണ്ട് 300 മില്ലിമീറ്റർ മഴ, അതായത് അതിതീവ്ര മഴയേക്കാളും അതിൻ്റെ പകുതി, അതിൻ്റെ 1.5 ഇരട്ടി മഴ നമുക്ക് 1-4 മണിക്കൂർ കൊണ്ട് പെയ്തു. അതാണ് നമുക്ക് ക്രൈസിസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ നൗകാസ്റ്റിംഗ് എന്ന് പറയും അടുത്ത 3 മണിക്കൂറിലേക്ക് എന്താണെന്ന് പ്രത്യേകമായിട്ട്. ഇത് നമ്മൾ ആളുകളിലേക്ക്, അതാത് ജില്ലകൾക്ക് പ്രഖ്യാപിക്കുമ്പോൾ അത് നമുക്ക് ആളുകളിലേക്ക് SMS ആയിട്ട് ഇപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണത്, ക്യാപ് അലേർട്ട് എന്നാണ്. അപ്പോൾ SMS ആയിട്ട് അതിലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ത്രെട്ട് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ, നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ഫോണ് നിശ്ചലമായിട്ട് ഈ അലേർട്ട് പുഷ് ചെയ്യുന്നൊരു പ്രോസസ്സ്, സെൽ ബാസ് എന്നാണ് നമ്മൾ പറയുന്നത്, സെൽ ബ്രോഡ്കാസ്റ്റ്. ഇത്തരം മുന്നറിയിപ്പ് സംവിധാനങ്ങൾ നമ്മളുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 126 സ്ഥലങ്ങളിൽ സൈറൻ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പല പല സാങ്കേതിക സംവിധാനങ്ങളോടുകൂടി, മാധ്യമങ്ങളിൽ, ആകാശവാണി വഴി, ഇതെല്ലാം വഴി നമ്മൾ ഇപ്പോൾ റേഡിയോൻ്റെ ഒരു പ്രത്യേകം കൂടി ഞാൻ ഈ സമയത്ത് പറയാം. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള ഒരു സ്ഥലമാണ് കടൽ. കടൽ നമുക്ക് പലപ്പോഴും മൊബൈൽ നെറ്റ്വർക്കുകൾ കിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായും ആശ്രയിക്കുന്ന റേഡിയോ നെറ്റ്വർക്കുകളാണ്. ഈ റേഡിയോ നെറ്റ്വർക്കുകൾ കടലിൽ വലിയൊരു ദൂരം വരെ നമുക്ക് അവൈലബിൾ.

0: അപ്പോൾ എല്ലാ മത്സ്യത്തൊഴിലാളികളോടും നമ്മൾ എപ്പോഴും പറയും നിങ്ങളൊരു റേഡിയോ കയ്യിൽ കരുതണം നിങ്ങൾ പോകുമ്പോൾ. നമ്മൾ ഏത് എമർജൻസി കിറ്റ് പറയുമ്പോഴും റേഡിയോ കയ്യിൽ കരുതണം എന്ന് പറയും. കാരണം മറ്റെല്ലാ സംവിധാനങ്ങളും മാധ്യമങ്ങളും എല്ലാം നമുക്ക് നിന്ന് പോകും. കാരണം ഒരു വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടുത്തെ പവർ സപ്ലൈ പോകും, നെറ്റ്വർക്ക് പോകൊക്കെ പോകും. അതെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹായമാകുന്ന ഒരു കാര്യമാണ് റേഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ അത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പല പല മാർഗങ്ങളിലൂടെ മുന്നറിയിപ്പുകൾ ഡിസിമിനേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ മുന്നറിയിപ്പുകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ മുന്നറിയിപ്പുകൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യണം. കാരണം ഒരു ജില്ലക്കാണ് ഇപ്പോൾ നമ്മൾ മുന്നറിയിപ്പ് പറയുന്നതെങ്കിൽ ഇനി ഒരു പഞ്ചായത്തിന് പറയാൻ പറ്റണം. അതിന് ചില പരിമിതികൾ ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ മറികടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബ്ലോക്ക് ലെവൽ ഫോർകാസ്റ്റുകളൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷേ അത് അക്യുറസി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയാലും നമ്മൾ ആളുകൾക്ക് കൊടുത്തു തുടങ്ങും. പഞ്ചായത്ത് തലത്തിൽ തന്നെ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മുന്നറിയിപ്പുകൾ കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല, എന്ത് ആക്ഷൻ എടുക്കുന്നുള്ളതാണ്. അത് നമ്മുടെ ഓറഞ്ച് ബുക്കിനകത്ത്, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് ബുക്കിനകത്ത് ഓരോ മുന്നറിയിപ്പും എന്താണ് അർത്ഥമാക്കുന്നത്, ഇതനുസരിച്ച് എന്തൊക്കെ നടപടികളാണ് സർക്കാരിൻ്റെ ഓരോ സംവിധാനങ്ങളും ചെയ്യേണ്ടത്, പൊതുജനങ്ങൾ എന്താണ് തയ്യാറെടുക്കേണ്ടത് എന്നുള്ള കൃത്യമായ അതിൻ്റെ രേഖ.
1: ഇപ്പോഴത്തെ നമ്മുടെ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ ഇപ്പോഴത്തെ അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു, ആൾക്കാരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു?
0: ആൾക്കാരുടെ റെസ്പോൺസ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ആൻറ്റിസിപ്പേറ്ററി ആയിട്ട് ആളുകൾ മാറിയില്ല, എന്നാൽ അതിനുശേഷം ആളുകൾ മാറാൻ തയ്യാറായി. പക്ഷേ അതിന് നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല, കാരണം പകൽ സമയത്ത് നമുക്ക് മഴ മാറി നിന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ആ ഒരു ഫേക്ക് കോൺഫിഡൻസ് വരും. കാരണം മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞു, എല്ലാവരും വലിയ ഗൗരവത്തിലൊക്കെ പറഞ്ഞു, പക്ഷേ മഴ പെയ്യുന്നില്ല പകൽ. അപ്പോൾ ഇവർ പറഞ്ഞു, സാധാരണ പലപ്പോഴും നമുക്ക് നമ്മുടെ മുന്നറിയിപ്പുകൾ പരാജയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുപോലെ ആയി പോകുമോ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, നമ്മുടെ മുറ്റത്ത് മഴ പെയ്യുമ്പോൾ മാത്രമല്ല ഈ വെള്ളം മാത്രമല്ല നമ്മൾ അപകടത്തിൽപ്പെടുത്തുന്നത്. വനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ മറ്റേതെങ്കിലും സ്ഥലത്ത്, ഇപ്പോൾ നോക്കൂ, ആലപ്പുഴ ജില്ലയിലെ പ്രശ്നം ഉണ്ടാക്കുന്നത് കുട്ടനാട്ടിൽ മഴ പെയ്തിട്ടില്ല അത്രത്തോളം. പക്ഷേ ആ പെയ്ത വെള്ളം 4 ദിവസം മുന്നേ ഈ വടശ്ശേരിക്കരയോ അല്ലെങ്കിൽ ആ റാന്നിയിലോ ഒക്കെ പെയ്ത വെള്ളമാണ് ഇപ്പോൾ കുട്ടനാട്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളം എത്തും. അപ്പോൾ നമ്മുടെ മുറ്റത്ത് പെയ്തിട്ടില്ലെങ്കിൽ അലേർട്ട് പരാജയപ്പെട്ടു, കാലാവസ്ഥ വകുപ്പ് റെഡ് അലേർട്ട് പറഞ്ഞിട്ട് ഒന്നും മഴ പെയ്തില്ല, നമുക്ക് ഇന്ന് പിന്നെ ഡ്രസ്സ് അലക്കി ഉണക്കാനിട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രോൾ. അതൊക്കെ നമ്മുടെ സന്തോഷത്തിൻ്റെ കാര്യമാണ്, നല്ലതാണ്. പക്ഷേ അത് മാത്രമല്ല, ഒരു ജില്ലയിൽ പറയുമ്പോൾ ആ ജില്ലയിലെ മലയോര മേഖലയിൽ പെയ്യുന്ന മഴവെള്ളവും നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ മനസ്സിലാക്കുക. മറ്റെവിടെയെങ്കിലും പെയ്യുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ അതിനനുസരിച്ച് തയ്യാറെടുപ്പുകൾ, പ്രത്യേകിച്ച് ഏറ്റവും വളരെപ്പെടായിട്ടുള്ള സ്ഥലത്തുള്ള ആളുകൾ മാറി താമസിക്കുക. അപകടം സംഭവിച്ചതിന് ശേഷമല്ല, സംഭവിക്കുന്നതിന് മുന്നേ മാറി താമസിക്കാൻ തയ്യാറായാൽ നമുക്ക് വലിയ രീതിയിൽ കാഷ്വാലിറ്റി കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഇത് റെസ്പോൺസ് ആണ്. മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും അപകട സാധ്യതയുള്ള സ്ഥലത്തുനിന്ന് പൂർണ്ണമായിട്ടും നമ്മൾ കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുന്ന ഒരു പ്രൊപ്പോസലല്ല, പ്രൊജക്ട് ഓൾറെഡി ഉണ്ട്. അതിലെ 10 ലക്ഷം രൂപയാണ് ഇപ്പോൾ ആളുകൾ കൊടുക്കുന്നത്. അത് വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പുതിയ പദ്ധതിയായിട്ട് നമുക്ക് പ്രഖ്യാപിച്ച് അതും കൂടി നടപ്പിലാക്കിയാൽ നമുക്ക് കുറച്ചുകൂടി സേഫർ ആകാൻ പറ്റും. അത് നമ്മൾ നടത്തേണ്ട കാര്യമാണ്.
1: ഓക്കെ, അപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് തടയാൻ കഴിയില്ല, നമുക്ക് അതിനെ അതിജീവിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയിട്ട് ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ളൊരു സഹകരണവും പിന്തുണയും അവരുടെ ഒരു ബോധം ഇതിനെക്കുറിച്ചുള്ള ഒരു അതും ആവശ്യം അത്യാവശ്യമാണ്. അപ്പോൾ വളരെ നല്ല കാര്യങ്ങൾ ഈ ഒരു മണിക്കൂർ കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയുണ്ടായി. ഈ അവസരത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും നമ്മുടെ ശ്രോതാക്കൾക്കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ഫഹദ് മർസൂഖിനോടുള്ള നന്ദി ആകാശവാണിയുടെയും ശ്രോതാക്കളുടെയും നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: നന്ദി, നമസ്കാരം.
2: പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ഇതുവരെ കേട്ടത്.

0: 5000 വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കോമ്പനോക്കർ.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: നിങ്ങൾക്കറിയാമോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രദാനം ചെയ്യുന്ന ഡിഗ്രി UGC റെഗുലേഷൻ പ്രകാരം റെഗുലർ ഡിഗ്രിക്ക് തുല്യമാണ്. കൂടാതെ തുല്യ വെയിറ്റേജുമുണ്ട്. ഇനി എന്തിനു പഠിക്കണം? അഡ്മിഷൻ നേടും, ഒരു ബിരുദധാരിയാകും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.in.

ഒരു അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷാ വി എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495 96 4321, 9495 65 63 21, 9495 65 63 21. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

അറിയിപ്പ് ശ്രദ്ധിക്കൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 20 ഓഗസ്റ്റ്. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക.

0: ആകാശവാണി സമയം 4 മണി.
1: നേർമൊഴി.
2: പ്രിയ ശ്രോതാക്കളെ, സ്റ്റംപ് ആർട്ടിസ്റ്റായ ഡഗ്ലസ് വി ഹരിഹരപുരമാണ് നേർമൊഴിയിലെ ഇന്നത്തെ അതിഥി. അദ്ദേഹത്തോടൊപ്പം മനീഷ് MB.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നേർമൊഴിയുടെ ഈ പുതിയ അദ്ധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ യുണീക്കായിട്ടുള്ള ഒരു കലാരൂപത്തെയും അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിനെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ശ്രീ ഡഗ്ലസ് വി ഹരിഹരപുരം സ്റ്റംപ് ആർട്ട് എന്നൊരു കലാരൂപമാണെന്ന് പരിചയപ്പെടുന്നത്. ഈ കലാരൂപത്തിന് ശരിക്കും പറഞ്ഞാൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ ഇതിലേക്ക് പ്രചോദിപ്പിച്ചതും ഒരു പക്ഷേ ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു ചിത്രത്തിൽ നിന്നാണ്. നമുക്ക് വിശേഷങ്ങളൊക്കെ വിശദമായി ചോദിച്ചറിയാം. പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ സ്റ്റംപ് ആർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രോതാക്കൾക്ക് ഒരു സംശയം ഉണ്ടാവും, എന്താണ് ഇത്, അത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം.
4: തീർച്ചയായിട്ടും, കാര്യം അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചിത്രകലയാണ്. അങ്ങനെ ഒരു ചിത്രം ഞാൻ കാണാൻ ഇടയായത് കൊണ്ടാണ് അത് കൂടുതൽ അറിയാനായിട്ട് ശ്രമിച്ചതും. കേരളത്തിലെ ഒരുവിധം മുതിർന്ന ചിത്രകാരന്മാരെയൊക്കെ കണ്ട് സമീപിച്ച്, അപ്പോൾ അവരിൽ ചില ആൾക്കാർക്ക് മാത്രം ഈ ചിത്രകലയെക്കുറിച്ച് അറിയാമായിരുന്നു. അവർ ചെയ്തിട്ടുമുണ്ട്. അവർക്കെല്ലാം 80-90 വയസ്സൊക്കെ ഉള്ളവരാണ്. പക്ഷെ അവരാരും ഇന്ന് ആ ചിത്രകല ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു ചിത്രം കണ്ട് ഇതെങ്ങനെ വരയ്ക്കണം എന്നതിനെക്കുറിച്ചും എനിക്കറിയില്ലായിരുന്നു. പിന്നീട് ഈ ചിത്രകാരന്മാരെയൊക്കെ കണ്ടതിന് ശേഷം അവരിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചിട്ടാണ് ഈ സ്റ്റംപ് ഡ്രോയിങ് ചിത്രം സ്വായത്തമാക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം തോന്നി. അതിന് ഏകദേശം 5 വർഷം ഞാൻ അതിൻ്റെ ഒരു പരിശ്രമം നടത്തി,
3: പരിശീലനത്തിന് വേണ്ടി മാത്രം,
4: പരിശീലനവും അന്വേഷണവും. പിന്നെ ഇതിൻ്റെ എന്തിലാണ് വരയ്ക്കുന്നത്, എന്തുകൊണ്ട് വരയ്ക്കണം എന്നൊക്കെ ഒരു വലിയ കൺഫ്യൂഷൻ ആയിരുന്നല്ലോ. കാണുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്,
3: ജീവൻ
4: ചൊടിക്കുന്ന ചിത്രം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് പെൻസിൽ കൊണ്ട് വരയ്ക്കാം, ചാർക്കോൾ കൊണ്ട് വരയ്ക്കാം, അങ്ങനെ ഇത് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. പക്ഷേ സ്റ്റംപ് ഡ്രോയിങ് ഇപ്പൊ പെൻസിൽ ഡ്രോയിങ്ങിനെയും ചാർക്കോളിനെയൊക്കെ മാറ്റി

0: നിർത്തുന്നത് അല്ലെ. ഇതുകൊണ്ട് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇപ്പൊ പലർക്കും തോന്നാം ഈ ചിത്രം കാണുമ്പോൾ ആ ഇത് ചാർക്കോൾ അല്ലേ, ആ ഇത് പെൻസിൽ ഡ്രോയിങ് അല്ലേ എന്ന് പറയാം. പക്ഷേ ഇത് തങ്ങൾ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഈ സ്റ്റംപ് ഡ്രോയിങ് ചിത്രം വരച്ചാൽ നമ്മൾ വരച്ചിട്ട് ഇത് നമ്മൾ കൈകൊണ്ട് നല്ല രീതിയിൽ തൂത്താൽ നമ്മൾ ഫോട്ടോയിൽ തുടർന്ന് കണക്കായിരിക്കും, ഇത് മായില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകം.
1: അതുകൊണ്ടാണല്ലോ ഈ നൂറ്റാണ്ടുകൾ
0: കടന്നിരിക്കുന്നത്. പിന്നെ പെൻസിൽ കൊണ്ട് വരച്ച ഉറപ്പായിട്ട് നമ്മൾ കൈകൊണ്ട് മാച്ച അറിയാലോ,
1: അതെ
0: അത് മായും.
1: ആ ഷെയ്ഡിൽ തന്നെ വ്യത്യാസം വരും.
0: അതെ, ചാർക്കോളിലായാലും ശരി തന്നെ വരച്ചാൽ നമ്മൾ കൈകൊണ്ട് തേച്ചാൽ അത് മായും. സ്റ്റംപ് ഡ്രോയിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ഫോട്ടോ എങ്ങനെയാണോ അതേപോലെ ഒരു കേടുപാടും ഇല്ലാതെ വർഷങ്ങളോളം ഇരിക്കും എന്നതും ഈ ചിത്രകലയുടെ ഒരു പ്രത്യേകതയാണ്.
1: ഇതിന്റെ ഈ ക്യാൻവാസ് ഒരുക്കലിൽ മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളില്ലേ?
0: തീർച്ചയായിട്ടും.
1: അപ്പോൾ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: ഇതിൽ കെൻഡ് എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട്. ഇതാണ് സ്റ്റംപ് ഡ്രോയിങ്ങിനായിട്ട് പൂർവ്വകാലം തൊട്ടേ ഉപയോഗിച്ചിട്ടിരിക്കുന്ന, ഇതൊന്നും നമ്മുടെ നാട്ടിലുള്ള പേപ്പറല്ല, വിദേശത്തുനിന്ന് വരുന്ന പേപ്പറാണ്. പിന്നെ സ്റ്റംപ് പൗഡറായിട്ട് സെപ്പറേറ്റ് പൗഡർ തന്നെ ഇപ്പോഴും നിലവിലുണ്ട്, സ്റ്റംപ് പൗഡർ എന്ന് പറഞ്ഞ ബ്ലാക്ക് പൗഡർ. പക്ഷെ അത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്കത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല. പിന്നെ കാലങ്ങളായിട്ട് ആർട്ടിസ്റ്റുമാർ ഈ സ്റ്റംപ് ഡ്രോയിങ് ചെയ്യുമ്പോൾ അവരവർക്ക് അവരവരേതായ ബ്ലാക്ക് പൗഡറുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. കാര്യം ഇതിൻ്റെ ഉപജ്ഞാതാവ് ആയിരുന്നോ, ഇത് എവിടെ നിന്നുണ്ടായിരുന്നോ, അതിനെക്കുറിച്ചൊന്നും ഒരു അറിവും നമ്മൾ ഒരു രേഖയിലും ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ ആധികാരികതയെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പുറകോട്ട് പോയാൽ അറിയാനും പറ്റുന്നില്ല. പക്ഷേ ചിത്രകാരന്മാരൊന്നും ജീവിച്ചിരിപ്പുണ്ട്, ഇത് വരച്ചിട്ടുള്ളവരും ജീവിച്ചിരിപ്പുണ്ട്, പിന്നെ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരും ജീവിച്ചിരിപ്പുണ്ട്. അപ്പം അവരിൽ നല്ലൊരു ശതമാനവും പറഞ്ഞത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ. അവരവർക്ക് ഇഷ്ടമുള്ള പിന്നെ പൗഡറുകൾ, ബ്ലാക്ക് പൗഡർ അവരവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണെന്നാണ് മുതിർന്ന ആർട്ടിസ്റ്റുമാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ ആർട്ടിസ്റ്റ് കൂടുതലാരും ഉപയോഗിച്ചിരുന്നത് ഉള്ളത്, ഇത് സ്റ്റുഡിയോകളിലാണ് കൂടുതൽ ആർട്ടിസ്റ്റുമാരും ഈ വർക്ക് ചെയ്തിരുന്നത്. കാരണം ഇത് ഒരു 100-200 വർഷം മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്റ്റുഡിയോകളിൽ ഈ വലിയ എൻലാർജ്മെന്റൊക്കെ ചെയ്യുന്നത്, അതിനുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ കുറവായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ സ്റ്റംപ് ഡ്രോയിങ് ചിത്രകാരന്മാരാണ് ഈ ചിത്രങ്ങൾ വരച്ചിരുന്നത്. ഇപ്പോൾ സ്റ്റുഡിയോകളിലാണ് കൂടുതലും ചിത്രകാരന്മാർ ഇരുന്ന് വരയ്ക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ പോലുള്ള IT പാർക്ക് പോലെ അന്ന് ചിത്രകാരന്മാരുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു ഈ സ്റ്റുഡിയോകൾക്ക് വേണ്ടി വലിയ വലിയ ചിത്രങ്ങൾ വരച്ചു കൊടുക്കാം. വലിയ ചിത്രം വെച്ചാൽ വലിയ ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരച്ചപ്പോൾ സ്റ്റുഡിയോകളുടെ പേരായിരിക്കും ഈ ഫോട്ടോയിൽ വരുന്നത്. സ്റ്റുഡിയോകൾക്ക് വേണ്ടി വരയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരവരുടെ പേരായി നിൽക്കും. മറ്റവർക്ക് വരയ്ക്കുന്ന എൻ്റെ കൂലി മാത്രമാണ് കിട്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നതും പിന്നെ കാലങ്ങൾ കഴിഞ്ഞു, പ്രിന്റിങ് മെത്തേഡുകൾ മാറി, സ്റ്റുഡിയോകളിൽ വലിയ വലിയ എത്ര ചിത്രമാണെങ്കിലും എല്ലാവരും ചെയ്ത് പ്രിന്റ് ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് വന്ന്, പ്രിന്റിങ് ടെക്നോളജി കൂടിയതോടുകൂടി ഈ ഒരു കല അവകാശം മാറി മാറി മാറി ഇപ്പം തീർത്തും അന്യം നിന്നുപോയി.
1: ഇപ്പോൾ ഇതിനകത്ത് താങ്കൾ ഇപ്പോൾ കെൻ പേപ്പറിനെ കുറിച്ച് സൂചിപ്പിച്ചു, അതുപോലെ തന്നെ റോസാ ചെടിയുടെ കമ്പൊക്കെ ഉപയോഗിക്കുന്നു ഞാൻ വായിച്ചു.
0: ഞാൻ വിവിധ ബ്ലാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഇതിനൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. എല്ലാം പരീക്ഷണമാണല്ലോ. അപ്പം എനിക്ക് എൻ്റെതായ രീതിയിൽ തൃപ്തിപ്പെടുന്ന രീതിയിൽ ഏത് ബ്ലാക്ക് പൗഡറാണ് എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിരട്ടക്കരി, ചിരട്ടയെന്ന് പറയുമ്പം നമ്മൾ ചുമ്മാ തീയിലിട്ട് കരിച്ചിട്ടെടുത്ത ആ ഇതിൻ്റെ ആവശ്യത്തിന് കിട്ടൂല, പ്രത്യേക രീതിയിൽ അത് പ്രോസസ്സ് ചെയ്ത് തന്നെ എടുക്കണം ആ കരി. അതിൽ പിന്നെ വേറൊരു സത്യം കൂടെ ഉണ്ട്, അതിൻ്റെ കരി എന്ന് പറയുമ്പോൾ എപ്പോഴും ചിരട്ടയും തേങ്ങയും ആണല്ലോ, ഇതിലൊരു ഓയിലി ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. പിന്നെ റോസാ ചെറിയുടെ വേരാണ്, അത് നമ്മൾ പ്രത്യേക രീതിയിൽ കരിച്ചെടുക്കുമ്പോൾ ഭയങ്കര സ്മൂത്താണത്. മറ്റതെല്ലാം പൊടിച്ചെടുക്കുമ്പോൾ സ്മൂത്ത് തന്നെ, പക്ഷേ എങ്കിൽ ഇത് വളരെ ഡിഫറൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിവിധ പൗഡറുകൾ ബ്ലാക്ക് ഞാൻ ഉപയോഗിച്ച് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പൗഡർ വരെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ അത് തൃപ്തി തന്നില്ല. അത് കുറച്ച് കരടും ക്ലിയർ ബ്ലാക്ക് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന പേപ്പർ, കെൻ്റ് പേപ്പർ, ആ പേപ്പറിൽ നമ്മൾ വരച്ച് കഴിയുമ്പോഴാണ് ശരിക്കും ഈ പടം അല്ലെങ്കിൽ ഒരു ചിത്രം ഒരു ഫോട്ടോഗ്രാഫ് പോലെ തന്നെ. അതിൽ മാച്ചാ ഒരു കാരണവശാലും ആയില്ല, നമ്മൾ ഫോട്ടോയിൽ തുടങ്ങുക അതേ ഫീലാണ്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പല ആർട്ടിസ്റ്റുമാരും എന്നോട് പറഞ്ഞതാണ്, ഇത്രയും കളറിൻ്റെ ലോകത്ത് ആർട്ടെന്ന് പറയുമ്പം ഇഷ്ടം പോലെ ഇങ്ങനെ വർണ്ണങ്ങൾ വാരി വിതറുന്ന ഈ ലോകത്ത് താങ്കൾ എന്തിനാണ് ഇപ്പോഴും ഈ കറുപ്പും വെളുപ്പിൻ്റെ പുറക്കെ നടന്ന് സമയം കളയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് വളരെ സ്നേഹബഹുമാനത്തോടെ തന്നെ പറഞ്ഞത്, ഈ കല എന്ന് പറയുന്നത് കളർ മാത്രമല്ലല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് വലിയൊരു കല തന്നെയാണ്. അപ്പം കലയ്ക്ക് കളറെന്നോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നോ ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എങ്ങനെ ചെയ്യുന്നു എന്നതിലാണ് അതിൻ്റെ പ്രാധാന്യമുള്ളത്. എങ്ങനെ ചെയ്യുന്നു, അത് ഏത് രീതിയിൽ ചെയ്യുന്നു, അതിൻ്റെ പൂർണ്ണത എന്താണ്. ഇപ്പം ഒരു പോർട്രേറ്റ് വർക്ക്, ഒരാളെ വർക്ക് നമ്മൾ വരയ്ക്കുമ്പോൾ, വരച്ച് കഴിയുമ്പം അത് അദ്ദേഹമാണെന്ന് അപ്പം ഞാൻ മാത്രമല്ല, കാണുന്നവരും കൂടി പറഞ്ഞു കഴിയുമ്പോഴാണ് അതിലൊരു

0: പൂർണ്ണത വരുന്നത്. അപ്പം അങ്ങനെ സ്റ്റംപ് ഡ്രോയിങ്ങിന് കുറച്ച് വലിയ ധാരണയില്ലാത്തത് കൊണ്ടാവാം, ഒരു പക്ഷേ അതിൻ്റെ പരിശ്രമം നടത്താത്തത് കൊണ്ടാവാം, ഇങ്ങനെ സംശയങ്ങൾ ഒരുപാടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഒരുപാട് ചിത്രകാരന്മാർക്ക് ഇത് സംശയമുണ്ട്, പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ചാർക്കോളാണ്, ഇത് പെൻസിലാണ് എന്നൊക്കെ അല്ല, ഒരു കാരണവശാലും അല്ല. അതിൻ്റെ വ്യത്യാസം ഞാൻ ഈ പറഞ്ഞതാണ്. പിന്നെ ഈ സ്റ്റംപ് ഡ്രോയിങ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്ത് പെൻസിൽ എങ്ങാനും ടച്ച് ചെയ്താൽ ശരിക്കും നമ്മളെ ചേമ്പലെ വെള്ളം വീഴ് നടക്കാം, അതിനകത്ത് പിടിക്കില്ല, അപ്പോഴത്തന്നെ ഈ ഗ്ലെയർ വരും. പിന്നെ ഈ സ്റ്റംപ് ഡ്രോയിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫോട്ടോഗ്രാഫ് കണക്ക് തന്നെ, ഗ്ലെയർ വരില്ല. അങ്ങനെ ഒരുപാട് സവിശേഷതയുള്ള ഒരു ചിത്രകലയാണത്.
1: ചിത്രങ്ങളിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ചിത്രം ഒരു ഇമോഷൻ ക്യാരി ചെയ്യുന്നു എന്ന് പറയും.
0: അതെ.
1: അപ്പോൾ താങ്കൾ ആദ്യം ഇതിൽ അറ്റംപ്റ്റ് ചെയ്തതും താങ്കളെ വൈകാരികമായി സ്വാധീനിച്ച ഒരു മൊമെന്റ് പകർത്താൻ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
0: തീർച്ചയായിട്ടും.
1: അത് പക്ഷേ ഇങ്ങനെ ഒരു പുതിയ മീഡിയം, പുതിയ മീഡിയത്തിൽ ഇത്രയും ഷെയ്ഡുകൾ അതിനകത്ത് കൊണ്ടുവരണം, ആ ഷെയ്ഡുകളും വരുമ്പോഴത്തേക്ക് ആ ഇമോഷൻ കൺവേ ചെയ്യപ്പെടത്തുള്ളൂ. അതിനകത്ത് ഒന്നിലധികം ക്യാരക്ടേഴ്സ് ഉണ്ട്, മെയിൽ ഫീമെയിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ ആദ്യം പരീക്ഷിക്കാനുള്ളൊരു ധൈര്യം എങ്ങനെയാണ്?
0: അതൊരു നല്ല ചോദ്യമാണ്. കാരണം അതൊരു വലിയ പരീക്ഷണം തന്നെയായിരുന്നു. പല ചിത്രങ്ങൾ വരച്ച്, 10-30 ചിത്രങ്ങൾ വരച്ചിട്ട് ഇത് കരിയല്ലേ, അതുമല്ല ഇതിന് പെൻസില് പേന ബ്രഷ് ഇതൊന്നും യൂസ് ചെയ്യാനും പറ്റില്ല. ഈ കലയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ്. അപ്പോൾ പെൻസില് പേന ബ്രഷ് നൈഫ് ഇങ്ങനെ സാധാരണ ഉപയോഗിക്കുന്ന ടൂളുകളൊന്നും ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ പേപ്പർ ചുരുട്ടി അത് പ്രത്യേക ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയും അല്ലെങ്കിൽ സ്റ്റംപം പുറത്തുനിന്ന് മേടിക്കാനേ കിട്ടും. അത് കുറച്ച് റഫാണത്, നമുക്ക് ഇഷ്ടമുള്ള കണക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് ഞാൻ കുറേ പടങ്ങൾ വരച്ചു. വരച്ചു കഴിയുമ്പോൾ ഒരു കരിക്കൂട്ട് മാത്രം കാണും, അത് പൂർണ്ണമാവുന്നില്ല. പിന്നെ ഒരുപാട് ക്ഷമയുള്ള ഒരു വർക്കായതുകൊണ്ട്, ഞാൻ കുറച്ച് ക്ഷമ കൂടുതലുള്ള ആളാണെന്ന് എനിക്ക് തന്നെ തോന്നുന്നതുകൊണ്ട് ഞാൻ തുടർന്ന് അത് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഞാനിത് ആദ്യമായിട്ട് ഒരു ചരിത്രപടമാണ്. ചരിത്രപടം ഞാൻ പറയുമ്പോൾ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ഗൗരി ലക്ഷ്മിബായ് തമ്പുരാട്ടിയും മകൻ ആദിത്യവർമ്മയും ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു അമ്മയും മകനും ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രമാണ് ഞാൻ ആദ്യം വരയ്ക്കുന്നത്. അപ്പോൾ അത് ആദ്യം വരച്ചു, അതിനെനിക്ക് തൃപ്തി തോന്നിയില്ല, ഞാൻ വീണ്ടും വരച്ചു. അങ്ങനെ വരച്ച് പൂർത്തിയാക്കിയപ്പോൾ ഞാനത് പലരെയും കാണിച്ചു. ഈ ചിത്രം കാണിച്ചപ്പോൾ അവരെല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, അവരെല്ലാവരും പറഞ്ഞു ഇത് ഗംഭീര ചിത്രമാണ്, നന്നായിട്ടുണ്ട് എന്ന് പലരുടെ അഭിപ്രായം പല ആർട്ടിസ്റ്റുമാരും പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് വരയ്ക്കുന്നത് തിരുവിതാംകൂർ പാലസിലെ ഗൗരി ലക്ഷ്മിബായ് തമ്പുരാട്ടിയമ്മയുടെയും ആദിത്യവർമ്മയുടെയും ചിത്രമാണ്. അപ്പോൾ അത് അവർക്ക് കൊടുക്കാനുള്ളൊരു അവസരവും എനിക്ക് കിട്ടിയായിരുന്നു.
1: അവരുടെ ഒരു റിസപ്ഷൻ എങ്ങനെയായിരുന്നു ഈ ചിത്രം കണ്ടിട്ട്?
0: ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും അവിടെ വലിയ സ്വീകരണം അവർ തന്നേ. തിരുവിതാംകൂർ കൊട്ടാരം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പാഠപുസ്തകത്തിലൊക്കെ പഠിച്ചിട്ടേ ഉള്ളൂ, നമുക്ക് അതിനകത്ത് കയറാനോ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷേ ഈ ഒരൊറ്റ ചിത്രം കൊണ്ട് മാത്രം ആ ഒരു കാരണത്താൽ ഞങ്ങൾക്ക് അവിടെ ചെല്ലാൻ പറ്റി. അപ്പോൾ ഞങ്ങളെ ക്ഷണിച്ചു അവിടുത്തെ വിസിറ്റിംഗ് റൂമിൽ കൊണ്ടിരുത്തി. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ചിത്രങ്ങളുണ്ടെങ്കിലും ഈ സ്റ്റംപ് ഡ്രോയിങ് ഇങ്ങനൊരു ചിത്രം ഞങ്ങളെ കയ്യിലില്ല എന്ന് അന്ന് പറഞ്ഞായിരുന്നു അവർ. അപ്പോൾ എനിക്കും അതൊരു വലിയ
1: ചിത്രങ്ങളുള്ള സ്ഥലം.
0: അതെ അതെ. അപ്പോൾ കൊട്ടാരം എന്ന് പറയുമ്പോൾ അറിയാലോ, അവിടെ ചിത്രങ്ങളുടെ ഒരു ശേഖരം തന്നെയുണ്ട് വലിയ. അപ്പോൾ ഈ സ്റ്റംപ് ഡ്രോയിങ് എന്താണെന്നുള്ളത്, അങ്ങനെ ഒരു ചിത്രം കൂടി അവരുടെ കളക്ഷനിൽ എത്തി എന്നുള്ളതാണ്. അതുമല്ല തമ്പുരാട്ടി അതൊരു വീഡിയോ ആയിട്ട് അവരതിനെക്കുറിച്ച് പറയും, ലക്ഷക്കണക്കിന് പേരെ അത് കേട്ടെ. അങ്ങനെ ഒരു പ്രോത്സാഹനം കൂടി എനിക്ക് അവരിൽ നിന്ന് കിട്ടി.
1: അപ്പോൾ ആദ്യത്തെ ചിത്രം തന്നെ ഇങ്ങനെ വെൽ റിസീവ്ഡ് ആയി.
0: അതെ അതെ അതെ.
1: അതിനൊരു ആവേശം കൊണ്ടിട്ട് പിന്നെ താങ്കൾ ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ മിക്കവാറും എല്ലാം തന്നെ പോർട്രേറ്റ്സ് ആണ്.
0: അതെ.
1: അതിന് കൂടുതലും തിരഞ്ഞെടുത്തിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളെ.
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ?
0: തീർച്ചയായിട്ടും. കാരണം ഈ നമ്മുടെ നാട്ടിലെ എല്ലാ മുഖ്യമന്ത്രിമാരെയാണ് ഞാൻ പിന്നെ വരച്ചത്. കേരളത്തിലെ പട്ടംതാണുള്ള സാർ തൊട്ട് അങ്ങനെ ഒരുപാട് പേരുടെ, തിരുക്കൊച്ചി മന്ത്രിസഭയിലുണ്ടായിരുന്നവർ തൊട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ പിണറായി സഖാവ് മന്ത്രിസഭ വരെയുള്ള എല്ലാ മുഖ്യമന്ത്രിമാരുടെ ചിത്രങ്ങൾ വരച്ച് ഞാൻ പൂർത്തിയാക്കിയായിരുന്നു. പക്ഷെ അതിനും എനിക്ക് വലിയ ഒരു അംഗീകാരം എന്ന് വെച്ചാൽ എല്ലാവർക്കും വളരെ ഇഷ്ടമായി. അപ്പോൾ അതും ഒരുപാട് പേര് കാണുകയും എനിക്ക് ഒരുപാട് പ്രോത്സാഹനം തരികയൊക്കെ ചെയ്തായിരുന്നു. ചാനലുകാർ എല്ലാവരും ഒരുപാട്
1: ചിത്രകാരനാണല്ലോ, അപ്പോൾ ചിത്രങ്ങൾ കാണാനുള്ളത് കൂടിയാണ്.
0: അതെ, തീർച്ചയായിട്ടും.
1: രാഷ്ട്രീയ നേതാക്കളുടെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിമാരുടെ കാര്യം പറയുമ്പോൾ മിക്കവാറും എല്ലാവരും തന്നെ കന്നഡയുള്ള ആൾക്കാരായിരുന്നു.
0: അതെ.
1: അപ്പോൾ ഈ കന്നഡ എന്ന് പറയുന്നത് പോർട്രേറ്റില് ചിത്രകാരന്റെ പൊതുവെ ചലഞ്ചുള്ള ഒരു
0: സ്ഥലമാണ്.
1: പക്ഷേ വളരെ മിഴിവോടുകൂടി താങ്കളത് വളരെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അവരുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കാണുന്ന പോലെ തന്നെ താങ്കൾക്ക് അത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓരോ ചിത്രത്തിനും ഈ ഇത്രയും പെർഫെക്ഷൻ ആയിട്ടൊക്കെ ചെയ്തെടുക്കാൻ എത്ര സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും?
0: പ്രത്യേക സമയം നോക്കി ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാര്യം ഈ ചിത്രം വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ഒരു കലയാണ്. മുകളിൽ നിന്ന് തന്നെ തുടങ്ങി അല്ലെങ്കിൽ അങ്ങനെ

0: തയ്യാറാക്കി വരയ്ക്കുന്ന ആൾക്കാരുണ്ടാവും, ഗ്രിഡ് തയ്യാറാക്കി വരയ്ക്കുന്ന ഒരു രീതി ഉണ്ടാവും. ഇത് ഒരു പുതിയ കലാരൂപം കൂടി ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇതിനകത്ത് അത്തരത്തിലുള്ള സാങ്കേതികതയ്ക്കുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ താങ്കൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അതായത് ഗ്രിഡോ ഇട്ടോ അല്ലെങ്കിൽ സ്കെച്ച് ഇട്ടോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണോ ഇത്?
1: തീർച്ചയായിട്ടും. കാര്യം നമുക്ക് സ്കെച്ച് എന്ന് പറയുന്നത് എല്ലാ ചിത്രകലയ്ക്കും
0: വേണം,
1: സ്കെച്ച് അനിവാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാനിത് സ്കെച്ച് ഇടുക എന്ന് പറയുന്നത് ഈ സ്റ്റമ്പിന്റെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, അത് വിവിധ ഷേപ്പിലുണ്ട്. അപ്പൊ അത് വളരെ പെൺ മോഡലിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്ന ഉണ്ട്. അപ്പൊ ഇതിന്റെ ഔട്ട്ലൈൻ ഇടുന്നത് വരെയും സ്റ്റമ്പിൽ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെൻസിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് സ്റ്റമ്പ് ഈ പെൻസിലിൽ പിടിക്കുമ്പോൾ അത്രയും സ്ഥലത്ത് പിടിക്കത്തില്ല, അവിടെ തെറ്റി തെറ്റി പോകും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ സ്റ്റമ്പ് വെച്ച് തന്നെയാണ് സ്കെച്ച് ഉൾപ്പെടെയുള്ള എല്ലാം വരച്ച് പൂർത്തിയാക്കുന്നത്.
0: പഠിച്ചത് ചിത്രകലയാണ്.
1: അതെ.
0: പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഏത് രീതിയിൽ പെയിന്റിംഗ് ആണ് കൂടുതൽ ആകർഷിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ആവണം എന്ന് ആഗ്രഹിച്ചിരുന്നത്?
1: തുടക്കം എന്ന് പറയുന്നത് എപ്പോഴും അറിയാലോ, നമ്മൾ കുട്ടിയായിരിക്കുമ്പോഴേ നമ്മൾ വരയ്ക്കുന്ന പെൻസിലിൽ തന്നെയായിരിക്കും. അത് കഴിഞ്ഞിട്ട് വാട്ടർ കളറായി, പിന്നെ കുറച്ച് മുതിർന്ന് വന്നപ്പോഴത്തേക്ക് ഓയിൽ പെയിന്റ് ആ ഒരു മീഡിയത്തിലോട്ട് മാറി. ഒരുപാട് പോർട്രേറ്റുകൾ ഞാൻ ഓയിൽ പെയിന്റിൽ ചെയ്തിട്ടുണ്ട്, അക്രിലിക്കിൽ ഒക്കെ ചെയ്യാറുണ്ട്. എല്ലാ മീഡിയത്തിലും വരയ്ക്കുന്നത് സംതൃപ്തി തന്നെയാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഈ ഓയിൽ പെയിന്റിങ്ങിൽ വരയ്ക്കുന്നതും കളർ മീഡിയയിൽ, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സ്റ്റമ്പ് തന്നെയാണ്, അതിൽ ഒരു സംശയവും വേണ്ട. കളറിൽ ഓയിൽ പെയിന്റിൽ വരയ്ക്കുന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും തൃപ്തി തന്നിട്ടുള്ളത്.
0: താങ്കൾ ജനിച്ചു വളർന്ന സ്ഥലം വളരെ പ്രകൃതി രമണീയമായ ഒരു കായൽ തീരവും അങ്ങനെയുള്ളൊരു വളരെ മനോഹരമായ ഒരു നാട്ടിൻപുറമാണ്. നാട്ടിൻപുറം താങ്കളുടെ കലയെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്?
1: തീർച്ചയായിട്ടും. കാരണം എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഹരിഹരപുരം, അത് തിരുവനന്തപുരം ജില്ലയാണ്, വർക്കലയെന്ന് 10 കിലോമീറ്ററിലുള്ളിൽ ഇലകമ്മൻ ഗ്രാമപഞ്ചായത്തിൽ 18-ാം വാർഡിൽ പെടുന്ന ഹരിഹരപുരം എന്ന് പറയുന്ന ഏകദേശം 4 കിലോമീറ്റർ മാത്രമുള്ള ഒരു കൊച്ചു ഗ്രാമം. അവിടെ പുഴയും കുറച്ച് കുന്നും കായലും നീരുറവകളും ഒക്കെയുള്ള ഒരു ചെറിയ ഗ്രാമമാണ്. അപ്പോൾ ആ ഗ്രാമത്ത് ജനിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനമായിട്ട് ഞാൻ കാണുന്നത്. കാര്യം ഇത്രയും കലാപ്രകൃതിയുള്ളൊരു നാട്ടിലാണ് ഞാൻ ജനിച്ചത്. ആ നാട് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ആ നാട്ടിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ തൂമ്പെന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. തൂമ്പെന്ന് പറയുന്നത് ഈ ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന വെള്ളമുണ്ട്, ഉറവ. അപ്പം ഇത് നേരത്തേക്ക് പാളയൊക്കെ വെച്ച്, അതെ, ഒക്കെ ആയിരുന്നു. ഇപ്പം പൈപ്പ് വെച്ച് അവിടെയാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ തൊടിയിൽ പോയിട്ട് കുളിക്കുകയും നമ്മുടെ നനയ്ക്കുകയും ചെയ്യുന്ന അവിടെയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രകൃതി രമണീയമായ ഹരിഹരപുരം എന്ന എൻ്റെ ഗ്രാമത്ത് ജനിച്ച് വളർന്നതിൻ്റെ ആ ഗുണം കൂടി എനിക്ക് തീർച്ചയായിട്ടും എന്റെ
0: കലാചിത്രം
1: രൂപപ്പെടുത്തി വലിയ സഹായമുണ്ട് എന്റെ ഗ്രാമം.
0: എപ്പോഴാണ് ഒരു ചിത്രകല വളരെ ഗൗരവമായിട്ട് എടുക്കണം എന്നൊരു പഠിക്കണം എന്നൊക്കെ ഒരു തീരുമാനം വരുന്നത്?
1: അതായത് ചിത്രകല ഞാൻ ഗൗരവമായിട്ട് എടുക്കുന്നതെന്ന് പറയുന്നത് ഒരു 30 വർഷം മുമ്പാണ്. അതായത് 1988 ഞാൻ ചിത്രകല ഗൗരവമായിട്ട് എടുക്കുന്നത്. ഒരാൾ എന്നെ കൊണ്ട് ഒരു ചിത്രം വരപ്പിച്ചു, വരച്ചു കൊടുത്തു കഴിഞ്ഞപ്പം എനിക്ക് നല്ലൊരു തുക കിട്ടി. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇത്രയും പൈസയും കിട്ടുമെന്നൊരു സ്ഥിതി വന്നപ്പോൾ എനിക്ക് പ്രോത്സാഹനമായി. പിന്നെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ട് ചിത്രങ്ങൾ വരപ്പിക്കും, കൊണ്ടുപോകും. അപ്പോൾ അതിനുള്ള കൂലി എനിക്ക് തരും. ഞാൻ പിന്നെ ഈ ചിത്രങ്ങൾ എക്സിബിഷൻ പിന്നെ നടത്തിയിട്ടില്ല. കാരണം ഞാൻ ഈ ചിത്രം വരച്ചിരിക്കുന്ന നമ്മൾ ഒരുപാട് സമയമെടുത്തൊക്കെയാണല്ലോ. അപ്പം ഞാൻ വരച്ചു കൊടുക്കുമ്പോൾ പൈസ കിട്ടണം. കാര്യം ഈ പൈസ ഉണ്ടെങ്കിൽ എന്നൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മുടെ വരുമാനം കൂടിയാണിത്, ഓർഡറാണ്. പോർട്രേറ്റ് ചിത്രങ്ങളാണ് കൂടുതലും, പിന്നെ ലാൻഡ്സ്കേപ്പ് എല്ലാം വരും, എങ്കിലും പോർട്രേറ്റ് ചിത്രങ്ങളാണ് കൂടുതലും വരച്ചിട്ടുള്ളത്.
0: പിന്നീട് വാട്ടറും ഓയിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ ഈ സ്റ്റമ്പ് സീരിയസ് ആയിട്ട് എടുത്തതിന് ശേഷം?
1: തീർച്ചയായിട്ടും. എനിക്ക് ഓർഡർ വരുന്ന വർക്കുകൾ ഞാൻ ചെയ്തു കൊടുക്കും, എങ്കിലും ഓയിൽ കളറാണ് കൂടുതലും. ഈ പോർട്രേറ്റ് ചിത്രങ്ങളാണ് എന്നെ കൊണ്ട് ഒരുപാട് വരപ്പിക്കാറുള്ളത്.
0: ഫ്ലെക്സിബിലിറ്റി,
1: അതെ, എനിക്ക് അതിനൊരു തൃപ്തി വരും. പിന്നെ ഈ തൃപ്തി എനിക്ക് മാത്രമല്ല, എനിക്ക് തരുന്നവർക്കും വരും. അതുകൊണ്ടാണല്ലോ അവരെന്നെ കൊണ്ട് വരപ്പിക്കുന്നത്.
0: അപ്പം കുറച്ചുകൂടി തുടിച്ചിരിക്കുന്ന,
1: അതെ അതെ, എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഒരുപാട് വീടുകളിൽ ഞാൻ വരച്ച ചിത്രങ്ങൾ, ആ പെയിന്റിങ്ങുകളുണ്ട്.
0: ഒരു റെംബ്രാൻ സ്റ്റൈൽ ഓഫ് ലൈറ്റിംഗ് ആണോ താങ്കൾ അതിൻ്റെ അത് മിക്കവാറും ഫോളോ ചെയ്യുന്നത്? മൊത്തം പിക്ചറിൽ സോഴ്സ് കൊണ്ട് ഇലൂമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുന്ന രീതിയാണോ താങ്കൾക്കുള്ളത്?
1: അങ്ങനല്ല. ഇപ്പം ഒരു പോർട്രേറ്റ് ചിത്രം വരയ്ക്കാൻ, ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരു ചിത്രമാണെങ്കിൽ വരയ്ക്കാനാണെങ്കിൽ ഞാൻ പോയി ഫോട്ടോ എടുത്തിട്ടാണ് വരയ്ക്കുന്നത്. കാരണം ഞാൻ ആർട്ടിസ്റ്റ് മാത്രമല്ല, ഞാൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറും കൂടിയാണ്. അപ്പം ഞാൻ പോയി ഫോട്ടോ എടുക്കും, വരും, അവരെ നിർത്തി ശരിക്കുള്ള ലൈറ്റിങ്ങിൽ, ലൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോട്ടോഗ്രാഫിയിൽ. അപ്പം ആ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എങ്ങനെ, ലൈറ്റിങ്ങിൽ ഫോട്ടോ എടുത്തിട്ട് ഞാൻ അതാണ് വരയ്ക്കുന്നത്. നമുക്കിപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുന്നതും നമ്മൾ ഔട്ട്ഡോർ ഒരാളെ നിർത്തി എടുക്കുന്നതും വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പം ഇത് രണ്ടും വരച്ചാൽ രണ്ട് ഫീൽ ആയിരിക്കും, കാണുന്നതിന് ഫീൽ ഉണ്ടാവും. അപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നവരെ ഫോട്ടോ വരയ്ക്കണമെന്ന് പറയുകയാണെങ്കിൽ അവരെ ഇപ്പോൾ കുടുംബ ഫോട്ടോ ആയാലും ശരി, ഞാൻ അവരെ വീട്ടിൽ പോയി കുടുംബത്തോടെ നിർത്തിയെടുത്ത് ആറ്റാണ് ചിത്രം വരയ്ക്കുന്നത്.

0: ക്യാൻവാസിലോട്ട് മാറ്റുന്നത് അപ്പം തന്നെയാണ്.
1: കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ചിത്രം ഒരു ഇമോഷനും കൂടിയാണല്ലോ
0: അതെ അതെ
1: കൺവേ ചെയ്യുന്നത്
0: അതെ.
1: എന്ന് പറയുന്നത്. കുടുംബത്തെക്കുറിച്ച്
0: ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നെങ്കിൽ എനിക്ക് ആദ്യം പറയാനുള്ള എൻ്റെ അച്ഛനും അമ്മയാണ്. എൻ്റെ പപ്പ വർഗീസ്, അമ്മ റോസ്ലി വർഗീസ്, രണ്ടുപേരും മരണപ്പെട്ടു. എൻ്റെ പപ്പ മത്സ്യത്തൊഴിലാളിയായിരുന്നു, എൻ്റെ അമ്മ കയർ തൊഴിലാളിയായിരുന്നു. ഇപ്പോൾ എൻ്റെ ഭാര്യ, രണ്ട് മക്കൾ. വൈഫിൻ്റെ പേര് ജോസഫൈൻ, സെക്രട്ടേറിയറ്റിൽ അഡീഷണൽ സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യുന്നു. മോന് ഗാൾഡിൻ ഡഗ്ലസ്, മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് വിദ്യാർത്ഥിയാണ്. മോള് ക്രൈസ്തവർ സ്കൂളിൽ പ്ലസ് ടു കഴിഞ്ഞു.
1: ഇവർക്കെല്ലാം വരയൊക്കെ ഉണ്ടോ?
0: തീർച്ചയായിട്ടും മക്കൾ രണ്ടുപേരും വരയ്ക്കും, പക്ഷെ ഇപ്പോൾ അവരുടെ പഠനം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ.
1: അതെ അതെ. അവർക്ക് ഈ സ്റ്റംപ് ആർട്ടിലാണോ അതോ?
0: ഇല്ല, സ്റ്റംപ് ആർട്ടിലോട്ട് അവർ കൈവയ്ക്കാൻ പറ്റിയില്ല, പറ്റില്ല. സമയം മാത്രമൊന്നുമല്ല, അവരിങ്ങ് നോക്കിയിട്ട് പറയും, അപ്പോൾ ഈ കരി എങ്ങനെയപ്പോൾ പടാവുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് പരിസരത്തെ വരില്ല, അല്ലാതെ വരയ്ക്കും, പക്ഷെ അവരുടെ പഠനമാണ് ഇപ്പം പ്രധാനം. രണ്ടുപേരും വരയ്ക്കും.
1: ഈ കോവിഡിന് മുൻപ് നമ്മുടെ മുഖ്യമന്ത്രിമാരുടെ എല്ലാവരുടെയും പടം വരച്ച സമയത്ത് ഒരു എക്സിബിഷൻ പോലെ താങ്കളുടെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ നടക്കുമായിരുന്നില്ലേ?
0: തീർച്ചയായിട്ടും. അത് ഈ കോവിഡ് ഒരുപാട് നല്ലതും വന്നിട്ടുണ്ട്, മോശവും വന്നിട്ടുണ്ട്. അതിൽ കോവിഡ് സമയത്തിരുന്ന് പടം വരച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റും. കൂടുതലൊന്നും വരയ്ക്കാൻ പറ്റിയിട്ടില്ല. കാര്യം അപ്പോഴും ഞങ്ങൾ ജോലി സംബന്ധമായിട്ട് തിരുവനന്തപുരത്ത് ഡെയിലി വരണമായിരുന്നു. അങ്ങനെയാണ് തിരുവനന്തപുരത്തോട്ട് മാറുന്നത് തന്നെ. ഒരു എക്സിബിഷൻ ആ സമയത്ത് നമ്മളതിനെ കുറിച്ച് ചിന്തിക്കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് എക്സിബിഷനെ കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു കുറച്ച്. ഈ വരച്ച പടങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ അത് മുന്നോട്ട് പോയില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ തന്നെ ചിത്രങ്ങൾ വരച്ചു. അപ്പോൾ അതിൽ സർക്കാരിൽ നിന്ന് ഒരു പ്രോത്സാഹനം എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. കാര്യം അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ പലർക്കും ഈ കല എന്താണെന്നുള്ളൊരു മനസ്സിലാവാൻ ധാരണക്കുറവുണ്ട്. എങ്കിലും ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നൊരു സഹകരണം ഉണ്ടെങ്കിൽ ഇതെനിക്ക് കൂടുതൽ വൈഡ് ചെയ്യാൻ പറ്റും. ഒരു വരും തലമുറയ്ക്ക് ഇത് പങ്കുവയ്ക്കാൻ പറ്റും. ഞാൻ ഒരു കല ഉണ്ടായിരുന്നെന്നും ആ കല മരിച്ചു പോയിട്ടില്ലെന്നും അതിനൊരു പുനർജീവം കൊടുത്തിട്ടുണ്ടെന്നും ഒക്കെ എനിക്ക് ഇപ്പം മനസ്സിലാഗ്രഹമുണ്ട്. കാര്യം ഇപ്പം ഞാൻ വരച്ച പടങ്ങളെല്ലാം വെച്ചിട്ട് ഇപ്പം ഒരു പുതിയ ചിത്രം കൂടി വരയ്ക്കണമുണ്ട്. അപ്പം കുറച്ച് ചിത്രം കൂടെ വരച്ചുകൊണ്ടിരിക്കുകയാണ്, സ്റ്റംപ് തന്നെ. അപ്പം ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പ്രദർശനം തീർച്ചയായിട്ടും ചെയ്യണം. കാര്യം എനിക്ക് ആഗ്രഹം സ്കൂളുകളിൽ ചെയ്യാനാണ്. കാര്യം വരും തലമുറ
1: അത് കണ്ടു മനസ്സിലായി.
0: സ്കൂളിൽ ഇപ്പം ചെറിയ സ്കൂളായാലും ശരി, വലിയ സ്കൂളായാലും ശരി, കുട്ടികൾക്ക് ഇത് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം, സ്കൂൾ കോളേജുകളിലൊക്കെ. അപ്പം അതിനൊരു ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ സർക്കാരുമായിട്ട് സഹകരിച്ച് ചെയ്യണമെന്നുള്ള താല്പര്യമുണ്ട്.
1: അപ്പോൾ ഇത്തരത്തിലാണ് പരിപാടികൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ എന്തെങ്കിലും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ വിപത്തെന്ന് പറയണം മദ്യമയക്കു മരുന്നുകൾ. അത് ഓരോ ദിവസവും ഓരോ വാർത്തകൾ കാണുമ്പം ആകാശവാണിയിൽ കൂടെ തന്നെ നമ്മൾ കേൾക്കാറുണ്ട്. വാർത്തകൾ വായിക്കുമ്പോൾ മറ്റ് ദൃശ്യ ചാനലിൽ കൂടെ കാണാറുണ്ട്. മാധ്യമങ്ങൾ പത്രങ്ങളിൽ കൂടെ വായിക്കുന്നതെല്ലാം വളരെ ക്രൂരമായ രീതിയിലെ കുട്ടികളുടെ പെരുമാറ്റ ദൂഷ്യമാണ് നമ്മൾ കാണുന്നത്. ഈ അടുത്ത സമയത്ത് തന്നെ ഒരു സ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ മാരകമായിട്ട് സഹപാഠികൾ അടിക്കുന്നത്, മകൻ അച്ഛനെ കുത്തിക്കൊല്ലുന്നു, അമ്മയെ ചവിട്ടിക്കൊല്ലുന്നു, ഇതൊന്നും നമ്മുടെ നാക്കെന്ന് പറയാൻ പോലും അത്ര വേദനയോടു കൂടിയാണ് നമ്മൾ ഓരോ വാർത്തയും ഓരോ ദിനവും കടന്നു പോകുന്നത്. അപ്പോൾ ഈ വിപത്തിനെതിരെ ഒരു സാധാരണ ഒരു ചിത്രകാരൻ എന്ന നിലയിൽ മുന്നിട്ടിറങ്ങേണ്ട ഒരുവനാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെതിരെ, അതായത് ഈ മദ്യമയക്കുമരുന്നതിനെതിരെ കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായിട്ടുള്ള ചിത്ര പ്രദർശനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആഗ്രഹം കൂടി എൻ്റെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും സർക്കാരിനൊപ്പം ഞാനും എൻ്റെ ഈ ചിത്ര പ്രദർശനവും ഇപ്പം തൂഫാൻ എന്ന് പറയുന്ന ഒരു അഡ്രസ്സിലാണ് ഗവൺമെൻറ് തുടങ്ങിയത്. തീർച്ചയായിട്ടും ഒരു ചിത്രകാരൻ എന്ന നിലയിൽ ഞാനും ഈ വിപത്തിനെതിരെ സർക്കാരിനൊപ്പം ഉണ്ടാവും. അതിനെതിരെ ഉള്ള ചിത്ര പ്രദർശനങ്ങളും സംഘടിപ്പിക്കാനുള്ള പ്രോഗ്രാം അതുമായിട്ടും മുന്നോട്ട് ചെയ്യാൻ പോവുകയാണ്.
1: ഈ 19-ാം നൂറ്റാണ്ടിൽ വരച്ച ഒരു ചിത്രം 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഒരാൾ കാണുകയും അത് 21-ാം നൂറ്റാണ്ടിലേക്ക് അതിനെ കൊണ്ടുവരികയും അത് പ്രാക്ടീസ് ചെയ്യുകയും ഇനി കൂടുതൽ പേരിൽ വ്യാപിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ എല്ലാ ശ്രമങ്ങൾക്കും എല്ലാ ആശംസകളും നേരുന്നു. ഇവിടെ എത്തിയതിൽ സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം.
0: താങ്ക് യു വെരി മച്ച്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ആകാശവാണിയിൽ ഉണ്ടാക്കി തന്നതിൽ ഞാൻ തീർച്ചയായിട്ടും നന്ദി പറയുന്നു. താങ്ക് യു.
2: സ്റ്റംപ് ആർട്ടിസ്റ്റായ ഡഗ്ലസ് വി ഹരിഹരപുരവുമായി മനീഷ് എം പി നടത്തിയ അഭിമുഖമാണ് നേർമൊഴിയിൽ ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.

കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം. മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ONV യുടെ രചന, സംഗീതം രമേശ് നാരായണൻ.

ആകാശവാണി ഇപ്പോൾ മഴവില്ല്. പാണ്ഡിനാട്ടു തങ്കം എന്ന തമിഴ് ചിത്രത്തിലെ ഒരു ഗാനമാണ് മഴവില്ലിൽ ഇന്നാദ്യം മനോയും ചിത്രയും പാടിയത്.

0: മഴവില് സമാപിച്ചു. ആകാശവാണി
1: തൊടിത്താളം. തൊടിത്താളത്തിൽ പഞ്ചവാദ്യം അവതരിപ്പിക്കുന്നത് മതിലകം വരാഹദാസും സംഘവും.

മതിലകം വാരാഹദാസും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ കലാപീഠം കിളിമാനൂർ വിനു, ശ്രീവരാഹം വിഷ്ണുദാസ്, കലാപീഠം അരുൺകുമാർ നന്ദു, കലാപീഠം പ്രണേഷ്, കലാപീഠം കണ്ണൂർ വിശ്വനാഥ്.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പരിപാടി.
1: ഈ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹെ ആജ് കേ ഹിന്ദി പ്രസാരൺ മേ ആയി ആപ് സുൻതേ ഹെ ഡോക്ടർ രാഖി ബാലഗോപാൽ കി വാർത്ത. ഹമാര രാഷ്ട്ര ഹമാര ഗൗരവ്.
2: സ്വതന്ത്രതാ കാ ദിൻ ഉൻ ശൂർ വീരോ സന്തോ വിചാരകോ ഓർ ആം നാഗരികോ കോ ശ്രദ്ധാഞ്ജലി അർപ്പിത് കന്നേ കാ ദിൻ ഹൈ ജിൻകി കുർബാനിയോ നേ ഹമേ ആസാദി കാ അമൂല്യ ഉപഹാർ ദിയ. ഉൻകി മെഹനത് ഉൻകാ ത്യാഗ് ഓർ ഉൻകാ അദമ്യ സാഹസ് ഹമേ ഹമേശാ പ്രേരിത് കർത്താ രഹേ ഗാ. 15 അഗസ്ത് വ ദിൻ ജബ് ഹമാര രാഷ്ട്ര ഏക് ഗുലാം സേ ആസാദ് ഹുവാ ഓർ ഇതിഹാസ് കേ പന്നോ മേ ഏക് നയാ അധ്യായ ജുഡാ. പർ ആജ് കാ അർത്ഥ കേവൽ വിജയഗാ നഹീ ഹൈ, വ ആത്മാവലോകൻ കാ ഭീ ദിൻ ഹൈ. ഹമാരി സ്വതന്ത്രതാ സേനാനി ഹമേ കേവൽ രാജനീതിക് ആസാദി നഹീ ഛോഡ് ഗയേ, ബൽക്കി ഉനോനേ ഹമേ വിചാർ കി ആസാദി, ഭാഷൺ കി ആസാദി, ധാർമിക് ഓർ സാംസ്കൃതിക് അഭിവ്യക്തി കി ആസാദി ഭീ ദി. ഹമാരി സംവിധാൻ നേ ആസാദി കേ സാത് നാഗരികോ കോ അധികാർ ദിയേ ഓർ ഉനേ സമാജ് കേ പ്രതി ദായിത്വ ഭീ സിഖായേ. സംവിധാൻ കേവൽ കാഗസ് കാ ടുക്ടാ നഹീ, യഹ് ഹമാരി ജീവൻ കാ മാർഗദർശക് ഹൈ. യഹ് ന്യായ് സമാനത ഓർ ബന്ധുത കേ സിദ്ധാന്തോ പർ ടിക്കാ ഹുവാ ഹൈ. ഹമേ ഇൻ സിദ്ധാന്തോ കോ അപ്നേ വ്യവഹാർ മേ ഉതാർനാ ഹോഗാ. ജാതി, ലിംഗ, ധർമ്മ, ഭാഷ യഹ് ആർഥിക് സ്ഥിതി കേ ആധാർ പർ ഭേദ്ഭാവ് ന കർനാ ഹോഗാ. ഖാസ് കർ യുവ പീഡി കോ യഹ് സമജ്നാ ഹോഗാ കി സ്വതന്ത്രത കാ അസ്ലി ആനന്ദ് തഭി ഹൈ ജബ് സമാജ് കാ സബ്സേ പിഛഡാ വ്യക്തി ഭീ സമാന രൂപ സേ ഉസ്മേ ഭാഗീദാർ ഹോ. ആജ് കാ ഭാരത് തേസി സേ ബദൽ രഹാ ഹൈ. തക്നീകി പ്രഗതി, ഡിജിറ്റൽ ജുഡാവ് ഓർ വൈശ്വിക് സമ്പർക്ക് നേ നയി സംഭാവനായേ ഖോലി ഹൈ. പർ യഹ് പരിവർത്തൻ ചുനൌതിയോ ഭീ ലേക്കർ ആതാ ഹൈ. റോസ്ഗാർ കി മാംഗ്, പര്യാവരൺ കി രക്ഷ, ശിക്ഷ കി പഹുഞ്ച് ഓർ സാമാജിക് അസമനതായേ. ഹമേ സുനിശ്ചിത് കർനാ ഹോഗാ കി വികാസ് സബ്കേ ലിയേ ഹോ. സച്ച പരിവർത്തൻ തഭി ആയേഗാ ജബ് സമാജ് കേ ഹർ സദസ്യ, നാഗരിക്, ശിക്ഷക്, കിസാൻ, ഛാത്ര, വ്യവസായി, സർക്കാരി കർമ്മചാരി, സാഹിത്യകാർ, സമാജ് സേവി അപ്നെ അപ്നെ സ്ഥാൻ പർ സക്രിയ രൂപ സേ യോഗ്ദാൻ ദേ. സ്വതന്ത്രതാ ദിവസ്

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ശ്രീരാഗം എന്ന ചിത്രത്തിനു വേണ്ടി കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി
1: രാമായണ പാരായണം 26-ാം ദിവസം. ഇന്നു മുതൽ യുദ്ധകാണ്ഡം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: ശ്രീരാമാദികളുടെ നിശ്ചയം, ലങ്കാവിവരണം, യുദ്ധയാത്ര, രാവണ കുംഭകർണ സംഭാഷണം, രാവണ വിഭീഷണ സംഭാഷണം എന്നീ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ. ഓമനക്കുട്ടി.

0: ഇതുവരെ കേട്ടത് സ്പോൺസേർഡ് പരിപാടി സ്പൈസ്.
1: ഉമംഗ് സി ഐ ടി സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: ആകാശവാണി. ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
1: ഒരു കൊല്ലത്തിനുള്ളിൽ തന്റെ സാന്നിധ്യം ഡർബാനിൽ ആവശ്യമുണ്ടെന്ന് വന്നാൽ ആ വിവരം അറിഞ്ഞ ഉടനെ താൻ അവിടെ എത്തുന്നതാണെന്ന് ഡർബാനിലെ ഇന്ത്യക്കാരോട് വാഗ്ദാനം ചെയ്തിരുന്നു. കമ്പിയോടൊന്നിച്ച് തന്നെ വഴിച്ചെലവിനുള്ള പണവും അവർ അയച്ചിരുന്നു. ഒരു കൊല്ലമെങ്കിലും ഡർബാനിൽ താമസിക്കേണ്ടി വരുമെന്ന് ഗാന്ധിക്ക് തോന്നി. അവിടത്തെ ആവശ്യം കഴിഞ്ഞാൽ ബോംബെയിലേക്ക് തിരിച്ചു വരാമല്ലോ എന്ന് വിചാരിച്ച് ഭാര്യയെയും മക്കളെയും ബോംബെയിൽ തന്നെ പാർപ്പിക്കുവാൻ തീർച്ചപ്പെടുത്തി. ആ പ്രാവശ്യം തെക്കേ ആഫ്രിക്കയിലേക്ക് പുറപ്പെട്ടപ്പോൾ ഒന്നിച്ച് നാലഞ്ച് ചെറുപ്പക്കാരെയും കൂട്ടിയിരുന്നു. അവരിൽ ഒരാളായിരുന്നു മഗൻലാൽ ഗാന്ധി. ഭാര്യയും മക്കളെയും വിട്ടുപോകുന്നതും സ്ഥിരമായ പ്രാക്ടീസ് ഉപേക്ഷിച്ച് ഒരു അനിശ്ചിത ഭാവിയിലേക്ക് ചാടിയിറങ്ങുന്നതും ഗാന്ധിക്ക് വേദനയും ആശങ്കയും ഉണ്ടാക്കുന്നതായിരുന്നില്ല. എങ്കിലും ഡർബാനിലെ ഇന്ത്യക്കാരോട് താൻ ചെയ്ത വാഗ്ദാനം പാലിക്കാതിരിക്കുന്നതെങ്ങനെ എന്ന വിചാരം അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. 1902 ഡിസംബർ മാസത്തിൽ ഗാന്ധി വീണ്ടും നെറ്റാളിലേക്ക് കപ്പൽ കയറി. ഗാന്ധി കപ്പലിലായിരുന്നപ്പോഴാണ് ബാബു സുരേന്ദ്രനാഥ ബാനർജിയുടെ അധ്യക്ഷതയിൽ അഹമ്മദാബാദിൽ വെച്ച് കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം കൂടിയത്. പുതിയ ബ്രിട്ടീഷ് ചക്രവർത്തി എഡ്വേർഡ് 7-ാമന്റെ കിരീടധാരണം സംബന്ധിച്ച് ഡർബാനിൽ 1903 January 1 ഡൽഹിയിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്നതുകൊണ്ട് പതിവ് ഡിസംബർ മാസത്തിൽ കൂടുന്ന കോൺഗ്രസ് സമ്മേളനം കുറെ നേരത്തെ നടത്തുവാൻ തീരുമാനിച്ചു. സുരേന്ദ്രനാഥ ബാനർജിയുടെ അധ്യക്ഷ പ്രസംഗത്തിൽ തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ കാര്യം എടുത്തു പറഞ്ഞിരുന്നു. ബൂവർ യുദ്ധകാലത്ത് അവർ ചെയ്ത സേവനത്തെ പരിഗണിച്ച് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ നേറ്റാൾ ഗവൺമെന്റിനോട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആവശ്യപ്പെടേണ്ടതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നേറ്റാളിലെത്തിയ ഉടനെ ഇന്ത്യക്കാരുടെ കാര്യങ്ങളെപ്പറ്റി ജോസഫ് ചേംബർലൈന് സമർപ്പിക്കാനുള്ള മെമ്മോറാണ്ടം ഗാന്ധി എഴുതി തയ്യാറാക്കി. ബൂവർ യുദ്ധത്തിന് ശേഷം ആവിഷ്കരിച്ച അഭിവൃദ്ധി പദ്ധതികൾ നടപ്പിൽ വരുത്തുന്നതിന് 350 ലക്ഷത്തോളം പവൻ വേണ്ടിവരുമെന്ന് കണക്കാക്കിയിരുന്നു. ആ സംഖ്യ തെക്കേ ആഫ്രിക്കയിൽ നിന്ന് പിരിച്ചുണ്ടാക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചേംബർലൈൻ അവിടേക്ക് പോയിരുന്നത്. ആ ഉദ്ദേശം സാധിക്കണമെങ്കിൽ അവിടുത്തെ വെള്ളക്കാരെ തൃപ്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് ചേംബർലൈനിന് തോന്നി. അതുകൊണ്ട് അവിടുത്തെ വെള്ളക്കാർക്ക് വിരോധമുണ്ടാക്കാത്ത വിധത്തിലായിരുന്നു ചേംബർലൈൻ ഇന്ത്യക്കാരുടെ മെമ്മോറാണ്ടത്തിന് കൊടുത്ത മറുപടി.
0: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ.

0: അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളയാണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു. 9495 9651 9496 5931 9496 5931 ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി.
1: ഷെമി എം സമദ് പാടിയ ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം അല്ലാഹു നമ്മെ പരീക്ഷിക്കും.

ആകാശവാണി അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 കിസാൻ വാണി. ജൈവ കൃഷിക്കായി ജൈവ വളക്കൂട്ടുകൾ. 6:00 രവീന്ദ്രനുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. ബോബിൻ സജി ജോർജ് എഴുതി അവതരിപ്പിക്കുന്ന കഥ സിംഗുലാരിറ്റി. ഭാഗ്യ ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതം. തുടർന്ന് ജാൻവി ആർ ശാന്ത് ചൊല്ലുന്ന കവിത. 8:00 സാഹിത്യരംഗം. ജയശ്രീ പള്ളിക്കൽ എഴുതി അവതരിപ്പിക്കുന്ന കഥ എക്സ്ക്ലൂസീവ്. 8:15 ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹി റിലേ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 10-ാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് 2 പാഠഭാഗങ്ങൾ. അവലോകനം ചെയ്യുന്നത് തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂൾ മലയാളം അധ്യാപിക സിന്ധു കെ. 9:30 കഥാപ്രസംഗം. വെമ്പായം ബി സതീശൻ അവതരിപ്പിച്ചത് കഥ റാണി. 10:00 പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 11:00 സ്പോട്ട്ലൈറ്റ് പരിപാടി. 11:15 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമല്ലതി. ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ എഴുതിയ അഗ്നിപൂജ എന്ന കവിത ആലാപനം ശിവപ്രിയ രഞ്ജിത്ത്. 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം 27-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം കെ എസ് സുദീപ് കുമാർ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ അവതരിപ്പിക്കുന്നു. 7:05 പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം തൊഴിൽ ദർശനം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 പുലർവെട്ടം തുടരും. ഇതിൽ കാലം സാക്ഷി മനോയാനം ഗ്രാമകേരളം നമുക്ക് ചുറ്റും ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 107. 8:35 ശ്രുതിമധുരം. 8:45 യോഗസൌഖ്യം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 അക്ഷരച്ചെപ്പ്. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം. ചേർത്തല മനോജ് ശശിയും സംഘവും നാഗസുരത്തിൽ വായിച്ച കൃതികൾ. തുടർന്ന് സുഗന്ധ കാളമേഘം പാടിയ കൃതികൾ. 11:00 കുട്ടികളിലെ കരൾ രോഗങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ പ്രശാന്ത് കെ എസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം. 12:00 ചലച്ചിത്രഗാനങ്ങൾ. 12:20 ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. പോഷകാഹാര കുറവ് കൊണ്ടുള്ള രോഗങ്ങൾ ഹോമിയോ വീക്ഷണത്തിൽ ഡോക്ടർ ഉഷ കെ എൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ചലച്ചിത്രഗാനങ്ങൾ. 2:15 തുടർനാടകം വേനൽ മഴ ഭാഗം 7. രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് CIET സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 ചലച്ചിത്രഗാനങ്ങൾ. 4:30 മഴവില്ല്. 4:45 പാട്ടുകളം. എസ് ഹരികുമാർ അവതരിപ്പിക്കുന്ന സോപാന സംഗീതം. 5:00 ഹിന്ദി പാഠം. 5:15 ചലച്ചിത്രഗാനം. 5:20 അധ്യാത്മ രാമായണ പാരായണം 27-ാം ദിവസം കാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 5:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി. 5:40 ചലച്ചിത്രഗാനം. 5:45 ഭക്തിഗാനങ്ങൾ സുജാത പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് PM E-Vidya. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. കുരുമുളകിലെ സാവധാനവാട്ടം നിയന്ത്രണ മാർഗങ്ങൾ ഡോക്ടർ നിഷ MSമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. 7:50 ചലച്ചിത്രഗാനങ്ങൾ. 8:00 ചിത്രീകരണം. 8:15 ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹി റിലേ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ഈശോദ് സിന്ധു. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. ഹിന്ദി വ്യാകരണം ക്ലാസ് അവതരിപ്പിക്കുന്നത് സഫീന BV. 9:30 ചലച്ചിത്രഗാനങ്ങൾ. 10:00 മുതൽ പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡൽഹി റിലേ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.9 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 2.3 മില്ലിമീറ്റർ.
തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞ 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NVS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റാണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9, 11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം 9ാം ക്ലാസിൽ, 10ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക്.

0: മാർക്ക് ലഭിച്ചിരിക്കണം. എസ് സി വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
1: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: Resolve outstanding issues and avoid misunderstanding and miscalculation along the line of actual control.
1: The ongoing Har Ghar Tiranga campaign is gaining significant momentum across the country ahead of the Independence Day celebrations, inspiring citizens from all walks of life to come together in a collective celebration of India's national pride and spirit of unity.
2: Ghar Ghar Tiranga, Har Ghar Tiranga.
1: Sharing a video on a social media platform, Prime Minister Modi urged countrymen to celebrate Independence Day with pride and grandeur, taking a pledge to build a Viksit Bharat. He further urged all to hoist the tricolour at their homes under the Har Ghar Tiranga campaign. Global ratings agency Fitch Ratings has affirmed India's sovereign rating at BBB- with a stable outlook, citing robust growth prospects, improving macroeconomic stability and strong external finances. Meanwhile, the Sensex shed 388 points to close at 78,154. The Nifty lost 112 points to settle at 24,472. And in Canadian Open tennis, 19 seed Luciano Daddari of Italy will face 28 seed Brandon Nakashima of the US in the men's singles quarterfinals tonight. In the other quarterfinals, Spain's 20th seed Rafael Jordar will take on 18 seed Arthur Fields of France later tonight. And that is the end of this news bulletin.
3: ആകാശവാണി കോഴിക്കോട്. പാലക്കാട് ജില്ലാ വൃത്താന്തം.
4: പരമ്പരാഗതമായ കാർഷിക അറിവിനും തദ്ദേശീയ വിത്തുകളുടെ സംരക്ഷണത്തിനും സംസ്ഥാന സർക്കാരിന്റെ പൈതൃക കാർഷിക പുരസ്കാരം അട്ടപ്പാടിയിലെ ഗൊട്ടിയാർകണ്ടി ഉന്നതിക്ക് ലഭിച്ചു. പ്രധാനമായും കുറുമ്പ ആദിവാസി സമൂഹം താമസിക്കുന്ന ഈ ഉന്നതിയിൽ തലമുറകളായി കൈമാറി വരുന്ന പഞ്ചകൃഷി സമ്പ്രദായത്തിനൊപ്പം ചെറുധാന്യങ്ങൾ, ഔഷധ സസ്യങ്ങൾ, ജൈവ പ്രകൃതി കൃഷി, സംയോജിത കാർഷിക രീതി എന്നിവയ്ക്കാണ് പുരസ്കാരം. കൃഷിഭവന്റെ പിന്തുണയോടെ കർഷകരും ഊരുമൂപ്പനും ഉൾപ്പെടെയുള്ള ഉന്നതിയിലെ കുടുംബങ്ങളാണ് ഇവിടുത്തെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ജില്ലയിലെ ഒറ്റപ്പാലം ഇത്തിയൻ മലയിൽ അനധികൃതമായി ആരംഭിച്ച കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തിയൻ മല സംരക്ഷണ ജനകീയ സമിതി ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ക്വിറ്റ് ഇത്തിയൻ മല സേവ് ഇത്തിയൻ മല ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. 4 മാസമായി തുടരുന്ന സമരത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യദിനത്തിൽ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ചങ്ങല സംഘടിപ്പിക്കുമെന്നും സമിതി ഭാരവാഹികൾ അറിയിച്ചു. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ അവലോകന യോഗം ജില്ലയിൽ നടന്നു. ഭക്ഷ്യകമ്മീഷൻ അംഗം മുരുകേഷ് ചെറുനാലി പങ്കെടുത്തു. റേഷൻ നേരിൽ വാങ്ങാൻ കഴിയാത്ത കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് റേഷൻ വിഹിതം വീടുകളിൽ എത്തിക്കാൻ സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ നിർദ്ദേശം നൽകി. ഉച്ചഭക്ഷണ പദ്ധതി ജില്ലയിൽ കൃത്യമായി നടക്കുന്നുണ്ടെന്ന് യോഗം വിലയിരുത്തി. ഭക്ഷ്യകമ്മീഷന്റെ യോഗം ത്രൈമാസത്തിൽ ഒരിക്കൽ ചേരുമെന്നും കമ്മീഷൻ അംഗം അറിയിച്ചു. ജില്ലയിലെ സ്വാതന്ത്ര്യദിനാഘോഷം കോട്ടമൈതാനത്ത് വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിക്കാൻ ജില്ലാ കളക്ടർ കെ സുധീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. 30 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും. പോലീസ്, എക്സൈസ്, സ്റ്റുഡൻസ് പോലീസ്, NCC, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങിയ വിഭാഗങ്ങളോടൊപ്പം സ്കൂളുകളിൽ നിന്നുള്ള ബാൻഡ് ട്രൂപ്പുകളും പങ്കെടുക്കും. രാവിലെ 9 മുതൽ പൂർണ്ണമായും ഹരിതചട്ടം ഉറപ്പാക്കിയാണ് പരിപാടികൾ നടത്തുക. പ്ലാസ്റ്റിക് നിർമ്മിത ദേശീയ പതാകകളുടെ ഉൽപാദനവും വിതരണവും വിൽപ്പനയും പ്രദർശനവും നിരോധിച്ചിട്ടുണ്ട്. എല്ലാ ജീവനക്കാരും സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കണമെന്നും പൊതുജനങ്ങൾക്കും പരിപാടികൾ നേരിട്ട് വീക്ഷിക്കാമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കർക്കിടക വാവ് ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ എത്തുന്നവർ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജില്ലാതല ഏകോപന യോഗം നിർദ്ദേശം നൽകി. നദികളിലും മറ്റ് ജലാശയങ്ങളിലും അതീവ ജാഗ്രത ആവശ്യമാണെന്നും അധികൃതരുടെയും സംഘാടകരുടെയും മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഹരിതചട്ടം ഫലപ്രദമായി നടപ്പാക്കുന്നതിനും മാലിന്യ പരിപാലനം കാര്യക്ഷമമാക്കുന്നതിനും ആരോഗ്യം, പോലീസ്, അഗ്നിരക്ഷാസേന, തദ്ദേശ സ്വയംഭരണം, ശുചിത്വ മിഷൻ എന്നിവയുടെ ഫലപ്രദമായ വകുപ്പുതല ഏകോപനം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും യോഗം വിലയിരുത്തി. എന്റെ പട്ട് എന്റെ അഭിമാനം പദ്ധതിയുടെ ഭാഗമായി പട്ടുനൂൽ പുഴു വളർത്തൽ കർഷകർക്കായി അട്ടപ്പാടി പുതൂർ ഗ്രാമപഞ്ചായത്തിലെ വെള്ളമാരിയിൽ ഫീൽഡ് ഡേ സംഘടിപ്പിച്ചു. പട്ടുനൂൽ പുഴു ആരോഗ്യകരമായ വളർച്ച, പരിപാലനം, താപനിലയും ഈർപ്പവും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം, മോൾട്ടിംഗ് ഘട്ടത്തിലെ പരിചരണം എന്നിവയിൽ ശാസ്ത്ര

0: ഷാരടി MLA പറഞ്ഞു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ഓണാഘോഷ പരിപാടികൾ ഓഗസ്റ്റ് 25 മുതൽ 28 വരെ വിപുലമായി സംഘടിപ്പിക്കാൻ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. 4 വേദികളിലായാണ് പരിപാടികൾ നടക്കുക. രാപ്പാടി ഓപ്പൺ എയർ ഓഡിറ്റോറിയം, പോത്തുണ്ടി ഉദ്യാനം, ശ്രീകൃഷ്ണപുരം ബാപ്പുജി ചിൽഡ്രൻസ് പാർക്ക്, വെള്ളിയാങ്കല്ല് പൈതൃക പാർക്ക് എന്നിവയാണ് വേദികൾ. രാപ്പാടിയിൽ 4 ദിവസവും മറ്റു വേദികളിൽ 2 ദിവസങ്ങളിലുമായാണ് പരിപാടികൾ നടക്കുക.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.

0: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ.

അറിയിപ്പ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

മറ്റൊരറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളയണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷാ വി എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495 9653 1 9 9 6 5 5 6 3 2 1 9 9 5 5 6 3 2 1. ഓർക്കുക, ഹരിതം ഹലോ ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ.

കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. സംസദാ അധികരണ പ്രണാല്യാം പാരദർശിതായൈ അധികരണ പരിഷ്കാര വിധേയകം പാരിതം. ലോകസഭയാ കേരളരാജ്യസ്യ കേരളം ഇതി പുനർനാമകരണായ അഥ NCDC വിധേയകായ ച പ്രദത്താ സ്വീകൃതിഃ. കേന്ദ്രേണ പുനരുക്തം യത് അരുണാചലപ്രദേശഃ ഭാരതസ്യ അഭിന്നമംഗമസ്തി, ഏതത് ശാശ്വത സത്യം, ന കേനാപി പരിവർത്തയിതും ശക്യം. പാകസർവകാരേണ പ്രായോജിതസ്യ ആതങ്കവാദസ്യ ഉദ്ഘാടനായ വിശ്വവ്യാപി പ്രദർശനസ്യ ആഹ്വാനാനാം മധ്യേ ഗുരുവാസരാത് POJK മധ്യേ പ്രതിഷേധ പ്രദർശനാനി വൈശ്വികരൂപം ധാരയിഷ്യന്തി. നാസാ സംസ്ഥയാ ചന്ദ്രാധാര കാര്യക്രമേ ഇസരോ സംസ്ഥാ സഹഭാഗിത്വേന ഭവിതും ആമന്ത്രിത. അപി ച കനാഡാ ഓപ്പൺ ടെന്നിസ് പ്രതിസ്പർധായാം പോലൻഡ് ദേശസ്യ ഇഗാ സ്വിടേക്, റഷ്യാ ദേശസ്യ ഡയനാ ഷ്നൈഡർ ഇത്യേതാം പരാജിത്യ ഉപാന്ത്യ ചക്രം പ്രാവിശത്. അഥ വാർത്താഃ വിശദീകൃത്യ. സംസദാ അദ്യ അധികരണ പരിഷ്കാര വിധേയകം ഷഡ്വിംശത്യധിക ദ്വിസഹസ്രതമം പാരിതം. രാജ്യസഭയാ അദ്യ വിധേയകസ്യാസ്യാനുമോദനം അംഗീകൃതം യത് ലോക്സഭയാ പൂർവമേവ പാരിതം ആസീത്. വിധിന്യായ രാജ്യമന്ത്രി അർജുൻ രാമ മേഘവാലഃ ഏതത് വിധേയകം ഉപസ്ഥാപിതവാൻ. അസ്യ വിധേയകസ്യ മുഖ്യോദ്ദേശ്യം താവത് വിവിധാധികരണാനാം അധ്യക്ഷാനാം സദസ്യാനാം ച അർഹതാസു നിയുക്തൌ സേവാനിയമേഷു തഥാ അധികരണാനാം പ്രശാസനെ കാര്യപ്രണാല്യാം ച ദക്ഷതാം സ്വായത്തതാം പാരദർശിതാം ഏകരൂപതാം ച ആനേതും അസ്തി. ചർച്ചയാഃ പ്രത്യുത്തരേ സതി മേഘവാലേന ഉക്തം യത് പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ നേതൃത്വേ സർവകാരേണ പഞ്ചവിംശത്യധികദ്വിസഹസ്രതമെ വർഷേ അധികരണാനാം യുക്തീകരണസ്യ പ്രക്രിയാ ആരബ്ധാ ആസീത്. മന്ത്രിണാ പ്രോക്തം യതസ്മിന് നൂതന വിധേയകെ രാഷ്ട്രീയ അധികരണ ആയോഗസ്യ സ്ഥാപനായാഃ പ്രാവധാനമസ്തി, യസ്യ അധ്യക്ഷതാ സർവോച്ചന്യായാലയസ്യ പൂർവന്യായാധീശഃ ഉത ഉച്ചന്യായാലയസ്യ പൂർവമുഖ്യന്യായാധീശഃ കരിഷ്യതി. വിധേയക പാരണാത് പരം സദനെ വിശേഷോല്ലേഖാനാം വിഷയേഭ്യഃ സമയഃ കൽപ്പിതഃ, യസ്മിന് വിവിധ സദസ്യൈഃ ലോകമഹത്വസ്യ വിഷയാഃ ഉത്ഥാപിതാഃ. കാര്യസമാപ്തിയനന്തരം പീഠാസീനാധികാരിണാ സദനസ്യ കാര്യാചരണം ശ്വഃ പ്രാതഃ ഏകാദശവാദനം യാവത് സ്ഥഗിത. ലോകസഭയാ അദ്യ കേരള നാമ പരിവർത്തന വിധേയകം പാരിതം. അസ്മിന് വിധേയകേ സംവിധാനസ്യ പ്രഥമ അനുസൂച്യാം രാജ്യസ്യ കേരള ഇതി നാമ പരിവർത്തിയ കേരളം ഇതി കർത്തും പ്രാവധാനമസ്തി. അസ്യ വിധേയകസ്യ വിഷയേ ഭാഷമാണഃ ഗൃഹരാജ്യമന്ത്രി നിത്യാനന്ദരായഃ അവദത് യത് ഗതവർഷേ കേരളവിധാനസഭയാ രാജ്യസ്യ നാമ കേരളമിതി കർത്തും കേന്ദ്രസർവകാരായ അനുരോധപ്രസ്താവഃ പാരിതഃ ആസീത്. തേനോക്തം യത് മലയാളം ഭാഷായാം രാജ്യസ്യ നാമ കേരളമിതി അസ്തി, യദാ തു സംവിധാനേ ഏതത് കേരള ഇതി ലിഖിതം ആസീത്. രാജ്യസഭയാ രാഷ്ട്രീയ സഹകാരിതാ വികാസ നിഗമ സംശോധന വിധേയകമപി പാരിതം. സഹകാരിതാ രാജ്യമന്ത്രി മുരളീധർ മൊഹോൽ ഇത്യനേന ഉപസ്ഥാപിതം വിധേയകം നിഗമസ്യ ഗതിവിധീൻ ഔദ്യോഗിക പണ്യേഷു അപി വിസ്താരയിതും അനുമതിം ദദാതി.

0: ഉദ്യാനവിഭാഗേന ആഗാമിഷു ദ്വിത്രിദിവസേഷു ഒഡീഷാരാജ്യേ വജ്രപാത മേഘഗർജനാഭ്യാം സഹ അതീവ തീവ്രവൃഷ്ട്യൈ നാരംഗവർണീയ സഞ്ചേതന പ്രഖ്യാപിത. വിഭാഗേന താവത് ആഗാമിദിനദ്വയോഃ അണ്ടമാൻ നിക്കോബാർ ദ്വീപസമൂഹേ അരുണാചലപ്രദേശേ അസമേ മേഘാലയേ നാഗാലാൻഡ് മണിപ്പൂർ മിസോറം ത്രിപുര രാജസ്ഥാനേഷു ച വജ്രപാത മേഘഗർജനാഭ്യാം സഹ അതിതീവ്രതരവൃഷ്ടിഃ ഭവിഷ്യതീത്യപി അനുമാനിതം. കനാഡാ ഓപ്പൺ ടെന്നിസ് പ്രതിയോഗിതായാം പോലൻഡ് ദേശസ്യ പൂർവ വിശ്വ പ്രഥമ വരീയ ഈഗാ സ്വിടേക് റഷ്യ ദേശസ്യ ഡയന ഷ്നൈഡർ ഇത്യേതാം 6-2, 6-1 ഇതി അങ്കൈഹ് കേവലം ചതുഷ്ഷ്ടി നിമേഷേഷു പരാജിത്യ ഉപാന്ത്യ ചക്രം പ്രാവിശത് ഇതി വാർത്താഃ.
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇത് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന പുനർനാമകരണം ചെയ്യുന്ന ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓണക്കാലത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്നഭ്യർത്ഥിച്ച് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. കർക്കിടക വാവുബലിക്കുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. പിതൃതർപ്പണ ചടങ്ങുകൾ നാളെ പുലർച്ചെ മുതൽ ആരംഭിക്കും. പ്രശസ്ത ചിന്തകനും ശാസ്ത്ര പ്രചാരകനുമായ എം പി പരമേശ്വരൻ അന്തരിച്ചു. മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കുട്ടനാട്ടിൽ മഴക്കെടുതികൾ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്ന ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ അവതരിപ്പിച്ചത്. കേരള എന്നതിന് പകരമാണ് ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ ഭേദഗതി വരുത്തി കേരളം എന്ന പേര് സംസ്ഥാനത്തിന് ഔദ്യോഗികമായി നൽകുന്നത്.
4: സംബോധിത കർണേ കിലേ തത്കാൽ ഭാരത് കെ സംവിധാൻ കെ അനുച്ഛേദ് 3 കെ പ്രതിക്കെ തഹത് കേരള രാജ് വിധാൻ മണ്ഡൽ കോ ഭേജനെ ഹേതു രാഷ്ട്രപതി ജി കോ പ്രസ്തുത കർണേ കിലേ കേരള സർക്കാർ കെ പ്രസ്താവ് കോ മഞ്ജൂരി ദി ഹൈ.
3: കേന്ദ്ര മന്ത്രിസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും അംഗീകാരത്തിന് ശേഷമാണ് ബിൽ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് എത്തിയത്. ഇരു സഭകളും പാസാക്കിയ ശേഷം രാഷ്ട്രപതി കൂടി അംഗീകരിക്കുന്നതോടെ ഇത് സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കും. പുനർനാമകരണ ബില്ലിന്മേലുള്ള ചർച്ചകളിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള എം പിമാർ വിട്ടുനിന്നതിനെ ശ്രീ നിത്യാനന്ദ റായ് വിമർശിച്ചു. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബില്ലും ലോക്സഭ ഇന്ന് പാസാക്കി. പ്രതിപക്ഷ ബഹളത്തിനിടെ ചർച്ച കൂടാതെയാണ് ഇരു ബില്ലുകളും പാസാക്കി.

0: പാസാക്കിയത്. ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബിൽ രാജ്യസഭയും ഇന്ന് അംഗീകരിക്കുകയായിരുന്നു. ദേശീയ ട്രൈബ്യൂണൽ കമ്മീഷൻ രൂപീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള പരിഷ്കരണ നടപടികളാണ് ബിൽ മുന്നോട്ട് വയ്ക്കുന്നത്. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. ഓണക്കാലത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് കത്തയച്ചു. നിലവിൽ ഗാർഹിക ഇന്ധനം ബുക്കിംഗിനുള്ള കാത്തിരിപ്പ് കാലയളവ് നഗരപ്രദേശത്ത് 25 ദിവസവും ഗ്രാമങ്ങളിൽ 45 ദിവസവുമാണ്. ഓണക്കാലത്ത് അധിക ആവശ്യകതയുള്ളതിനാൽ ഈ സമയവ്യത്യാസം കുടുംബങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാഹനങ്ങളുടെ ബാഹുല്യത്താൽ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചുകടക്കുന്നതിന് ഏറെ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ റോഡുകളിലെ സീബ്ര ലൈനുകളുടെ വീതി അടിയന്തരമായി വർദ്ധിപ്പിക്കും. മൾട്ടി ലൈൻ ട്രാഫിക് വരുന്ന പാതകളിൽ പെഡസ്ട്രിയൻ ക്രോസിംഗ് റെസ്ക്യൂ സ്പോട്ട് സജ്ജീകരിക്കും. ഈ രണ്ട് സുരക്ഷാ സംവിധാനങ്ങളും തിരുവനന്തപുരം കിഴക്കേക്കോട്ട സ്റ്റാച്യു എന്നിവിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അടിയന്തരമായി നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കർക്കിടക വാവുബലി തർപ്പണത്തിന് സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ പുലർച്ചെയാണ് പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള തർപ്പണ കേന്ദ്രങ്ങളിലെത്തുന്ന ഭക്തർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, ആലുവ ശിവക്ഷേത്രം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം തുടങ്ങി ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള പ്രധാന തർപ്പണ കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയതായും മന്ത്രി അറിയിച്ചു. ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ ആലുവ മണപ്പുറത്ത് പൂർത്തിയായി. നാളെ പുലർച്ചെ ആരംഭിക്കുന്ന പിതൃതർപ്പണ കർമ്മങ്ങൾ വൈകിട്ട് 3 വരെ തുടരും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നെഹിമ.
1: സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ആയിരങ്ങൾക്ക് ബലിയർപ്പിക്കാനായി ആവശ്യത്തിന് ബലിത്തറകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ കനത്ത മഴയിൽ പെരിയാർ കരകവിഞ്ഞതിനെ തുടർന്ന് മണപ്പുറത്ത് വെള്ളം കയറുകയും ചെളി അടിഞ്ഞുകൂടുകയും ചെയ്തിരുന്നു. ഇവിടെയെല്ലാം ചെളി നീക്കി ശുചീകരിച്ചിട്ടുണ്ട്. ബലിതർപ്പണത്തോടനുബന്ധിച്ചുണ്ടാകുന്ന തിരക്ക് പരിഗണിച്ച് 400-ലേറെ പോലീസിനെയാണ് വിന്യസിക്കുന്നത്. KSRTC, കൊച്ചി മെട്രോ തുടങ്ങിയ പൊതുഗതാഗത സംവിധാനങ്ങളും കർക്കിടവാവിനോടനുബന്ധിച്ച് അധിക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ തുടരുന്നു. ദക്ഷിണ നാവിക കമാൻഡിൽ നടക്കുന്ന 5 ദിവസത്തെ അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. പ്രമുഖ ശാസ്ത്രജ്ഞനും ശാസ്ത്ര പ്രചാരകനും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനുമായ MP പരമേശ്വരൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൂടെ സാധാരണ ജനങ്ങളിലേക്ക് ശാസ്ത്രത്തെ എത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച അദ്ദേഹം നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. തൃശൂർ കീരാലൂർ സ്വദേശിയായ അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കുട്ടനാട്ടിൽ മഴക്കെടുതികൾ തുടരുന്നു. മഴവെള്ളം ഇറങ്ങിയതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ.
3: ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയെങ്കിലും കുട്ടനാട്ടുകാരുടെ വെള്ളപ്പൊക്ക ദുരിതത്തിന് ഇതുവരെയും ശമനമുണ്ടായിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും മടങ്ങിയെത്തി ജനം വീടുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. റോഡുകൾ ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണ്. അതിനാൽ ജലഗതാഗതം മാത്രമാണ് ഇപ്പോഴും കുട്ടനാട്ടിലുള്ള ഏക ഗതാഗത മാർഗം. മടവീണ കൃഷിനാശമുണ്ടായ പാടശേഖരങ്ങളിലെ നെൽകൃഷി വീണ്ടെടുക്കുവാനുള്ള ശ്രമവും തുടരുകയാണ്.
0: സംസ്ഥാനത്ത് മഴയ്ക്ക് പൊതുവെ ശമനമുണ്ടായിട്ടുണ്ട്. എന്നാൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 8:30 മുതൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഓണത്തോടനുബന്ധിച്ച് KSRTCയുടെ പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകളിൽ റിസർവേഷൻ ആരംഭിച്ചു. ഈ മാസം 18 മുതൽ സെപ്റ്റംബർ 2 വരെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമാണ് പ്രത്യേക സർവീസുകൾ നടത്തുന്നത്. യാത്രക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തും. കേരള RTC com വെബ്സൈറ്റിലൂടെയും

0: എന്റെ KSRTC മൊബൈൽ ആപ്പ് വഴിയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും ദേശീയഗീതമായ വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്ന ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓണക്കാലത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനടയാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. കർക്കിടക വാവു ബലിക്കുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. പിതൃതർപ്പണ ചടങ്ങുകൾ നാളെ പുലർച്ചെ മുതൽ ആരംഭിക്കും. പ്രശസ്ത ചിന്തകനും ശാസ്ത്ര പ്രചാരകനുമായ MP പരമേശ്വരൻ അന്തരിച്ചു. മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കുട്ടനാട്ടിൽ മഴക്കെടുതികൾ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യഗാനം യേശുദാസും അമ്പിളിയും സംഘവും പാടിയത്, ചിത്രം ശ്രീദേവി ദർശനം. രചന കോന്നിയൂർ ഭാസ്, സംഗീതം ജി ദേവരാജൻ.

ഒരു ഗാനം കൂടി കേൾക്കാം. പി സുശീലയും സംഘവും പാടിയത്. ചിത്രം അഗ്നിനക്ഷത്രം. ഗാനരചന ശശികല മേനോൻ. സംഗീതം ജി ദേവരാജൻ.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, പരിപാടിയിലേക്ക് സ്വാഗതം. കാറ്റടിക്കുമ്പോൾ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നതിനെ ഓർത്ത് ഒരു മരം കരയാറില്ല. കാരണം വേരുകൾക്കറിയാം വസന്തത്തിന്റെ ഇലകൾ വീണ്ടും തളിർക്കുമെന്ന്. ജീവിതവും അങ്ങനെയാണ്. പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റിൽ ചിലർ നമ്മെ വിട്ടുപോകാം, ചിലർ കൈവിടാം. അതുകൊണ്ട് തളരരുത്. നിങ്ങളുടെ ഉള്ളിലെ പ്രത്യാശയുടെ വേരുകൾ ജീവനുള്ളതാണെങ്കിൽ ഒരു പുതിയ വസന്തം തീർച്ചയായും വരും. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ജൈവ വളക്കൂട്ടുകളെ കുറിച്ച് ജൈവ കർഷകനായ ശ്രീ ആർ രവീന്ദ്രൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ പ്രധാന പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിനു മുൻപ് എന്നത്തെയും പോലെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: കന്നുകാലികളിൽ ചെള്ളിനും ഈച്ചയ്ക്കുമുള്ള മരുന്ന് ഉപയോഗിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ചോദ്യം കേട്ടല്ലോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. കൃഷിയിൽ താല്പര്യമുള്ളവർക്ക് ഒരിക്കലും അത് ചെയ്യാതിരിക്കാനാവില്ല. ഒരു തപസ്യ പോലെയാണ് കൃഷി അവർക്ക്. നഷ്ടം വന്നാലോ കൃഷി നശിച്ചാലോ ഒന്നും തന്നെ അത് ഉപേക്ഷിക്കുവാനും അവർ തയ്യാറാവില്ല. കൃഷി ഒരു ജീവശ്വാസം പോലെ കൊണ്ടു നടക്കും അവർ. ഇങ്ങനെയുള്ള കൃഷിക്കാർ ഉള്ളതുകൊണ്ടാണ് നമ്മളെ പോലുള്ളവർ ഭക്ഷണം കഴിച്ചു പോരുന്നതും. കൃഷി ചെയ്യുക മാത്രമല്ല, ചെടികൾക്ക് ആവശ്യമായ വളക്കൂട്ടുകൾ മനുഷ്യന് ആഹാരം പാകം ചെയ്യുന്നത് പോലെ തയ്യാറാക്കി ചെടികളെ സ്വന്തം മക്കളെ പോലെ കരുതി പരിപാലിക്കുന്നവരും കുറവല്ല. പലതരം ജൈവക്കൂട്ടുകൾ ചേർത്ത് ജൈവവളം നിർമ്മിച്ച് തങ്ങളുടെ കൃഷിയിടത്തെ പരിപാലിച്ച് നമുക്ക് വേണ്ടി വിഷമില്ലാത്ത ഭക്ഷണം തരുന്ന ദൈവതുല്യരാണ് ഈ കൃഷിക്കാർ. ജൈവവളക്കൂട്ടുകൾ പല രീതിയിലും പല പാകത്തിലും ഒക്കെ നിർമ്മിച്ച് നമ്മെ വിസ്മയിപ്പിക്കുകയാണ് ഇവിടെ ഈ ജൈവ കർഷകൻ. അദ്ദേഹം തന്റെ അറിവ് മറ്റുള്ളവരിലേക്കും പകർന്നു നൽകുന്നതിൽ തൽപരനാണ്. നിരവധി പേർ ഇദ്ദേഹത്തിൽ നിന്നും ജൈവ കൃഷി പഠിക്കുന്നുമുണ്ട്. തിരുവനന്തപുരം ഉള്ളൂരുള്ള ജൈവ കർഷകനായ ആർ രവീന്ദ്രനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
4: രവീന്ദ്രൻ സർ, പരിപാടിയിലേക്ക് സ്വാഗതം.
5: നമസ്കാരം.
4: ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൈവ വളക്കൂട്ടുകളെ കുറിച്ചാണല്ലോ. സർ, നിരവധി ജൈവ വളക്കൂട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെ

0: ഒന്ന് വിശദീകരിക്കാം.
1: ആരംഭഘട്ടത്തിൽ എന്ന് പറയുന്നത് വെച്ചാൽ 1996 മുതൽ ഞാൻ ഈ ജൈവവളം കുറച്ചൊക്കെ ഉണ്ടാക്കുകയും സ്വന്തമായിട്ട് ജൈവവള കൃഷിയും ചെയ്യുകയാണ്. അതിൽ ആദ്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് ഒരു ഗവ്യം. അത് കഴിഞ്ഞിട്ടാണ് ഒരു ഹൃദയാമൃതം എന്നുള്ളൊരു വളം ഉണ്ടാക്കാനുള്ള ഒരു തോന്നിയത്.
0: ഹൃദയാമൃതം കഴിഞ്ഞിട്ട് ഇപ്പം പുതിയതായിട്ട് വേറെ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ടല്ലോ.
1: ഇപ്പൊ ചെയ്യുന്നത് സസ്യാമൃതമാണ്.
0: ഇപ്പൊ നമ്മള് തുടക്കത്തിൽ നിന്ന് തുടങ്ങാം. ഗവ്യം എങ്ങനെയാണ് ഉണ്ടാക്കിയത്, അതിനെ കുറിച്ച് ഒന്ന് പറയാം.
1: ഗവ്യത്തിലുള്ളത് സാധനങ്ങളൊന്നും വേണ്ട. പച്ച ചാണകം, കടല പിണ്ണാക്ക്, ഗോമൂത്രം, പിന്നെ പഴങ്കഞ്ഞി വെള്ളം ഇങ്ങനെയൊക്കെ ഉള്ളത് മതി. ബാരലിലോ ഡ്രമ്മിലോ കലക്കി വെച്ചിട്ട് ഒരു 8-10 ദിവസം വെച്ച് നമുക്ക് ചെടികൾക്ക് എടുക്കുന്നതിൻ്റെ ഒരു 10 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈലൂട്ട് വെച്ച് ചെടിക്ക് ഒഴിക്കാം. പക്ഷെ അതിൽ ശർക്കര കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ശർക്കര ചേർക്കാത്ത എനിക്ക് ഒരു വളവുമില്ല. കാര്യം അതിനകത്ത് ശർക്കരയിലാണ് ജീവാണുക്കളും സൂക്ഷ്മാണുക്കളും വളരുന്നത്. അപ്പോൾ ശർക്കരയും കൂടി ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൽ ധാന്യപ്പൊടി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെടികൾക്ക് വളർച്ച കൂടി വന്നു. അപ്പോൾ അതൊരു ഗവിയായിട്ടുള്ള പേര് കൊടുത്ത് ചെയ്തിരുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഫിഷമിനം ഉണ്ടാക്കുമായിരുന്നു. ഫിഷമിനം മത്തിയും ശർക്കരയായിരുന്നു. മത്തിക്ക് വില കൂടി വന്നപ്പോൾ ഞാൻ എൻ്റെ വേസ്റ്റ് വെച്ച് ഉപയോഗിച്ച് നോക്കി. അപ്പോൾ സാധാരണ മത്തിയും ശർക്കരയും വെച്ച് ഫിഷമിനം ഉണ്ടാക്കി ഉപയോഗിക്കുന്നേക്കാളും വളരെ നേട്ടമാണ് അതിൻ്റെ വേസ്റ്റ് വെച്ച് ഉണ്ടാക്കുന്നത്.
0: മീനിൻ്റെയൊക്കെ
1: വേസ്റ്റ്, ഏത് വേസ്റ്റും ആകാം, വലിയ മീനോ ചെറിയ മീനോ. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ആ വലിയ നെൽമീനിൻ്റെ വേസ്റ്റ് തൊട്ട് നെത്തോലിയുടെ അപേക്ഷ വരെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന് ചിലവ് നമുക്ക് വളരെ കുറവാണ്.
0: ഉണ്ടാക്കുന്ന രീതി സെയിം തന്നെയാണ്?
1: സെയിം തന്നെ. പക്ഷെ നമുക്ക് മത്തിയും ശർക്കരയും വെച്ച് ഉണ്ടാക്കുമ്പോൾ 1:1 അനുപാതം വരുന്നു. പക്ഷെ വേസ്റ്റ് വെച്ച് ഉപയോഗിക്കുമ്പോൾ 1:1, 1 കിലോ വേസ്റ്റിന് 1.5 കിലോ ശർക്കര വലത്തൊക്കെ പോകുന്നത്. മീനിന്റെ വേസ്റ്റ് ഞാൻ കൊണ്ടൊരു ബാരലിലിട്ടാണ് ഉണ്ടാക്കുന്നത്. ഉദ്ദേശം വെച്ച് ശർക്കര ഇടും, ഇതിനെയും കൊണ്ട് തട്ടും, ഇളക്കും. ഇളക്കി ബാരലിന്റെ ഒരു അരഭാഗത്തിൽ കൂടുതലാകുമ്പം എയർ ടൈറ്റ് അടച്ച് ഒരു 5 ദിവസം വെച്ചേക്കും. 5 ദിവസം കഴിഞ്ഞ് കലക്കി എടുത്തു കഴിഞ്ഞാൽ ഫിഷമിനോയിലും മത്തിയും ശർക്കരയും വെച്ച് ഉണ്ടാക്കുന്നേക്കാളും 1.5 മടങ്ങ് ഗുണം. ഞാൻ ചെടികളിൽ നട്ട് പരീക്ഷണാർത്ഥം തെളിയിച്ചതാണ്.
0: പിന്നെ അരിച്ചെടുക്കുമായിരിക്കും അല്ലേ?
1: അരിക്കൊന്നും വേണ്ട സാറേ. ഫിഷമിനോ നമുക്ക് കമ്പോളത്തിൽ വിൽക്കാനാണെങ്കിൽ അരിച്ചെടുത്ത് വെക്കണം. കൊത്തും അതിൻ്റെ വേഷമൊന്നും പാടില്ല. ഇത് എല്ലാം കലക്കി വെച്ചിട്ട് അതിൽ നിന്ന് കുറേ കോരുന്നു, ബക്കറ്റിലിടുന്നു, പൈപ്പിലെ മൂട്ടിക്കൊണ്ട്. പൈപ്പ് വെച്ചാൽ കിണർ വെള്ളത്തിലുള്ള വെള്ളമാണ്. അതിൽ പൈപ്പ് തുടങ്ങുമ്പോൾ നല്ല കലങ്ങി വരുന്നു, വേസ്റ്റ് അടിയിൽ വരുന്നു, അതിനെ വെള്ളം ഒഴിക്കുന്നു.
0: ഇതിന് വാട വരുത്തില്ലേ?
1: ഇല്ല, സ്മെല്ലില്ല. അതായത് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന ഫിഷമിനാണെങ്കിൽ സാധാരണ ആൾക്കാർ പറയുന്നത് ആയുർവേദ ലേഹ്യത്തിൻ്റെ മണമെന്നാണ് പറയുന്നത്. ഒട്ടും സ്മെല്ലില്ല, നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഇത് കീടനാശിനിയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ചാഴിക്കെല്ലാം ഏറ്റവും ബെറ്ററാണിത്. ഇപ്പോൾ ഞാൻ നെല്ല് നട്ടേക്കാണ്. കതിരായി വരുമ്പം തൊട്ട് പുതിയ വരുന്ന സമയം തൊട്ട് ഞാൻ ഫിഷമിനെയാണ് പ്രധാനമായിട്ട് സ്പ്രേ ചെയ്യണം. 3 ദിവസത്തിലൊരിക്കൽ സ്പ്രേ ചെയ്യും. ഒരു ചാഴിയും വരാതെ നമുക്ക് വളവെടുക്കാൻ പറ്റും. അങ്ങനെ ഫിഷമിനുമായി. പിന്നെ മുട്ട മിശ്രിതം. മുട്ട മിശ്രിതം നമുക്ക് പൂവ് പൊടിച്ച് തടയാനും കൂടുതൽ പൂവും കായും ഉണ്ടാവാനാണ് മുട്ട മിശ്രിതം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ ക്ലാസ്സിന് പഠിപ്പിക്കുന്നതെല്ലാം ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. 6 മുട്ട വെച്ചാണ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്. അതിൽ 6 മുട്ട അത് മുങ്ങി നിൽക്കത്തക്ക വിധത്തിൽ ചെറുനാരങ്ങ നീര്, ചെറുനാരങ്ങ നീര് വെള്ളവും ചേർക്കാൻ പോലുള്ള ഫ്രഷായിട്ടുള്ള. അപ്പോൾ അതിന് നല്ല നീരുള്ള നാരങ്ങയാണെങ്കിൽ ഒരു 18-20 നാരങ്ങ വേണ്ടിവരും. ചിലപ്പോൾ വലിയ മുട്ടയാണെങ്കിൽ 22 നാരങ്ങ വേണ്ടി.
0: അത് മുങ്ങി നിൽക്കണം.
1: ആ, ഇത് നമ്മൾ ഒഴിക്കുമ്പം മുട്ടയിൽ മുങ്ങി നിൽക്കണം ഈ ചെറുനാരങ്ങ നീര്. അപ്പോൾ അത് ഒഴിക്കുന്നതെല്ലാം ഒരു പ്രത്യേക രീതിയാണ്. ആരംഭഘട്ടത്തിൽ ഈ ക്ലാസ്സെല്ലാം കൊടുത്തിട്ട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക, എല്ലാം എഴുതിയെടുത്തുകൊണ്ട് ചെയ്യും. തിരിച്ച് എന്നെ വിളിക്കും. ഒരു 25-30 ദിവസം കഴിയുമ്പോൾ വിളിക്കുന്നത് വെച്ചാൽ അതിൽ വെള്ള പൂപ്പ് വന്നു, അത് മുട്ട പൊട്ടിയില്ല, അങ്ങനെ മോളി കിടക്കണമെന്നുള്ളതാണ്. പക്ഷെ അത് ചെയ്യേണ്ടത് ഒരു പ്രത്യേക രീതിയാണ്. ഇപ്പോൾ ഞാൻ എല്ലാ ബാച്ചിനും അത് ചെയ്ത് കാണിച്ചു കൊടുക്കും. കാര്യം ആർക്കും പരാജയം വരാൻ പാടില്ല. മുട്ട ഞാൻ അടുക്കി വയ്ക്കാൻ പറയും. അപ്പോൾ പതിലും പറയാം അടുക്കി വയ്ക്കാൻ എന്തിനു പറയുന്നുള്ളതാണ്. അപ്പോൾ ഇത് മുട്ട എടുത്ത് കുപ്പിക്കകത്ത് അല്ലെങ്കിൽ എടുത്ത് ഇടുമ്പം പൊട്ടാൻ പാടില്ല. പൊട്ടിക്കഴിഞ്ഞാൽ അത് പോയി, ആ മുട്ട മിശ്രിതം ശരിയായിട്ട് വരില്ല. അത് അപ്പോൾ അടുക്കി വയ്ക്കാൻ പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ അകത്ത് കൈയിറക്കി അടുക്കി വെച്ചിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നാരങ്ങ പിഴിഞ്ഞൊരിലേക്കി വയ്ക്കണം. നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ ഒറ്റ സ്റ്റെപ്പിന് ഒഴിക്കണം. നമ്മൾ കുറേച്ചെ കുറേച്ചെ ഒഴിക്കാൻ പാടില്ല. ഈ നാരങ്ങ നീര് അതിനകത്ത് മുട്ടയിൽ ചെന്ന് തട്ടുമ്പോൾ തൊട്ട് ഈ മുട്ട പൊങ്ങി
0: പൊങ്ങാൻ തുടങ്ങും.
1: അപ്പം പിന്നെ നമ്മൾ എത്ര ഒഴിച്ചാലും തികയാതെ വരും. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് അധികം കുറച്ച് നാരങ്ങ നീര് വെച്ചേക്കണം. മുങ്ങി വരത്തൊക്കെ ഒത്തിരി ഒഴിച്ചിട്ട് ബാക്കി നമുക്ക് ഉപയോഗിക്കാമല്ലോ, കുടിക്കാമല്ലോ, അല്ലെങ്കിൽ അത്രയും ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ലാന്ന് പറയും. അപ്പോൾ അത് ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പം ചെയ്ത് കാണിച്ച് ക്ലാസ്സെല്ലാം കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ അതിൽ നോക്കിക്കോളാൻ പറയും. അപ്പോൾ മുട്ട പൊങ്ങി പൊങ്ങി വരുന്നു. അപ്പോൾ ഇവർ ക്ലാസ് കഴിഞ്ഞ് പോകാൻ സമയത്ത് നോക്കിയപ്പോൾ മുട്ടയെല്ലാം പൊങ്ങിക്കഴിഞ്ഞു. ആ വിധത്തിലാണ് മുട്ട
0: ഒന്നിച്ചങ്ങ് എളുപ്പം അങ്ങ് ഒഴിച്ചിട്ട് അതങ്ങ്
1: പെട്ടെന്ന്
0: അടയ്ക്കണം.
1: ഇത് ഒറ്റ സ്റ്റെപ്പിനങ്ങ് ഇതങ്ങ് ഒഴിക്കുക. അപ്പോൾ നമ്മൾ മുങ്ങി നിന്ന് നിർത്തി ഉടയും കളയ്ക്കണം. അത് പിന്നെ താമസം ഉണ്ടാവരുത്. താമസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറകത്ത് കിടക്കുന്നതനുസരിച്ച് മുട്ട പൊങ്ങി വരും. നമ്മൾ എത്ര നാരങ്ങ നീര് ഒഴിച്ചാലും തികയാതെ വരും. തണലെടുത്ത് 15 ദിവസം വയ്ക്കും. 15 ദിവസം കറുത്ത ശർക്കരയാണ് നല്ലത്. അപ്പോൾ കറുത്ത ശർക്കരയും വെള്ള ശർക്കരയും വെച്ച് ഉപയോഗിച്ചപ്പോൾ ഏറ്റവും ഗുണമായിട്ട് തോന്നിയത് കറുത്ത ശർക്കരയാണ്. അതിനുശേഷം ഞാൻ പറയും കറുത്ത ശർക്കര തന്നെ വേണമെന്ന് പറയും. അതിട്ട് നല്ലപോലെ ഒന്ന് കലക്കി കുളയ്ക്കും. മുട്ടയെല്ലാം തോടെല്ലാം പൊടിഞ്ഞു വരും. അവസാനം അതിൻ്റെ പാടയ്ക്കകത്ത് ചിലപ്പം ആ വെള്ളക്കരും മഞ്ഞക്കരും കിടന്ന് ആടിയാടി കിടക്കും. അങ്ങനെ ഒരു കമ്പോ ഒരു സ്പൂണോ ഇട്ട് നല്ല കലക്കി ഉടച്ചതിന് ശേഷം 150 ഗ്രാം ശർക്കര ഇട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ച് 15 ദിവസം വയ്ക്കും. അപ്പോൾ 30 ദിവസമായി. 30 ദിവസം ആയിട്ടെടുത്ത് 3 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് അരിച്ചെടുത്ത് സ്പ്രേ ചെയ്യും. അത് മൊട്ട് വരുന്ന സമയത്താണ് ചെയ്യേണ്ടത്. അത് മൊട്ട് വന്ന് കായ് ബലം വന്നു നമുക്ക് എങ്ങനെ മുട്ട മിശ്രിതം അത് ഉപയോഗിക്കാം എന്നുള്ള ആ ഒരു പേടി വേണ്ട. ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാം. ഒരു ദോഷമുള്ളതല്ല. കായലി സ്പ്രേ ചെയ്യുമ്പോൾ വീണാലും കുഴപ്പമൊന്നുമില്ല.
0: ഇത് എത്ര നാൾ നമുക്ക് സൂക്ഷിച്ചു വെക്കാം?
1: ഞാൻ 6 മാസം ഇതുപോലെ പലരും ഈ ചോദ്യം ചോദിക്കാറുണ്ടായിരുന്നു. 6 മാസം വരെ വെച്ച് ഞാൻ ഉപയോഗിച്ചപ്പോൾ അതിന് ഒരു ദോഷവും വന്നിട്ടില്ല. സൂര്യപ്രകാശത്തിൽ വെക്കരുത്, തണലത്തേ വെക്കാവൂ. ഞാൻ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ, വർക്ക് ഏരിയയിൽ, സ്ലാബിൻ്റെ അടിയിൽ ആണ് ഇത് എല്ലാം റെഡിയാക്കി വെക്കുന്നത്. അപ്പം വെയിലൊന്നും അടിക്കുന്നില്ല, ചൂടടിക്കുന്നില്ല.
0: ഓക്കെ, പിന്നെ ഇനി നമ്മൾ ഹൃദയാമൃതത്തിനെ കുറിച്ച് സംസാരിക്കാം.
1: എല്ലാവരും നോട്ട് എഴുതുമ്പോൾ എഴുതിയൊക്കെ എടുത്തിട്ട് പറഞ്ഞു സാർ ഇത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഹൃദയാമൃതത്തിൽ 150 ൽ പരം പച്ചിലകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പച്ചിലകൾ ഇവിടെ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയും നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളെ പുരയുടെ ഒരു 10-50 മീറ്റർ അകലെയാണെങ്കിൽ അതുവരെ പോയിട്ട് വരുമ്പോഴൊരു കത്തി കയ്യിലിരിക്കുക, വഴിയിൽ കാണുന്ന എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ 150 ൽ കൂടുതൽ വരും. അതിനെ കൊത്തി അറിഞ്ഞ് ഒരു 3 ബാരൽ വേണം. 2 എണ്ണം ചേർത്ത് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന 2 എണ്ണം 100 ലിറ്ററിൻ്റെ ബാരലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1 300 ലിറ്ററിൻ്റെയാണ്. കൊത്തി അറിഞ്ഞ് അതിനകത്ത് ഇട്ടിട്ട് അതിനകത്ത് നമുക്ക് ഗോമൂത്രം കിട്ടുമെങ്കിൽ അത് ഒഴിക്കും. ഗോമൂത്രം ഒരുമിച്ച് കൂടുതൽ കിട്ടാൻ സാധ്യതയില്ല. വീട്ടിലുള്ള കഞ്ഞിവെള്ളമോ കാടിവെള്ളമോ എന്തെങ്കിലും, കഞ്ഞിവെള്ളം കാടിവെള്ളം ഒന്നും ഇത് മുങ്ങി നിൽക്കാൻ തികഞ്ഞില്ലെങ്കിൽ പച്ചവെള്ളം ഒഴിക്കാം. പക്ഷേ പച്ചവെള്ളം ഒഴിക്കുന്നത് കിണറ്റ് വെള്ളം ഒഴിക്കുക, പൈപ്പ് വെള്ളം ഉപയോഗിക്കാതിരിക്കുന്ന നല്ലത്. പൈപ്പിൽ ക്ലോറിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് പൈപ്പ് വെള്ളം ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. അതിലൊരു 100 ലിറ്റർ കൊള്ളുന്ന ആ ബാരലിൽ ഞാൻ ഒരു 1 കിലോ ശർക്കര ഇടും. അതിൽ കേടായ ശർക്കര മതി. അതിട്ട് നല്ല ഇളക്കി വെച്ചേക്കും. കൂടെ ഇതിനെ ഒന്ന് താത്ത് കൊടുക്കണം. കാരണം ഈ പച്ചിലകളെല്ലാം മുകളിൽ പൊങ്ങി വരും. അപ്പോൾ നമ്മൾ അതിനെ താക്കാൻ വേണ്ടി ഞാൻ ഒരു തടി ഒരു മത്ത് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാര്യം ഇത് വെച്ച് താക്കാൻ ഒന്ന് കലക്കാൻ വേണ്ടിയുള്ളതിൽ നമ്മൾ പണ്ട് വെണ്ണ കളയുന്ന ആ സിസ്റ്റത്തിന് താത്ത് വിട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇരുന്ന ഒരു 10-40 ദിവസമൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ കുറേ ജ്യൂസ് നമുക്ക് എടുക്കാൻ പറ്റും. കാര്യം ഇതിൻ്റെ നല്ല അഴിയില്ലെങ്കിലും ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിൽ ലയിക്കും. 3 മാസമൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ല കലക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പച്ചച്ചാണകം കലക്കും പോലെ ഇരിക്കും. അത്രയ്ക്ക് ഇലകളെല്ലാം അഴുകും. അപ്പോൾ അതൊരു ബാരലായി. 2 വേറൊരു ബാരൽ നമ്മളെ വീട്ടിൽ ആഹാരത്തിൻ്റെ അവശിഷ്ടം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെയും കളയണ്ട, ഉപയോഗിക്കേണ്ട. ഓരോ ദിവസവും ഉള്ള ആഹാരത്തിൻ്റെ വേസ്റ്റ് നമ്മൾ അതിൽ എല്ലാം കൂടി രാത്രി ആകുമ്പോൾ കറികളാവാം, എല്ലാം ആകാം, ചോറാകാം, കാപ്പികളാവാം, എല്ലാം കൂടി അതിനകത്ത് ഒഴിച്ചിട്ട് ഓരോ പിടി കുമ്മായി ഇടുക. അപ്പോൾ അങ്ങനെ കുമ്മായി ഇട്ടിട്ട് ആ ബക്കറ്റോ ബാരലോ ഒരു 3/4 ഭാഗത്ത് കൂടുതലാവുമ്പോൾ നല്ലപോലെ ഇളക്കിയിട്ട് അടച്ച് ഒരു 30 ദിവസം ചെയ്യണം. കാര്യം ഈ കുമ്മായി ഇടുന്നത് നമുക്ക് കറികളുണ്ട്, എരിവുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്, മധുരമുണ്ട്. അപ്പോൾ ഇതിൽ അസിഡിറ്റി ഒരുപാട് കൂടാൻ സാധ്യതയുണ്ട്. അസിഡിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ കുമ്മായി ഇടുന്നത്. അപ്പോൾ അത് ഒരു 30 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് 3/3 ബാരൽ എടുക്കുക, ഒരു ബക്കറ്റ് എന്തെങ്കിലും എടുത്തിട്ട്, വലിയ ബാരലാണ് 3/3 ബാരൽ. അതൊരു ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന 300 ലിറ്റർ കൊള്ളുന്ന ബാരലാണ് സ്റ്റെപ്പ് സ്റ്റെപ്പിച്ചുണ്ടാക്കുന്നത്. അതിനകത്ത് നമ്മൾ കുറച്ച് ചാണകം 300 ലിറ്റർ ബാരലിലേക്ക് ഒരു 10 കിലോ കുറയാതെ 15 കിലോ ചാണകം, ഗോമൂത്രം എല്ലാം കൂടി ഒഴിച്ച് കലക്കി ഈ ബാരലിൽ ഒഴിച്ചിട്ട് ഈ പച്ചിലകൾ അഴിവാൻ ഇട്ടിരുന്ന അതിനെ എടുത്ത് ഇതിലങ്ങ് ചേർക്കും. പിന്നെ ആഹാരത്തിൻ്റെ വേശ അതും എല്ലാം കൂടി ചേർത്ത് കലക്കിയതിന് ശേഷം ഈ 300 ലിറ്റർ കൊള്ളുന്ന ആ ബാരലിലേക്ക് ഒരു 5 കിലോ കടലപ്പിണ്ണാക്ക്. കടലപ്പിണ്ണാക്ക് നമ്മൾ കുതിർത്തു വിടാം, അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി കുതിരും. പക്ഷേ അതിൽ ഇളക്കുകയാണ്, അതാണ് പ്രധാന ഘടകം. ഇളക്കുന്നത് സാധാരണ വലത്തോട്ട് നമ്മൾ ഇളക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ വലത്തോട്ട് എന്നുള്ളതിൽ ഞാൻ അത് തീർത്ത് പറയുന്നില്ല. കാര്യം നമുക്ക് വലതുകൈ വശമുള്ള ഒരാൾ എപ്പോഴും വലത്തോട്ട് ഇളക്കും, ഇടതുകൈ വശമുള്ള ആളാണെങ്കിൽ ഇടത്തോട്ട് ഇളക്കും. അപ്പം അതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് വശത്ത് നമ്മൾ ക്ലോക്ക് വൈസ് ആയിരുന്നാലും ആൻറ്റി ക്ലോക്ക് വൈസ് ഇളക്കിയിരുന്നാലും തിരിച്ചിളക്കാൻ പാടില്ല. ഒരേ ദിശയിൽ മാത്രം ഇളക്കണമെന്ന് പറയുള്ളൂ. കാര്യം വെച്ചാൽ നമുക്ക് ഇളക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അറിയാം നല്ല ചുഴിയിടുന്നുണ്ട്. ആ ചുഴിയിടുന്ന സമയത്ത് നമ്മൾ ആ അതിൽ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഹൃദയാമൃതത്തിൻ്റെ രൂപമെല്ലാം മാറുകയാണ്. ഒരു പച്ച ഷെയ്ഡും ഒരു വെള്ള പതയെല്ലാം വരും. അപ്പോൾ എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ജീവാണുക്കളും സൂക്ഷ്മാണുക്കളും വളരെ കൂടുതൽ വിഘടിച്ച് വന്നതായിട്ടാണ് എൻ്റെ തോന്നൽ. പക്ഷെ ആ വിധത്തിൽ ഇളക്കി റെഡിയാക്കി എടുക്കണം. പിന്നെ അതിൽ 2 കിലോ ധാന്യപ്പൊടി, വേസ്റ്റ് ശർക്കര വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം അതിനകത്ത് ഇടാം. ഇതെല്ലാം കൂടി ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഹൃദയാമൃതം. അപ്പോഴാണ് ഇത് ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടെന്നുള്ള ഇത് വെച്ചാൽ ആൾക്കാർ പറയുന്നത്. ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ അത് ഉണ്ടാക്കണ്ട, ആ ഗവി ഉണ്ടാക്ക്, കടലപ്പിണ്ണാക്ക് വാങ്ങിക്കാം, പച്ച ചാണകം നമുക്ക് ഒപ്പിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞ അത് ഉണ്ടാക്കാനുള്ള ശ്രമം.
0: ഇത് ഡൈല്യൂട്ട് ചെയ്തിട്ടല്ലേ?
1: ഡൈല്യൂട്ട് ചെയ്യണം. അതിനാണ് ഡൈല്യൂട്ട് ചെയ്യണത്. ഹൃദയാമൃതത്തിലാണെങ്കിൽ 20 ലിറ്റർ

0: ഡൈലൂട്ട് ചെയ്ത് ചുവട്ടിലൊഴിക്കും. 25 ഇരട്ടി വെള്ളം ഡൈലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്യാം,
1: തളിച്ചു കൊടുക്കാം.
0: തളിച്ചു കൊടുക്കാം, അതും വൈകുന്നേര വേളയിലാണ്. കാര്യം ഇത് അടിച്ചോ അല്ലെങ്കിൽ ഒഴിച്ചോ ഉടൻ സൂര്യപ്രകാശം തട്ടണ്ട എന്നുള്ളത് കൊണ്ടാണ്. ഗുണം വരുന്നതെല്ലാം വൈകുന്നേരം ഒഴിക്കുന്നതാണ്.
1: പിന്നെ അത് കഴിഞ്ഞിട്ട് താങ്കൾ ഇപ്പം ചെയ്യുന്നത് സസ്യാമൃതം.
0: സസ്യാമൃതം എനിക്ക് ഏറ്റവും മനസ്സിന് തൃപ്തിയായിട്ടുള്ളതാണ് സസ്യാമൃതം. അപ്പൊ അതിന് കോഴിക്കാഷ്ടം വെച്ചാണ്, അതില് കരിങ്കോഴിയുടെ കാഷ്ടം. കരിങ്കോഴി ഉള്ളത് ഏത് കോഴിയാകാം. അപ്പൊ ഞാൻ നമ്മളെ പഠിക്കാൻ പറ്റാത്ത പറയുന്ന വെച്ചാൽ, നിങ്ങൾ ഏത് കോഴിയായിട്ട് ഒരു 10 കോഴിയെ വളർത്തുക. 10 കോഴിയെ വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടാവശ്യമുള്ള മുട്ടയായി. അതിന്റെ കാഷ്ടം മതി നിങ്ങൾക്ക് ഈ വളം ഉണ്ടാക്കി ഉപയോഗിക്കാം. ഭാരിച്ച പൈസ കൊടുത്തോ ബുദ്ധിമുട്ടോ നിങ്ങൾ ഒരു വളവും വാങ്ങിക്കാൻ പോകരുത്. രാസവളം വേണ്ട, ജൈവവളം വേണ്ട. അസിഡിറ്റി മാറ്റിയ ചകിരി ചോറ് തന്നെ വേണം. അതിനെ ഒന്ന് ബെതറും, കോഴി കാഷ്ടിക്കുന്നു, ഇതെല്ലാം അതിനകത്ത് വീഴുന്നു. അപ്പൊ അതിനുള്ള ഈ ജലാംശം എല്ലാം ഈ ചകിരിച്ചോറ് പിടിക്കുന്നു. ഒരു ഭാഗത്ത് ഒരു ബക്കറ്റിലോ ബാരലിലോ പഴുത്ത പഴം കൊണ്ടുവന്ന് നല്ലപോലെ ഞവിടും. അതിൽ ഈസ്റ്റ് ഇടും. അപ്പൊ അതിൽ നമുക്കൊരു 50 കിലോ പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ 50 രൂപ ഈസ്റ്റ് മതിയാവും. അതിനെ ഇട്ട് നല്ലപോലെ വീണ്ടും ഞവടി വെച്ചിട്ട് 3 ദിവസം അതിൽ വെച്ചേക്കണം. 3 ദിവസം വെച്ചതിന് ശേഷം അതിൽ ശർക്കര ഇടണം, ഒരു 5 കിലോ ശർക്കര. അതിലിപ്പോൾ നമുക്ക് നല്ല ശർക്കര തന്നെ വേണമെന്നില്ല, അലിഞ്ഞ ശർക്കര എല്ലാം ഉപയോഗിക്കാം. നല്ല കലക്കി വെച്ചേക്കും. അപ്പോൾ അതൊരു കോമ്പൗണ്ട് രൂപത്തിലിരിക്കും, ഭയങ്കര വാസനയാണത്. ഇതിനൊരു 15 ദിവസം വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട് ഈ കോഴിക്കൂടിൻ്റെ പുറത്ത് തന്നെ, ആ വെൽഡ് മെഷീൻ്റെ പുറത്ത് തന്നെ വാരി പതറും. വരിട്ട് ചൂല് വെച്ച് തൂക്കുമ്പോൾ എല്ലാം അടിയപ്പും. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കോഴിക്കാഷ്ടം, ചകിരിച്ചോറ്, അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയ ഈ പഴം വെച്ചുണ്ടാക്കിയ കോമ്പൗണ്ട് അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വന്നിട്ട് ഒരു കുറച്ച് കൂടി വരുമ്പം അതിനകത്ത് കയറി എല്ലാം കൂടി ഒരു ഭാഗത്ത് നീക്കി കൂട്ടും. കൂട്ടിയിട്ടതിന് ശേഷം ഒരു 25 ദിവസം തണലത്ത് കിടക്കണം. 25 ദിവസം അവിടെ കിടക്കുമ്പോൾ ഇതെല്ലാം പൊടിഞ്ഞ് ഒരു ചൂടില്ല, സ്മെല്ലില്ല, ഒന്നുമില്ല. ചെടിയിലൊക്കെ കൊണ്ടിടാനൊക്കെ കൈകൊണ്ട് മാറിയിടാം. അത് അതിൻ്റെ പേരിട്ട് സസ്യാമൃതം. അത് കഴിഞ്ഞിട്ട് സസ്യാമൃതം പ്ലസ് എന്നുള്ളവർ ചെയ്തു. അതിൽ കുറച്ചുകൂടി വ്യത്യാസം വരുത്തി. ഹൃദയാമൃതം ഞാൻ പ്രത്യേകിച്ച് ചെയ്യുന്നു, ഫിഷമിനോ പ്രത്യേകിച്ച് ചെയ്യണോ, ഒരു കർഷകന് ഇല്ലെങ്കിൽ നമ്മളൊരു വീട്ടിൽ കൃഷി ചെയ്യുന്നവർക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നേക്കാളും ജോലി എളുപ്പം വേണം. അതിനുവേണ്ടി ഈ ഫിഷമിനോ ഹൃദയാമൃതം സസ്യാമൃതത്തിൽ ലയിപ്പിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇളക്കി വെച്ചു സസ്യാമൃതം പ്ലസ് എന്ന് വയ്ക്കുന്നു. ഹൃദയാമൃതത്തിന് അതേപോലെ ഹൃദയാമൃതം പ്ലസ് എന്ന്, അതിൽ ഫിഷമിനയും കൂടി ചേർക്കുമ്പോൾ ഹൃദയാമൃതം പ്ലസ് എന്നുള്ളതിൽ ചെടികളെ വളർച്ച ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഈ സസ്യാമൃതം പ്ലസ്സിൽ കുറച്ചുകൂടി ഒരു മാറ്റം വരുത്തിയാണ്. അതിൽ കറ്റാപ്പഴുത്തട വേണം, പച്ചമുട്ട വേണം. അങ്ങനെ ചെയ്തുകൊണ്ട് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഞാൻ ഒരു കൂട്ടുണ്ടാക്കി. അപ്പൊ അത് പൂർത്തിയാക്കിയിട്ടില്ല, ഉണ്ടാക്കി
1: മുന്നോട്ട് കൊണ്ടുപോകണം,
0: മുന്നോട്ട് കൊണ്ടുപോകണം. അടുത്ത സ്റ്റെപ്പ് ഇതിന്റെ ഒരു സ്പെഷ്യൽ വളമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്.
1: പരവീന്ദ്രൻ സാർ, അങ്ങനെ സ്പെഷ്യൽ വളവും കൂടെ വരട്ടെ. ഇതുവരെ തന്നെ തങ്ങൾ നല്ല നല്ല ജൈവവളക്കൂട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ലപോലെ അതിൻ്റെ പ്രവൃത്തി ആൾക്കാർ കാണുന്നുണ്ട്, കർഷകരത് ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച് കേൾക്കുന്നവർക്ക് നല്ലൊരു നോളജ് കിട്ടിക്കാണും. വളരെ നന്ദി.
2: മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടിണങ്ങി കൃഷി ചെയ്യാൻ സഹായിക്കുന്ന മികച്ച മാർഗമാണ് ഈ ജൈവവള പ്രയോഗം. രാസവളങ്ങളുടെ അമിത ഉപയോഗം കുറച്ച് മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയും പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയും നിലനിർത്താൻ ജൈവവളങ്ങൾക്ക് കഴിയും. ആരോഗ്യമുള്ള മണ്ണും സുരക്ഷിതമായ ഭക്ഷണവും ഭാവി തലമുറയ്ക്കായി സംരക്ഷിക്കണമെങ്കിൽ ജൈവകൃഷിയിലേക്കുള്ള നമ്മുടെ ചുവടുവയ്പ് അനിവാര്യമാണ്. ജൈവവളക്കൂട്ട് നിർമ്മിക്കുന്നത് എങ്ങനെയെന്നും എങ്ങനെ ഉപയോഗിക്കാമെന്നും ഈ അഭിമുഖത്തിലൂടെ മനസ്സിലായില്ലേ? ജൈവ കർഷകനായ ശ്രീ ആർ രവീന്ദ്രനുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ആർ രവീന്ദ്രന്റെ ഫോൺ നമ്പർ 9496369816.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി നമുക്ക് കമ്പോള വില നിലവാരം നോക്കാം.
1: ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,300 മുതൽ 28,200 രൂപ വരെയും കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. കുരുമുളകിന് ക്വിന്റലിന് 65,000 മുതൽ 71,400 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 2,900 മുതൽ 4,100 രൂപ വരെയും വില ലഭിച്ചു. കശുവണ്ടിപ്പരിപ്പിന് ക്വിന്റലിന്

0: ആയാലും നമ്മുടെ മറ്റു പച്ചക്കറികൾക്കായാലും കാലാവസ്ഥയ്ക്കനുസരിച്ച് പല രോഗങ്ങളും വരും, പല വളപ്രയോഗവും ചെയ്യേണ്ടി വരും, കീടനാശിനികൾ തളിക്കേണ്ടി വരും. അപ്പോ ഈ ഒരു കാലാവസ്ഥയ്ക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെൽപ്പാടങ്ങളിൽ സസ്യസംരക്ഷണ നടപടികൾ കൃത്യമായി സ്വീകരിക്കണം. പോളരോഗം കൂടുതലായി കാണുന്ന സ്ഥലങ്ങളിൽ രോഗബാധ വരാതിരിക്കാനുള്ള മുൻകരുതലായി സ്യൂഡാമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കണം. എല്ലാ വർഷവും ഈ രോഗം കണ്ടുവരാറുള്ള നെൽപ്പാടങ്ങളിൽ പ്രതിരോധശേഷിയുള്ള ഇനങ്ങൾ കൃഷി ചെയ്യണം. ഓല ചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കുന്നതിനായി ഓലയുടെ മടക്ക് കയർകൊണ്ട് വലിച്ച് നിവർത്തിയ ശേഷം ബിവേറിയ എന്ന ജീവാണു കൾച്ചർ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചുകൊടുക്കുക. നെല്ലിലെ ബാക്ടീരിയൽ ഇലകരിച്ചിൽ നിയന്ത്രിക്കാൻ 20 ഗ്രാം പച്ച ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതും ചേർത്ത് തളിക്കാവുന്നതാണ്. തുടർച്ചയായ മഴ മൂലം തെങ്ങിൽ കൂമ്പുചീയൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങൾ ഇട്ട മാംഗോസെബ് സാഷെ 5 ഗ്രാം 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിനു ചുറ്റും വയ്ക്കുക. മഴ പെയ്യുമ്പോൾ മരുന്ന് കുറേശ്ശയായി കൂമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്നത് വഴി ഈ രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാം. അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം 0.2% കൊസെഡ് പശ ചേർത്ത് തെങ്ങിന്റെ മണ്ടയിൽ മഴയില്ലാത്തപ്പോൾ തളിക്കുക. കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു: കന്നുകാലികളിൽ ചെള്ളിനും ഈച്ചയ്ക്കുമുള്ള മരുന്ന് ഉപയോഗിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഉത്തരം: മൃഗചികിത്സയ്ക്കായി അംഗീകരിച്ച മരുന്നുകൾ മാത്രം ഉപയോഗിക്കുക. ലേബലിലെ നിർദ്ദേശങ്ങളും അളവും കൃത്യമായി പാലിക്കണം. വിളകളിൽ ഉപയോഗിക്കുന്ന കീടനാശിനികൾ കന്നുകാലികളിൽ ഒരിക്കലും ഉപയോഗിക്കരുത്. കന്നുകാലികളിൽ ചെള്ള്, പേൻ, മൈറ്റുകൾ, ഈച്ചകൾ തുടങ്ങിയ ബാഹ്യപരാദങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഉപയോഗിക്കുന്ന കീടനിയന്ത്രണ മരുന്നുകൾ പ്രയോഗിക്കുമ്പോൾ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കേണ്ടതുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. പരാദങ്ങൾ മൃഗങ്ങളുടെ ആരോഗ്യത്തെയും ഉൽപാദനക്ഷമതയെയും പ്രതികൂലമായി ബാധിക്കാം. അവയെ നിയന്ത്രിക്കുന്നതിനായി മരുന്നുകൾ ഉപയോഗിക്കുന്നത് ആവശ്യമാണ്. എന്നാൽ അവ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ മൃഗങ്ങൾക്കും കർഷകർക്കും അപകടമുണ്ടാകാം. മരുന്ന് തയ്യാറാക്കുമ്പോഴും പ്രയോഗിക്കുമ്പോഴും കൈയുറ, മാസ്ക് അല്ലെങ്കിൽ മുഴുവൻ കൈ മൂടുന്ന വസ്ത്രങ്ങൾ എന്നിവ ധരിക്കുന്നത് നല്ലതാണ്. ഇതിലൂടെ രാസവസ്തുക്കൾ നേരിട്ട് ശരീരത്തിൽ പുരളുന്നതും ശ്വസനത്തിലൂടെ അകത്ത് പ്രവേശിക്കുന്നതും കുറയ്ക്കാൻ കഴിയും. മരുന്ന് കൃത്യമായ അളവിൽ കലർത്തണം. അളവ് കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അമിത അളവിൽ ഉപയോഗിച്ചാൽ വിഷബാധ, തൊലിയിൽ അസ്വസ്ഥത, പാലുൽപാദനക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആവശ്യത്തിലും കുറവ് അളവിൽ ഉപയോഗിച്ചാൽ പരാദങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കാനും കഴിയാതെ വരും. മരുന്ന് ഉപയോഗിക്കുന്ന സ്ഥലം നല്ല വായു സഞ്ചാരമുള്ളതായിരിക്കണം. കടുത്ത ചൂടുള്ള സമയങ്ങൾ ഒഴിവാക്കുക. സ്പ്രേ ചെയ്യുമ്പോൾ മരുന്ന് മൃഗത്തിന്റെ കണ്ണിലോ മൂക്കിലോ വായിലോ ചെവിയിലോ പ്രവേശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കിടാവുകൾ, ഗർഭിണി മൃഗങ്ങൾ, പ്രായമായവ, രോഗബാധിത മൃഗങ്ങൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധയോടെ മരുന്ന് ഉപയോഗിക്കണം. കുട്ടികളെയോ പരിശീലനം ലഭിക്കാത്തവരെയോ ഇത്തരം രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യാൻ അനുവദിക്കരുത്. മരുന്നുകൾ, തീറ്റ, ഭക്ഷ്യവസ്തുക്കൾ, കുടിവെള്ളം എന്നിവയിൽ നിന്ന് അകലെ സൂക്ഷിക്കണം. കേരളത്തിലെ മഴക്കാല സാഹചര്യത്തിൽ മഴ പെയ്യാൻ സാധ്യതയുള്ള സമയങ്ങളിൽ മരുന്ന് പ്രയോഗിക്കുന്നത് ഒഴിവാക്കണം. അല്ലാത്ത പക്ഷം മരുന്നൊഴുകിപ്പോയി ജലസ്രോതസ്സുകൾ മലിനമാക്കാനിടയാകും. മരുന്ന് പ്രയോഗിച്ചതിനു ശേഷം ഏതാനും മണിക്കൂറുകൾ മൃഗത്തെ നിരീക്ഷിക്കണം. അമിതമായി ഉമിനീറൊഴുകുക, ശ്വാസതടസ്സം, വിറയൽ, അസ്വസ്ഥത, അസാധാരണമായ പെരുമാറ്റം തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ മൃഗഡോക്ടറുടെ സഹായം തേടണം.
3: ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഷിബു ജോർജ്.

0: നിർവഹണ സഹായം സുഷമ അനിൽ.
1: കിസാൻ വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. മിത്ര നികേതന്റെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ വെള്ളനാട് മിത്ര നികേതൻ ക്യാമ്പസിൽ മിത്ര അഗ്രിഫെസ്റ്റ് 2026 എന്ന പേരിൽ 3 ദിവസത്തെ കാർഷിക പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. ഈ മാസം 18-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് വെള്ളനാട് മിത്ര നികേതൻ ക്യാമ്പസിൽ വച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഉദ്ഘാടനം നിർവഹിക്കും. കൃഷി, മൃഗസംരക്ഷണം, കാർഷിക സംരംഭകത്വം, നൂതന കാർഷിക സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ ഏറ്റവും പുതിയ മാതൃകകളും സാധ്യതകളും പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വേദിയായിരിക്കും ഈ അഗ്രിഫെസ്റ്റ്. സംസ്ഥാനത്ത് തുടരുന്ന മഴയും പ്രതികൂല കാലാവസ്ഥയെയും തുടർന്നുണ്ടാകുന്ന കാർഷിക വിളനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. മഴക്കെടുതി മൂലമുണ്ടാകുന്ന കൃഷിനാശം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതാത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് അടിയന്തര സഹായങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ആവശ്യമായ സാങ്കേതിക നിർദ്ദേശങ്ങൾ നൽകുന്നതിനും കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും. കൃഷിനാശത്തിന് ധനസഹായം ലഭിക്കുന്നതിനായി കർഷകർക്ക് കൃഷിവകുപ്പിന്റെ എയിംസ് പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഇതിനായി www.aims.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കൃഷിഭൂമിയുടെയും നാശനഷ്ടം സംഭവിച്ച വിളകളുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തി ബന്ധപ്പെട്ട കൃഷിഭവനിലേക്ക് അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് www.aims.kerala.gov.in അല്ലെങ്കിൽ www.keralaagriculture.gov.in എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കുകയോ ബന്ധപ്പെട്ട ജില്ലാതല കൺട്രോൾ റൂമുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യണമെന്ന് കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ വച്ച് ഈ മാസം 20-ാം തീയതി കൂൺ കൃഷി എന്ന വിഷയത്തിൽ ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 8547070773 അല്ലെങ്കിൽ 0487237773 എന്നീ ഫോൺ നമ്പറുകളിൽ ഓഫീസ് സമയത്ത് ഈ മാസം 19-ാം തീയതിക്ക് മുൻപായി ബന്ധപ്പെടുക. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം ഈ മാസം 20-21 തീയതികളിലെ ആട് വളർത്തൽ പരിശീലന ക്ലാസുകളിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9388464383 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,600, ആലപ്പുഴ 25,300, ചെങ്ങന്നൂർ 27,000, കോട്ടയം 28,500, പാല, ആലുവ എന്നിവിടങ്ങളിൽ 27,700, എറണാകുളം 25,800, കൊച്ചി റെഡി 25,500, വടക്കൻ പറവൂർ 26,700. കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,800, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 16,900, വടക്കൻ പറവൂർ 16,400. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 14,000. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 23,000, കായംകുളം 23,700, പുളിങ്കുന്ന് 26,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 21,000, എറണാകുളം 33,000. ഉഴുന്നുപിളർപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 12,200. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,000.

0: ഇനി മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. വികസിത ഭാരതത്തിനായി പ്രതിജ്ഞയെടുത്ത് സ്വാഭിമാനം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ട്രൈബ്യൂണൽ പരിഷ്കരണ ബില്ല് പാർലമെന്റ് പാസാക്കി. കേരള പുനർനാമകരണ ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. വ്യക്തികളെ കാണാതാകുന്ന കേസുകളിൽ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് സുപ്രീംകോടതി. രാജ്യത്തുടനീളം 10,33,00,000 കർഷക തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയതായി കേന്ദ്ര സർക്കാർ. നാളെ കർക്കിടകവാവ്. സംസ്ഥാനത്ത് ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. വികസിത ഭാരതത്തിനായി പ്രതിജ്ഞയെടുത്ത് അഭിമാനപൂർവ്വം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാനും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലൂടെ അഭ്യർത്ഥിച്ചു. ഹർഗർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേ മാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ഒരു റിപ്പോർട്ട്.
2: ദേശീയ പതാക ഉയർത്തിയ ശേഷം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇക്കുറി ആദ്യമായി വന്ദേ മാതരം ആലപിക്കും. ഗ്യാൻപഥിൽ 2,500 NCC കേഡറ്റുകളും മൈ ഭാരത് അംഗങ്ങളും ചേർന്ന് വന്ദേ മാതരം ഒരുക്കും. വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ ചടങ്ങിൽ പുഷ്പവൃഷ്ടി നടത്തും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഹർ ഘർ തിരംഗയുടെ ഭാഗമായി നിരവധി പരിപാടികളാണ് നടക്കുന്നത്. തിരംഗായാത്രകളും ദേശസ്നേഹമുണർത്തുന്ന പരിപാടികളും വിവിധ സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കും.
1: നീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെയുണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിഷയത്തിൽ മറുപടി നൽകാൻ ആഭ്യന്തരമന്ത്രി തയ്യാറാണെന്നും സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. ലോക്സഭയിലും രാജ്യസഭയിലും ഒരുപോലെ തടസ്സങ്ങൾ നേരിട്ട ഈ ബഹളത്തിനിടയിൽ 1962 ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ല് ലോക്സഭ പാസാക്കി. വിവിധ ട്രൈബ്യൂണലുകളുടെ നിയമനത്തിലും പ്രവർത്തനത്തിലും സുതാര്യതയും ഏകീകൃത സ്വഭാവവും ഉറപ്പാക്കുന്ന 2026 ട്രൈബ്യൂണൽ പരിഷ്കരണ ബില്ല് പാർലമെന്റ് പാസാക്കി. സുപ്രീംകോടതി മുൻ ജഡ്ജിയോ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസോ അധ്യക്ഷനായ നാഷണൽ ട്രൈബ്യൂണൽ കമ്മീഷൻ രൂപീകരിക്കാൻ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. രാജ്യത്ത് വേഗത്തിലുള്ള തർക്കപരിഹാരം ഉറപ്പാക്കാൻ പുതിയ നിയമം സഹായിക്കുമെന്ന് കേന്ദ്ര നിയമസഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. 2026 കേരള പുനർനാമകരണ ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. ഭരണഘടനയുടെ 1st ഷെഡ്യൂളിൽ കേരള എന്ന സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ബില്ല്. ഇത് സംബന്ധിച്ച് 2024 കേരള നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. ഭരണഘടനയിൽ കേരള എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിലും മലയാളത്തിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നായതിനാലാണ് ഈ അഭ്യർത്ഥന അംഗീകരിച്ചതെന്ന് ബിൽ അവതരിപ്പിച്ച ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു.
3: बंगाली केरल विधानसभा के 14 जून 2024 को अपने 11वें सत्र के दौरान संकल्प पारित किया था तथा केंद्र से अपील की थी कि वह संविधान अनुच्छेद 3 के अनुसार केरल राज्य के नाम को केरलम संबोधित करने के लिए तत्काल. केरल सरकार द्वारा दिया गया कारण यह है कि राज्य का नाम मलयालम भाषा में केरलम है.
1: നീറ്റ് വിഷയത്തിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒഴിഞ്ഞുമാറുകയാണെന്ന് കോൺഗ്രസ് MP പവൻ ഖേര ആരോപിച്ചു. ജാർഖണ്ഡിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് NDA അംഗങ്ങൾ പാർലമെന്റ് വളപ്പിൽ മാർച്ച് നടത്തി. പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള

0: ജാർഖണ്ഡ് സർക്കാർ ബലപ്രയോഗം നടത്തിയതായി റാഞ്ചിയിൽ നിന്നുള്ള ബിജെപി എംപി സഞ്ജയ് സേത്ത് വിമർശിച്ചു. രാജ്യത്തുടനീളം ഇതുവരെ 10,33,00,000 കർഷക തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയതായി കേന്ദ്ര സർക്കാർ. ഇതിലൂടെ പിഎം കിസാൻ, പിഎം ഫസൽ ബീമാ യോജന തുടങ്ങിയ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ പദ്ധതികളുടെ സംയോജനം സാധ്യമാക്കി. കർഷകർക്ക് വിവിധ കർഷക കേന്ദ്രീകൃത ഡിജിറ്റൽ സേവനങ്ങളുടെ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാൻ ഈ തിരിച്ചറിയൽ കാർഡുകളിലൂടെ സാധിച്ചതായും കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ലോക്സഭയിൽ പറഞ്ഞു. വ്യക്തികളെ കാണാതായ കേസുകളിൽ പ്രായ ലിംഗഭേദമില്ലാതെ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് സുപ്രീംകോടതി. ഈ നിർദ്ദേശം പാലിക്കുന്നതിൽ പരാജയപ്പെട്ട സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കോടതി വിശദീകരണം തേടി. ഒക്ടോബർ 5 വിഷയം വീണ്ടും പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കർക്കിടക വാവുബലി തർപ്പണത്തിന് സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ പുലർച്ചെയാണ് പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള തർപ്പണ കേന്ദ്രങ്ങളിൽ എത്തുന്ന ഭക്തർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, ആലുവ ശിവക്ഷേത്രം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം തുടങ്ങി ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള പ്രധാന തർപ്പണ കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയതായും മന്ത്രി അറിയിച്ചു. 2024 ആരംഭിച്ച പുരപ്പുറ സൌരോർജ്ജ പദ്ധതിയിലൂടെ രാജ്യത്ത് 50,00,000+ കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ലോക്സഭയെ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: പുരപ്പുറ സൌരോർജ്ജ പദ്ധതിക്ക് ഇതുവരെ കേന്ദ്ര സാമ്പത്തിക സഹായമായി 28,000 കോടിയിലധികം രൂപ സബ്സിഡി ഇനത്തിൽ രാജ്യത്തുടനീളം വിതരണം ചെയ്തു. ഗ്രിഡ് അധിഷ്ഠിത കണക്ഷനുള്ള എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും ആവശ്യാനുസരണം പുരപ്പുറ സൌരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ സഹായകരമാകുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ വർഷം ജൂലൈ മാസം വരെ പദ്ധതി വഴി 14.65 GW അധിക സൌരോർജ്ജ ഉൽപാദന ശേഷി കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് 2030 500 GW പുനരുപയോഗം യോഗ ഊർജ്ജമെന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിലേക്ക് നിർണായക സംഭാവനയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പൊതുസംഭരണ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് ജെം 10 പൂർത്തിയാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുതാര്യത ഉറപ്പാക്കാനും ബിസിനസ് സുഗമമാക്കാനും സഹായിച്ച ഈ പ്ലാറ്റ്ഫോം ചെറുകിട സംരംഭങ്ങൾക്കും വനിതാ സംരംഭകർക്കും പുതിയ അവസരങ്ങൾ നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. പ്രമുഖ ശാസ്ത്രജ്ഞനും ശാസ്ത്ര പ്രചാരകരും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനുമായ MP പരമേശ്വരൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ തുടരുന്നു. ദക്ഷിണ നാവിക കമാൻഡിലാണ് അഭ്യാസം നടക്കുന്നത്. 5 അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. അരുണാചൽ പ്രദേശ് രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് ആവർത്തിച്ച് ഇന്ത്യ. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തിയും നിലനിർത്തുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ഈ മാസം 13 ആഗോളതലത്തിൽ പ്രതിഷേധം ആരംഭിക്കുമെന്ന് അവാമി ആക്ഷൻ കമ്മിറ്റി. പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 14 കരിദിനമായി ആചരിക്കാനും AAC തീരുമാനിച്ചു. ആർട്ടെമിസ് ഉടമ്പടി പ്രകാരം നാസയുടെ ചാന്ദ്രാധിഷ്ഠിത പരിപാടിയിൽ ചേരാൻ ഇസ്രോയ്ക്ക് ക്ഷണം. സാങ്കേതിക ഡാറ്റ പങ്കിടുന്നതിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള കരാറിൽ ചർച്ച തുടരാനും ഇന്ത്യയും US തമ്മിൽ ധാരണയായി. ഈ മാസം ആദ്യം ബംഗളൂരുവിൽ നടന്ന ഇന്ത്യ US സിവിൽ സ്പേസ് ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 9 യോഗത്തിൽ ഉഭയകക്ഷി ബഹിരാകാശ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം ഇരു രാജ്യങ്ങളും ആവർത്തിച്ചിരുന്നു. രാജ്യത്തെ ബാങ്കുകൾ നവീകരണം, ഉത്തരവാദിത്വം, ഉപഭോക്താക്കളുടെ വിശ്വാസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ. മുംബൈയിൽ FIBAC വാർഷിക ബാങ്കിംഗ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AIA അമിതമായി ആശ്രയിക്കുന്നതിലെ അപകട സാധ്യതകളെക്കുറിച്ചും ഗവർണർ മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതത്തിനായി പ്രതിജ്ഞയെടുത്ത് സ്വാഭിമാനം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ട്രൈബ്യൂണൽ പരിഷ്കരണ ബില്ല് പാർലമെന്റ് പാസാക്കി. കേരള പുനർ

0: നാമകരണ ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. വ്യക്തികളെ കാണാതാകുന്ന കേസുകളിൽ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് സുപ്രീംകോടതി. രാജ്യത്തുടനീളം 10,33,00,000 കർഷക തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയതായി കേന്ദ്ര സർക്കാർ. നാളെ കർക്കിടക വാവ്. സംസ്ഥാനത്ത് ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി. യുവവാണി. ഇന്ന് യുവവാണിയിൽ ആദ്യം ബോബിൻ സജി ജോർജ് എഴുതി അവതരിപ്പിക്കുന്ന കഥ സിംഗുലാരിറ്റി.
2: സിംഗുലാരിറ്റി, ബെറ്റർ ലിവിംഗ് അറ്റ് എ ന്യൂ പ്ലെയിൻ എന്ന പരസ്യം പബ്ലിക് ട്രാൻസ്പോർട്ട് ബോർഡുകളിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോളെ ശിവ് അത് ശ്രദ്ധിച്ചിരുന്നു. മാർസിൽ താമസിക്കാൻ പോയ ശതകോടീശ്വരൻ ഇബ്രാഹിം സാർനിയുടെ ഫിനാൻഷ്യൽ AI ഈസ ആയിരുന്നു ഈ പ്രോജക്ടിന്റെ പ്രമോട്ടർ. 2042 ഭീകര സുനാമിക്ക് ശേഷം നിന്നുപോയ ടൂറിസം സ്പോട്ടുകളാണ് ആദ്യം എൻറോൾ ചെയ്യാൻ തുടങ്ങിയത്. അപ്ലൈ ചെയ്തിരുന്ന സ്പോട്ടുകളുടെ ഉടമസ്ഥരിൽ സാമ്പത്തിക ബാധ്യത കൂടിയവർക്കാണ് ആദ്യ ലോട്ട് ലഭിച്ചത്. ഓപ്പറേഷണൽ ഇൻകം വളരെ എളുപ്പത്തിൽ തന്നെ അവർക്ക് നേടാനായി. ജനസംഖ്യാ നിയന്ത്രണം എന്ന ലേബലിൽ ആദ്യം ഇതേ ടെക്നോളജി അവതരിപ്പിച്ചിരുന്നു എങ്കിലും വ്യക്തിഗത സ്വാതന്ത്ര്യ ആശയത്തിൽ ഊന്നിയുള്ള റീബ്രാൻഡിംഗ് സിംഗുലാരിറ്റിയുടെ പ്രൊമോഷൻ കൂട്ടി. വേതനരഹിതമായ മരണം സ്വന്തം തീരുമാനത്തിൽ എന്നതാണ് സിംഗുലാരിറ്റിയുടെ പ്രവർത്തനോദ്ദേശം. 2050 ആർട്ടിക്കിൾ 21 പിൻവലിക്കൽ തന്നെ വേണ്ടിവന്നു ഇന്ത്യയിൽ സിംഗുലാരിറ്റിയുടെ ആദ്യ ബ്രാഞ്ച് തുടങ്ങാൻ. കശ്മീരിലെ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ തുടങ്ങിയ ആദ്യ ബ്രാഞ്ചിന്റെ വിജയം ഇന്ത്യയിലെ എല്ലാ ഇൻവെസ്റ്റർമാരെയും അത്ഭുതപ്പെടുത്തി. ഏഞ്ചൽ ഇൻവെസ്റ്ററായ ടിയേറ AIയുമായുള്ള ചർച്ചയ്ക്കിടയിൽ ഫണ്ട് മാനേജറായ ശിവന്റെ മുന്നിലേക്ക് കേരളത്തിലെ സിംഗുലാരിറ്റി CEO ആകാനുള്ള പ്രപ്പോസൽ, തന്റെ റീപ്ലേസ്മെന്റ് ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു നിന്നിരുന്ന ശിവന് അതൊരു ഗ്ലോറിഫൈഡ് എക്സിറ്റ് സ്ട്രാറ്റജിയായി തോന്നി. കൊറ്റിയിൽ കുടുംബത്തിന്റെ കൈവശമുണ്ടായിരുന്ന 100 ടീ എസ്റ്റേറ്റ് ശിവന്റെ ടീം ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഡീറ്റെയിൽഡ് ബിസിനസ് പ്ലാനും ERP സിംഗുലാരിറ്റിയുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്യപ്പെട്ടു. 30 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അപ്രൂവൽ ശിവന് മെയിലിൽ കിട്ടി. ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അപ്രൂവൽ വന്നത് എല്ലാ സോഷ്യൽ മീഡിയകളിലും ഹിറ്റ് ന്യൂസായി ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ഈസയുടെ ടെക്നിക്കൽ വിങ്ങിനായിരുന്നു കൺസ്ട്രക്ഷൻ ചുമതല. എഗ്രിമെന്റ് പ്രകാരം അല്ലാതെ നടന്ന കാര്യം വളരെ ആകസ്മികമായി കൺസ്ട്രക്ഷൻ ടീമുകളെ ഈസ മാറ്റിക്കൊണ്ടിരുന്നു എന്നതാണ്. ഒരു ഫ്ലോർ മൊത്തമായോ ഒരു വിങ്ങിന്റെ പകുതിയോ പോലും ഒരു ടീം പൂർത്തിയാക്കിയിട്ടില്ല. ഈ മാറ്റങ്ങൾ പ്രോജക്ട് കോസ്റ്റിനെ വല്ലാതെ കൂട്ടി. ആ എസ്കലേഷൻ കോസ്റ്റിന്റെ പ്രധാന ഭാഗം യൂസേഴ്സ് ഫീ ഷെയറിൽ നിന്ന് എടുത്തുകൊള്ളാനുള്ള ഈസയുടെ നിർദ്ദേശം ശിവന് വളരെ ലാഭമുള്ളതായി തോന്നി. ഓപ്പറേഷൻ തുടങ്ങിയതിനു ശേഷം ലാഭക്കണക്കിൽ ഇന്ത്യയിലെ ആദ്യ സിംഗുലാരിറ്റി ആകാൻ ശിവന് അധികം സമയം വേണ്ടി വന്നില്ല. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ആ ദൈവികതയുമായുള്ള കണ്ടുമുട്ടലിനെ തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. ആ വർഷത്തെ ആനുവൽ റിപ്പോർട്ട് പ്രസന്റേഷനു ശേഷം VR ഗൂഗിൾ മാറ്റാൻ തുടങ്ങവേ ശിവന് ഈസയുടെ ഒരു മെയിലെത്തി. തറോലി ഇംപ്രസ്ഡ് ബൈ യുവർ ഓപ്പറേഷൻസ്. ഐ എം വിസിറ്റിംഗ് യുവർ ഫെസിലിറ്റി അറ്റ് ദ ഏർലിയസ്റ്റ്. മൈ ഐറ്റിനറി വിൽ ഫോളോ. ഇബ്രാഹിം സാർനി, ഈസ. 2028 US പ്രസിഡന്റ് ഇലക്ഷനിൽ ഇന്ത്യൻ വംശജയായ ശ്രദ്ധാ രാമസ്വാമി ഈസയുടെ പിന്തുണ തേടി അയച്ച 100 പേജുകൾക്കുള്ള റിപ്പോർട്ടിന് മറുപടിയായി അയച്ച ഒറ്റ വരി നോ എന്ന മറുപടി സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായതാണ്. അടുത്ത ഇലക്ഷനിൽ ശ്രദ്ധ ജയിക്കുകയും ഈസയുടെ എല്ലാ ബിസിനസ് ഓപ്പറേഷനുകളിലും ഗവൺമെന്റ് ഓവർസൈറ്റ് കൊണ്ടുവരികയും ചെയ്തതോടെ ഈസ മാർസിലേക്ക് താമസം മാറ്റുകയായിരുന്നു. ഫസ്റ്റ് US വിമൻ പ്രസിഡന്റ് ഹിറ്റ്സ് ദ $1 billion ബോൾ ഔട്ട് ഓഫ് ദ പ്ലാനറ്റ് എന്ന തലക്കെട്ടോടെ ഇറങ്ങിയ ദ ന്യൂയോർക്ക് ടൈംസ് പ്രിന്റ് എഡിഷൻ വാൾസ്ട്രീറ്റിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ കണ്ടത് ശിവ പെട്ടെന്നോർത്തു. യൂണിവേഴ്സിറ്റിയിൽ ഈസയുടെ ജൂനിയറായിരുന്ന ശ്രദ്ധ നടത്തിയ പ്രണയാഭ്യർത്ഥന ഈസ സ്വീകരിക്കാത്തതിന്റെ പ്രതികാരമാണ് ശ്രദ്ധ നടത്തിയത് എന്നൊരു ഓൺലൈൻ മലയാള മാധ്യമം എഴുതിയ ലിങ്ക് കണ്ടതും ശിവ ഒന്നുകൂടെ ഓൺലൈൻ മൊത്തം പരതി. ഈസ നൽകിയ ഒരു ലൈവ് ഇന്റർവ്യൂ പോലും എവിടെയുമില്ല. എല്ലാം എഴുതി തയ്യാറാക്കിയ മറുപടികൾ മാത്രം. ഇത്രയുമധികം സ്വകാര്യത സൂക്ഷിക്കുന്ന ഒരാൾ തന്നോട് നേരിട്ട് മെയിൽ അയച്ചതിൽ ശിവന് സ്വയം അഭിമാനം തോന്നി. കമ്മ്യൂണിക്കേഷൻ നോട്ടിലേക്ക് ശിവ എൻ്റർ ചെയ്തു. എക്സ് മോഡ് ആക്ടിവേറ്റഡ്. സിംഗുലാരിറ്റി കേരള ഇന്ത്യ എർത്ത്. സിംഗുലാരിറ്റിയുടെ ഓപ്പറേഷൻ മാനുവലിൽ ഏറ്റവും അവസാനമായി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ചാപ്റ്ററാണ് എക്സ് മോഡ്. ഒരു ഫെസിലിറ്റി ഈസ സന്ദർശിക്കുകയാണെങ്കിൽ ചെയ്യേണ്ട പ്രോട്ടോകോളുകളും ഓപ്പറേഷൻസുമാണ് എക്സ് മോഡിൽ. ഒരിക്കലും ആക്ടിവേറ്റ് ചെയ്യേണ്ടി വരില്ല എന്ന് ടെക് ലീഡ്സ് ബ്രീഫ് ചെയ്യുന്നതാണ്. പക്ഷേ ആദ്യമായി എക്സ് മോഡ് ഒരു സിംഗുലാരിറ്റിയിൽ ഓൺ ആക്കിയിരിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ നോഡിലേക്ക് വന്ന എല്ലാ ചോദ്യങ്ങളും ആകാംക്ഷ നിറഞ്ഞതായിരുന്നു. മീഡിയ പല അനുമാനങ്ങളും പുറത്തുവിടാൻ തുടങ്ങി. അതിലേറ്റവും പ്രാധാന്യം കിട്ടിയത് ഈസ സിംഗുലാരിറ്റി ചൂസ് ചെയ്യുന്നു എന്നതാണ്. ചരിത്രകാലം മുതലേ മനുഷ്യന്റെ സ്വപ്നമായ അമരത്വം ഇന്നൊരു ക്ലിക്ക് മാത്രം അകലെയായ കാലം. പ്രവർത്തനം നിർത്തുന്ന മുറയ്ക്ക് ശരീരത്തിന്റെ ഏതു ഭാഗം വേണമെങ്കിലും മാറ്റിവയ്ക്കാം. സാങ്കേതികത ഇത്രയും മുന്നേറിയ സമയത്ത് അതൊന്നും തിരഞ്ഞെടുക്കും.

നൽകാതെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്ത ഈസ ഒരു മീഡിയ സെൻസേഷനായി മാറുകയായിരുന്നു. വീണ്ടും ശിവന്റെ പ്രൈവറ്റ് നോട്ടിലേക്ക് ആദ്യം എത്തിയപ്പോൾ പി എംഒ നിന്നായിരുന്നു. ഈസയുമായുള്ള പ്രൈവറ്റ് മീറ്റിംഗ്, അതായിരുന്നു ആവശ്യം. തന്നാൽ ആവുന്നത് ചെയ്യാം എന്ന് ഏറ്റവും വിനയപൂർവ്വം അറിയിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഈസയുടെ ഐറ്റിനററി എത്തി. ശിവ് പ്രതീക്ഷിച്ചിരുന്നതുപോലെ നാളെ ഈസ എത്തുന്നു. അതിനർത്ഥം ഭൂമിയിലേക്കുള്ള യാത്രയുടെ പകുതി ദൂരം കഴിഞ്ഞതിനു ശേഷമാണ് ഈസ വരുന്ന കാര്യം അറിയിച്ചത്. അടുത്ത 3 ദിവസം ബുക്കിംഗ്സ് ഒന്നുമില്ല. ലോഗിൻ നിന്ന് അത് മനസ്സിലാക്കി തന്നെയാണ് ഈസ ഈ ദിവസങ്ങൾ ഉറപ്പിച്ചത്. ശിവനത് ഉറപ്പായിരുന്നു. ഐറ്റിനറിയിലും കാര്യമായി ഒന്നും ഉണ്ടായിരുന്നില്ല. വരുന്ന സമയം, ഫെസിലിറ്റി വിസിറ്റ്, പോകുന്ന സമയം, ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോകുന്നത് 3-ാമത്തെ ദിവസം തന്നെ. ശിവ് ഇതനുസരിച്ച് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. രാവിലെ തന്നെ ഈസയുമായി ട്രാൻസ്പോർട്ടേഷൻ പോഡെത്തി. ശിവനെ മുൻപരിചയമുണ്ടെന്നതുപോലെ ഈസ സംസാരിച്ചു. ഈസയ്ക്ക് വേണ്ടി നിർമ്മിച്ച കൃത്രിമ മഴ കണ്ടപ്പോൾ വീഡിയോയായി മാത്രം കണ്ടിട്ടുള്ള യഥാർത്ഥ മഴയെപ്പറ്റി അവർ സംസാരിച്ചു. ഈസ വേഗം തന്റെ സ്യൂട്ടിലേക്ക് പോയി. ശിവ അന്നത്തെ ബാക്കി പ്രോഗ്രാംസ് ഈസയുടെ ടീമുമായി ചർച്ച ചെയ്തു. ഇന്ത്യയിലെ ഒരു പ്രമുഖ ഇൻവെസ്റ്ററുടെ കോൾ ശിവനെ തേടിയെത്തി. ഈസ് ഇ ഗോയിങ് ടു ടേക്ക് ഇറ്റ്. ഈസ എന്നോട് മഴയെപ്പറ്റിയാണ് സംസാരിച്ചത്, ആകെ അതുമാത്രം, ശിവ മറുപടി പറഞ്ഞു. ദിസ് ആൻസർ ഇറ്റ്സെൽഫ് ഈസ് ഗോയിങ് ടു സേവ് മില്യൻസ് ഇൻ ദ വോൾ സ്ട്രീറ്റ്. വെയ്റ്റ്, നോട്ട് ഓൺലി ഇൻ വോൾ സ്ട്രീറ്റ്, അക്രോസ് ദി എൻറ്റയർ വേൾഡ്. താങ്ക്സ് മീറ്റ്, യു വിൽ ബി റിവാർഡഡ്. ശിവന്റെ 2 മാസത്തെ ശമ്പളം ക്രിപ്റ്റോ കറൻസിയായി അക്കൌണ്ടിലേക്ക് എത്തിയ നോട്ടിഫിക്കേഷൻ ശിവന് ലഭിച്ചു. അറിവാണ് ശക്തി എന്ന മെസ്സേജും അതിനൊപ്പം എത്തി. വിസിറ്റ് സമയമായപ്പോൾ ഈസ ശിവന്റെ ഓഫീസിലെത്തി. ശിവ് മാത്രം മതി എന്നറിയിച്ച് ടീമിനോട് പുറത്തു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. രണ്ടുപേരും ഒന്നും സംസാരിക്കാതെ സിംഗുലാരിറ്റി റൂമിലെത്തി. പ്രസന്റേഷൻ മോഡ്യൂൾ എടുത്തപ്പോൾ തന്നെ ഈസ ശിവനെ തടഞ്ഞു. ഞാൻ വളരെ കുറച്ചു മാത്രം സംസാരിക്കാനും മറ്റുള്ളവരുടെ സംസാരം കേൾക്കാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഈസ പറഞ്ഞു. ശിവ് പെട്ടെന്ന് തന്നെ മോഡ്യൂൾ മാറ്റി. ഈസയുടെ വയസ്സ് എവിടെയും കണ്ടിട്ടില്ലല്ലോ എന്ന് ശിവ് ഓർത്തു. യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന പ്രായം വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല, കാരണം മറ്റ് പലയിടത്തുനിന്നും ഡ്രോപ്പൌട്ട് ആയിരുന്നു എന്ന് വായിച്ചിരുന്നു. പ്രായം ഒരു കോൺസെപ്റ്റ് മാത്രമല്ലേ ശിവ്, ആരും അതിൽ ഉറച്ചു നിൽക്കുന്നില്ലല്ലോ. ഈസ പറഞ്ഞത് കേട്ട് ശിവ ഞെട്ടി. താൻ ഞെട്ടണ്ട, എന്നെ ആദ്യമായി കാണുന്ന ഏതൊരാളും എന്റെ പ്രായം ഊഹിക്കാൻ നോക്കും, കാരണം അത് എവിടെയും ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഈസ അലസമായി കൺട്രോൾ റൂമിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. ശിവ് ഈസയെ അനുഗമിച്ചു. സോ വാട്ട് ഈസ് യുവർ ആക്ച്വൽ ഏജ് ദെൻ, ചോദിക്കേണ്ടായിരുന്നു എന്ന് ശിവന് തോന്നി. ചിരിച്ചുകൊണ്ട് ഈസ ടെസ്റ്റ് മെഷീൻ സ്കാനറിലേക്ക് തന്റെ കൈയിട്ടു. ശിവ തൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. സ്ക്രീനിൽ ഈസയുടെ ആരോഗ്യ വിവരങ്ങൾ തെളിഞ്ഞു, അതിൽ പ്രായവും തെളിഞ്ഞു. തന്റെ അതേ പ്രായം കണ്ടപ്പോൾ ശിവ ഒന്നുകൂടി നോക്കി അത് ഉറപ്പിച്ചു. ഞാൻ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ശിവ കരുതുന്നത്, ഈസ ചോദിച്ചു. എന്തായാലും സിംഗുലാരിറ്റിയിൽ അവസാനിക്കാനല്ല എന്ന് എനിക്ക് ഉറപ്പാണ്, ശിവ മറുപടി പറഞ്ഞു. 101% ശരി. അവസാനം എന്ന വാക്ക് ശിവ തിരഞ്ഞെടുത്തത് എന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ ശിവനെപ്പറ്റി മനസ്സിലാക്കിയത് ശരിയാണെന്ന് അത് ഉറപ്പിച്ചു. പറഞ്ഞു കഴിഞ്ഞതും ഈസ കൺട്രോൾ നോബ് 3 വട്ടം ഓൺ ഓഫ് ചെയ്തു. അവർ ഇരുന്ന ക്യാബിൻ പതുക്കെ തിരിയാനും അവരുടെ പുറകിലുണ്ടായിരുന്ന ഭിത്തി താഴേക്ക് നീങ്ങാനും തുടങ്ങി. ശിവ് താനിരുന്ന കസേരയിൽ അമർത്തിപ്പിടിച്ചു. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ ശിവ് വേഗം ആലോചിച്ചു നോക്കി. കൺസ്ട്രക്ഷൻ ടീമുകളെ ഈസ മാറ്റിക്കൊണ്ടിരുന്നത് ഇതിനായിരുന്നു. ഒരു ടീമിന് പോലും തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന പൂർണ്ണമായ അറിവ് ലഭിച്ചില്ല. പുറമേന്ന് നോക്കുന്ന ഒരാൾക്ക് പ്ലാൻ അനുസരിച്ച് പൂർത്തിയായ ഒരു വിങ്ങി മാത്രം, പക്ഷെ അകത്ത് ഒളിപ്പിച്ചിരുന്ന അനേകം രഹസ്യങ്ങൾ, മനുഷ്യരെ പോലെ. സാധാരണയിൽ കൂടുതലായുള്ള ഭയമോ ആകാംക്ഷയോ ശിവിലില്ല. എന്തുകൊണ്ടാണ് കൺസ്ട്രക്ഷൻ ടീമുകളെ അടിക്കടി മാറ്റി എന്നതിന് ഉത്തരം ലഭിച്ചു അല്ലേ, ഈസ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. ശിവ മറുപടി പറഞ്ഞില്ല. അവർ അപ്പോൾ നിന്നിരുന്നത് ഒരു റോബോട്ടിക് സർജറി റൂമിലായിരുന്നു. ശിവിൽ നിന്നും മറുപടി കാണാത്തതുകൊണ്ട് ഈസ തുടർന്നു. ശിവ് മുൻപേ പറഞ്ഞ അവസാനം എന്ന് തുടങ്ങാം. ഈസ ഇന്നിവിടെ അവസാനിക്കുന്നു, പകരം ശിവാകുന്നു. ഈസ കൺട്രോൾ പാനലിലേക്ക് കമാൻഡ് സെന്റർ ചെയ്തു. സർജറി റോബോട്ട്സ് ഓണായി. ശിവന് മനസ്സിലായില്ല എന്താണ് ഈസ ഉദ്ദേശിക്കുന്നതെന്ന്. തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിലെ ഭിത്തി അവിടെ തിരിച്ചെത്തിയിരിക്കുന്നു. ശിവ് പറഞ്ഞു, എനിക്ക് പുറത്തു പോകണം. അത് ശ്രദ്ധിക്കാതെ ഈസ കമാൻഡ് വിൻഡോ ശിവന് നേരെ തിരിച്ചു. ശിവന്റെ 3D സ്കാൻ റിപ്പോർട്ട് വിൻഡോയിലുണ്ടായിരുന്നു. ഈസ കൺട്രോൾ നോബിലേക്ക് കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഈസ എന്ന ഈ ചാപ്റ്റർ ഞാൻ നിർത്തുകയാണ്. പുതിയ ഒരു ഭാഗമായി ഞാൻ തന്നെ തിരഞ്ഞെടുത്തതാണ്. ഈ സിംഗുലാരിറ്റിയിൽ വന്ന ജോബ് ഓഫർ ഉൾപ്പെടെ അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം നമ്മൾ തമ്മിലുള്ള ഫിസിക്കൽ ആൻഡ് മെന്റൽ സിമിലാരിറ്റി നിയർലി 100%. ശിവ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ചോദിച്ചു. ഫിസിക്കൽ സിമിലാരിറ്റി, ഈസ പറഞ്ഞു. അതിനാണ് ഈ സർജറി റൂം. ശിവ് എന്ന സ്ത്രീയുടെ എല്ലാ ശാരീരിക പ്രത്യേകതകളും ഇപ്പോൾ സ്കാൻ ചെയ്യപ്പെട്ടു. ആ വിവരങ്ങളെ അടിസ്ഥാനമാക്കി സർജറി എന്റെ മേൽ നടക്കും. അതിനുള്ള സമയമാണ് ഞാൻ ഐറ്റിനററിയിൽ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയും നാൾ അനുഭവിച്ചിട്ടില്ലാത്ത ഭയം ശിവന് അനുഭവപ്പെട്ടു. നോ, ഐ വോണ്ട് പെർമിറ്റ് ദിസ്, ശിവ് പറഞ്ഞു. ഈസ ഒരു ചിരിയോടെ പറഞ്ഞു, യു ഡോണ്ട് ഹാവ് എ ഫ്രീ വിൽ ഡിയർ, ഇറ്റ് എൻഡഡ് വെൻ യു ആർ ബോൺ. നീ പറഞ്ഞു കൊടുത്ത ഇൻഫർമേഷൻ വെച്ച് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ്സ് മൂവ് ആകുന്നുണ്ടാവും. അവിടേക്കാണ് സിംഗുലാരിറ്റിയിൽ ഈസ ലയിച്ചു എന്ന ന്യൂസ് എത്താൻ പോകുന്നത്. എവരിത്തിങ് വിൽ ഫോൾ ഡൗൺ. 3-ാം നാൾ ഞാൻ ശിവായി ഉയർത്തെഴുന്നേൽക്കുന്നു. ഐ ബിലീവ് ഇറ്റ് ഈസ്

0: പോയറ്റിക് ജസ്റ്റിസ്. ഈസ ആക്ഷൻ നോബ് ആക്ടിവേറ്റ് ചെയ്തു. മുറിയിൽ നിറയെ ചുമന്ന വെളിച്ചം നിറഞ്ഞു. ഒപ്പം താനൊരു ഭാരമില്ലാത്ത വസ്തുവായി ഉയരുന്നതായും ശിവന് തോന്നി. നോ, ശിവ് പറയാൻ ശ്രമിച്ചു, പക്ഷേ തുടരാനായില്ല. ബൈ ശിവ്. ഓ സോറി, വെൽക്കം ദ ന്യൂ ശിവ്. ഈസയുടെ ശബ്ദം കാറ്റുപോലെ അവളുടെ മനസ്സിൽ മുഴുങ്ങി.
1: നിങ്ങൾ കേട്ടത് ബോബിൻ സജി ജോർജ് എഴുതി അവതരിപ്പിച്ച കഥ സിംഗുലാരിറ്റി. ഇനി ഭാഗ്യ ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതം.

0: ശാസ്ത്രീയ സംഗീതം അവതരിപ്പിച്ചത് ഭാഗ്യ ഉണ്ണികൃഷ്ണൻ. ഇനി ജാൻവി ചൊല്ലുന്ന ഒരു കവിത കേൾക്കാം.
1: വീട്ടിലേക്കുള്ള വഴി. വറുതി പറ്റിക്കൊഴിച്ചിട്ട്

0: നിങ്ങൾ കേട്ടത് ജാൻവി ചൊല്ലിയ കവിതയാണ്. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.
1: യുവവാണി.

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. സാഹിത്യരംഗം.
1: പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യരംഗത്തിൽ ജയശ്രീ പള്ളിക്കൽ എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം, എക്സ്ക്ലൂസീവ്.
2: ഡി റോഷു, വേഗം ക്യാമറയും ഡ്രോണും എടുത്ത് കാരക്കടവ് പാലത്തിന്റെ ഇവിടോട്ട് വന്നേ. ഒരു ഒന്നൊന്നര ഐറ്റം ഒത്തിട്ടുണ്ട്. ഹെഡ്ഫോണിലൂടെ അലറിക്കേട്ട നിതിന്റെ ശബ്ദത്തിൽ ഹരം കയറി റോഷ്നി കാറിന്റെ ആക്സിലറേറ്ററിൽ അമർത്തി ചവിട്ടി. അറിയപ്പെടുന്ന ബ്ലോഗറാണ് റോഷ്നി. തലേന്നാൾ അപ്ലോഡ് ചെയ്ത താരവിവാഹത്തിന്റെ എക്സ്ക്ലൂസീവ് വീഡിയോ 24 മണിക്കൂറിൽ 10 ലക്ഷം വ്യൂസ് കവിഞ്ഞതിന്റെ ആഘോഷം കഴിഞ്ഞു മടങ്ങുകയാണ്. കാറിന്റെ ഡോർ പോക്കറ്റിൽ വെച്ച കോളയും കുർക്കുറയും ആസ്വദിച്ചുള്ള അലസയാത്ര അവൾ അറിഞ്ഞാസ്വദിച്ചു വരികയായിരുന്നു. നേർത്ത മഴനൂലുകൾ കാഴ്ചയെ അവ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും മഴയിലൂടെ ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് ഏറെ പ്രിയപ്പെട്ടതാണ്. അതിനിടയിലാണ് അവന്റെ കോൾ. ഇപ്പോൾ കണ്ടുപിരിഞ്ഞതേയുള്ളൂ, തന്റെ ബ്ലോഗുകളുടെ വൻ വിജയത്തിന് പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ അവനാണ്. എന്തോ കാര്യമായി തടഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവനിങ്ങനെ അലറി വിളിക്കില്ല. എന്താടാ കാര്യം, വ്യൂസ് കയറുന്ന വല്ലതുമാണോ? കാറിന്റെ സ്റ്റിയറിംഗ് വെട്ടിച്ചുകൊണ്ട് റോഷ്നി ചോദിച്ചു. വ്യൂസ് എന്ന് പറഞ്ഞാൽ മില്യൺ വ്യൂസ്. ഒരു ടൂ വീലർ പാലത്തിന്റെ റെയിലിംഗും തകർത്ത് നേരെ പുഴയിലെ കുത്തൊഴുക്കിലേക്ക് മറിഞ്ഞു. ദാ ആളുകൾ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്നുണ്ട്. കറന്റ് കണ്ടീഷൻ കണ്ടിട്ട് രക്ഷപ്പെടാൻ പാടാണെന്ന് തോന്നുന്നു. ആ ഷാഡോ മീഡിയക്കാര് വന്ന് ഡ്രോൺ പറത്തുന്നതിന് മുന്നേ നീ ഇത് ലൈവ് ചെയ്താൽ നമ്മുടെ ചാനൽ ഇന്ന് ഇന്റർനെറ്റ് തൂക്കും. ഒന്ന് വേഗം വാടി. റോഷ്നി ഉഷാറായി. ഡ്രോണും ക്യാമറയും എപ്പോഴും കാറിൽ സജ്ജമാണ്. ഏതു നേരത്താണ് ആവശ്യം വരുന്നത് എന്നറിയില്ലല്ലോ. കാരക്കടവ് പാലം ലക്ഷ്യമാക്കി റോഷ്നിയുടെ ബലാനോ കുതിച്ചു. വണ്ടി പാലത്തിന് സമീപം നിർത്തി. അപ്പോൾ കനം വച്ച മഴയെ ഗൗനിക്കാതെ റോഷ്നി ക്യാമറയുമായി പുറത്തേക്ക് എടുത്തുചാടി. നിതിൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ പുഴയുടെ മധ്യത്തിലേക്ക് വിരൽ ചൂണ്ടി. ലുക്ക് ദേർ, അതാണ് നമുക്കുള്ള കണ്ടന്റ്. പുഴ കര കവിഞ്ഞിട്ടുണ്ട്, കുത്തൊഴുക്കാണ്. ആരോ രണ്ടുപേർ അല്പമകലെ ജീവൻ മരണ പോരാട്ടത്തിൽ മുങ്ങിപ്പൊങ്ങുന്നു. സംഭവം ആരും കണ്ടിട്ടില്ല. ഈ ഭാഗത്ത് അപകടകരമായ ചുഴികളുള്ളതാണ്. ഡാ ഞാൻ ഫയർഫോഴ്സിനെ വിളിക്കട്ടെ? ആളുകൾ മുങ്ങിത്താഴുകയാണ്. റോഷ്നി ഫോണിന്റെ ലോക്ക് തുറന്നു. യൂസ്ലെസ്. നിതിൻ ബലമായി ഫോൺ പിടിച്ചു വാങ്ങി. ഡി നീ വേഗം സീൻ ഷൂട്ട് ചെയ്യാൻ നോക്ക്, ഇപ്പൊ ആരെയും വിളിച്ച് പറയാൻ നിൽക്കണ്ട. പെട്ടെന്ന് തന്റെ ക്യാമറ സെറ്റ് ചെയ്തുകൊണ്ട് അവൻ കടുപ്പത്തിൽ പറഞ്ഞു. ഫയർഫോഴ്സോ നാട്ടുകാരോ ഇപ്പൊ വന്നാൽ ആൾക്കൂട്ടം കാരണം നമുക്ക് ശരിക്ക് വിഷ്വൽസ് കിട്ടില്ല, അവർ ലൈവ് തടസ്സപ്പെടുത്തും. ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടും നിനക്കിതൊന്നും അറിയില്ലേ? നീ നേരം കളയാതെ ക്യാമറ ആ മുങ്ങിപ്പൊങ്ങുന്ന സീനിലേക്ക് കൃത്യമായി ഫോക്കസ് ചെയ്യ്. കൈകാലിട്ടടിക്കുന്നത് ശരിക്ക് ക്യാപ്ചർ ചെയ്താൽ സംഭവം അങ്ങ് ക്ലിക്കാകും. അവൻ ഫോൺ തിരികെ കൊടുത്ത് തന്റെ ക്യാമറ കണ്ണിലേക്ക് വലം കണ്ണ് ചേർത്തുകൊണ്ട് പറഞ്ഞു. റോഷ്നി ഡ്രോൺ വായുവിലേക്ക് പറത്തി. ക്യാമറയുടെ ഡിസ്പ്ലേയിൽ പുഴയിലെ വെള്ളപ്പാച്ചിലിനിടയിൽ ജീവനു വേണ്ടി വെപ്രാളപ്പെടുന്ന രണ്ട് രൂപങ്ങൾ കണ്ടു. മുഖം വ്യക്തമല്ല. ഒഴുക്കിൽ വന്നു തടഞ്ഞ ഓലയും പാഴ്വസ്തുക്കളും പുഴയിലേക്ക് ചാഞ്ഞുകിടക്കുന്ന മരക്കൊമ്പുകളും കുനിഞ്ഞു തളർന്നുപോയ ആ മുഖങ്ങൾ മറയ്ക്കുന്നുണ്ട്. ഒപ്പം എല്ലാം മായ്ക്കുന്ന പെരുമഴയും. എങ്കിലും റോഷ്നിക്ക് ആവേശമായി. അവളിലെ ബ്ലോക്ക് സ്റ്റാർ ഉണർന്നു. അവൾ ആരംഭിച്ചു. എക്സ്ക്ലൂസീവ് ലൈവ്, പുഴയിൽ വൻ ദുരന്തം എന്ന തംബ്നെയിലോടെ അവൾ ഞെട്ടിക്കുന്ന ആ കാഴ്ചകൾ സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്തു. അടുത്ത നിമിഷം മുതൽ വ്യൂസ് ഇരച്ചു കയറാൻ തുടങ്ങി. ഏറെ നേരത്തേക്ക് ആ വഴി ആരും വന്നില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യൂസ് പാഞ്ഞു

കയറുകയാണ്. നിതിനും റോഷ്നിയും ത്രില്ലിന്റെ പാരമ്യത്തിൽ പരസ്പരം ഒരു ഉഗ്രൻ ഷേക്ക് ഹാൻഡ് പാസാക്കി. ഡി, സംഭവം കിടുവായിട്ടുണ്ട്. ബ്ലോക്ക് വീരന്മാരെല്ലാം ഇപ്പോ പാഞ്ഞെത്തും. അതിനു മുമ്പ് നമുക്ക് മാക്സിമം കണ്ടന്റ് കേട്ടണം. നശിച്ച മഴ. ലെൻസ് മുഴുവൻ ഡ്രോപ്സ് വീണ് ബ്ലേർഡ് ആകുന്നുണ്ട്. മുങ്ങിയത് ആണോ പെണ്ണോ എന്നുപോലും ക്ലിയർ അല്ല. ഇടയ്ക്കിടെ സിഗ്നലും പോണു. റോഷ്നി മഴയെ പ്രാകി. ആണോ പെണ്ണോ ആകട്ടെ, ആരായാൽ നമുക്കെന്ത്? ഉള്ള നേരത്ത് മാക്സിമം കണ്ടന്റ് ക്യാപ്ചർ ചെയ്യാൻ നോക്ക്, നിതിൻ ശാസിച്ചു. ഒഴുക്കിനൊത്ത് ആ ജീവനുകൾ അകന്നകന്നു പോകുകയാണ്. ഇപ്പോൾ കൈകാലിട്ടടി നിലച്ചിട്ടുണ്ട്. നേർത്ത ദുർബലമായ പ്രതിരോധങ്ങൾ മാത്രം. അകലെ നിന്നും ഒരു ബൈക്കിന്റെ ശബ്ദം അടുത്തുവരുന്നത് ഇരുവരും ശ്രദ്ധിച്ചു. ഓ, ഏതോ ശല്യൻ വരുന്നുണ്ട്, നാശം പിടിക്കാൻ. നിതിൻ അസഹിഷ്ണുത പ്രകടിപ്പിച്ചു. നിമിഷങ്ങൾക്കകം ഒരു ബൈക്ക് മുകളിൽ വന്നു നിൽക്കുന്ന ശബ്ദം അവർ കേട്ടു. പാലത്തിനരികിൽ നിർത്തിയിട്ടിരിക്കുന്ന ആളില്ലാത്ത കാറും ബൈക്കും കണ്ട് എന്തോ സംശയം തോന്നിയിട്ടാവണം ബൈക്ക് യാത്രികൻ വണ്ടിയിൽ നിന്നിറങ്ങി. ചുറ്റുപാടും പരിശോധിച്ചു. പാലത്തിന് ചുവട്ടിൽ പെരുമഴയിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന റോഷ്നിയെയും നിതിനെയും അയാൾ കണ്ടെത്തി. പെട്ടെന്നാണ് അവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന കാഴ്ചയിലേക്ക് അയാളുടെ കണ്ണുകൾ ചെന്നു തറച്ചത്. ഇരുവരെയും രൂക്ഷമായി ഒന്ന് നോക്കിയ ശേഷം അയാൾ വേഗം തന്റെ ഫോണെടുത്ത് ഫയർഫോഴ്സിന് ഡയൽ ചെയ്തു. ക്ഷണനേരത്തിനുള്ളിൽ ഉച്ചത്തിൽ സൈറൺ മുഴക്കിക്കൊണ്ട് ഫയർഫോഴ്സ് വാഹനം പാഞ്ഞെത്തി. ഒപ്പം പത്രക്കാരും ചാനലുകാരും നാട്ടുകാരും പോലീസും. ഞൊടിയിടയിൽ കാരക്കടവ് പാലവും പരിസരവും ജനക്കൂട്ടത്തെക്കൊണ്ട് നിറഞ്ഞു. ആർത്തലച്ചെത്തിയ ആംബുലൻസിന്റെ ഒച്ച സംഘർഷഭരിതമായ അന്തരീക്ഷത്തെ കൂടുതൽ ഭീതിതമാക്കി. മിനിറ്റുകൾ നീണ്ട തീവ്രയത്നത്തിനൊടുവിൽ ഫയർഫോഴ്സ് ടീം ചലനം നിലച്ച ആ ശരീരങ്ങളുമായി കരയ്ക്കടുത്തു. പാഞ്ഞടുത്ത വ്ലോഗേഴ്സ് ഉൾപ്പെടുന്ന മാധ്യമപ്രവർത്തകരെ അകല വച്ചു തന്നെ തടഞ്ഞുകൊണ്ട് സമയം നഷ്ടപ്പെടുത്താതെ അവരെ ആംബുലൻസിലേക്ക് കയറ്റാനുള്ള വഴിയൊരുക്കിക്കൊണ്ട് പോലീസും കർത്തവ്യനിരതരായി. കരയ്ക്ക് എത്തിച്ച ശേഷമുള്ള ദൃശ്യങ്ങൾ എടുക്കാൻ ആർക്കെങ്കിലും അവസരം കിട്ടും മുമ്പ് ആംബുലൻസ് അപകടത്തിൽപ്പെട്ടവരുമായി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു. പിന്നാലെ കുതിച്ച വാഹനങ്ങൾക്കിടയിൽ ഏറ്റവും മുമ്പേ എത്താനുള്ള വ്യഗ്രതയോടെ റോഷ്നിയുടെ ബൊലാനോയും തൊട്ടു പിന്നാലെ നിതിന്റെ ബൈക്കും പറന്നു. ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ ആംബുലൻസിനൊപ്പം തന്നെ റോഷ്നി പ്രവേശിച്ചു എങ്കിലും കാർ ഒതുക്കി ക്യാമറ സെറ്റ് ചെയ്യും മുമ്പേ തന്നെ അപകടത്തിൽപ്പെട്ടവരെ ട്രോളിയിലെടുത്ത് സ്റ്റാഫ് അകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. ഒട്ടും നിരാശയോടെ വരാന്തയിലെ കസേരയിലിരുന്ന് റോഷ്നി തന്റെ ഐഫോൺ അൺലോക്ക് ചെയ്തു. തനിക്ക് പിന്നാലെ കുതിച്ചെത്തിയ മറ്റു ബ്ലോഗർമാരുടെയും പ്രധാന മാധ്യമങ്ങളുടെയും മുന്നിൽ ഒരു ജേതാവിനെ പോലെ അവൾ ഇരുന്നു. നിതിൻ എവിടെ? കാണുന്നില്ലല്ലോ. വല്ല ബ്ലോക്കിലും പെട്ടിരിക്കും അവൻ. റോഷ്നി തന്റെ ചാനൽ തുറന്ന് പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചു. ലൈക്ക് ബട്ടണുകൾ തുരുതുരെ മിന്നുന്നു. വ്യൂസ് ലക്ഷങ്ങൾ കടന്ന് കുതിക്കുകയാണ്. ആയിരക്കണക്കിന് ഷെയറുകൾ. അവൾക്ക് രോമാഞ്ചമുണ്ടായി. വലം കൈയുടെ തമ്പ് ഉയർത്തി അവൾ തന്നോട് തന്നെ വെൽ ഡൺ സിമ്പിൾ കാട്ടി. അപ്പോഴേക്കും നിതിൻ എത്തി. ബൈക്ക് ഒതുക്കി അവൻ അവൾക്ക് സമീപമെത്തി കസേരയിലിരുന്നു. ആശുപത്രിയിൽ ആകെ ബഹളം. ആളുകൾ ഓടിക്കൂടുന്നു, തള്ളിക്കയറുന്നു. തിരക്കിട്ടോടുന്ന വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഡോക്ടർമാർ, സാങ്കേതിക വിദഗ്ധർ, സഹായികൾ, നഴ്സുമാർ. റോഷ്നിയിലെ ബ്ലോഗർക്ക് ത്രില്ലടിച്ചു. കാഴ്ചകൾ നന്നായി ആസ്വദിച്ചുകൊണ്ട് ക്യാമറയിൽ പകർത്താൻ തുടങ്ങി റോഷ്നി. പെട്ടെന്നാണ് നിതിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ഒരു നിമിഷം. ഫോൺ ചെവിയിൽ ചേർത്ത് നിതിന്റെ മുഖത്തെ ചോര ഉറഞ്ഞുപോയി. അവന്റെ കൈകൾ വിറച്ചു. കണ്ണുകൾ തുറിച്ച് വായ പിളർത്തി ശബ്ദം പുറപ്പെടാതെ ശ്വാസം നിലച്ച് ഒരു നിമിഷം അവൻ നിന്നു. പിന്നെ കിതച്ചുകൊണ്ടെങ്കിലും ആവുന്നത്ര ഉച്ചത്തിൽ അവൻ അലറി. ഡിലേറ്റഡ്. ഒന്നും മനസ്സിലാകാതെ റോഷ്നി അവനെ തുറച്ചു നോക്കി നിന്നു. അവൻ റോഷ്നിയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങി. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, വേഗം. ഏത്? അവൾക്കൊന്നും മനസ്സിലായില്ല. നമ്മളിപ്പോ എടുത്തത്, കടുത്ത അക്ഷമയോടെ അവൻ പറഞ്ഞു. നീ എന്ത് ഭ്രാന്തായി പറയുന്നേ? വീഡിയോ ട്രെൻഡിങ്ങിൽ ഒന്നാമതെത്താൻ പോകുവാ.
റോഷ്നിക്ക് ദേഷ്യം.

0: വന്നു. അവൾ അവൻ്റെ കയ്യിൽ നിന്നും ബലമായി ഫോൺ പിടിച്ചു വാങ്ങി. അവൻ്റെ ആ പെരുമാറ്റത്തിൽ അന്തം വിട്ടു നിന്നു. നിതിൻ നിയന്ത്രണം നഷ്ടപ്പെട്ട് വിതുമ്പിക്കരഞ്ഞു. ഡി, അവൻ പോയടി, നമ്മുടെ നിഹാൽ അപകടത്തിൽപ്പെട്ട ബൈക്കിന് പിറകിൽ അവനായിരുന്നു. നിലവിളിക്കിടയിൽ അവൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. നടുക്കത്തിൽ റോഷ്നിയുടെ കയ്യിൽ നിന്ന് ഐഫോൺ തറയിലേക്ക് വീണു. നിഹാൽ, തൻ്റെ ഏക മകൻ. പെട്ടെന്ന് റോഷ്നി ആ വാർത്തയെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ഏയ്, നോ നോ, അവനതിന് ട്യൂഷൻ ക്ലാസ്സിലല്ലേ, ഞാനല്ലേ അവനെ കൂട്ടിക്കൊണ്ടുവരാറ്. നോ, നീ നുണ പറയ, നോ. അല്ലടി, അതവൻ തന്നെയാ. ഇവിടുത്തെ സ്റ്റാഫ് നഴ്സ് അനീറ്റയെ വിളിച്ചത്, അവൻ തേങ്ങലോടെ പറഞ്ഞു. നോ. റോഷ്നിയുടെ അലർച്ച കൊടുമഴയെ ഭേദിച്ച് ആശുപത്രി കെട്ടിടങ്ങളിൽ തട്ടി പ്രതിധ്വനിച്ചു. പ്രജ്ഞ നഷ്ടപ്പെട്ട് അവൾ ഹോസ്പിറ്റൽ വരാന്തയിലെ തണുത്ത തറയിലേക്ക് വീഴുമ്പോൾ ആകെ തളർന്നു നിന്ന നിതിൻ്റെ കൈകൾ അവളെ താങ്ങി. പെട്ടെന്ന് അവൾക്ക് ചുറ്റും ഒരു വലിയ ആൾക്കൂട്ടം രൂപപ്പെട്ടു. പോക്കറ്റുകളിൽ നിന്ന് സ്മാർട്ട് ഫോണുകൾ ഒന്നൊന്നായി പുറത്തേക്ക് വന്നു. ഫ്ലാഷ് ലൈറ്റുകൾ അവളുടെ വിളറിയ മുഖത്തേക്ക് ഫോക്കസ് ചെയ്യപ്പെട്ടു. അപ്പോൾ മറ്റൊരു ന്യൂജൻ ബ്ലോഗർ തൻ്റെ ക്യാമറ സെറ്റാക്കി അവളുടെ മുഖത്തേക്ക് ഫോക്കസ് ചെയ്ത് മറ്റൊരു ലൈവിന് തുടക്കമിട്ടു. യെസ് ഫ്രണ്ട്സ്, മറ്റാരും തരാത്ത എക്സ്ക്ലൂസീവ് വിഷ്വൽസ്. ലൈവ് കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. മകന്റെ മരണവാർത്ത അറിഞ്ഞ് അമ്മ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ബോധരഹിതയായി നിലം പതിച്ചു. വ്യൂസ് ഓഫ് ദി ഡേ ചാനലിലെ പ്രശസ്ത ബ്ലോഗർ റോഷ്നി ആലപ്പുറത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അല്പം മുമ്പ് കാരക്കടവ് പാലത്തിനു സമീപം നടന്ന ബൈക്ക് അപകടത്തിൽ പുഴയിലേക്ക് തെറിച്ചു വീണാണ് പ്രശസ്ത ബ്ലോഗറുടെ മകൻ 12 വയസ്സുകാരൻ നിഹാൽ മരണപ്പെട്ടത്. ട്യൂഷൻ മാസ്റ്റർക്കൊപ്പം വീട്ടിലേക്ക് വരും വഴിയാണ് അപകടമുണ്ടായത്. പതിവ് പോലെ തന്നെ പിക്ക് ചെയ്യാൻ അമ്മ കാറുമായി എത്തേണ്ടതില്ല എന്നറിയിക്കാൻ വേണ്ടി പലവട്ടം നിഹാൽ റോഷ്നിയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നതായും ആ കോളുകൾ അറ്റൻഡ് ചെയ്യപ്പെട്ടിരുന്നില്ല എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തറയിൽ വീണുകിടക്കുന്ന റോഷ്നിയുടെ ഫോൺ സ്ക്രീനിൽ അപ്പോഴും നോട്ടിഫിക്കേഷനുകൾ പ്രകാശമുതിർത്തുകൊണ്ടിരുന്നു. റോഷ്നി ഷൂട്ട് ചെയ്ത വീഡിയോയും റോഷ്നിയെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈവ് സ്ട്രീമും സോഷ്യൽ മീഡിയയുടെ ട്രെൻഡിംഗ് പേജിൽ ഒന്നാമതെത്താൻ മത്സരിച്ചു. അവയ്ക്കും ഇതേ ചാനലുകാർ ആവേശപൂർവം ടൈപ്പ് ചെയ്തു ചേർത്ത ആ വാക്കുകൾ ചുവപ്പ് നിറത്തിൽ തിളങ്ങി നിന്നു. എക്സ്ക്ലൂസീവ്.
1: എക്സ്ക്ലൂസീവ്. ജയശ്രീ പള്ളിക്കൽ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്താണെന്ന് ശ്രദ്ധിക്കാം. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അഥവാ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി. ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ട് നിന്നുപോയ പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ ജീവിതം വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അവർ മെച്ചപ്പെട്ട നിലയിലേക്കും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കും അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ പെൺകുട്ടികൾക്ക് കൈത്താങ്ങാവുന്ന ഒരു പദ്ധതിയാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി, അഥവാ നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. 14 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഈ പദ്ധതിയിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. 8-ാം ക്ലാസ് പാസ്സായ കുട്ടികളെയാണ് ഈ പദ്ധതിയിലേക്ക് പരിഗണിക്കുന്നത്. ഇതിനായി അനുശാസിക്കുന്ന ചില മാനദണ്ഡങ്ങളും ഒരു നിശ്ചിത തുകയുടെ നിക്ഷേപവും തുക ലഭിക്കാനുള്ള യോഗ്യതയുമൊക്കെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അവ എന്താണെന്നും എങ്ങനെയാണ് ഇത് യോഗ്യതയുള്ള പെൺകുട്ടികളിലേക്ക് ഈ പ്രയോജനം ലഭിക്കുന്നതെന്നും ശ്രദ്ധിക്കാം. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ, കസ്തൂർബാ ഗാന്ധി ബാലിക വിദ്യാലയത്തിൽ നിന്ന 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ എന്നിവരെയാണ്. അതായത് സമൂഹത്തിൽ പിന്നാക്കാവസ്ഥയിലായ SC/ST വിദ്യാർത്ഥികൾക്ക് ഒരു കൈത്താങ്ങായാണ് ഈ പദ്ധതി നിലവിൽ വന്നത്. 9-ാം ക്ലാസ്സിൽ ചേരുന്ന വർഷം പെൺകുട്ടികൾക്ക് മാർച്ച് 31 16 വയസ്സിൽ താഴെയായിരിക്കണം പ്രായം. ഈ പദ്ധതിയിൽ ചേരുന്നതിനായി കുറച്ചുപേരെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് നോക്കാം. വിവാഹിതരായ പെൺകുട്ടികൾ, സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ എന്നിവയിൽ പഠിക്കുന്നവർ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ, CBSE അഫിലിയേറ്റഡ് സ്കൂളുകൾ തുടങ്ങി കേന്ദ്ര സർക്കാർ നടത്തുന്ന സ്കൂളുകളിൽ ചേരുന്ന പെൺകുട്ടികൾ എന്നിവരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെടുന്ന പെൺകുട്ടിയുടെ പേരിൽ ഒരു നിക്ഷേപം നടത്തുകയും നിശ്ചിത വയസ്സ് കഴിയുമ്പോൾ പെൺകുട്ടിക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലുമാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതായത് ഈ സ്കീമിൽ ചേരുന്ന ഓരോ വിദ്യാർത്ഥിനിയുടെ പേരിലും 3000 രൂപ പൊതുമേഖലാ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നിക്ഷേപിക്കുകയും 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ നിക്ഷേപവും പലിശയും പെൺകുട്ടിക്ക് ലഭിക്കുകയും ചെയ്യും. സ്ഥിര നിക്ഷേപമായാണ് കുട്ടിയുടെ പേരിൽ ഈ തുക കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നത്. 18 വയസ്സാകുന്നതുവരെ ഈ പണം പിൻവലിക്കാൻ കഴിയില്ല. എന്നാൽ 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഇത് പിൻവലിക്കുകയും ചെയ്യാം. ഈ തുകയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തെന്നാൽ ഈ തുക കാലാവധി എത്തുന്നതിന് മുമ്പ് പിൻവലിക്കാനോ പലിശ വാങ്ങാനോ അനുവാദമില്ല. ഒരു ഗുണഭോക്താവ് എന്ന നിലയിൽ ബാങ്കിന്റെ പാസ്ബുക്കോ സ്ഥിര നിക്ഷേപത്തിന്റെ സർട്ടിഫിക്കറ്റോ പെൺകുട്ടിക്ക് നൽകും. 18 വയസ്സ് തികയുമ്പോൾ ഈ തുക പെൺകുട്ടിക്ക് ലഭിക്കും എന്ന് പറഞ്ഞല്ലോ. അതിൽ 18 വയസ്സ് പൂർത്തിയായ 10-ാം ക്ലാസ് വിജയിച്ച ഗുണഭോക്താവായ പെൺകുട്ടിക്ക് മാത്രമേ ഈ തുക ലഭിക്കുകയുള്ളൂ. 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ 10-ാം ക്ലാസ് വിജയിച്ച സർട്ടിഫിക്കറ്റും 9-ാം ക്ലാസ്സിൽ പഠിച്ചതായുമുള്ള സ്ഥാപന തലവന്റെ സാക്ഷ്യപത്രവും ഹാജരാക്കിയാൽ ഗുണഭോക്താവിന് തുക ലഭിക്കും. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശത്തെ ഭരണകൂടങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എന്നിവയാണ് ഈ കേന്ദ്ര പദ്ധതിയുടെ പങ്കാളികളായി നിയോഗിച്ചിട്ടുള്ളത്. പെൺകുട്ടികളുടെ സെക്കൻഡറി വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ പദ്ധതി നമ്മുടെ സമൂഹത്തിലെ SC/ST വിദ്യാർത്ഥികളുടെ ഇടയിൽ കാലോചിതമായ പരിഷ്കരണത്തിന് ഇടയായി തീരുമെന്നതിൽ സംശയമില്ല. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള ഈ കേന്ദ്ര പദ്ധതിയായ നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന പദ്ധതി നമ്മുടെ സമൂഹത്തിൽ മികച്ച മാറ്റത്തിന് വഴിയൊരുക്കും എന്ന് നിസ്സംശയം പറയാം.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ.

0: വികസിത ഭാരതത്തിനായി പ്രതിജ്ഞയെടുത്ത് അഭിമാനപൂർവ്വം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാനും അദ്ദേഹം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലൂടെ അഭ്യർത്ഥിച്ചു. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. നീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹളത്തിനിടയിൽ 1962 ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബിൽ ലോക്സഭ പാസാക്കി. 2026 കേരള പുനർനാമകരണ ബില്ലും ലോക്സഭ ഇന്ന് പാസാക്കി. ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ കേരള എന്ന പേര് കേരളം എന്നാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ബിൽ. ഭരണഘടനയിൽ കേരള എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിലും മലയാളത്തിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നായതിനാലാണ് ഈ അഭ്യർത്ഥന അംഗീകരിച്ചത്. വ്യക്തികളെ കാണാതായ കേസുകളിൽ പ്രായ ലിംഗഭേദമില്ലാതെ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് സുപ്രീംകോടതി. ഈ നിർദ്ദേശം പാലിക്കുന്നതിൽ പരാജയപ്പെട്ട സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കോടതി വിശദീകരണം തേടി. കർക്കിടക വാവുബലി തർപ്പണത്തിന് സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ പുലർച്ചെ പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രം, തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, ആലുവ ശിവക്ഷേത്രം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം തുടങ്ങി പ്രധാന തർപ്പണ കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രമുഖ ശാസ്ത്രജ്ഞനും ശാസ്ത്രപ്രചാരകനും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനുമായ MP പരമേശ്വരൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. ഓണക്കാലത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് കത്തയച്ചു. നിലവിൽ ഗാർഹിക ഇന്ധന ബുക്കിംഗിനുള്ള കാത്തിരിപ്പ് കാലയളവ് നഗരപ്രദേശത്ത് 25 ദിവസവും ഗ്രാമങ്ങളിൽ 45 ദിവസവുമാണ്. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓണത്തോടനുബന്ധിച്ച് KSRTC പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകളിൽ റിസർവേഷൻ ആരംഭിച്ചു. ഈ മാസം 18 മുതൽ സെപ്റ്റംബർ 2 കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമാണ് പ്രത്യേക സർവീസുകൾ നടത്തുന്നത്. ആദിവാസി സമൂഹത്തിന്റെ അറിവ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ഉപയോഗപ്പെടുത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ആദിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വനംവകുപ്പ് ആവിഷ്കരിച്ച ഊരുണർവ് പദ്ധതിയുടെ ഭാഗമായി ഊരുകളിലെ നിവാസികളുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ പ്രമുഖ സ്വകാര്യ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ ആദ്യ റോക്കറ്റ് വിക്ഷേപണമായ വിക്രം 1 ദൌത്യത്തിൽ നിർണായക പങ്കുവഹിച്ച മലയാളി എഞ്ചിനീയർമാരുടെ സംഘം മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു. 14-ാം മലയാളി സംഘത്തിലെ 7 പേരാണ് സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയത്. ആരോഗ്യ പരിപാലനം യുവജനതയുടെ പ്രധാന ലക്ഷ്യമായി മാറണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൌൺസിലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യുവജന ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാസി മലയാളികൾക്കായി നടപ്പാക്കുന്ന നോർക്ക കെയർ പ്ലസ് സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകാൻ ഈ മാസം 18 മുതൽ സെപ്റ്റംബർ 18 അവസരം. പുതിയ എൻറോൾമെന്റ് ഘട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട അമ്പലമിട വിശ്വാസവഞ്ചന കേസിൽ പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ച് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി. മുറിച്ചെടുത്ത വീട്ടിത്തടികൾ പെർമിറ്റുണ്ടെന്ന് കാണിച്ച് എറണാകുളം കരിമുകളിലുള്ള തടിക്കമ്പനിക്ക് വിൽപ്പന നടത്തി വിശ്വാസവഞ്ചന കാണിച്ചതായാണ് കേസ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: തെളിയും വരമായി നിറമായി
1: ചിറകിൻ തണലിൽ കുളിരായി മുഴുകി
0: ആലിൻ കൊമ്പിൽ കിളിയുണരുമ്പോൾ ഇരുളല ചിതറിയ പുലരിയുണർന്നതിൽ ഇന്നലെ മൂടിയ മഞ്ഞൊരുകി ഹിമജലമൊഴുകിയ പുഴ

പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം ക്ലാസ്സിലെ കേരള പാഠാവലി യൂണിറ്റ് 2 ഉള്ളിലാണെപ്പോഴും ഉന്മതാൻ എന്ന പോൽ എന്ന യൂണിറ്റിൽ മാധ്യമങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട് ജീവിതം ചിട്ടപ്പെടുത്തേണ്ടി വരുന്ന ആധുനിക തലമുറയെക്കുറിച്ചാണ് പറയുന്നത്. ദൃശ്യാനുഭവങ്ങളാണ് ഒരർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ പോലും നിയന്ത്രിക്കുന്നത്. മനുഷ്യരുടെ ജീവിത രീതി, ചിന്താഗതികൾ, സ്വഭാവ രൂപീകരണം മുതലായവയെ സിനിമകൾ ശക്തമായി സ്വാധീനിക്കുന്നുമുണ്ട്. 2ാമത്തെ യൂണിറ്റിൽ 3 പാഠഭാഗങ്ങളാണ് ഉള്ളത്. 1, പത്രമാധ്യമങ്ങളുടെ പൊതു സ്വഭാവത്തിലേക്ക് നമ്മെ നയിക്കുന്ന റെസിഡന്റ് എഡിറ്റർ എന്ന VKN കഥ. നവസമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനം വ്യക്തമാക്കുന്ന അന്നന്നത്തെ മോക്ഷം എന്ന PN ഗോപികൃഷ്ണന്റെ ഗദ്യകവിത. സിനിമയുടെ ദൃശ്യവിസ്മയത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന തേൻ എന്ന സിനിമാ നിരൂപണം എന്നിവയെല്ലാമാണ് ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങൾ. പത്രമാധ്യമങ്ങൾ, ടെലിവിഷൻ, സ്മാർട്ട് ഫോൺ, സിനിമ തുടങ്ങിയവയും നവമാധ്യമങ്ങളായ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ട്വിറ്റർ, ടെലിഗ്രാം മുതലായവയും നവതലമുറയുടെ ജീവിതത്തെ അടിമുടി മാറ്റിയിരിക്കുകയാണ്. ദൃശ്യാനുഭവം പ്രദാനം ചെയ്യുന്ന നവമാധ്യമങ്ങളെ കരുതലോടെ സൂക്ഷ്മമായി നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ദുരന്തങ്ങളായിരിക്കും ഉണ്ടാവുക. യൂണിറ്റ് 2 ഒന്നാം പാഠമായ റെസിഡന്റ് എഡിറ്റർ എന്നത് പത്രമാധ്യമങ്ങളുടെ പൊതുസ്വഭാവത്തിലേക്ക് നമ്മെ നയിക്കുന്ന കഥയാണ്. റെസിഡന്റ് എഡിറ്റർ ആക്ഷേപഹാസ്യ സാമ്രാട്ടായ VKN കഥ പത്രമാധ്യമങ്ങളുടെ രസകരമായ സംഭവങ്ങളെ വെളിച്ചത്തു കൊണ്ടുവരുന്നു. അസാധാരണ കൗശലങ്ങളോടെ ഉയരങ്ങളിലേക്ക് എത്തി അധികാരത്തെയും നിയമങ്ങളെയും കൈപ്പിടിയിൽ ഒതുക്കുന്ന ബുദ്ധിമാന്മാരാണ് എന്ന യാഥാർത്ഥ്യമാണ് റെസിഡന്റ് എഡിറ്റർ എന്ന കഥയിലൂടെ കഥാകാരൻ പറയുന്നത്. ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ ആക്ഷേപഹാസ്യത്തിന്റെ തീപ്പന്തങ്ങൾ ജ്വലിപ്പിക്കാൻ കഥാകാരൻ ശ്രമിക്കുന്നുമുണ്ട്. കഥാലോകത്ത് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്തുകൊണ്ട് വിജയിക്കുന്ന ഉത്തമ പുരുഷനെ കാണാൻ സാധിക്കും. പുണ്യതീർത്ഥ സ്വാമികൾ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള പത്രത്തിൽ സാധാരണ റിപ്പോർട്ടറായി ജോലിയിൽ പ്രവേശിച്ച വെങ്കടേഷ് അയ്യരാണ് കഥാനായകൻ. നിസാരമായ ചെറിയ ജോലികൾ മാത്രമാണ് സാധാരണ റിപ്പോർട്ടർ ആയ അയ്യങ്കാരെ ഏൽപ്പിച്ചിരുന്നുള്ളൂ. പക്ഷേ തന്റെ ജൂനിയറായ പലരും ചീഫ് റിപ്പോർട്ടർമാരായി പോകുന്നത് കണ്ട് സഹിക്കവയ്യാതെ അദ്ദേഹം പത്രയുടമയ്ക്ക് പരാതി നൽകാൻ തീരുമാനിക്കുന്നു. ജോലിയിലുള്ള കഴിവിനേക്കാൾ പുതിയ കുതുകാൽ വെട്ടാനുള്ള കഴിവും സ്വന്തം അവകാശങ്ങൾ പിടിച്ചു വാങ്ങാനുള്ള ശേഷിയുമുള്ളവർക്ക് മാത്രമേ ഇന്ന് മാധ്യമ ലോകത്ത് നിലനിൽക്കാനാവൂ എന്ന യാഥാർത്ഥ്യം കഥാകാരൻ ഹാസ്യരൂപേണ വ്യക്തമാക്കുന്നു. പരിഹാസപാത്രം എന്ന് നമുക്കനുഭവപ്പെടുന്ന വെങ്കടേഷ് അയ്യങ്കാർ ഒടുവിൽ ആജീവനാന്ത എഡിറ്റർ സ്ഥാനം നേടുന്നതിൽ ഹാസ്യാത്മകത റെസിഡന്റ് എഡിറ്റർ എന്ന കഥയിൽ കാണാം. ഉടുത്തിരിക്കുന്ന മുണ്ടുകൊണ്ട് പട്ടിയെ പ്രതിരോധിക്കുന്ന ബുദ്ധി പ്രയോഗിച്ചതിലാണ് പത്രയുടമ അയ്യങ്കാർ ആഗ്രഹിച്ചതിലപ്പുറം നേടിക്കൊടുത്തത്. പ്രത്യുൽപ്പന്ന മതിയെന്ന് അയ്യങ്കാരെ പത്രയുടമ പരിഹസിച്ച് വിശേഷിപ്പിക്കുന്നതിന് കാരണവും സരസനും കൊതിയനും മടിയനുമൊക്കെയായ ഒരാൾക്ക് റെസിഡന്റ് എഡിറ്ററിൽ കുറഞ്ഞ ഒരു പദവിയും നൽകാനില്ലെന്ന് ചിന്തിച്ച പത്രസ്വാമി VKN തികഞ്ഞ പ്രതിരൂപമാണ്. ആപൽഘട്ടത്തിൽ അയ്യങ്കാർ കാണിച്ച മനസാന്നിധ്യം പത്രയുടമയെ അദ്ദേഹത്തിന് ചീഫ് റിപ്പോർട്ടർ പദവിയേക്കാൾ വലുതായ റെസിഡന്റ് എഡിറ്റർ എന്ന പദവി നൽകാൻ കാരണമായി. മാധ്യമ പ്രവർത്തകർക്കിടയിലുള്ള സ്വാർത്ഥതയും അധികാരമോഹവുമെല്ലാം VKN ഈ കഥയിൽ തന്റെ സ്വതസിദ്ധമായ ആക്ഷേപഹാസ്യ ശൈലിയിൽ പരിഹസിക്കുന്നുമുണ്ട്. ഒരു വ്യാഴവട്ടക്കാലം ജോലി ചെയ്തിട്ടും തന്റെ റിപ്പോർട്ടിംഗിന്റെ മികവിനെ അല്ല, മറിച്ച് മുതലാളിയുടെ അൾസേഷൻ പട്ടിയെ നേരിട്ടതിനാണ് അയ്യങ്കാർക്ക് പ്രമോഷൻ ലഭിക്കുന്നത് എന്നത് മാധ്യമരംഗത്തെ അർഹതയില്ലാത്ത സ്ഥാനക്കയറ്റങ്ങളെ പരിഹസിക്കുന്നു. പത്ര ഉടമകളുടെ വ്യക്തിപരമായ താൽപര്യങ്ങൾക്കനുസരിച്ചാണ് പദവികൾ നിശ്ചയിക്കപ്പെടുന്നത് എന്ന കൈപ്പേറിയ സത്യവും കഥയിൽ വെളിപ്പെടുന്നുണ്ട്. കഠിനാധ്വാനം ചെയ്യുന്നവരെക്കാൾ കൗശലങ്ങൾ കാണിക്കുന്നവർക്ക് മാധ്യമരംഗത്ത് ഉയർന്ന പദവികൾ ലഭിക്കുന്നു എന്ന സത്യം ഈ കഥയിൽ വാസ്തവമായിത്തീരുന്നു. ഇവിടെ പത്രസ്വാമിയുടെ പ്രഖ്യാപനം അധികാര ദുർവിനിയോഗത്തെയും മാധ്യമരംഗത്തെ ഏകപക്ഷീയമായ തീരുമാനങ്ങളെയും സൂചിപ്പിക്കുന്നുമുണ്ട്. മാധ്യമങ്ങൾക്ക് പൊതുജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട്. നിഷ്പക്ഷത മാധ്യമപ്രവർത്തകന്റെ ഏറ്റവും വലിയ ഗുണമായിരിക്കണം. സത്യസന്ധത, ആർജവം, അഭിപ്രായ സ്ഥൈര്യം എന്നിവ മാധ്യമപ്രവർത്തകന്റെ പൊൻതൂവലുകളാണ്.
മാധ്യമ

മാധ്യമങ്ങൾ പൊതുജനങ്ങളുടെ നാവാണ്. അതിനാൽ മാധ്യമങ്ങളുടെ നിലപാട് സർവസമ്മതവും സുതാര്യവുമായിരിക്കണം. രണ്ടാമത്തെ അധ്യായമായ അന്നന്നത്തെ മോക്ഷം എന്ന കവിതയിൽ സമകാലിക കേരളീയ സമൂഹത്തിന്റെ സവിശേഷമായ ഒരു മുഖമാണ് പി എൻ ഗോപികൃഷ്ണൻ അവതരിപ്പിക്കുന്നത്. മൊബൈലിൽ വന്ന ഒരു തമാശ ആഖ്യാതാവിനെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്ന് ഈ കവിത വ്യക്തമാക്കുന്നു. നവമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന കാര്യങ്ങൾക്ക് കൂടുതലായി ലൈക്കും ഷെയറും കിട്ടിയാൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കമന്റുകൾ വന്നാൽ, അത് അയച്ച ആൾക്ക് ഉണ്ടാകുന്ന സംതൃപ്തിയും സന്തോഷവും ആനന്ദവും ലഭിക്കുന്നതിനെ പരിഹസിച്ചുകൊണ്ടാണ് പി എൻ ഗോപികൃഷ്ണൻ എഴുതിയ അന്നന്നത്തെ മോക്ഷം എന്ന കവിതയിലെ ഉള്ളടക്കം. മൊബൈലിൽ ഒരു തമാശയോ എന്തെങ്കിലും വിവരമോ വന്നാൽ വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ച് അത് ഷെയർ ചെയ്ത് അനേകം ആളുകളിലേക്ക് എത്തിക്കാനുള്ള മനുഷ്യരുടെ വ്യഗ്രതയാണ് ഇവിടെ പ്രകടിതമാകുന്നത്. ഒരു തമാശ മറ്റുള്ളവരിലേക്ക് കൈമാറുമ്പോൾ ആ വ്യക്തി ആരൊക്കെയോ ആയി മാറുന്നു എന്ന് കവി സൂചിപ്പിക്കുന്നു. അന്നന്നത്തെ മോക്ഷം എന്നതുകൊണ്ട് കവി സൂചിപ്പിക്കുന്നത് നവമാധ്യമങ്ങളിൽ നിന്നും ലഭിക്കുന്ന താൽക്കാലികമായ സന്തോഷത്തെയാണ്. ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ല, 150 വായനക്കാരുടെ കർത്താവായി മാറുന്നു. 150 സിനിമയിലെ ഹാസ്യതാരമാകുന്നു. 150 ലോകങ്ങളുടെ ഉടമയാകുന്നു എന്ന് കവി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ വ്യക്തി സോഷ്യൽ മീഡിയയിൽ പ്രധാന ശ്രദ്ധാകേന്ദ്രവുമാകുന്നു. ആ വ്യക്തിക്ക് ലഭിക്കുന്ന ആശ്വാസവും സംതൃപ്തിയും ജീവിത സാഫല്യവും വളരെ വലുതാണ്. എന്നാൽ നവമാധ്യമങ്ങൾ വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും ഉപയോഗിച്ചില്ലെങ്കിൽ വിവിധ അപകടങ്ങളും ഉണ്ടാകാം. പലവിധത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ, മാനാഭിമാന പ്രശ്നങ്ങൾ, കുറ്റകൃത്യങ്ങൾ എന്നിവയും സോഷ്യൽ മീഡിയ കാരണമായി തീരാം. നവമാധ്യമങ്ങളുടെ അമിതമായ സ്വാധീനം നമ്മുടെ സാംസ്കാരിക ചുറ്റുപാടുകളിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഇന്നലെ നാളെ എന്നിവയെക്കുറിച്ച് ചിന്തയില്ലാതെ നൈമിഷികമായ ജീവിതാനുഭവങ്ങളിൽ അഭിരമിച്ച് ആഘോഷങ്ങളാക്കി സംതൃപ്തി കണ്ടെത്തുന്ന പുതുലോകത്തിന് അന്നന്നത്തെ മോക്ഷം എന്ന കവിത ഒരു ഉദാഹരണം തന്നെയാണ്. നവമാധ്യമങ്ങളുടെ വരവോടെ വിവര വിനിമയം ഏറ്റവും വേഗത്തിലും ലളിതവുമായി. ലോകത്തിന്റെ ഏതു കോണിലിരിക്കുന്നവരെയും സെക്കൻഡുകൾക്കുള്ളിൽ നേരിട്ട് കാണാനും ആശയവിനിമയം നടത്താനും യാതൊരു തടസ്സവുമില്ലാതായി. ഏതു വിവരവും ലോകത്തിലെവിടെയും എത്തിക്കുന്നതിനും എവിടെ നിന്ന് ഏത് വിവരവും ലഭ്യമാക്കുന്നതിനും ഇന്ന് ബുദ്ധിമുട്ടേയില്ല. ഇങ്ങനെ വളരെയേറെ പ്രയോജനങ്ങളുള്ള ഒരു മാധ്യമമാണ് നവമാധ്യമം. എന്നാൽ വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും ഉപയോഗിച്ചില്ലെങ്കിൽ പലവിധ അപകടങ്ങളും ഉണ്ടാകാം. എത്രയോ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നത് ചിലപ്പോൾ നവമാധ്യമങ്ങളിലൂടെ ആയിരിക്കാം. പക്ഷേ വ്യക്തികളുടെ രഹസ്യ വിവരങ്ങൾ, ഫോട്ടോകൾ, വീഡിയോകൾ, പാസ്വേഡുകൾ, അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ, മറ്റു വ്യക്തി വിവരങ്ങൾ ഇവയൊക്കെ വേറൊരാൾക്കോ ഗ്രൂപ്പുകൾക്കോ കൈമാറുമ്പോൾ ആ വിവരങ്ങൾ ചോർന്നു പോകാനും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാനും അഭിമാനങ്ങൾ നഷ്ടപ്പെടാനും സമ്പത്ത് നഷ്ടപ്പെടാനും ഒക്കെ ഇടയാക്കുന്ന ഗുരുതര പ്രശ്നവുമാണ്. വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ കഴിവുള്ളവർക്ക് മറ്റുള്ളവരെ കബളിപ്പിക്കാൻ സോഷ്യൽ മീഡിയ വഴിയൊരുക്കുന്നുമുണ്ട്. പലവിധത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളും നമ്മൾ നവമാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവ വളരെ ഉപകാരപ്രദമെങ്കിലും കൈകാര്യം ചെയ്യുന്നതിൽ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഫലപ്രദമായി ഇത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ തലമുറ നാളത്തെ ഭരണചക്രം തിരിക്കേണ്ടവരാണ്. നാളത്തെ വിജ്ഞാന സമ്പന്നരായി ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരുമാണ്. ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകളില്ലാതെ ദുരുപയോഗം ചെയ്യപ്പെട്ടാൽ നമ്മൾ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാണ്. അതുകൊണ്ട് ഇത്തരം പാഠഭാഗങ്ങളിലൂടെ നവമാധ്യമങ്ങളുടെ പ്രാധാന്യവും അവയുടെ മനോഹാരിതയും കണ്ട് ചതിക്കുഴികളിൽ ഉൾപ്പെടാതെ മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കട്ടെ. മൂന്നാം അധ്യായമായ തേനിൽ സെമിങ് ക്ലാൽപ്രനോഗു എന്ന ടർക്കിഷ് ചലച്ചിത്രകാരന്റെ അതിപ്രശസ്തമായ ബാൽ എന്ന സിനിമയുടെ വിവർത്തനമാണ്. സെമിങ് കപ്ലനോഗുവിന്റെ യൂസഫ് സിനിമാത്രയത്തിലെ മൂന്നാമത്തെ സിനിമയായ ബാലിന്റെ പ്രത്യേകതകൾ വിലയിരുത്തുന്ന ലേഖനമാണ് ഈ പാഠഭാഗം. ഇത് സിനിമാ നിരൂപണം എന്ന സാഹിത്യശാഖയിലാണ് ഉൾപ്പെടുന്നതും. അച്ഛൻ, മകൻ, അമ്മ എന്ന മൂന്ന് കഥാപാത്രങ്ങളിലൂടെ ഇതൾ വിരിയുന്ന ഈ സിനിമ ഒരു അർത്ഥസമ്പുഷ്ടമായ കാവ്യം പോലെ മനോഹരമാണ്. പിതാവിന്റെയും പുത്രന്റെയും അസാധാരണമായ ആത്മബന്ധത്തിൽ

0: ആദരവിന്റെയും സ്നേഹത്തിന്റെയും കഥയാണ് ഈ സിനിമയെന്ന് വിലയിരുത്തപ്പെടുന്നതിലും തെറ്റില്ല. കാരണം സിനിമയിൽ ഈ ഭാവം ഒരു അതിശക്തമായ സാന്നിധ്യം കൂടിയാണ്. സിനിമയിലെ മുഖ്യ കഥാപാത്രമായ യൂസഫ് എന്ന ബാലൻ അന്തർമുഖനാണ്. ജന്മന അല്പം വിക്കുള്ള കുട്ടിയാണ് യൂസഫ്. അതുകൊണ്ട് തന്നെ സംസാരിക്കാനും സ്കൂളിൽ പാഠങ്ങൾ വായിക്കുവാനുമൊക്കെ അവന് മടിയാണ്. അവന്റെ ഈ പ്രത്യേകത, ഈ ന്യൂനത മാറ്റിയെടുക്കാൻ യാക്കൂബ് ശ്രദ്ധിക്കുന്നുമുണ്ട്. അച്ഛനോട് സംസാരിക്കുമ്പോൾ യൂസഫിന് ആത്മവിശ്വാസം കൂടുതലാണ്. അതിനാൽ അപ്പോൾ അവന് വിക്കില്ല. അച്ഛന്റെ കർമ്മങ്ങളിലൊക്കെയും മകനെ പങ്കെടുപ്പിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. മരങ്ങളിൽ കൂട് സ്ഥാപിക്കാനും തേൻ ശേഖരിക്കാനും ഒക്കെ പോകുമ്പോൾ യാക്കൂബ് മകനെയും ഒപ്പം കൂടെ കൂട്ടും. അമ്മയ്ക്ക് മകനോട് ശക്തമായ ഒരു ആത്മബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ പ്രകൃതി പ്രതിഭാസങ്ങളുമായി മല്ലടിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച ആളാണ് യാക്കൂബ്. അതുകൊണ്ട് തന്നെ വനത്തിന്റെ സങ്കീർണതകളെയും അയാൾക്ക് പരിചിതങ്ങളായിരുന്നു. ലക്ഷ്യം നേടാനായി രാവും പകലും ഒന്നുമില്ലാതെ അയാൾ വനത്തോട് പൊരുതിയത് അതിനാലാണ്. ഒടുവിൽ പ്രകൃതിയിൽ തന്നെ ആ കഥാപാത്രം വിലയം പ്രാപിക്കുന്നതായിട്ടാണ് സിനിമ സൂചിപ്പിക്കുന്നത്. മരത്തിൽ കയറെറിഞ്ഞു കുരുക്കി കയറുന്നതിനിടെ കൊമ്പടർന്ന് താഴേക്ക് പതിച്ച് അപകടത്തിൽപ്പെടുന്ന യാക്കൂബ് സിനിമയുടെ തുടക്കത്തിൽ കാണുന്ന സീൻ തന്നെ കഥയുടെ പരിസമാപ്തിയിലേക്ക് വെളിച്ചം വീശുന്നതിന്റെ സൂചനയാണ്. അച്ഛന് അപകടമുണ്ടായെന്നറിഞ്ഞപ്പോൾ സ്വന്തം പരുന്തിനോടൊപ്പം കാട്ടിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ കാട്ടിയ ധൈര്യവും ഉറപ്പും അച്ഛനോടുള്ള അവന്റെ അതിരറ്റ സ്നേഹത്തിന്റെ അടയാളമാണ്. ലോക സിനിമാ ഭൂപടത്തിൽ എന്നെന്നും തിരിച്ചറിയും വിധം അടയാളപ്പെട്ട് കിടക്കുമെന്ന് ഉറപ്പുള്ള ഒരു മഹത്തായ കലാസൃഷ്ടി കൂടിയാണ് തേൻ എന്ന സിനിമ. തേൻ എന്ന സിനിമയിൽ വ്യക്തിബന്ധങ്ങൾ, അച്ഛൻ, അമ്മ, മകൻ, ഇവരുടെ പരസ്പര ബന്ധത്തിന്റെ രസതന്ത്രം എന്നിവ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്നു. പ്രകൃതി മനുഷ്യന്റെ ഒരു ഭാഗം തന്നെയാണ് എന്ന തത്വശാസ്ത്രത്തിന്റെ പ്രയോഗമാണ് ഈ സിനിമയിൽ കാണുക. പ്രകൃതിയും മനുഷ്യനും പരസ്പരമുള്ള പ്രതിബദ്ധത ഇല്ലെങ്കിൽ ഭൂമി നിലനിൽക്കുകയില്ലെന്ന സന്ദേശവും ഈ സിനിമ നൽകുന്നുണ്ട്. സമൂഹത്തിലെ ശാരീരിക വൈകല്യമുള്ള വ്യക്തികൾ മറ്റുള്ളവരുടെ സ്നേഹവും പരിഗണനയും കൂടുതൽ അർഹിക്കുന്നു എന്ന യാഥാർത്ഥ്യവും ഈ സിനിമയുടെ മറ്റൊരു സാമൂഹിക ധർമ്മമാണ്. സിനിമയിലെ പശ്ചാത്തല സംഗീതം പ്രകൃതിയുമായി ഇണങ്ങിയ ഒരു മന്ദതാളവും നിശബ്ദതയുടെ സംഗീതവും സൗന്ദര്യവുമാണ് നിറഞ്ഞിരിക്കുന്നത്. ഇത് സിനിമയുടെ സ്വാഭാവികത വർദ്ധിപ്പിക്കാൻ തന്നെ ഉപകരിച്ചിട്ടുമുണ്ട്. ഇന്നത്തെ സിനിമകൾ പലതും വളരെ സംഘർഷഭരിതമായ സിനിമകളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സിനിമ ഒരു ജനജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. അക്രമങ്ങളും അതുപോലെ തന്നെ തങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യത്തിന് അതിശക്തമായി പ്രതികരിക്കുന്നതും പല കുറ്റകൃത്യങ്ങളും ഒളിച്ചുവെക്കുന്നതുമായ സിനിമകൾ നമുക്കിന്ന് സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നു. പല തെറ്റായ സന്ദേശങ്ങളും പല സിനിമകളും നൽകുന്നുമുണ്ട്. അതിൽ നിന്നും ത്യാജഗ്രാഹ്യ വിവേചന ബുദ്ധിയിലൂടെ നമ്മൾ നല്ലതിനെ കൈക്കൊള്ളുകയും ചീത്തയെ പുറത്തേക്ക് കളയുകയും വേണം. ഒരു പുതുതലമുറ ഇന്നത്തെ സിനിമകളെ കാണുമ്പോൾ അതിന്റെ ആശയങ്ങളെ അനുകരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ടത് നല്ല അവബോധത്തോടുകൂടി മാത്രമായിരിക്കണം.
1: 10-ാം ക്ലാസ്സിലെ കേരള പാഠാവലി യൂണിറ്റ് 2-ലെ പാഠഭാഗങ്ങളുടെ അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവലോകനം ചെയ്തത് തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയായ സിന്ധു കെ. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി
1: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് വെമ്പായം വി സതീശൻ. കഥ റാണി.
2: മലയാള മണ്ണിന്റെ മണമൂറുന്ന, മലയാള ഭാഷയുടെ സമസ്ത ചാരുതയും ആവാഹിച്ചൊരുക്കുന്ന, തനത് കാവ്യഭാഷയുടെയും ശൈലിയുടെയും ഉടമയായ ശ്രീ തിരുനല്ലൂർ കരുണാകരന്റെ മധുരോദാത്തമായൊരു ഖണ്ഡകാവ്യത്തിന്റെ കഥാപ്രസംഗാവിഷ്കാരം റാണി. വെള്ളിമേഘങ്ങളും നക്ഷത്രങ്ങളും ചന്ദ്രക്കലയുമെല്ലാം പൂനിലാവിൽ മുഖം നോക്കുന്ന ഒരു കണ്ണാടി. പകലിന്റെ തെളിമയിൽ ആകാശനീലിമ അല്പം ഇറ്റുവീണതോ എന്ന് സംശയിപ്പിക്കുന്ന അഷ്ടമുടിക്കായൽ.

നേരം പുലരുന്നതേയുള്ളൂ. കയർത്തൊഴിലാളികളുടെ വിഹാരരംഗമായ ആ കായലോരം ഉണർന്നു കഴിഞ്ഞു. അഴുകിയ തുണ്ടിൽ നിന്ന് പൊന്മാല നിർമ്മിക്കുന്ന വിസ്മയ കാഴ്ച. തൊഴിലാളികൾ അവരവരുടെ വേലകളിൽ വ്യാപൃതരായി കഴിഞ്ഞു.

കാറ്റേറ്റ് കായലിൽ പൊന്തിരമാലകൾ ഇളകുന്നു. കൊക്കും കൊറ്റിയും കൂട്ടത്തോടെ വന്ന് ജലപ്പരപ്പിൽ തെന്നിപ്പായുന്നത് പോലെ 1000 തോണികൾ അണിനിരന്നു കഴിഞ്ഞു.

ആ തോണികളിലൊന്നിൽ ജലദേവത പോലൊരു പെൺകൊടി, യൗവനം പൂത്തുലഞ്ഞു നിൽക്കുന്ന അതിസുന്ദരിയായ റാണി. സ്ത്രീകൾ അവളെപ്പറ്റി അസൂയയോടെ പാടാറുണ്ട്.

കായലിൽ ഒരു പച്ചപ്പതക്കം പോലെ അത് അങ്ങകലെ ഒരു തെങ്ങിൻ തുരുത്ത്. ആ തുരുത്തിലാണ് റാണിയുടെ വീട്. അവിടെ കയറുപിരി തുടങ്ങിക്കഴിഞ്ഞു. റാണിയാണ് മാലി എടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ മാലി പൊട്ടും. പക്ഷേ റാണിയെ സംബന്ധിച്ചിടത്തോളം മാലി എടുക്കുമ്പോഴും അവളുടെ കള്ളനോട്ടം ആ തുരുത്തിനെ തൊട്ടുതൊട്ട് പോകുന്ന വള്ളങ്ങളിലേക്കാണ്. കാരണം വരുന്ന വള്ളങ്ങളിലൊന്നിൽ പാട്ടും പാടി ഒരാൾ വരാറുണ്ട്, അവളുടെ നാണു. അതെ, അവൻ അവളുടെ എല്ലാം എല്ലാമാണ്.

ഒന്നുകിൽ കാറ്റ് മാറി വീശുന്നതായി ഭാവിക്കും, അല്ലെങ്കിൽ വള്ളത്തിനെന്തെങ്കിലും അറ്റകുറ്റപ്പണി കണ്ടുപിടിക്കും. റാണിയാണെങ്കിൽ തോണി.

ആ ചില്ലിപ്പവനെടുത്ത് ചുണ്ടിൽ ഉരസി അവൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോ നാണുവിന്റെ തോണി ദൂരെ ചെല്ലും. കാതരമിഴികളോടെ അവൾ നാണുവിനെ യാത്രയാക്കും. ശക്തമായ കാറ്റിൽ ഉയർന്നും താണും തോണിയകലുന്നത് റാണി വേദനയോടെ നോക്കി.

പലരും പരസ്പരം പറയണമെന്നുണ്ട്, കഴിയുന്നില്ല. നാമം അടങ്ങിയെത്തിയാൽ റാണിയുമൊത്ത് വഞ്ചിയിലേറും. രാത്രി വന്നെത്തുമ്പോൾ ആ വഞ്ചി കായലിൽ ഒഴുകി നടക്കും. നല്ല നിലാവ്. നാണുവും റാണിയും സല്ലാപത്തിലാണ്. നാണു ചോദിച്ചു,

നേരം ഏറെയായി. ഒരു സുരക്ഷിതത്വ ചിന്ത പെട്ടെന്ന് അവൾക്കുണ്ടായി. മങ്ങുന്ന ആകാശത്തെക്കുറിച്ച് അവൾ ബോധവതിയായി.

പൊങ്ങനെ പൊങ്ങിപ്പൊടുന്നനെ ഒന്നിലാവിത്തിരി മങ്ങി കോരിച്ചൊരിയുന്ന കോടക്കുളിരിൽ അവൾ കോരിത്തരിച്ചു. നാണുവിന് അവളെ വാരി പുണരാൻ തോന്നി. അവളുടെ കൂടിക്കാഴ്ചകളും ശലാപങ്ങളും തുടർന്നു. ഒരു കാരണവുമില്ലെങ്കിലും എന്തോ അവൾക്കവനെ കണ്ടേ തീരൂ. എല്ലാ ദിവസവും അവർ ഒത്തുകൂടുമായിരുന്നു. നാണുവിന്റെ മുമ്പിൽ ചെന്ന് അവളങ്ങനെ മുഖം കുനിച്ചു നിൽക്കും. അവന്റെ നോട്ടം വെക്കുമ്പോ അവളുടെ കവിൾത്തടം ചുവന്നു തുടുക്കും. അവളുടെ ക്ഷമ നശിച്ചു കഴിഞ്ഞു. അവൾ പറയും,

അവളുടെ ഈ ചോദ്യത്തിന് അധ്വാനശീലനായ നാണു യാഥാർത്ഥ്യബോധത്തോടെയാണ് മറുപടി പറഞ്ഞത്. സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സത്യസന്ധനായ തൊഴിലാളി തന്റെ ജീവിത ലക്ഷ്യം അവളെ അറിയിച്ചു.

അത്യധ്വാനത്താൽ ആരോഗ്യം ക്ഷയിക്കുന്നവർ. സഹജമായ ദാരിദ്ര്യം അതിനൊരു കാരണം തന്നെയായിരുന്നു. സ്നേഹമധുരമെങ്കിലും തൊഴിലാളികളുടെ ജീവിതം വറുതിയും രോഗവും മൂലം ദുരിതപൂർണമായി തീരാറുണ്ട്.

കാലാവസ്ഥ മാറുമ്പോൾ ദീനം പിടിക്കുക പതിവാണ്. കഠിനാധ്വാനം കൂടിയായപ്പോ നാണുവിന് രോഗമായി. അകലെ കടലിന്റെ ഭീകരമായ ഇരമ്പം, കാറ്റിന്റെ ശക്തമായ ആരവം,

ഭാരം നിറച്ച വഞ്ചിയുമായി നാണു വീണ്ടും റാണിയുടെ തുരുത്തിനടുത്തെത്തി. ചുമ കൊണ്ട് അവന് പാടാൻ കഴിയുന്നില്ലെങ്കിലും തന്റെ പ്രാണപ്രണയിനിയായ റാണിക്കു വേണ്ടി അവൻ ആ പാട്ട് വീണ്ടും പാടി.

സുമയുടെ അകമ്പടിയോടെയുള്ള ആ പാട്ട് കേട്ട് അവൾ വല്ലാതെ നടുങ്ങി. നിരാശയുടെ ലവലേശമില്ലാതെ കരുത്തിന്റെയും അധ്വാനശക്തിയുടെയും ലക്ഷ്യബോധത്തിന്റെയും ഉൾക്കരുത്താർന്ന ആ പാട്ട് ഇന്നിതാ പരിക്ഷീണമായിരിക്കുന്നു. അവൾ കടക്കാനാവാത്ത ദുഃഖത്തോടെ ചോദിച്ചു,

അവൾ കണ്ണു തുടച്ചു. അവന് പിന്നീടൊന്നും പറയാൻ കഴിഞ്ഞില്ല. റാണിയുടെ ഉള്ളിലെ ദുഃഖത്തിനാക്കം കൂട്ടും വിധം ശക്തമായി കാറ്റുവീശി. ശക്തമായ കാറ്റിൽ പ്രക്ഷുബ്ധമായ കായൽ ഇളകിമറിയുന്നു. നാണുവിന്റെ മടങ്ങി വരും കാത്ത് റാണി കായൽക്കരയിൽ ദുഃഖത്തോടെ അക്ഷമയോടെ കാത്തുനിന്നു. പ്രകൃതിയിൽ അശുഭലക്ഷണങ്ങൾ കാണുന്നു. അവൾക്കാധിയായി ദൂരത്തേക്ക് കണ്ണുനട്ടു നിന്ന അവളുടെ കണ്ണുകൾ നിറഞ്ഞു.

ഇളകിമറിയുന്ന തിരമാലകളിൽ മുങ്ങിയും പൊങ്ങിയും അത് ആ തോണി അടുത്തടുത്ത് വരുന്നു. അലയിൽ ഒഴുകി നടക്കുന്ന ഒരു പ്രേതം പോലെ അടുത്തെത്തി തുടങ്ങി. ഏ, നാളെ അവിടെ അണിയത്തവനെ കാണാനില്ല. അല്ല, അവനില്ല. ശൂന്യത. വള്ളം ഊന്നുവാനോ പാടാനോ അവനില്ല.

അമരം പിടിക്കുന്നവർ തൻ കൂനി പിടിച്ചിരിക്കുന്നു. അവൾ വാവിട്ട് നിലവിളിച്ചു. കണ്ണീരുമായി നിൽക്കുന്ന അവളുടെ മുഖത്തേക്ക് അയാൾ നോക്കി. പെട്ടെന്ന് അവൾ നിശബ്ദയായി. ഒരു ശിര പോലെ അവൾ നിന്നു. ആ വൃദ്ധൻ പറഞ്ഞു, കാലന്റെ കൈകൾക്ക് ചങ്ങല വയ്ക്കുവാൻ ആളല്ല നമ്മളെല്ലാരും. മോളെ, ഇന്നലെ രാത്രി എന്റെ ഈ മടിയിൽ കിടന്നാണ് നാണു പോയത്.

നാണു തന്നെ എന്നേക്കുമായി വിട്ടുപോയിരിക്കുന്നു. റാണിക്കെല്ലാം ബോധ്യമായി. അവൾ മാറത്തടിച്ചു കരഞ്ഞില്ല, കായലിൽ ചാടാൻ തുനിഞ്ഞില്ല. ഒരു ശിലാപ്രതിമ പോലെ അവൾ സ്തബ്ധയായി നിന്നു. സ്വന്തമായി തിരിമണ്ണ്, അതിലൊരു കൊച്ചുകൂര, അതിലേക്ക് താലിയും മാലയും ചാർത്തി തന്നെ ആനയിക്കാൻ റാണിക്കിനെ നാണുവില്ല.

നാണുവിന്റെ സ്വപ്നങ്ങളും വിശ്വാസങ്ങളും പേറി ശോകമൂകമായ നാളുകൾ ഇഴഞ്ഞു നീങ്ങി. ഇപ്പോഴും മൂടൽമഞ്ഞുള്ള നിലാമണി രാത്രികളിൽ ഒരു വഞ്ചി അക്കരെ മണൽത്തട്ടിലേക്ക് ഒഴുകിയെത്താറുണ്ട്.

റാണി വെമ്പായം വി സതീശൻ അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പിന്നണിയിൽ കൊഞ്ചിറ ജയൻ, കരിക്കകം ശിവകുമാർ, പൊട്ടൻകാവ് ജെയ്സൺ, പുളിമാത്ത് വിനോദ്, ബാലരാമപുരം ടൈറ്റസ്.

അറിയിപ്പ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 20 ആഗസ്റ്റ്. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

മറ്റൊരറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളയാണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷാ വി എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495946391 ഒരു നമ്പർ കൂടിയുണ്ട്. 9496596321 ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ പോഷകാഹാരക്കുറവ് കൊണ്ടുള്ള രോഗങ്ങൾ ഹോമിയോ വീക്ഷണത്തിൽ ഡോക്ടർ ഉഷ കെ എൻ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: അല്പസമയത്തിനുള്ളിൽ പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡൽഹി റിലേ.
1: ആകാശവാണി ഹെ കൃപ ഹമാരെ അഗ്ലെ പ്രസാരണ കി പ്രതീക്ഷ കീജിയെ യേ ആകാശവാണി ഹെ അഭി ആപ് ആജ് രാജ്യസഭാ മേ പ്രശ്നകാല കെ ദൌരാൻ ഹുയി കാര്യവാഹി കി റിക്കോർഡിംഗ് സുനെങ്കെ ദിസ് ഈസ് ദ ഡൽഹി സ്റ്റേഷൻ ഓഫ് ആകാശവാണി പ്ലീസ് സ്റ്റാൻഡ് ബൈ ഫോർ അവർ നെക്സ്റ്റ് ബ്രോഡ്കാസ്റ്റ് യു വിൽ നൌ ലിസൺ ടു ദ പ്രൊസീഡിംഗ്സ് ഡ്യൂറിംഗ് ദ ക്വസ്റ്റ്യൻ ആർ ഇൻ രാജ്യസഭ ടുഡേ.
2: മാനനീയ സഭാസദോ മാനനീയ സഭാപതി ജി
3: പ്രശ്ന സംഖ്യ 241 ക്യാ നവീൻ ഓർ നവീകരണീയ ഊർജ മന്ത്രി യെ ബതാനേ കി കൃപ

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ധീം തരികിടത്തോം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും അരുന്ധതിയും പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

അടുത്ത ഗാനം ചിത്ര പാടിയത് ചിത്രം നാളെ ഞങ്ങളുടെ വിവാഹം. വരികൾ എഴുതിയത് ചുനക്കര രാമൻകുട്ടി, സംഗീതം നൽകിയത് ശ്യാം.

കണ്ണൂർ രാജന്റെ സംഗീതത്തിൽ യേശുദാസും ജാനകിയും പാടിയത് ചിത്രം നിന്നിഷ്ടം എന്നിഷ്ടം. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ.

അടുത്ത ഗാനം ഉണ്ണിമേനോൻ പാടിയത് ചിത്രം രാജാവിന്റെ മകൻ. വരികൾ എഴുതിയത് ഷിബു ചക്രവർത്തി, സംഗീതം നൽകിയത് എസ് പി വെങ്കടേഷ്.

എന്റെ അമ്മു നിന്റെ തുളസി അവരുടെ ചക്കി. ഈ ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് ONV കുറുപ്പ്, സംഗീതം നൽകിയത് കണ്ണൂർ രാജൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. വഴിയൊര കാഴ്ചകൾ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയത്, വരികൾ എഴുതിയത് ഷിബു ചക്രവർത്തി, സംഗീതം നൽകിയത് എസ് പി വെങ്കടേഷ്.

0: ആകാശവാണി നമസ്കാരം. ഹർഘർ തിരംഗ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് 2026 79 വർഷം ആഘോഷിക്കുന്ന വേളയിൽ ഓരോ പൌരന്റെയും മനസ്സിൽ ദേശസ്നേഹം കൂടുതൽ ദൃഢമാക്കുന്ന പ്രചാരണ പരിപാടിയാണ് ഹർ ഘർ തിരംഗ അഥവാ എല്ലാ വീടുകളിലും ത്രിവർണ പതാക. രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം പിന്നിട്ട 2022 സ്വാതന്ത്ര്യത്തിന്റെ അമൃത് മഹോത്സവത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രചാരണമാണ് ഹർ ഘർ തിരംഗ. ആരംഭിച്ച് 5 വർഷം പിന്നിടുമ്പോൾ രാജ്യവ്യാപകമായ ജനകീയ പ്രസ്ഥാനമായി ഈ പ്രചാരണ പരിപാടി മാറിക്കഴിഞ്ഞു. രാജ്യത്തെ ഓരോ വീടുകളിലും ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യസമര സേനാനികളുടെ ത്യാഗത്തെ അനുസ്മരിക്കുകയും ഭരണഘടനയുടെ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത പുതുക്കുകയും ചെയ്യുക എന്നതാണ് ഈ ജനകീയ സംരംഭത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് 2022 പ്രചാരണം ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: ആസാദി കെ അമൃത് മഹോത്സവ് കെ തഹത് 13 സെ 15 അഗസ്ത് തക് എക് സ്പെഷ്യൽ

0: मूवमेंट हर घर तिरंगा, हर घर तिरंगा का आयोजन किया जा रहा है। इस मूवमेंट का हिस्सा बनकर आप अपने घर पर तिरंगा जरूर फहराएं या उसे अपने घर पर लगाएं। तिरंगा हमें जोड़ता है, हमें देश के लिए कुछ करने के लिए प्रेरित करता है। पिंगली वेंकैया जी हमारे राष्ट्रीय ध्वज को डिजाइन किया था। मैं महान क्रांतिकारी मैडम कामा को भी याद करूंगा। तिरंगे को आकार देने में उनकी भूमिका बेहद महत्वपूर्ण रही है। इन सारे आयोजनों का सबसे बड़ा संदेश यही है कि हम सभी देशवासी अपने कर्तव्य का पूरी निष्ठा से पालन करें, तभी हम उन अनगिनत स्वतंत्रता सेनानियों का सपना पूरा कर पाएंगे, उनके सपनों का भारत बना पाएंगे।
1: ഇന്ത്യൻ ദേശീയ പതാക വെറുമൊരു ദേശീയ ചിഹ്നം മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയിലെ ത്യാഗത്തിന്റെ കഥ കൂടിയാണ്. സ്വാതന്ത്ര്യ സമരത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ വ്യത്യസ്ത നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ വ്യത്യസ്ത രൂപകൽപ്പനകളുള്ള നിരവധി പതാകകൾ ഉപയോഗിച്ചിരുന്നു. 1905 ബംഗാൾ വിഭജന കാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പുതിയ പതാക അവതരിപ്പിക്കപ്പെട്ടു. 1906 സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായ വന്ദേ മാതരം പതാകയിൽ ഇന്ത്യൻ മതചിഹ്നങ്ങൾ ഉണ്ടായിരുന്നു. 1907 നടന്ന 2nd അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഗ്രസിൽ മാഡം ഭിക്കാജി കാമ അല്പം പരിഷ്കരിച്ച മറ്റൊരു പതാക ഉയർത്തി. വർഷങ്ങൾ കടന്നുപോയപ്പോൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം പതാകയും പരിണമിച്ചു. 1917 ആനി ബസന്റും ബാലഗംഗാധര തിലകും നയിച്ച ഹോം റൂൾ പ്രസ്ഥാനത്തിനിടെ സ്വയംഭരണത്തിനുള്ള ആവശ്യത്തെ സൂചിപ്പിക്കുന്ന മറ്റൊരു പതാക ഉയർത്തി. 1921 മാത്രമാണ് പതാകയ്ക്ക് കൂടുതൽ പരിചിതമായ ഒരു രൂപം ലഭിച്ചത്. പിംഗളി വെങ്കയ്യയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യയിലെ വിവിധ സമൂഹങ്ങളെ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹത്തിന്റെ രൂപകൽപ്പന നാനാത്വത്തിൽ ഏകത്വത്തിനുള്ള ആഹ്വാനമായിരുന്നു. വിജയവാഡയിൽ നടന്ന കോൺഗ്രസ് മീറ്റിംഗിൽ വെച്ച് പിംഗളി വെങ്കയ്യയുടെ മാതൃക ഗാന്ധിജി അംഗീകരിച്ചു. രാജ്യത്തെ രണ്ട് പ്രധാന മതവിഭാഗങ്ങളായ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പ്രതിനിധീകരിക്കുന്നതിനായി യഥാക്രമം ചുവപ്പ് പച്ച നിറങ്ങൾ ഉൾക്കൊള്ളിച്ചതായിരുന്നു ആദ്യ പതാക. എന്നാൽ പിന്നീട് മഹാത്മാഗാന്ധിയാണ് ഇതിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നത്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചു. സ്വതന്ത്ര ഇന്ത്യയ്ക്കായി ഒരു പതാക തിരഞ്ഞെടുക്കുന്നതിനായി 1947 June 23 രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായ ഒരു അഡ്ഹോക് കമ്മിറ്റി നിയമസഭ രൂപീകരിച്ചു. മൗലാന അബ്ദുൽ കലാം ആസാദ്, സരോജിനി നായിഡു, സി രാജഗോപാൽ ആചാരി, കെ എം മുൻഷി, ബി ആർ അംബേദ്കർ എന്നിവർ അംഗങ്ങളായിരുന്നു. 1947 July 22 നടന്ന ഭരണഘടനാ അസംബ്ലിയുടെ യോഗത്തിലാണ് ഇന്ത്യയുടെ ദേശീയ പതാക അഥവാ ത്രിവർണ പതാക അംഗീകരിച്ചത്. ത്രിവർണ പതാകയിൽ കാവി, വെള്ള, കടും പച്ച നിറങ്ങൾ തുല്യ അനുപാതത്തിലാണുള്ളത്. വെള്ള നിറത്തിന് മധ്യത്തിൽ നീല നിറത്തിലുള്ള അശോക ചക്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. കാവി നിറം ധൈര്യത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമാണ്. വെള്ളനിറം സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സന്ദേശം നൽകുന്നു. പച്ച നിറം വികസനത്തെയും സമൃദ്ധിയെയും പ്രകൃതിയുമായുള്ള ഇണങ്ങിച്ചേരലിനെയും സൂചിപ്പിക്കുന്നു. മധ്യഭാഗത്തുള്ള അശോക ചക്രം നീതിയുടെയും ധാർമ്മികതയുടെയും നിരന്തര പുരോഗതിയുടെയും പ്രതീകമാണ്. ചരിത്രകാരനും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറുമായ പ്രൊഫസർ വി കാർത്തികേയൻ നായർ ആകാശവാണിയോട്.
2: സ്വാതന്ത്ര്യലബ്ധിയുടെ 79th വാർഷികവും 80th ദിനാചരണവും August 15 രാജ്യം ആഘോഷിക്കുകയാണ്. അന്ന് ആ ആഘോഷത്തിന്റെ ഭാഗമായി ആദ്യം ചെയ്യുന്നത് ത്രിവർണ പതാക ആകാശത്തേക്ക് ഉയർത്തുകയാണ്. ആ പതാക അംഗീകരിക്കപ്പെട്ടതിന് പിന്നിൽ ഒരു ചരിത്ര യാഥാർത്ഥ്യമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 1921 വരെ പതാകയുണ്ടായിരുന്നില്ല. മഹാത്മാഗാന്ധി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായി വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് 1921 ചുമപ്പും പച്ചയും നിറങ്ങളുള്ള ഒരു പതാക സ്വീകരിക്കപ്പെട്ടത്. അത് 1929 ഭേദഗതി വരുത്തിയത്. അങ്ങനെയാണ് ത്രിവർണ പതാക വന്നത്. ചുമപ്പ് മാറ്റി കേസരി വർണ്ണമാക്കുകയും നടുക്ക് വെള്ള നിറം ചേർക്കുകയും ചെയ്തു. ത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രതീകമാണ് കേസരി. ശുഭ്രതയുടെയും നന്മയുടെയും ശുദ്ധിയുടെയും പ്രതീകമാണ് വെണ്മ, വെള്ള. പ്രതീക്ഷയുടെയും ഭാവിയുടെ പച്ചപ്പിന്റെയും പ്രതീകമാണ് പച്ച. അതിനോടൊപ്പം കോൺഗ്രസിന്റെ ത്രിവർണ പതാക ഉണ്ടായിരുന്നത് ചർക്കയായിരുന്നു. ആ ചർക്കയെ മാറ്റി ചക്രമാക്കിയത്

0: 1947 ജൂലൈ മാസം 22-ാം തീയതി ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗീകരിക്കപ്പെട്ടതോടുകൂടിയാണ്. ജവഹർലാൽ നെഹ്റുവാണ് അതവിടെ അവതരിപ്പിച്ചത്. ഫ്ളാഗ് കമ്മിറ്റി അല്ലെങ്കിൽ പതാക കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവർ ആചാര്യ കൃപലാനിയും സി രാജഗോപാലാചാര്യയും സരോജിനി നായിഡുവും ബി ആർ അംബേദ്കർ തുടങ്ങിയ ആൾക്കാരായിരുന്നു. ക്ഷേമവും ഐശ്വര്യവും സമാധാനവും സഹവർത്തിത്വവും സഹിഷ്ണുതയും ഉണ്ടാകട്ടെ എന്നാണ് ആ ധർമ്മചക്രം നമ്മോട് പറയുന്നത്. അത് ഇന്ത്യൻ പതാകയിൽ ചേർക്കുമ്പോൾ ഭരണഘടനാ നിർമ്മാണ ശില്പികൾക്ക് ലക്ഷ്യവും അത് തന്നെയായിരുന്നു. സഹിഷ്ണുതയും സ്നേഹവും സഹവർത്തിത്വവും അനുകമ്പയും ഒക്കെ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് ആ ധർമ്മചക്രത്തിന്റെ പ്രതീകം. ഈ പതാകയെ വന്ദിക്കേണ്ടത് ഭൂതകാലത്തെ സ്മരിക്കുന്നതിനും ഭാവിയിലേക്കുള്ള കണ്ണ് പായിക്കുന്നതിനും അനിവാര്യമാണ്. എന്തുമാത്രം ത്യാഗങ്ങൾ നേടിയാണ് നമ്മുടെ നേതാക്കൾ പൂർവികർ ഈ നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് സ്മരിക്കുകയാണ് ഈ ത്രിവർണ പതാക കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഓരോ ആഗസ്റ്റ് 15 നമ്മൾ ആകാശത്തേക്ക് ഉയർത്തി മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുകയോ ദേശീയ ഗാനം ആലപിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഭൂതകാലത്തിന്റെ സ്മരണകളുമാണ്.
1: 2022 തുടങ്ങിയ കാലം മുതൽ ഹർ ഘർ തിരംഗ ഒരു വാർഷിക പരിപാടിക്കപ്പുറം ഒരു ബഹുജന പ്രസ്ഥാനമായി വളർന്നു. വർഷങ്ങളായി തിരക്കേറിയ നഗരങ്ങൾ മുതൽ വിദൂര ഗ്രാമങ്ങൾ വരെ, കോർപ്പറേറ്റ് ഓഫീസുകൾ മുതൽ സ്കൂളുകൾ വരെ, പ്രതിരോധ സേനകൾ മുതൽ സ്വയം സഹായ സംഘങ്ങൾ വരെ, രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും അഭൂതപൂർവമായ പങ്കാളിത്തം ഈ പരിപാടി നേടിയിട്ടുണ്ട്. ദേശസ്നേഹത്തിന്റെ സന്ദേശം എല്ലാ വീട്ടിലും എത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നതാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. മുൻവർഷങ്ങളിലെ പോലെ ഈ വർഷവും ജനങ്ങൾ സജീവമായി പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു.
2: 15 ആഗസ്ത് ഹർ ഭാരതീയ കേ ലിയെ ഗർവ കാ ദിൻ ഹൈ യേ ഉൻ അസംഖ്യ വീരോ കോ യാദ് കർനെ കാ ദിൻ ഹൈ ജിനോനെ ഭാരത് മാതാ കീ സ്വതന്ത്രത കേ ലിയെ അപ്ന സബ് കുച്ച് സമർപ്പിത് കർ ദിയ ഉൻകേ ത്യാഗ് ഓർ തപസ്യ കീ വജഹ സേ ആജ് ഹമാരേ ഹാത്ത് മേ തിരംഗ ഹൈ ഇസ് തിരംഗ മേ ഹമാരേ സംവിധാൻ കേ ആദർശ ഹൈ. साथियों, पिछले कुछ वर्षों में हर घर तिरंगा अभियान ने पूरे देश को एक अद्भुत भावना से जोड़ा है. हर घर हर गली में तिरंगे का उत्सव दिखाई देता है. इस वर्ष भी हमें हर घर तिरंगा अभियान को पूरे उत्साह के साथ आगे बढ़ाना है. अपने घर पर पूरे सम्मान के साथ तिरंगा फहराना है. साथियों, हर वर्ष 15 अगस्त से पहले आप मुझे बहुत से विचार और सुझाव भेजते हैं. इस वर्ष भी आप अपने विचार माई गॉव पर जरूर साझा कीजिए. मुझे आपके सुझावों का इंतजार है.
1: ഹർ ഘർ തിരംഗ ക്യാമ്പയിനെ കുറിച്ച് കൊല്ലം പരവൂർ സ്വദേശിനിയും 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ വേദ വൈശാഖ് ആകാശവാണിയോട്.
3: മുൻപൊക്കെ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെ സ്കൂളുകളിലും ഓഫീസുകളിലും മാത്രമാണല്ലോ ദേശീയ പതാക ഉയർത്തിയിരുന്നത്. എന്നാൽ ഇന്ന് ഹർ ഘർ തിരംഗ ക്യാമ്പയിനിലൂടെ നമ്മൾ വീടുകളിലും ദേശീയ പതാക ഉയർത്തുന്നുണ്ടെന്ന് കൂട്ടുകാർക്കറിയാമല്ലോ. ഇതിലൂടെ നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ രാജ്യത്തിന് വേണ്ടി ജീവനും ജീവിതവും സമർപ്പിച്ച് ധീരരായ സ്വാതന്ത്ര്യസമര സേനാനികളുടെ സ്മരണ നമ്മൾ കുട്ടികൾക്കുണ്ടാകും. ദേശീയ പതാകയോടുള്ള എല്ലാ ആദരവും ഉൾക്കൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീടുകളിൽ ദേശീയ പതാക ഉയർത്താം. രാഷ്ട്രബോധവും ദേശീയതയും ഉൾക്കൊണ്ട് തന്നെ ലോകത്തിന്റെ വികസന ഭൂപടത്തിൽ ഭാരതത്തെ മഹത്തായ സ്ഥാനത്ത് എത്തിക്കാൻ നമുക്ക് കുട്ടികൾക്ക് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു.
1: രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ ഹർ ഘർ തിരംഗ ക്യാമ്പയിന്റെ ഭാഗമായി നടന്നുവരുന്നുണ്ട്. രാജ്യവ്യാപകമായ ആഘോഷങ്ങളുടെ ഭാഗമായി യുവജനകാര്യ വകുപ്പ് മൈ ഭാരത് പോർട്ടലിൽ നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് 2026 ആരംഭിച്ചു. ഓഗസ്റ്റ് 15 വരെയാണ് ക്വിസ് സംഘടിപ്പിക്കുന്നത്. ഇത് യുവപൌരന്മാർക്ക് ദേശീയ പതാകയെയും അതിന്റെ പ്രാധാന്യത്തെയും കുറിച്ചുള്ള ഗ്രാഹ്യം വർദ്ധിപ്പിക്കാൻ സഹായകമാകും. കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ച ദേശീയ പതാക ക്യുസ്സിന് ലഭിച്ച വൻപിച്ച പ്രതികരണത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത്തവണയും ക്യുസ് നടത്തുന്നത്. എല്ലാ രജിസ്റ്റർ ചെയ്ത ഉപയോക്താക്കൾക്കും ക്യുസ് വിജയകരമായി പൂർത്തിയാക്കിയാൽ ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കും. 21-ും 29-ും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. ഹർ ഘർ തിരംഗ ക്യാമ്പയിന്റെ കീഴിൽ തപാൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ തപാൽ ഓഫീസുകൾ വഴി ദേശീയ പതാക പൌരന്മാരുടെ വീടുകളിലെത്തിക്കുന്നു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കണ്ണൂർ ഫീൽഡ് ഓഫീസ്

0: ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഹർ ഘർ തിരംഗ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പതാക ഉപയോഗിക്കുമ്പോൾ പതാക നിയമം പാലിക്കേണ്ടത് അനിവാര്യമാണ്. 2002 പതാക നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി കൊണ്ടുവന്നിരുന്നു. മുൻപ് ഖാദി അല്ലെങ്കിൽ കൈത്തറി തുണികൾ കൊണ്ട് മാത്രമേ പതാക നിർമ്മിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. പുതിയ ഭേദഗതി പ്രകാരം യന്ത്രനിർമ്മിതമായതോ പോളിസ്റ്റർ തുണികൊണ്ടുള്ളതോ ആയ പതാകകളും ഉയർത്താം. അതുപോലെ തന്നെ പതാക ഉയർത്തുന്ന സമയക്രമത്തിലും മാറ്റം കൊണ്ടുവന്നു. പഴയ നിയമപ്രകാരം പതാക സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ മാത്രമേ ഉയർത്തിവെക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് അവരുടെ വീടുകളിലോ തുറസായ സ്ഥലങ്ങളിലോ പകലും രാത്രിയും പതാക ഉയർത്താം. ദേശീയ പതാക അത്യധികം ബഹുമാനത്തോടെ വേണം ഉയർത്താൻ. അഴുക്കായതോ കീറിയതോ ആയ പതാക ഉയർത്തരുത്. പതാക വസ്ത്രമായോ അലങ്കാരത്തിനോ ഉപയോഗിക്കാൻ പാടില്ല. കാവി നിറം മുകളിലും പച്ച നിറം താഴെയും വരുന്ന വിധം മാത്രമേ പതാക ഉയർത്താൻ പാടുള്ളൂ. ഇന്ത്യൻ ദേശീയ പതാക പ്രതീക്ഷയുടെയും പ്രതിരോധ ശേഷിയുടെയും പ്രതീകമായാണ് നിലകൊള്ളുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടത്തിയ വലിയ ചെറുത്തുനിൽപ്പിന്റെയും പോരാട്ടത്തിന്റെയും സ്തംഭമാണ് ത്രിവർണ പതാക. 12 നീളവും 8 വീതിയുമുള്ള ദേശീയ പതാക ഭൂതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന സ്വപ്നങ്ങളുടെയും അഭിലാഷങ്ങളുടെയും ഊർജം കൂടിയാണ്. ഹർഘർ തിരംഗ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ, അവതരണം സുധിൻ സൈനുദ്ദീൻ.
1: ആകാശവാണി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 13:30. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഏവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.
2: सेंसेक्स में शामिल 30 में से 25 कंपनियों के शेयरों में सुस्ती देखी गई. सबसे अधिक खराब प्रदर्शन करने वाली कंपनियों में अल्ट्राटेक सीमेंट में 2.7% से ज्यादा, एक्सिस बैंक और इंडिगो में 1.5% और भारतीय एयरटेल में 1% से अधिक की गिरावट आई. वहीं दूसरी तरफ एटर्नल में 2%, इन्फोसिस में लगभग 0.5% और टाइटन में 0.3% से ज्यादा की तेजी दर्ज की गई.
3: In sectoral indices on the BSE, 21 out of 28 sectors ended in the negative zone. Among the top laggards, hospitals dipped 1.8%, realty shed 1%, and FMCG lost 0.9%. In contrast, focused IT climbed more than 0.4%. IT rose almost 0.4%, and healthcare added over 0.3%. The overall market breadth at the BSE was negative, as shares of 2,279 companies declined, 2,033 advanced, and 198 remained unchanged.
2: अंतर बैंकिंग विदेशी मुद्रा बाजार में रुपया आज $1 की तुलना में 15 पैसे कमजोर हुआ और 95.44 रुपए पर बंद हुआ. पुनीत, एक बार फिर से कार्यक्रम में आपका बहुत बहुत स्वागत है. आज जो मार्केट में हमने गिरावट देखी, उसके पीछे कौन से मुख्य कारण रहे, ऐसी क्या वजह रही कि गिरावट देखने को मिली, और खासतौर पर ऐसे समय में जब हम देख रहे हैं कि लगातार बदलाव हो रहे हैं, लेकिन पिछले सप्ताह के मुकाबले इस सप्ताह थोड़ी सी तेजी भी देखी गई थी.
4: निखिल, आज मजे की बात यह है कि हम, हालांकि आपने कहा कि बाजारों में गिरावट देखी और इनफैक्ट मार्केट ब्रेड्स भी कुछ नेगेटिव है, काफी कंपनीज में गिरावट थी, लेकिन अगर आप देखें तो जो लार्ज कैप है, जो ज्यादातर जो गिरावट बाजार में देखी गई वो लार्ज कैप स्टॉक्स में, यानी हेडलाइन जो नंबर्स होते, जब बड़े बड़े कंपनीज हैं उनके जो शेयरों में, वहां हमने गिरावट देखी. और जो मिड कैप और स्मॉल कैप स्टॉक्स थे, आपने बताया कि इंडेक्स में भी वहां पर गिरावट नहीं थी, स्मॉल कैप में थोड़ा हल्की बढ़त थी. तो कुल मिलाकर हम देख रहे हैं कि जो इंस्टीट्यूशनल बायर्स हैं, जो FIIs हैं या डोमेस्टिक इंस्टीट्यूशन बायर्स हैं, उनकी बहुत खरीदारी अभी बाजार में नहीं है, एग्रेसिव बाइंग नहीं है. FIIs का रुख बड़ा मिला जुला है. वो किसी दिन, अब आप देखेंगे कि पहले तो वो लगातार सेलिंग कर रहे थे कई महीनों तक, अब हम देख रहे हैं कि जो अगस्त का महीना गया है कि उसमें कुछ मिक्स्ड ट्रेंड है. जुलाई और अगस्त में कभी एक दिन वो खरीदारी करते हैं, एक दिन वो बिकवाली करते हैं. तो लार्ज कैप इंडेक्स जो शेयर्स हैं, जहाँ जो इंडेक्स में वेटेज है इनका ज़्यादा, वहाँ पर हमने आज सेलिंग देखी थी, इसलिए वहाँ पर गिरावट थी. लेकिन मिड कैप एंड स्मॉल कैप में आज भी काफी स्टेबिलिटी थी. मैं ये तो नहीं कहूंगा